ആകാശവാണി ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 25 കൊല്ലവർഷം 1202 ചിങ്ങം 31 2026 സെപ്റ്റംബർ 16 ബുധനാഴ്ച സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 30 സെക്കൻഡും മീഡിയം വേവിൽ 258.39 520.83 ഈ മീറ്ററുകളിൽ 1161 576 കിലോഹെർട്സിലും ആലപ്പുഴ എഫ് എം 103.5 പത്തനംതിട്ട എഫ് എം 101 കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം ഷിജി ജോൺസൺ അവതരിപ്പിക്കുന്നു.
1: കളിയിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചൊരു മൂന്നാം ക്ലാസ്സുകാരൻ തയ്യാറാക്കിയ കുറിപ്പ് നമ്മളാരും മറക്കാൻ സമയമായിട്ടില്ല. മൂന്നാം ക്ലാസ് പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട കളിയുടെ നിയമാവലി തയ്യാറാക്കാമോ എന്ന ചോദ്യം വന്നത്. അഹാൻ എഴുതിയത് നാരങ്ങയും സ്പൂണും എന്ന കളിയെക്കുറിച്ചായിരുന്നു. നമുക്കെല്ലാം അറിയുന്ന 5 നിയമങ്ങൾ എഴുതിയ ശേഷം ആ കൊച്ചുമെടുക്കൻ ആറാമതായി എഴുതിയത് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നതായിരുന്നു. ആലോചിച്ചാൽ നമ്മുടെ കുടുംബജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ഇതുപോലെ പ്രകാശമാനമാക്കുന്ന മറ്റൊരു നിയമമില്ല. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന ഒരു ലിഖിത നിയമം ലോകത്തെവിടെയും ഇല്ല. ഒരു ഭരണഘടനയും അതനുശാസിക്കുന്നുമില്ല. പക്ഷേ അഹങ്കാരം വെടിയാനും അപരനെ ചേർത്ത് നിർത്തുവാനുമുള്ള ഈ സൂത്രവാക്യം നമ്മുടെ സംസ്കാരത്തെ പുതുക്കിപ്പണിയാനുള്ളതാണ്. കളിയിലായാലും ജീവിതത്തിലായാലും തോറ്റവരെ, പിന്നോക്കമായവരെ, ദൗർബല്യങ്ങളുള്ളവരെ, ന്യൂനപക്ഷങ്ങളെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, ദരിദ്രരെ ആരെയും കളിയാക്കരുത്, അപമാനിക്കരുത്, അവരുടെ തല കുനിയാനിടയാക്കരുത്. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന സന്ദേശത്തിൻ്റെ വ്യാപ്തി നമ്മുടെ നാട്ടിൽ മാത്രം ഒതുങ്ങിയില്ല. യുദ്ധത്തിൽ വിജയിച്ചെന്ന് അവകാശപ്പെടുന്നവർ തോൽക്കുന്നവരെ കളിയാക്കുന്ന വിധം അപഹാസ്യമായ ഉടമ്പടികളിൽ ഒപ്പിടുവിക്കുന്നത് അടുത്തൊരു യുദ്ധത്തിന് തന്നെ കാരണമാകുന്നത് നാം കണ്ടിട്ടുണ്ട്. വിജയത്തിനൊടുവിൽ പരാജിതർക്ക് കൈകൊടുത്തു പിരിയുന്ന കായിക താരങ്ങൾ നല്ല മാതൃകയാണ് കാട്ടിത്തരുന്നത്. വിജയിച്ചവർ മാത്രമല്ല, വിജയികളുടെ അനുയായികളും തോൽക്കുന്നവരെ കളിയാക്കാറുണ്ട്. എതിരാളികളെ നേരിട്ടും സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും വ്യക്തിഹത്യ ചെയ്യുന്നത് ഇന്ന് സാധാരണയാണ്. സമൂഹ മാധ്യമ പോസ്റ്റുകളിലെ കമൻറ്റുകൾ അസഹ്യമാകുന്നതായുള്ള പരാതികൾ നാം കേൾക്കാറില്ലേ? എതിരാളി അപമാനിക്കപ്പെടാതിരിക്കാൻ പരമാവധി ശ്രദ്ധ വയ്ക്കുന്നിടത്താണ് കളിക്കാർ മാത്രമല്ല നമ്മളെല്ലാവരും അന്തസ്സുള്ളവർ എന്ന പദവിയിലേക്ക് ഉയരുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മെ പരിചയപ്പെടുത്തിയ സ്പോർട്സ്മാൻഷിപ്പ് ഓർക്കണം, കളി അന്തസ് എന്നും പറയാം. ഒരിക്കൽ പാകിസ്ഥാൻ ടീം ടെസ്റ്റ് പരമ്പരയ്ക്ക്

0: ഇന്ത്യയിലെത്തി. 10 ലക്ഷത്തിലേറെ പച്ച മനുഷ്യർ ഇരു രാജ്യങ്ങളിലുമായി പരസ്പരം കശാപ്പ് ചെയ്യപ്പെട്ട വിഭജനത്തിൻ്റെ ഓർമ്മയിൽ പാകിസ്ഥാൻ താരങ്ങളെ കൂവി വിളിച്ചാണ് കാണികൾ ഗ്രൗണ്ടിലേക്ക് എതിരേറ്റത്. വിവരമറിഞ്ഞ ഉടൻ നെഹ്റു അന്നത്തെ BCCI പ്രസിഡന്റിന് കത്തെഴുതിയത് ഇങ്ങനെയാണ്: ദ വേർഡ് ക്രിക്കറ്റ് ഇറ്റ്സെൽഫ് ഹാസ് കം ടു മീൻ ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഗുഡ് സ്പോർട്സ്മാൻഷിപ്പ്. ഇറ്റ് ഈസ് ഇൻ ദാറ്റ് സ്പിരിറ്റ് ദ ക്രിക്കറ്റ് ഓർ ഇൻഡീഡ് എനി ഗെയിം ഷുഡ് ബി പ്ലെയ്ഡ്. വി പ്ലേ ടു വിൻ ഓഫ് കോഴ്സ് ആൻഡ് ട്രൈ അവർ അറ്റ്മോസ്റ്റ് ടു ഡു സോ, ബട്ട് ഈവൻ മോർ ദാൻ ദാറ്റ് വി പ്ലേ ക്രിക്കറ്റ് ടു മെയിൻറ്റെയിൻ ദ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് സ്പോർട്സ്മാൻഷിപ്പ്. കളിയിലായാലും ജീവിതത്തിലായാലും പരാജിതരെ ധൈര്യപ്പെടുത്തുന്നവർ വീണെടുത്തു നിന്ന് എഴുന്നേൽക്കാൻ അവർക്കൊരു കൈ കൊടുക്കുകയാണ്. ആ കൈ വിജയിച്ചവൻ്റേത് തന്നെ ആയാൽ പരാജിതൻ പുതിയൊരു മനുഷ്യനാകും.
1: ഷിജി ജോൺസൺ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് പുത്തൻകാവ് മാത്തൻതരകന്റെ ഭാരതഗാനം എന്ന കവിത കേൾക്കാം. ആലാപനം സുമേഷ് കൃഷ്ണ, കൊല്ലം.

0: ജനയിത്രീ, ജയിക്ക മഞ്ജുള സുമഹിത വരദേ ഭാരത ജനയിത്രീ, ജയിക്ക മഞ്ജുള സുമഹിത വരദേ ഭാരത ജനയിത്രീ.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് പുത്തൻകാവ് മാത്തൻ തരകന്റെ ഭാരതഗാനം എന്ന കവിത. ആലപിച്ചത് സുമേഷ് കൃഷ്ണ, കൊല്ലം.

0: സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 55 സെക്കൻഡും. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani. The news read by Tanvi Khurana. The Finance Ministry has clarified that there will be no charges for person-to-person P2P UPI transactions irrespective of the amount transferred. The Ministry added yesterday that person-to-merchant P2M payments up to 2,000 rupees, including transactions covered under the zero MDR framework for small merchants, will also remain free. Consequently, the Ministry stated that about 96% of all P2M transactions will remain unaffected. It added that MDR will apply only to specified merchant transactions above 2,000 rupees. National Payments Corporation of India, NPCI, has announced that a revised UPI merchant discount rate framework will come into effect from 15th of next month. The Ministry of External Affairs has said several issues were discussed during the meeting between Prime Minister Narendra Modi and Chinese President Xi Jinping on the sidelines of the 18th BRICS summit held in New Delhi recently. Addressing media in New Delhi last evening, External Affairs Ministry spokesperson Randhir Jaiswal said the Prime Minister referred to India's concerns and underlined that both sides should show sensitivity to each other's core concerns. The spokesperson added, External Affairs Minister Dr. S. Jaishankar held a meeting with the Saudi Foreign Minister on the sidelines of the BRICS summit. During the meeting, they discussed regional and international developments. Mr. Jaiswal said the issue of the Houthis was also discussed. There was recently an attack on Saudi Arabia, which India has condemned. Mr. Jaiswal said New Delhi is deeply concerned with the escalation in the situation in the Red Sea region. External Affairs Minister Dr. S. Jaishankar emphasized India's strong commitment to multipolarity, rooted in its independent stance and commitment to strategic autonomy. Delivering the valedictory address at the Silver Jubilee celebration of the Indian Council of World Affairs in Delhi, Dr. Jaishankar expressed confidence that India is destined to rise in a turbulent world.
2: When India advocates dialogue and diplomacy, when we stress that endless war must give way to an end to war, this is our particular way of thinking. Indian diplomacy will always have peace and development as its central agenda, not just as an idealistic goal, but as a sensible prescription for the world order to advance progress and prosperity.
1: Chief ministers of 6 states have signed the Kishau Multipurpose Dam Project Agreement for the rejuvenation of the Yamuna River. These states are Uttar Pradesh, Uttarakhand, Himachal Pradesh, Haryana, Rajasthan and Delhi. Speaking on the occasion, Union Home Minister Amit Shah said the central government has declared the Kishau project a national project. Mr. Shah added that the central government will bear about 90% of its financial burden, while the remaining 10% will be borne by the participating states. Delhi government has announced to double the fixed monthly incentive for ASHA workers from 3,000 rupees to 6,000 rupees. This decision was taken at a cabinet meeting chaired by Chief Minister Rekha Gupta in New Delhi yesterday. There are 6,725 ASHA workers currently working in Delhi. Meanwhile, Delhi government has also decided to build hostels for 10,000 students studying in colleges and universities across the national capital. In Saudi Arabia, civil defense activated emergency alerts in Mecca, Jeddah and Taif yesterday. Alerts have also been issued and lifted in 6 cities, including Yanbu, Saudi Arabia's main Red Sea oil port. Saudi Arabia yesterday issued fresh but very brief emergency alerts in Mecca, Jeddah and Taif in the context of potential Houthi attacks. The alerts were lifted in just a few minutes, with authorities saying the danger had passed. In men's cricket, India defeated Afghanistan by 7 wickets in the second T20 international at the Arun Jaitley Stadium in Delhi last night to take an unassailable 2-0 lead in the 3-match series. Chasing a target of 160 runs, India comfortably reached 163 for 3 in 14.5 overs. The third and the final match of the series will be played at the same venue in Delhi tomorrow. And that is the end of this news bulletin.
0: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:15 ഉദയഗീതം, സുകുമാരി നരേന്ദ്രമേനോൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 142 ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 അക്ഷരച്ചെപ്പ്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതത്തിൽ വി സൗന്ദരരാജൻ വീണയിൽ വായിക്കുന്ന കൃതികൾ. സേതുലക്ഷ്മിപുരം ആനന്ദ് നന്ദകുമാർ മൃദംഗം, മീനടം ഹരികൃഷ്ണൻ ചെട്ടിയാർ ഖടം. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 അപർണ പ്രേംകുമാർ പാടിയ ലളിത ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സ, ഡോക്ടർ സതീഷ് ജി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ചലച്ചിത്ര ഗാനങ്ങൾ. 2:15 തുടർ നാടകം മിന്ന മിന്നുകൾ വെളിച്ചം കാട്ടിയ വഴി 19 ഭാഗം. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 മയക്കുമരുന്നിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 പാട്ടുകളം, വർക്കല സുധീഷ് കുമാറും സംഘവും അവതരിപ്പിക്കുന്ന തോറ്റം പാട്ട്. 5:30 സ്പോൺസേഡ് പരിപാടി സ്പൈസ്. 5:40 ചലച്ചിത്ര ഗാനം. 5:45 എസ് വാഷിംഗ്ടണ്ണും സംഘവും പാടിയ ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, കുരുമുളകിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഷെറിൻ എ സലാമുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം.

48 വരെ FM ഗോൾഡ് പരിപാടികൾ ഡെലറിലെ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.4°C, കുറഞ്ഞ താപനില 25.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3°C, കുറഞ്ഞ താപനില 26.4°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് സുകുമാരി നരേന്ദ്രമേനോൻ ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. തുഷാരഹാരം ചാർത്തിയ തുളസികൾ എന്നാരംഭിക്കുന്നു ആദ്യ ഗാനം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569631. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ആരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
3: ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഹലോ.
2: എന്റെ ദൈവമേ, ഇതാ എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
1: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
1: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
1: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10:00.

0: ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. രാജ്യത്ത് യു പി ഐ ഇടപാടുകൾക്ക് ഇനി വ്യാപാരികൾ ചാർജ് നൽകണം. ഒക്ടോബർ 15 മുതൽ വ്യാപാരി കമ്മീഷൻ ഈടാക്കും. 2000 രൂപയിൽ കൂടുതൽ വരുന്ന ഇടപാടുകൾക്കാണിത് ഈടാക്കുക. വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് ബാധകമാവില്ല. വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് 250 മെഗാവാട്ട് വൈദ്യുതി ഹിമാചൽ പ്രദേശ് ഉടൻ നൽകും. തമിഴ്നാടിന് നൽകുന്ന വൈദ്യുതിയുടെ തോതിൽ താൽക്കാലിക ക്രമീകരണം വരുത്തിയാണ് കേരളത്തെ പരിഗണിച്ചത്. സൈബർ തട്ടിപ്പ് സംഘങ്ങൾ മ്യൂൾ അക്കൌണ്ടുകളിലൂടെ തട്ടിയെടുക്കുന്ന ചെറിയ തുകകൾ തിരിച്ചെടുക്കാൻ ഇനി കോടതി കയറിയിട്ടില്ല. പുതുക്കിയ മാനദണ്ഡ പ്രകാരം മ്യൂൾ അക്കൌണ്ടുകളിൽ മരവിപ്പിച്ച് നിർത്തിയ 50,000 രൂപ വരെയുള്ള തുക പരാതിക്കാരന് ബോണ്ട് ഹാജരാക്കി തിരിച്ചെടുക്കാം. ഇതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മണി റിസ്റ്റോറേഷൻ മോഡ്യൂളിൽ ലോഗിൻ ചെയ്ത് ബോണ്ടും പാൻ നമ്പറും നൽകിയാൽ മതി. വയോജന ക്ഷേമത്തിന് പുതിയ വകുപ്പ് രൂപീകരിച്ച സാഹചര്യത്തിൽ വയോജനങ്ങളെ പരിചരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാൻ നിയമനിർമ്മാണത്തിന് സർക്കാർ. നിയമത്തിന്റെ ഫലപ്രദമായ നടത്തിപ്പിനും നിരീക്ഷണത്തിനും പരാതി പരിഹാരത്തിനുമായി സംസ്ഥാന ജില്ലാതല സംവിധാനങ്ങൾ ഉണ്ടാകും. യു എസിൽ എത്തുന്ന വിദ്യാർത്ഥികളുടെയും മാധ്യമപ്രവർത്തകരുടെയും വിസ കാലാവധി വെട്ടിച്ചുരുക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം ഫെഡറൽ കോടതി താൽക്കാലികമായി തടഞ്ഞു. ഈ മാസം 27 തിരുവനന്തപുരം സ്പോർട്സ് ഹബ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന നാളെ വൈകിട്ട് 7 മുതൽ. ടിക്കറ്റ് ജീനി .in എന്ന പ്ലാറ്റ്ഫോമിലൂടെ ടിക്കറ്റുകൾ വാങ്ങാം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 ജയം. ഇതോടെ 3 പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലായി. സഞ്ജു സാംസണ് അർദ്ധ സെഞ്ചുറി. 46 ചെസ് ഒളിമ്പ്യാഡിന്റെ ആദ്യ റൌണ്ട് മത്സരങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ ഇന്ന് നടക്കും.
1: മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിജീവിച്ചവർക്ക് പുനരധിവാസം എന്നത് കുടിയൊഴിപ്പിക്കലിന്റെയോ ആകസ്മികമായി അകപ്പെട്ടുപോയ അനിശ്ചിതത്വത്തിന്റെയോ അവസാനമാകേണ്ടതായിരുന്നു. എന്നാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ടൌൺഷിപ്പിലെ വീടുകൾ ലഭ്യമല്ലാത്തതിനാൽ വീടുകളിലോ താൽക്കാലിക സംവിധാനങ്ങളിലോ കഴിയുന്ന കുടുംബങ്ങൾ ഇപ്പോഴുമുണ്ട്.
2: 2024 ജൂലൈ 30 ഉരുളപൊട്ടി. അതിന്റെ പിറ്റേ ദിവസമാണ് ഞങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത്.
1: മുണ്ടക്കൈ നിവാസി റഖീബ.
2: പിന്നീട് ഞങ്ങൾ വാടക വീട്ടിലേക്ക് 2 വർഷവും 2 മാസവും ആയി. ഇപ്പോൾ വാടക 6,000 രൂപയാണ് സർക്കാർ തരുന്നത്. പക്ഷേ ഞങ്ങള് ഇപ്പൊ താമസിക്കുന്നത് 10,000 രൂപയാണ് ചോദിക്കുന്നത്. ഞങ്ങൾ കൊടുക്കുന്നതും ഓരോ 6 കൂടുമ്പോൾ വാടക കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാന് 4 വീടാണ് താമസം മാറുന്നത്. ടൗൺഷിപ്പിന്റെ പണികള് വളരെ സ്ലോവിലാണ് നടക്കുന്നത്. പണിക്കാരും വളരെ കുറവാണ്. 2500 പണിക്കാരുള്ള സ്ഥലത്ത് ഇപ്പോ 800 ഉള്ളത്. ഇപ്പോ ഞങ്ങൾക്ക് രണ്ടാംഘട്ടം 2B ആൾക്കാർ 159 വീട് കിട്ടാനുണ്ട്. അവർക്ക് ഞങ്ങൾക്ക് ഈ മാസം നറുക്കെടുപ്പ് നൽകാന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നറുക്കെടുപ്പിന്റെ കാര്യം ഞങ്ങളോട് അന്ന് പറഞ്ഞു, സെപ്റ്റംബർ 30 നിങ്ങൾക്ക് താക്കോല് കൈമാറുന്നാണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് താക്കോല് തന്നിട്ടില്ലെങ്കിലും ഞങ്ങളെ വീട് ഏതാന്നുള്ളത് നറുക്കെടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടി ടൗൺഷിപ്പിലേക്ക് സന്ദർശനം ചെയ്തിട്ടുണ്ടായിരുന്നു. കലക്ടർ പറഞ്ഞത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാന്നാണ് പറഞ്ഞ്. പക്ഷെ ഞങ്ങളെ കാഴ്ചപ്പാടിൽ അവിടെ വർക്ക് വളരെ സ്ലോവിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ആശങ്കയാണ് ഉള്ളത്. ഞങ്ങളെ വീട് എപ്പോ കിട്ടും, എന്ത് കിട്ടും, എങ്ങനെ കിട്ടും, വിഷമത്തിലാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്.
1: വിജയൻ മഠത്തിൽ
3: ശ്വാസമുട്ടി ജീവിക്കുന്ന പോലെയാണ് അവരുടെ ജീവിതം. മുണ്ടക്കയില് ബാക്കിയുള്ളവരൊക്കെ അവർക്കൊക്കെ പേടിയാ, വീടും കിട്ടൂല, എവിടെയോടെ ഇല്ലാതാവും, നാടും ഇല്ലാതായി, നാട്ടിലെ ആൾക്കാരും ഇല്ലാതായി. അപ്പൊ ആ ഒരു പേടി അവർക്കുണ്ട്. എത്രയും പെട്ടെന്ന് വീട് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. കാരണം അത്രയും പാവങ്ങളാണ്. മുണ്ടക്കൈ ഫുൾ വാഷൌട്ടാണ്. അപ്പൊ അവിടുന്ന് അവിടെ പാടികളിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് താമസിക്കുന്ന ആള് 10-26 ഇനിയും ഉണ്ട്. അതിൽ ചില ആൾക്കാർക്ക് സംഘടന വീട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒന്നും കിട്ടാത്ത പാവപ്പെട്ട ആൾക്കാരുണ്ട്. അവർക്ക് 9,000 വാടകയും കിട്ടുന്നുണ്ട്. പക്ഷെ അവർക്ക് വീട് ഇതുവരെ അവർക്കില്ല. അവര് ദിവസം നമ്മളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം അവരുടെ അവസ്ഥ വളരെ മോശമാണ്. കാരണം നമുക്ക് ലിസ്റ്റിലേക്ക് വന്ന അവർക്ക് ലിസ്റ്റിലും ഇല്ല. അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ തെളിവെടുത്തി. എന്തെന്തായാലും
1: ഇതിനകം സമ്പാദ്യം മുഴുവൻ ഒലിച്ചു പോവുകയും ഉപജീവന മാർഗം നഷ്ടപ്പെടുകയും ചെയ്ത കുടുംബങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ ചോദ്യം ലളിതമാണ്. ഉരുൾപൊട്ടലിനെ അതിജീവിച്ച ഒരു കുടുംബത്തിന് ഒടുവിൽ സ്വന്തമെന്ന് പറയാവുന്ന ഒരു വീട്ടിലേക്ക് മാറാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും?
4: 298 ആൾക്കാർ നമ്മളെ വിട്ടുപിരിഞ്ഞു.
1: ദുരന്തം നടന്ന സമയത്തെ വാർഡ് മെമ്പർ എൻ കെ സുകുമാരൻ.
4: ഇപ്പോൾ ജനങ്ങൾ താമസിക്കുന്നത് പല പ്രദേശങ്ങളാണ്. വയനാട് ജില്ലയിലും മറ്റന്യ ചേരമ്പാടിയും കോഴിക്കോടും. ദുരന്തവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കൽപ്പറ്റ ടൗൺഷിപ്പ് 400-450 വീടുകൾ പടിയുന്നുണ്ട്. അതിലിപ്പോ നിലവിൽ താമസിക്കുന്നത് 178 കുടുംബങ്ങളാണ്. പല കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. Phase 1, Phase 2A, Phase 2B കൂടാതെ അവസാനം ഒരു 49 പേരും കൂടി ലിസ്റ്റിലുണ്ട്. ഈ Phase 1 178 പേര് ഇപ്പോൾ ടൗൺഷിപ്പിൽ താമസിക്കുന്നു. ഇനി താമസിക്കാനുള്ളത് Phase 2A യും Phase 2B യും 49 പേര് നിലവിൽ പ്രഖ്യാപിച്ച ഗവൺമെന്റ് ലിസ്റ്റിലാണ് ഉള്ളത്. കൂടാതെ കുറച്ച് വീട് കൂടി ആ പ്രദേശത്ത് ടൗൺഷിപ്പിൽ വരുന്നുണ്ട്. പുതിയ ഗവൺമെന്റ് അവരൊക്കെ ഉൾക്കൊള്ളിച്ച് ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങളെപ്പോലെ പ്രദേശവാസികൾക്കുള്ളത്. നമുക്കൊരു വീട് കിട്ടിയാൽ മാത്രം നമ്മുടെ ജീവിതം പൂർണ്ണമാവുന്നില്ല. അവർക്ക് ജോലി കാര്യങ്ങൾ, മറ്റുള്ള സംരംഭം തുടങ്ങുന്നതിന്, കച്ചവടം തുടങ്ങുന്നതിന്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദുരിതം നടന്ന സമയത്ത് പല സംഘടനകളും നല്ല രീതിയിൽ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് നമുക്ക് ജീവിതം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഗവൺമെന്റ് ആയാലും ശരി, ഈ ഗവൺമെന്റ് ആയാലും ശരി, ഇപ്പോൾ ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണ്.
1: ഗുണഭോക്താക്കളുടെ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതിലെ ഏറ്റവും സങ്കീർണമായ വശം. പുനരധിവാസം വിവിധ ഘട്ടങ്ങളിലായും വിഭാഗങ്ങളിലായും നടപ്പിലാക്കിയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പട്ടിക വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ പട്ടികയിൽ ഇടം നേടാത്ത കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അന്തിമ പട്ടികയുണ്ട് എന്നത് പരാതികൾക്ക് പരിഹാരമാകുന്നില്ല.
5: ലിസ്റ്റ് പൂർണ്ണമായി ഗവൺമെന്റ് ഇനിയും ഒന്നുകൂടി പുനഃപരിശോധിക്കാനുണ്ട്.
1: ചൂരൽമല നിവാസി പ്രവീൺ.
5: ലിസ്റ്റ് വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. വടവട്ടിക്കുന്നു പറഞ്ഞ സ്ഥലത്ത് പിന്നെ ആട്ടപ്പാടി സ്റ്റേറ്റ് പാടി താമസിച്ച കുറെ ആൾക്കാർ ലിസ്റ്റ് വരാണ്. മുണ്ടക്കയിൽ കുറെ ആൾക്കാർ ലിസ്റ്റ് വരാറുണ്ട്. കാരണം അവർക്കൊക്കെ ഈ മുണ്ടക്കൈ ഭാഗത്തൊക്കെ പറഞ്ഞാൽ ലൈഫിന്റെ വീട്ടിൽ ഫസ്റ്റ് ഗേഡ് മേടിച്ച ആൾക്കാർ ഇവരെ ലിസ്റ്റിൽ വന്നിട്ടില്ല. കാരണം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ലൈഫിന്റെ വീട്ടിൽ നിങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ട്, ഫസ്റ്റ് ഗേഡ് മേടിച്ചതല്ലേ എന്നാണ്. പക്ഷെ അവരെ വീടൊക്കെ കുറെ പാടിയുള്ള വാഷ്ഔട്ടായി പോയ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അവരെയും കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ്. ചൂരൽമല കഴിഞ്ഞ അട്ടവര എന്ന ഒരു പ്രദേശമുണ്ട്. കാരണം ഈ പാലം പോയ സ്ഥിതിക്ക് അട്ടവര ഒറ്റപ്പെട്ട് കിടക്കണം. അവിടുത്തെ കുറച്ച് ആൾക്കാർ വരാണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടവട്ടിക്കുന്ന് മുണ്ടക്കൈ, മുണ്ടക്കൈ എന്നാണ് ഈ ഉരുൾപൊട്ടി വന്നത്. അവിടുന്ന് കുറെ ആൾക്കാർ ഈ ലിസ്റ്റ് വരാറുണ്ട്.
1: വിജയൻ മഠത്തിൽ
6: പിന്നെ കുറച്ച് മാനദണ്ഡങ്ങളെ വെച്ചിട്ട് കുറെ ആളെ തള്ളിപ്പോയിട്ടുണ്ട്. കാരണം തറവാട് സ്വത്തില് എല്ലാരും കൊടുത്ന് പോയി. അപ്പൊ ആ തറവാട് ഏട്ടനിയന്മാരും പെങ്ങന്മാർക്കുന്ന വീട് സ്ഥലം കിട്ടൂല എന്ന് പറയുമ്പോൾ ഭയങ്കരമായ സങ്കടമുണ്ട്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് പിന്നില്ല. അവർക്ക് തറവാട് എന്ന് പറയാനൊരു സംഭവം ഇല്ലാതായി. പിന്നെ പാടി എന്നൊരു മാനദണ്ഡം, ആ പാടിയിൽ താമസിക്കുന്നൊരു മനുഷ്യരല്ലാതാവില്ലല്ലോ. അവർക്ക് വീട് എന്തായാലും വേണം. ഇപ്പൊ മുണ്ടക്കയില് പടവട്ടിക്കുന്നില് തീരെ കിട്ടാത്ത ആൾക്കാരുണ്ട്. അട്ടമല കുറച്ച് ആൾക്കാരുണ്ട്. റാട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് അതിന്റെ കയ്യിന്റെ അകത്താണ്. വേലിപ്പാലം കഴിഞ്ഞു പോകേണ്ട സ്ഥലങ്ങളാണ്. അവരെയൊക്കെ ഉൾപ്പെടുത്തേണ്ടത് നിർബന്ധമാണ്.
1: പുനരധിവാസത്തിനുള്ള യോഗ്യത വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ സാങ്കേതികമായ വിവരണത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാകണോ അതോ ആ കുടുംബം നേരിട്ട നഷ്ടത്തിന്റെയും കുടിയൊഴിപ്പിക്കലിന്റെയും യഥാർത്ഥ വ്യാപ്തി കൂടി ഇതിൽ വേണ്ടത്ര പരിഗണിക്കപ്പെടണോ എന്ന ചോദ്യവും തുടക്കം മുതലേ നിലനിൽക്കുന്നു.
7: എന്റെ പേര് ജ്യോതിഷ് കുര്യൻ. ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. അവരുടെ പുനരധിവാസത്തിനെ തകർന്ന വീടിന്റെ വലിപ്പത്തിനോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കൃഷിയിടത്തിനോ അനുസരിച്ചല്ല നമ്മളിവിടെ സർക്കാർ അവർക്ക് വീട് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും അവരെ എല്ലാവരും ഈക്വാലിറ്റി ആയിട്ട് ഒരേ പ്ലാനും ഒരേപോലെയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും അങ്ങനെ ചെയ്തത് വളരെയേറെ നന്നാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ തട്ടിൽ സർക്കാർ പരിഗണിച്ചുള്ളൂ എന്നുള്ളതാണ് അതിനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.
1: വീട് നഷ്ടപ്പെട്ട ഒരാൾക്ക് പലതവണ ഓഫീസുകൾ കയറിയിറങ്ങാൻ ആവശ്യമായ രേഖകളോ യാത്രാ സൗകര്യമോ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയോ സാമ്പത്തിക ശേഷിയോ ഉണ്ടാകണമെന്നില്ല. അപ്പീൽ നടപടികൾ എത്രത്തോളം സങ്കീർണമാണോ ദുർബലരായവരുടെ ശബ്ദം അത്രത്തോളം തന്നെ കേൾക്കപ്പെടാതെ പോകാനുള്ള സാധ്യതയും കൂടുതലാണ്.
8: എന്റെ പേര് ബീന സുരേഷ് എന്നാണ്. അമുണ്ടക്കൈ ദുരന്തം നടന്ന സമയത്തുള്ള ഭരണസമിതി അങ്ങായിരുന്നു. ആ സമയത്ത് ദുരന്തബാധിതർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിലും പിന്നീട് വീട് നിർമ്മാണത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് സർക്കാർ ഇടപെടുകയും അതേപോലെ ജനപ്രതിനിധികളും എല്ലാ മേഖലകളിലുള്ള ആൾക്കാരും നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എന്നിങ്ങനെ 3 ഘട്ടങ്ങളായി തരംതിരിച്ചതിന്റെ ഭാഗമായി എല്ലാം നഷ്ടപ്പെട്ടവർക്കാണ് ആദ്യം വീടുകളൊക്കെ നൽകിയത്. ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് ഒക്കെ ആകുമ്പോഴേക്കും മറ്റുള്ളവർക്ക് കുറച്ചും കൂടി ആൾക്കാർക്ക് ഇപ്പം ഇനി അടുത്ത ഘട്ടത്തിൽ നൽകും. ദുരന്ത ബാധിത പ്രദേശത്ത് താമസിക്കാൻ പറ്റാത്ത ആൾക്കാർക്കും കൂടി വീട് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കാര്യമായിരുന്നു. അവർക്കും അവിടെ താമസിക്കുക എന്നത് വളരെ പേടിയാണ്. നമുക്ക് ആ പ്രദേശത്ത് പോയാലാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുക.
1: സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ.
9: UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്കൊപ്പം ഗവൺമെന്റ് ഉണ്ട് എന്ന് മുഖ്യമന്ത്രി VD സതീശൻ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സമയബന്ധിതമായി പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടം രണ്ടാമത്തെ ഫേസ് പൂർത്തിയാക്കി ഈ കുടുംബങ്ങൾക്ക് വീട് നൽകുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ, MLA മന്ത്രിയുമായ ടി സിദ്ദിഖ്, ഒരു ജോയിന്റ് ആയിട്ട് എല്ലാവരും ടീമായി പ്രവർത്തിക്കുന്നുള്ളതാണ്. അത് മുണ്ടക്കൈ തൊഴിലുമല പ്രദേശവാസികൾക്ക് ഏറ്റവും അനുഗ്രഹമായ ഒരു ടൗൺഷിപ്പ് അവിടെ ഉയർന്നു. അതിന് ഗവൺമെന്റിന് എല്ലാ സപ്പോർട്ടും ഉണ്ട്. എല്ലാവരും ചേർത്ത് പിടിച്ച് അവർ കൂടെ ഉണ്ടാവുമെന്ന് കൂടി അറിയിക്കുകയാണ്.
1: എത്ര വീടുകൾ തയ്യാറാണ്, എത്ര വീടുകൾ നിർമ്മാണത്തിലാണ്, ആർക്കൊക്കെ വീടുകൾ അനുവദിച്ചു, നറുക്കെടുപ്പോ അലോട്ട്മെന്റോ എപ്പോൾ നടക്കും, അപ്പീൽ നൽകിയ കുടുംബങ്ങൾക്ക് എന്ത് സംഭവിക്കും, മാറാനുള്ള കൃത്യമായ സമയക്രമം എന്താണ്, അതിജീവിച്ചവർക്ക് മുന്നിൽ ചോദ്യങ്ങളുടെ ഒരു നീണ്ട നിരയാണ്.
10: വീട് നഷ്ടപ്പെട്ടവർക്ക് വീടും അതോടൊപ്പം എല്ലാവിധ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്.
1: കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ:
10: ഒരു വീട് നഷ്ടപ്പെട്ടവരെ ഒരിക്കലും വിഷമിപ്പിക്കാതെ തന്നെ മുന്നോട്ട് പോകണം എന്നുണ്ടായിരുന്നു. വീടുകളുടെ പണിയുടെ അല്പതാമസം നേരിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ മാസം ഒരു അവസാനത്തെ ഒക്ടോബർ ആദ്യ വാരം തന്നെ ബാക്കി വീടുകളുടെയും നറുക്കെടുപ്പും പൂർത്തീകരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവർക്ക് എല്ലാവിധ സഹായവും സഹകരണങ്ങളും നൽകി അവരുടെ കൂടെ തന്നെയുണ്ട്. അവരെ ഒരിക്കലും വിഷമിപ്പിക്കുന്ന തരത്തിലോ വേദനിപ്പിക്കുന്ന തരത്തിലോ ഒരു പ്രവൃത്തിയും ഉണ്ടാവില്ല. വീടുകളുടെ താക്കോല് അടുത്ത മാസം തന്നെ നൽകുന്നതാണ്. ഏകദേശം പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ മാസത്തോടുകൂടെ എല്ലാ വീടുകളുടെയും പണി പൂർത്തീകരിക്കും. സെപ്റ്റംബറോടുകൂടെ ടൗൺഷിപ്പിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് ടൗൺഷിപ്പ് സമർപ്പിക്കുന്നതാണ്.
1: നിർമ്മാണ പ്രവർത്തനങ്ങൾ നിശ്ചയിച്ച സമയക്രമം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും സാങ്കേതിക കാരണങ്ങളാൽ ഉപഭോക്താക്കളുടെ പട്ടികയിൽ നിന്ന് ആദ്യം ഒഴിവാക്കപ്പെട്ടവരെ അതിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ പറയുന്നു.
11: ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട്
1: റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ:
11: സംസ്ഥാന ഗവൺമെന്റ് ഇതിനകം തന്നെ പൂർത്തീകരിച്ച 178 വീടുകളിൽ 177 വീടും കൈമാറിക്കഴിഞ്ഞു. ഇനി രണ്ടാംഘട്ട വീടിന്റെ പൂർത്തീകരണം ഈ ഒക്ടോബർ മാസത്തോടുകൂടി പ്രതീക്ഷിക്കുകയാണ്. അത് ലഭ്യമായി കഴിഞ്ഞാൽ ഉടനെ ബാക്കിയുള്ളവർക്ക് നമുക്ക് വീട് കൊടുക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ മറ്റു പല പദ്ധതികളും ആനുകൂല്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ്. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. അവരുടെ കടങ്ങൾ എഴുതി തള്ളുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഇതിനകം തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു. കുറെയേറെ അതിനുവേണ്ടി പണം നീക്കിവെച്ച് അത് കൊടുത്തു. അതോടൊപ്പം തന്നെ അനുബന്ധമായ പല കാര്യങ്ങളും അവരുടെ ഭാഗത്ത് വന്നതൊക്കെ പരമാവധി ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഇനിയും അത്തരം കാര്യങ്ങളിൽ എല്ലാ രീതിയിലുള്ള പിന്തുണയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പൂർണ്ണമായും ഗവൺമെന്റ് നിർവഹിച്ചു.
1: ദുരന്തം, പലായനം, മനുഷ്യത്വം എന്നിവയിലൂടെ മുണ്ടക്കൈ ചൂരൽമലയിലെ ജനങ്ങൾ ഇതിനകം 2 വർഷങ്ങൾ കടന്നു. പുനരധിവാസത്തിന്റെ രണ്ടാംഘട്ടം കാത്തിരിപ്പിന്റെ മറ്റൊരു അധ്യായമായി മാറാൻ പാടില്ല. കേവലം ഒരു വീട് കൈമാറുന്നതിലപ്പുറം സുരക്ഷിതത്വ ബോധവും അന്തസ്സും ഒപ്പം തങ്ങൾ ഈ സമൂഹത്തിന്റെ ഭാഗവുമാണെന്ന ബോധ്യവും ഒരു കുടുംബത്തിന് തിരികെ നൽകുന്നതാവട്ടെ ഈ പ്രക്രിയയുടെ അന്തിമ ലക്ഷ്യം.
0: പ്രഭാതഭീതി സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ 6:30.
12: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
13: എന്നും രാവിലെ 7:13.
12: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
13: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
14: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
15: നാളെ ശാസ്ത്രലോകത്തിൽ എപ്പിജെനറ്റിക്സ്, ജീനുകൾക്കപ്പുറമുള്ള ശാസ്ത്രം, ഡോക്ടർ മായാ മാധവൻ സംസാരിക്കുന്നു.
16: ആധുനിക വൈദ്യശാസ്ത്ര ലോകം ഇന്ന് നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ്. നമ്മൾ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ജീനുകളുടെ ഘടന മാറ്റാൻ കഴിയില്ല എന്നത് ശരി തന്നെ. പക്ഷേ അവ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിശ്ചയിക്കാൻ നമ്മുടെ ദൈനംദിന ജീവിതശൈലിക്ക് കഴിയും.
15: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 5 സെക്കൻഡും. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി. സേവാസങ്കൽപ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് 3 ദിവസത്തെ റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒന്നിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
3: കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് 40-ലധികം വകുപ്പുകളെയും 73 പദ്ധതികളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 1-ലധികം വകുപ്പുകൾ ഉൾപ്പെടുന്ന പദ്ധതികൾക്ക് പ്രത്യേക മുൻഗണന നൽകും. കൂട്ടായ ചിന്തയിൽ നിന്ന് കൂട്ടായ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് റീ ഇമാജിനിങ് കേരളം പ്രതിഫലിപ്പിക്കുന്നതെന്ന് VD സതീശൻ വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, തുറമുഖ സമുദ്രാധിഷ്ഠിത വികസനം, വ്യോമഗതാഗതം, വ്യവസായ സാമ്പത്തിക ഇടനാഴികൾ, ഊർജ്ജവും പുനരുപയോഗ സ്രോതസ്സുകളും, നഗരവികസനം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, ലൈഫ് സയൻസ്, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി, ദുരന്ത നിവാരണം, ഡിജിറ്റൽ മേഖല, വിനോദസഞ്ചാരം, ക്രിയേറ്റീവ് മേഖല തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വട്ടമേശ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ പദ്ധതിക്കും ഗവൺമെന്റ് അംഗീകരിച്ച പൊതുചട്ടക്കൂട് രൂപപ്പെടുത്തുക കൂടിയാണ് പ്രധാന ലക്ഷ്യമെന്നും VD സതീശൻ അറിയിച്ചു.
2: പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ കുടുംബങ്ങൾക്ക് അടിയന്തര ആശ്വാസമായി 25.64 കോടി അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രളയബാധിതരായ 25,648 കുടുംബങ്ങളുടെ വീടുകൾ വാസയോഗ്യമാക്കുന്നതിനാണ് തുക വിനിയോഗിക്കുന്നത്. ഒരു കുടുംബത്തിന് 10,000 രൂപ വീതമാണ് ധനസഹായമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. സഹായം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയതായും വൈകാതെ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറുമെന്നും VD സതീശൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. കോഴിക്കോട്ട് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്നത് സത്യസന്ധതയാണെന്നും പാർട്ടിയിൽ സംഘടനാപരമായ തിരുത്തലുകൾ വരുത്തണമെന്നും ബേബി നിർദ്ദേശിച്ചു. സംഘടനാ നേതൃതലത്തിൽ പുതിയ തലമുറയെ ഉൾപ്പെടുത്തി പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്നും MA ബേബി അറിയിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനെയും തോമസ് ഐസക്കിനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കാൻ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി

0: തീരുമാനിച്ചു. പി ജയരാജൻ, എം ബി രാജേഷ്, വി ശിവൻകുട്ടി എന്നിവരെ പുതുതായി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. സൂസൻ കോടിയെ വീണ്ടും സംസ്ഥാന സമിതി അംഗമാക്കാനും യുവജന മഹിളാ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ പുതുതായി സംസ്ഥാന സമിതി ക്ഷണിതാക്കളായി ഉൾപ്പെടുത്താനും തീരുമാനിച്ചതായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു. അടുത്ത മാസം എല്ലാ ജില്ലകളിലും വിപുലീകൃത ജില്ലാ കമ്മിറ്റി വിളിച്ചു ചേർക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെറ്റുതിരുത്തി കൂട്ടായ തീരുമാനം കൈക്കൊള്ളുമെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ബി ജെ പി ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സേവാ സങ്കല്പ അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. നാളെ മുതൽ അടുത്ത മാസം 17 വരെ വിവിധ സേവന ജനകീയ പരിപാടികളാണ് സംഘടിപ്പിക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മാസപ്പിടി കേസിൽ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സംസ്ഥാന ഗവൺമെന്റ് വ്യക്തമാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ഇന്ന് ലോക ഓസോൺ ദിനം. ഭൂമിയിലെ ജീവൻ സംരക്ഷിക്കുന്നതിൽ ഓസോൺ പാളിയുടെ നിർണായക പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനം ആചരിക്കുന്നത്. 1987 സെപ്റ്റംബർ 16 മോൺട്രിയയിൽ ഉടമ്പടി ഒപ്പുവെച്ചതിൻ്റെ സ്മരണാർത്ഥം 1988 ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ദിനാചരണം പ്രഖ്യാപിച്ചത്. ഭൂമിയുടെ കുട എന്ന് വിശേഷിപ്പിക്കുന്ന ഓസോൺ പാളി സൂര്യനിലെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളെ തടയുന്ന സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസിൻ്റെ 22-ാമത് പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഔലിയോടൊപ്പം രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലും ഒരേ സമയം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനും മഴവെള്ള സംഭരണത്തിനും സംഗീതത്തിലൂടെ ശബ്ദം നൽകുകയാണ് ഗാനം ലക്ഷ്യമിടുന്നത്. 15 അതിൽ അധികവും പ്രായമായവരുടെ പ്രതിമാസ തൊഴിൽ സേവന പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചതായി കേന്ദ്ര സ്ഥിതിവിവര കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈയിലെ 55.4% നിന്ന് ആഗസ്റ്റിൽ ഇത് 55.6% വർദ്ധിച്ചതായി മന്ത്രാലയത്തിൻ്റെ സർവേയിൽ കണ്ടെത്തി. നേപ്പാളിൽ മിന്നൽ പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ മരണസംഖ്യ 1399 ഉയർന്നു. 5170 പേരെ ഇനിയും കണ്ടെത്താനായില്ല. തിരുവനന്തപുരം ജില്ലയിലെ നവരാത്രി ഉത്സവ മുന്നൊരുക്കങ്ങൾ മന്ത്രി കെ മുരളീധരൻ വിലയിരുത്തി. ഘോഷയാത്രയുടെയും ഉത്സവത്തിൻ്റെയും സുഗമമായ നടത്തിപ്പിന് തിരുവനന്തപുരം ജില്ലാ കളക്ടറേയും റൂറൽ SPയെയും കോർഡിനേറ്റർമാരായി നിയോഗിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ന്യൂഡൽഹിയിൽ അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ മലയാളി താരം സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ ഇന്ത്യ 7 ജയിച്ചു. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 160 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 3 നഷ്ടത്തിൽ 31 പന്ത് ശേഷിക്കെ 163 റൺസ് നേടി വിജയം കൈപ്പിടിയിൽ ഒതുക്കി. 3 2020 മത്സരം നാളെയാണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പന നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു. വൈകിട്ടാണ് ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനിൽ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന് KCA അറിയിച്ചു. ഈ മാസം 27 പരമ്പരയിലെ ആദ്യ മത്സരം. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വിജയത്തുടക്കം. ഡൽഹിയിലെ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മലപ്പുറം അത്താണിക്കൽ MIC EHSS ടീം ഏകപക്ഷീയമായ 8 മണിപ്പൂർ സൈനിക് സ്കൂളിനെ പരാജയപ്പെടുത്തി. ഇന്ന് വൈകിട്ട് IPSC ടീമുമായി MIC മത്സരിക്കും. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ തൈക്കോണ്ടോ മത്സരത്തിൽ 119 മലപ്പുറം ജേതാക്കളായി. 113 കാസർകോട് ജില്ല 2 81 കോഴിക്കോട് 3 നേടി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. കന്നി ഒന്നായ നാളെ രാവിലെ 5 പൂജകൾ ആരംഭിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം ഈ മാസം 30 നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഇക്കാര്യത്തിൽ തീർത്ഥാടകർ നേരിടുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി N. ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ഹജ്ജ് കമ്മിറ്റിക്കും കത്തയച്ചിരുന്നു. സ്വാതന്ത്ര്യസമര സേനാനിയും തപസ്യ മുൻ അധ്യക്ഷനും ജന്മഭൂമി മുഖ്യ പത്രാധിപരുമായിരുന്ന വി എം കൊറാത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് കോഴിക്കോട്ട് തുടക്കമായി. വി എം കൊറാത്തിൻ്റെ വസതിയായ ശ്രീഹരിയിലാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. നോവലിസ്റ്റ് പി ആർ നാഥൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാസലഹരികൾക്കെതിരെ ഉയരുന്നതുപോലെ മദ്യവ്യാപനത്തിനെതിരെയും ഗവൺമെൻറ് നടപടികൾ കൈക്കൊള്ളണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ മന്മഥൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള തീരത്ത് അനധികൃത മത്സ്യബന്ധനം നടത്തുകയായിരുന്ന നൂർ ഇ ബഹർ എന്ന കർണാടക രജിസ്ട്രേഷൻ മത്സ്യബന്ധന ബോട്ട് കാസർകോട്ട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലെ പെട്രോളിംഗ് സംഘം പിടികൂടി. നിയമനടപടി സ്വീകരിച്ച ശേഷം ബോട്ടിന് 2,50,000 രൂപ പിഴ ചുമത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി. സേവാസങ്കല്പ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക ഋചാ ഝാ. അഥ വാർത്താഃ. വിദേശമന്ത്രാലയേന ഉക്തം യത് നവദില്ല്യാം സദ്യ ഏവ സമ്പന്നസ്യ അഷ്ടാദശതമസ്യ ബ്രിക്സ് ശിഖരസമ്മേളനസ്യ ഉപവേശനസ്യ അവസരെ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ തഥാ ചീനദേശസ്യ രാഷ്ട്രപതേഃ ഷീ ജിൻഫിംഗ് ഇത്യസ്യ ച മധ്യേ ജാതേ സംവാദെ അനേകേ വിഷയാഃ ചർച്ചിതാഃ. ഹ്യഃ സായങ്കാലേ നവദില്ല്യാം വാർത്താഹരാൻ സംബോധയൻ വിദേശമന്ത്രാലയസ്യ പ്രവക്താ രണധീര ജായസ്വാലഃ ഉക്തവാൻ യത് പ്രധാനമന്ത്രി ഭാരതസ്യ ചിന്താഃ പ്രസ്തുതവാൻ തഥാ ഉഭാഭ്യാം പക്ഷാഭ്യാം പാരസ്പരിക മൂലചിന്താം പ്രതി സംവേദനശീലത പ്രദർശനീയ ഇതി പ്രതിപാദിതവാൻ.
2: चर्चाओं के दौरान कई मुद्दे सामने आए. दोनों देशों के बीच में जब बात हुई लीडरशिप लेवल पे, प्रधानमंत्री ने भारतीय चिंताओं को भी रेखांकित किया, उनका भी उल्लेख किया और इस बात को रेखांकित किया कि दोनों पक्षों को एक दूसरे के मुख्य चिंताओं के प्रति संवेदनशीलता दिखानी चाहिए और 3 पारस्परिक सिद्धांतों यानी कि पारस्परिक हित, पारस्परिक सम्मान और पारस्परिक संवेदनशीलता द्वारा निर्देशित होना चाहिए.
1: വിദേശമന്ത്രാലയസ്യ പ്രവക്താ ഉക്തവാൻ യത് വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ ബ്രിക്സ് ശിഖരസമ്മേളനസ്യ ഉപവേശനസ്യ അനന്തരം സൌദി അറബ് ദേശസ്യ വിദേശമന്ത്രിണാ സഹ അപി ഉപവേശനം കൃതവാൻ. തത്ര ക്ഷേത്രീയാണാം അന്താരാഷ്ട്രിയാണാം ച ഘടനാക്രമാണാം വിഷയെ ചർച്ചാ ജാതാ. സൌദി അറബ് ദേശെ സദ്യഃ ഏവ ജാതേ ആക്രമണേ ഭാരതേന നിന്ദാ കൃതാ. ഷഡ് രാജ്യാണാം മുഖ്യമന്ത്രിഭിഃ യമുനാനദ്യാഃ പുനരുദ്ധാരായ കിഷൌ ബഹു ഉദ്ദേശ്യ ബന്ധ പരിയോജന സംബദ്ധ സന്ധൌ ഹസ്താക്ഷരാണി കൃതാനി. ഏതേഷു രാജ്യേഷു ഉത്തരപ്രദേശഃ ഉത്തരാഖണ്ഡഃ ഹിമാചലപ്രദേശഃ ഹരിയാണ രാജസ്ഥാനഃ അഥ ദില്ലി ച സമ്മിലിതാഃ സന്തി. അസ്മിൻ അവസരെ കേന്ദ്രീയ ഗൃഹമന്ത്രി അമിതഷാഹ ഉക്തവാൻ യത് കേന്ദ്ര പ്രശാസനേന കിഷൌ പരിയോജന രാഷ്ട്രീയ പരിയോജന ഇതി ഘോഷിത അസ്തി. ശ്രീ ഷാഹ ഉക്തവാൻ യത് പരിയോജനായാഃ വിത്തീയ ഭാരസ്യ പ്രായഃ 90% കേന്ദ്ര പ്രശാസനേന വഹിഷ്യതേ അവശിഷ്ടം 10% ഭാരം ച സഹഭാഗി രാജ്യൈഃ വഹിഷ്യതേ. ദില്ലി പ്രശാസനേന ആശാ കാര്യകർതൃഭ്യഃ പ്രദീയമാനം നിശ്ചിതം മാസിക പ്രോത്സാഹന ധനം 3,000 രൂപ്യകേഭ്യഃ 6,000 രൂപ്യകപര്യന്തം വർദ്ധിതമസ്തി. അയം നിർണയഃ ഹ്യഃ നവദില്ല്യാം മുഖ്യമന്ത്രി പദാസീനായാഃ രേഖാഗുപ്തവര്യായാഃ അധ്യക്ഷതായാം സമ്പന്നേ മന്ത്രിമണ്ഡലോപവേശനേ സ്വീകൃതഃ. സമ്പ്രതി ദില്ല്യാം 25,000+ആശാകാര്യകർത്താരഃ കാര്യം കുർവന്തി. एतदतिरिक्तं दिल्ली प्रशासनेन राष्ट्रीय राजधान्याः विभिन्नेषु महाविद्यालयेषु विश्वविद्यालयेषु

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ പുലർവെട്ടത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. റബ്ബർ വിപണനത്തിനും റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിനും റബ്ബർ ബോർഡ് നൽകുന്ന വിവിധ തരം ലൈസൻസുകളെക്കുറിച്ചും ലൈസൻസുകൾ എടുക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചും അറിയാൻ കോൾ സെന്ററിലേക്ക് വിളിക്കാം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് റബ്ബർ ബോർഡിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രിയ തോമസ് ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ മറുപടി നൽകുന്നു. കർഷകർക്ക് 04-81-2567-6622 എന്ന കോൾ സെന്റർ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 04-81-2567-6622. മഷ്റൂം ഫാർമേഴ്സ് ആൻഡ് ബൈ പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ ഈ മാസം 23-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺകൃഷി പരിശീലനം നടത്തുന്നു. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9847-328-975-9447-00-2-290 കൊച്ചി വൈറ്റില കൃഷിഭവന്റെ പരിധിയിലുള്ള പൂണിത്തുറ, പള്ളുരുത്തി, മട്ടാഞ്ചേരി, ഇടക്കൊച്ചി, തോപ്പമ്പടി, ഇടപ്പള്ളി സൌത്ത് വില്ലേജുകളിൽ ഡിജിറ്റൽ വിള സർവേ ചെയ്യുന്നതിനായി സർവേയർമാരെ നിയോഗിക്കുന്നു. താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9383-471-169 കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗത്തിൽ 3 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ താൽക്കാലിക ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിർദ്ദിഷ്ട യോഗ്യതകളുള്ളവർക്ക് ഈ മാസം 19-ന് രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി www.kau.in എന്ന വെബ്സൈറ്റിലോ 04-87-2-438-302 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽകൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീരകർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ ഈ മാസം 16-17 തീയതികളിൽ പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ

0: വിളിക്കുക. 9388834424, 9539649472. PMRKVY 2026-27 ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അഥവാ സ്മാം പദ്ധതിയിൽ കാർഷിക യന്ത്രങ്ങൾക്കായി അർഹരായ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള രണ്ടാം ലോട്ടറി നടപടികൾ ഈ മാസം 22 മുതൽ ആരംഭിക്കും. 22/9/2026 മുതൽ 15/10/2026 വൈകുന്നേരം 5 മണിവരെയാണ് കാലയളവ്. കൂടുതൽ വിവരങ്ങൾക്കായി 0477226084 0471230674748 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 17 സൗജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9446911451. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇനി ആയുരാരോഗ്യം.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യദായകമായ വേനൽക്കാല പാനീയങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
3: ഇന്നത്തെ കാലത്ത് ആരോഗ്യകരമായ ഭക്ഷണത്തോടൊപ്പം സുരക്ഷിതമായ കുടിവെള്ളത്തിനും അത്ര തന്നെ പ്രാധാന്യമുണ്ട്. ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുന്നത് പോലെ മലിനമായ കുടിവെള്ളം വയറിളക്കം, ടൈഫോയിഡ്, കോളറ, ഹെപ്പറ്റൈറ്റിസ് എ തുടങ്ങിയ ജലജന്യ രോഗങ്ങളുടെ പ്രധാന കാരണമാണ്. ആരോഗ്യകരമായ ഏത് പാനീയത്തിന്റെയും അടിസ്ഥാന ഘടകം ശുദ്ധമായ വെള്ളമാണ്. തിളപ്പിക്കാത്ത വെള്ളം പലപ്പോഴും രോഗാണുക്കളുടെ ഉറവിടമാകാം. കുടിക്കാനും പാനീയങ്ങൾ തയ്യാറാക്കാനും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഉപയോഗിക്കുക. പാചകം ചെയ്യാത്ത വിഭവങ്ങളിലും ജ്യൂസുകളിലും സാലഡുകളിലും ചേർക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയതാണെന്ന് ഉറപ്പാക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ ഏത് കിണറ്റിലെ വെള്ളവും മലിനമാകാനുള്ള സാധ്യത ഉള്ളതിനാൽ കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം. തണുത്ത വെള്ളം ആവശ്യമെങ്കിൽ മുൻകൂട്ടി തിളപ്പിച്ച് മൺകൂജയിൽ സൂക്ഷിക്കുക. മൺപാത്രം വെള്ളത്തിന്റെ സ്വാഭാവിക തണുപ്പ് നിലനിർത്താൻ സഹായിക്കുന്നു. ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ പാനീയങ്ങളോ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ സൂക്ഷിക്കുകയോ പകരുകയോ ചെയ്യരുത്. ഉയർന്ന ചൂടിൽ ചില പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് രാസപദാർത്ഥങ്ങൾ ഭക്ഷണത്തിലേക്ക് കലരാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ആരോഗ്യകരമായ പാനീയങ്ങൾ നോക്കാം. തേൻ നാരങ്ങ പാനീയം. ശുദ്ധമായ തേൻ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്ത് നൽകാം. രുചി വർദ്ധിപ്പിക്കാൻ നാരങ്ങാനീരോ നെല്ലിക്കാനീരോ ചേർക്കാം. ശ്രദ്ധിക്കുക, ചൂടുവെള്ളത്തിൽ തേൻ ചേർക്കാതെ ഇളം ചൂടോ തണുത്തതോ ആയ വെള്ളത്തിൽ മാത്രം ചേർക്കുക. ചുക്ക് മല്ലി വെള്ളം. ചുക്ക്, കൊത്തമല്ലി എന്നിവ ചേർത്ത് തിളപ്പിച്ച വെള്ളം ദഹനത്തിന് സഹായിക്കുന്ന ആരോഗ്യകരമായ ഒരു പാനീയമാണ്. കരിക്കിൻ വെള്ളം. കരിക്കിൻ വെള്ളവും അതിന്റെ കാമ്പും ചേർത്ത് ജ്യൂസ് തയ്യാറാക്കാം. അതുപോലെ പനനൊങ്കും ഉപയോഗിക്കാം. കരിക്കിൻ വെള്ളത്തിൽ പൊട്ടാസ്യം ഉൾപ്പെടെയുള്ള ധാതുക്കൾ അടങ്ങിയിരിക്കുന്നതിനാൽ വേനൽക്കാലത്ത് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. നെല്ലിക്കാ പാനീയം. കുരുനീക്കിയ നെല്ലിക്ക അരച്ച് അരിച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളവും അല്പം ഉപ്പും മധുരവും ചേർത്ത് തയ്യാറാക്കാം. നെല്ലിക്ക വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും ധാരാളമായി അടങ്ങിയ മികച്ച ആരോഗ്യ പാനീയമാണ്. പേരയില വെള്ളം. പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം രുചികരവും ആരോഗ്യകരവുമായ ഒരു പാനീയമാണ്. കക്കരിക്ക ചെറുനാരങ്ങ ജ്യൂസ്. കക്കരിക്കയും ചെറുനാരങ്ങയും ചേർത്ത് തയ്യാറാക്കുന്ന ജ്യൂസ് വേനൽക്കാലത്ത് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു. പുതിന നാരങ്ങ പാനീയം. പുതിനച്ചാറും നാരങ്ങാനീരും ചേർത്ത് തയ്യാറാക്കുന്ന പാനീയം ദഹനത്തിനും വായിലെ ദുർഗന്ധത്തിനും സഹായകരമാണ്. മുതിര പേരയില ഉലുവ ചേർത്തുള്ള വെള്ളം. മുതിര പേരയില ഉലുവ എന്നിവ ചേർത്ത് തിളപ്പിച്ച വെള്ളം ആരോഗ്യദായകമായ ഒരു പാനീയമാണ്. രക്തത്തിലെ കൊഴുപ്പിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായകമാണെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. നറുനീണ്ടി സർബത്ത്. നറുനീണ്ടി നന്നാറി ചൂടുകാലത്ത് ഏറ്റവും മികച്ച പാനീയങ്ങളിൽ ഒന്നാണ്. ഇതിന്റെ വേരും കിഴങ്ങും ഉപയോഗിച്ചാണ് സർബത്ത് തയ്യാറാക്കുന്നത്. ഇതിൽ ഏലക്ക, ഇഞ്ചി, ഈന്തപ്പഴം എന്നിവ ചേർത്ത് തണുത്ത പാലിൽ മിക്സിയിലടിച്ചും ഉപയോഗിക്കാം. അല്ലെങ്കിൽ നറുനീണ്ടി സിറപ്പ്, നാരങ്ങാനീര്, തുളസി വിത്ത്, വെള്ളം എന്നിവ ചേർത്ത് പാനീയം തയ്യാറാക്കാം. കരിമ്പിൻ ജ്യൂസ്. ശുദ്ധമായ സാഹചര്യത്തിൽ തയ്യാറാക്കിയ കരിമ്പിൻ ജ്യൂസും നല്ല പാനീയമാണ്. എന്നാൽ പ്രമേഹ രോഗികൾ മിതമായ അളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ. ആയുർവേദത്തിൽ ഈന്തപ്പഴത്തിൽ നിന്നും കശുമാങ്ങയിൽ നിന്നും മുക്കുടി മുതലായവ വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ്. ക്യാരറ്റും ബീട്രൂട്ടും തേങ്ങാപ്പാൽ ചേർത്ത് ജ്യൂസാക്കി ആവശ്യത്തിന് മധുരം ചേർത്ത് വേനൽക്കാലത്ത് ഉപയോഗിക്കാം. ഇവയിൽ ബീറ്റാ കരോട്ടിൻ, ഫോളേറ്റ്, നൈട്രേറ്റുകൾ തുടങ്ങിയ പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത്തരം പാനീയങ്ങളിൽ മധുരം ആവശ്യമുള്ളിടത്ത് തേനോ ശർക്കരയോ ചേർക്കുന്നതാണ് രീതി. എന്നിരുന്നാലും പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ അവസ്ഥകളുള്ളവർ മധുരത്തിന്റെ അളവ് നിയന്ത്രിക്കുകയും ഡോക്ടറുടെയോ ഡയറ്റീഷ്യന്റെയോ നിർദ്ദേശം പാലിക്കുകയും വേണം. ഷടങ്കചൂർണം, ഗുളൂച്ചാദി കഷായ ചൂർണം, ദ്രാക്ഷാദി ചൂർണം എന്നിവ ചെറിയ അളവിൽ ആരോഗ്യ പാനീയങ്ങളായി ഉപയോഗിക്കാം. എന്നാൽ ഔഷധ പാനീയങ്ങൾ വൈദ്യ ഉപദേശപ്രകാരം ഉപയോഗിക്കുന്നതാണ് ഉചിതം. ശുദ്ധമായ വെള്ളമാണ് എല്ലാ ആരോഗ്യ പാനീയങ്ങളുടെയും ആത്മാവ്. വെള്ളം ശുദ്ധമായാൽ പാനീയവും ആരോഗ്യദായകമാവും.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യദായകമായ വേനൽക്കാല പാനീയങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: മലയാള ഭാഷയെ ആധുനിക വിജ്ഞാനത്തിന്റെ എല്ലാ ശാഖകളും കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1968 സെപ്റ്റംബർ 16 ഔദ്യോഗികമായി രൂപീകൃതമായത്. തിരുവനന്തപുരത്താണ് ഇതിന്റെ ആസ്ഥാനം. സർവ്വവിജ്ഞാനകോശങ്ങൾ, ശാസ്ത്ര സാങ്കേതിക ഗ്രന്ഥങ്ങൾ, സർവകലാശാലാ തലത്തിലുള്ള പാഠപുസ്തകങ്ങൾ എന്നിവ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിൽ ഈ സ്ഥാപനം വളരെ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. മധുര ഷൺമുഖവടിവ് സുബ്ബുലക്ഷ്മി എന്ന MS സുബ്ബുലക്ഷ്മി ജനിച്ചത് 1916 സെപ്റ്റംബർ 16. 1998 ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം അവരെ ആദരിച്ചു. 1966 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ സംഗീത കച്ചേരി അവതരിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരിയും അവരാണ്. കർണാടക സംഗീത ലോകത്തിന് അവർ നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ആംസ് സംരക്ഷണ ദിനമായി ആചരിക്കുന്നു. ഭൂമിയിലെ ജീവന് കാവലായ ഓസോൺ പാളിയുടെ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനാണ് ഈ ദിനം മാറ്റിവച്ചിരിക്കുന്നത്. ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ പോലുള്ള രാസവസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും നിയന്ത്രിക്കുന്നതിനായി 1987 സെപ്റ്റംബർ 16 ചരിത്ര പ്രസിദ്ധമായ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവച്ചത്. ഈ ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിവസം ഓസോൺ ദിനമായി പ്രഖ്യാപിച്ചത്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 മലേഷ്യ ദിനമായി ആഘോഷിക്കുന്നു. 1963 സെപ്റ്റംബർ 16 മലായ, വടക്കൻ ബോർണിയ, സരവാക്, സിംഗപ്പൂർ എന്നിവർ ഒന്നിച്ചു ചേർന്ന് മലേഷ്യ എന്ന പുതിയ ഫെഡറേഷൻ ഔദ്യോഗികമായി രൂപീകരിച്ചത്. പിന്നീട് 1965 സിംഗപ്പൂർ ഈ ഫെഡറേഷനിൽ നിന്ന് വേർപെട്ടു. 2010 മുതലാണ് ഈ ദിവസം മലേഷ്യയിൽ ഔദ്യോഗിക പൊതു അവധിയായി പ്രഖ്യാപിച്ചത്. ഇന്റർവെൻഷണൽ കാർഡിയോളജിയുടെ അന്താരാഷ്ട്ര ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 16 ആചരിക്കുന്നത്. 1977 സെപ്റ്റംബർ 16 ഡോക്ടർ ആൻഡ്രിയാസ് ഗ്രുവൻ സിംഗ് ലോകത്താദ്യമായി ഒരു മനുഷ്യനിൽ വിജയകരമായ കൊറോണറി ആൻജിയോപ്ലാസി നടത്തിയത്. വൈദ്യശാസ്ത്ര രംഗത്തെ മാറ്റിമറിച്ച ഈ ചരിത്ര ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലായാണ് സെപ്റ്റംബർ 16 ഈ ദിനമായി തിരഞ്ഞെടുത്തത്. ഹൃദ്രോഗ ചികിത്സയിൽ ഇന്റർവെൻഷണൽ കാർഡിയോളജി നൽകുന്ന സംഭാവനകളെ മുൻനിർത്തി 2022 ഐക്യരാഷ്ട്രസഭ ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. വലിയ ശസ്ത്രക്രിയകൾ കൂടാതെ കത്തീറ്ററുകൾ ഉപയോഗിച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സുഖപ്പെടുത്തുന്ന ആൻജിയോപ്ലാസി പോലുള്ള അത്യാധുനിക ചികിത്സാരീതികളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക എന്നതാണ് ഇതിന്റെ

0: സാങ്കേതിക രംഗങ്ങളിലെ പുരോഗതിയും നൂതന ആശയങ്ങളും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചർച്ച ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും തമ്മിലുള്ള ശാസ്ത്ര സാങ്കേതിക വിടവ് കുറയ്ക്കാനും ആഗോളതലത്തിൽ കൂടുതൽ തുല്യത ഉറപ്പാക്കാനും ഈ ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: തൊഴിൽ ദർശനം.
1: ഡൽഹിയിലുള്ള കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ടെക്നീഷ്യൻ ഗ്രൂപ്പ് 2 തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 43 ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് 21, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ 7, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിന്റനൻസ് 5, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ 2, ഡ്രാഫ്റ്റ്സ്മാൻ 4, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 2, ലാബ് അസിസ്റ്റന്റ് 1, ഇന്റീരിയൽ ഡിസൈനർ 1. യോഗ്യത 10 ക്ലാസും ബന്ധപ്പെട്ട ട്രേഡിൽ ITI അല്ലെങ്കിൽ 10 ക്ലാസും 2 വർഷത്തെ അപ്രന്റീസ് ട്രെയിനിങ്ങും അല്ലെങ്കിൽ 10 ക്ലാസും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. 10 ക്ലാസിൽ 55% മാർക്ക് നേടിയിരിക്കണം. പ്രായം 28 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 500 രൂപ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 17. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.csir.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.csir.res.in. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സബ്സിഡിയറി സ്ഥാപനമായ മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് ലിമിറ്റഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 26 ഒഴിവുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ വിഷയങ്ങളിലെ ഒഴിവുകൾ SC ST OBC NCL വിഭാഗക്കാർക്കു മാത്രം നീക്കിവച്ചതാണ്. 2026 ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ്. വിഷയങ്ങൾ മെക്കാനിക്കൽ 8, ഇലക്ട്രിക്കൽ 3, കെമിക്കൽ 15. യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജി, പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ്, പെട്രോകെമിക്കൽ ടെക്നോളജിയിൽ BE, BTech, BSc എഞ്ചിനീയറിംഗ്. പ്രായം 27 വയസ്സ് കവിയരുത്. OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് 118 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. അപേക്ഷ ഓൺലൈനായി അയക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://mrpl.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://mrpl.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 19. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിൽ ബംഗളൂരുവിലുള്ള നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത 10 ക്ലാസ്. പ്രായം 25 വയസ്സ് കവിയരുത്. സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 500 രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റ് മുഖേന അടയ്ക്കണം. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക്ഷീറ്റുകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ സഹിതം അയക്കണം. വിലാസം ദ ഡയറക്ടർ CSIR നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് CSIR NAL, പോസ്റ്റ് ബാങ്ക് നമ്പർ 1779, HAL എയർപോർട്ട് റോഡ്, കൊടിഹള്ളി, ബംഗളൂരു 560017, കർണാടക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 21. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nal.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nal.res.in. തൊഴിൽ ദർശനം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ ഹരിചന്ദ്രൻ.
1: കുറഞ്ഞ കാലം കൊണ്ട് വളരെ വേഗം വളർന്ന ഭാഷയാണ് മലയാളം. മറ്റു ഭാഷകളുമായുള്ള സമ്പർക്കത്തിൻ്റെ ഫലമായാണ് ഈ വളർച്ച ഉണ്ടായത്. പ്രാചീന കാലത്ത് തമിഴായിരുന്നു നമ്മുടെ ഭാഷ. പ്രാകൃത ഭാഷയുമായുള്ള ബന്ധം ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് സംസ്കൃതവുമായുള്ള ബന്ധം ഒരു സ്വതന്ത്ര ഭാഷയായി രൂപപ്പെടാൻ ഇടയാക്കി. ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട മലയാളത്തിന് ദ്രാവിഡത്തിലെ അനേകം പദങ്ങൾ പ്രാരംഭകാലത്തിൽ തന്നെ സ്വന്തമായി. അതിനും പുറമെയാണ് പ്രാകൃതത്തിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും അനേകം പദങ്ങൾ മലയാളത്തിലേക്ക് വന്നത്. ചന്ത, ഏണി, തവി തുടങ്ങിയ പദങ്ങൾ പ്രാകൃതത്തിൽ നിന്നാണ് ലഭിച്ചത്. മണിപ്രവാളത്തിൻ്റെയും എഴുത്തച്ഛൻ്റെയും കൃതികളുടെ പ്രചാരത്തോടെ സംസ്കൃതത്തിൻ്റെ വ്യാപനം മലയാളത്തിൽ വ്യാപകമായി. സംസ്കൃതത്തിലെ എല്ലാ പദങ്ങളും മലയാളത്തിലും ഉപയോഗിക്കാമെന്ന അവസ്ഥ വരെ വന്നു. ഇതിനു പുറമെ തൊപ്പി, പടക്കം, ലഹള, ലാത്തി തുടങ്ങിയ ഹിന്ദി പദങ്ങളും തപാൽ, പൂരി, പങ്ക തുടങ്ങിയ മറാത്തി പദങ്ങളുമൊക്കെ മലയാളത്തിലേക്ക് എത്തി. മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് ഏറെ സഹായകമായത് വിദേശ ഭാഷകളുടെ സമ്പർക്കമാണ്. സവാരി, തമാശ, സുമാർ എന്ന പേർഷ്യൻ പദങ്ങൾ, ഈശോ, യഹോവ, ആമേൻ എന്നീ ഹീബ്രൂ പദങ്ങൾ, യേശു, മാലാക, കുർബാന എന്നീ സിറിയൻ പദങ്ങൾ, മൗലവി, ചെകുത്താൻ, ഒപ്പന, ഇൻഖിലാബ് എന്നീ അറബി പദങ്ങൾ, വരാന്ത, മേശ, അലമാര, റാന്തൽ തുടങ്ങിയ പോർച്ചുഗീസ് പദങ്ങൾ എന്നിങ്ങനെ വിവിധ വിദേശ ഭാഷകളിൽ നിന്ന് അനേകം പദങ്ങൾ മലയാളത്തിലേക്ക് എത്തിച്ചേർന്നു. വിദേശ ഭാഷകളിൽ ഇംഗ്ലീഷിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ പദങ്ങൾ സ്വീകരിച്ചത്. ആര്യന്മാരുടെ സ്വാധീനം സംസ്കൃത വ്യാപനത്തിന് കാരണമായതുപോലെ ഇംഗ്ലീഷ് ഭരണം ഇംഗ്ലീഷ് വ്യാപനത്തിനും കാരണമായി. അന്യഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് സ്വീകരിച്ച പദങ്ങളിൽ കൂടുതലും നാമപദങ്ങളാണ്. മലയാളത്തിലെ നാമപദങ്ങളോട് ചേരുന്ന ലിംഗവചന വിഭക്തി പ്രത്യയങ്ങൾ അന്യഭാഷകളിലെ നാമപദങ്ങളോട് സ്വാഭാവികമായി ചേരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ബസ്സുകൾ, ബസ്സിൽ, ബസ്സിൻ്റെ, ബസ്സിനെ എന്നീ ഉദാഹരണങ്ങളിൽ ബസ് എന്ന നാമപദത്തോടൊപ്പം മലയാളത്തിലെ ലിംഗവചന വിഭക്തി പ്രത്യയങ്ങളാണ് ചേർത്തിരിക്കുന്നത്. മണിപ്രവാള കൃതികളിലും എഴുത്തച്ഛൻ്റെ കൃതികളിലും സംസ്കൃതത്തിൽ നിന്ന് ധാരാളം ക്രിയകൾ മലയാളത്തിൽ ഉപയോഗിച്ചു. പ്രവഹിച്ചു, പ്രസംഗിച്ചു, പ്രശംസിച്ചു എന്നിങ്ങനെ. എന്നാൽ മറ്റു ഭാഷകളിലെ ക്രിയകളോട് മലയാള വ്യാകരണ പ്രത്യയങ്ങൾ ചേർക്കുന്ന രീതി മലയാളത്തിൽ തുടർന്നില്ല. മാത്രമല്ല, മറ്റൊരു ഭാഷയിലെ ക്രിയകളോടും മലയാള വ്യാകരണം ചേർക്കുന്ന രീതി ഉണ്ടായതുമില്ല. ഈ കാരണത്താലാണ് മറ്റു ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് ക്രിയാപദങ്ങളുടെ ഉപയോഗം തുടരാതെ ഇരുന്നത്. അന്യഭാഷയിൽ നിന്ന് പദങ്ങൾ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. വ്യാകരണ കാര്യങ്ങൾ മലയാളത്തിൻ്റേതാണ്. പ്രാരംഭകാലം മുതൽ ഈ നിലയാണ് തുടർന്നത്. പദസമ്പത്ത് വർദ്ധിക്കാനും ഭാഷ വളരാനും ഇത് കാരണമായി.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആർ ഹരിചന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്,

5 9 6 3 2 1. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. പുലർവട്ടം 7:35 മുതൽ തുടർന്ന് കേൾക്കാം.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. UPI വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 55.6% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. 2 മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. UPI വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് തുക എത്രയായാലും യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾക്ക് നൽകുന്ന 2000 രൂപ വരെയുള്ള ഇടപാടുകളും ചെറുകിട വ്യാപാരികൾക്കായുള്ള 0% ഡിസ്കൌണ്ട് റേറ്റ് ചട്ടക്കൂടിന് കീഴിൽ വരുന്ന ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു.
2: 2000 രൂപയ്ക്ക് മുകളിലുള്ള നിർദ്ദിഷ്ട വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ MDR ബാധകമാകൂ എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പരിഷ്കരിച്ച UPI MDR ചട്ടക്കൂട് അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് NPCI അറിയിച്ചു. ആകെ ശേഖരിക്കുന്ന MDRന്റെ 5% ഉപയോഗിച്ച് ചെറുകിട വ്യാപാരികൾക്കിടയിൽ UPI ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കും. 2000 രൂപയ്ക്ക് മുകളിലുള്ള P2M ഇടപാടുകൾക്ക് 0.4% നാമമാത്രമായ MDR ചുമത്തും. എന്നാൽ 75,000 രൂപയോ അതിന് മുകളിലോ ഉള്ള വലിയ ഇടപാടുകൾക്ക് പരമാവധി MDR 300 രൂപയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ന്യൂഡൽഹിയിൽ നടന്ന 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംഘർഷങ്ങളുടെ ഈ ലോകത്ത് ഇന്ത്യയുടെ ഉയർച്ച അനിവാര്യമാണ്. ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലും ശേഷിയിലുമുണ്ടായ വളർച്ച ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി.
3: When India advocates dialogue and diplomacy, when we stress that endless war must give way to an end to war, this is our particular way of thinking. Indian diplomacy will always have peace and development as its central agenda, not just as an idealistic goal, but as a sensible prescription for the world order to advance progress and prosperity.
1: ഇന്ത്യ US സംയുക്ത സൈനിക അഭ്യാസ പ്രകടനമായ യുദ്ധ അഭ്യാസിന്റെ 22nd പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഇരുസേനകളും തമ്മിലുള്ള സംയുക്ത പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ സൈനിക അഭ്യാസം ലക്ഷ്യമിടുന്നത്. പർവ്വത മേഖലകളിലെ പോരാട്ടങ്ങൾക്ക് പ്രത്യേക സേനയെ സജ്ജമാക്കുക എന്നതാണ് ഈ അഭ്യാസ പ്രകടനത്തിന്റെ പ്രധാന ലക്ഷ്യം. രാജ്യത്ത് 15 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവരുടെ ആകെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ വർഷം ഓഗസ്റ്റിൽ 55.6% ഉയർന്നതായി സ്ഥിതി വിവരക്കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈയിൽ ഇത് 55.4%. മന്ത്രാലയത്തിന്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ ഓഗസ്റ്റിലെ പ്രതിമാസ ബുള്ളറ്റിൻ അനുസരിച്ച് ഗ്രാമീണ മേഖലകളിലും

0: സമാനമായ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ ആകെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലും നേരിയ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്ത മാസം 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌര കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. ജൽ സഞ്ജയ് ജൻ ഭാഗിദാരി ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിനു വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് ബിജെപി. നാളെ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി കേരളത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന പദ്ധതികളാക്കി മാറ്റുകയാണ് 18-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിന്റെ ലക്ഷ്യം. ഇന്ന് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിക്ക് ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രപ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോളിൽ രാജ്യങ്ങൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. 1994 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭൂമിയെ തണുപ്പിക്കാൻ ആഗോള പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ മാസം 19-ന് ശുചീകരണ യജ്ഞം നടക്കും. കുടുംബശ്രീ അംഗങ്ങൾ, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, NCC, NSS വിദ്യാർത്ഥികൾ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായി ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിച്ചുകൊണ്ടുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരുന്ന 2 ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുകൾ ഇല്ല. ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പുനരാരംഭിക്കും എന്നാണ് പ്രവചനം. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പും ഉണ്ട്.
0: അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി നടന്ന 2-ാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 14.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസെടുത്ത് അനായാസം ലക്ഷ്യം മറികടന്നു. 22 പന്തിൽ 57 റൺസ് നേടിയ മലയാളി താരം സഞ്ജു സാംസണാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കും. ഹൂതി ആക്രമണ സാധ്യത കണക്കിലെടുത്ത് സൌദി അറേബ്യയിലെ മക്ക, ജിദ്ദ, തായിഫ് എന്നിവിടങ്ങളിൽ സിവിൽ ഡിഫൻസ് വിഭാഗം അടിയന്തര മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു. ചെങ്കടലിലെ സൌദിയുടെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ യാൻബു ഉൾപ്പെടെയുള്ള 6 നഗരങ്ങളിലും മുന്നറിയിപ്പുകൾ നൽകുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഗൾഫ് മേഖലയിൽ വാണിജ്യ കപ്പലുകളെയും നാവികരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ചെങ്കടലിലെ സംഘർഷ സാഹചര്യത്തിലും ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. നേപ്പാളിലെ പ്രളയബാധിത ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 1399 ഉയർന്നു. കാണാതായ 5170 ആളുകൾക്കായുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും സംയുക്ത സുരക്ഷാസേന ഇപ്പോഴും തുടരുകയാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ ആകെ 13,742 പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ഓഗസ്റ്റ് 26-നാണ് ദുരന്തം ഉണ്ടായത്. ഗാസയിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 2 കുട്ടികളും 1 ഹമാസ് സായുധ കമാൻഡറും ഉൾപ്പെടെ 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു. പ്രദേശത്ത് ഒരു തീവ്രവാദിയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു. മറ്റൊരാക്രമണത്തിൽ ഒരു

0: കുട്ടിയടക്കം രണ്ട് പാലസ്തീനികൾ കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യമുന നദിയുടെ പുനരുജ്ജീവനത്തിനായി കിഷൗ ബഹുമുഖ അണക്കെട്ട് പദ്ധതിയുടെ കരാറിൽ ആറ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഒപ്പുവച്ചു. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എന്നിവരാണ് ഒപ്പുവച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. യു പി ഐ വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 55.6% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. രണ്ടാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 wicketsന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
1: കർണാടക സംഗീതജ്ഞയായിരുന്ന എം എസ് സുബ്ബുലക്ഷ്മി 1916 സെപ്റ്റംബർ 16 തമിഴ്നാട്ടിലെ മധുരയിൽ ജനിച്ചു. അമ്മയിൽ നിന്നായിരുന്നു സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചിരുന്നത്. പിന്നീട് മധുരൈ ശ്രീനിവാസ അയ്യങ്കാർ, ശമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ എന്നിവരുടെ കീഴിലായിരുന്നു ശിക്ഷണം. ആദ്യ കച്ചേരി 13 വയസ്സിൽ. പണ്ഡിറ്റ് നാരായണ റാവുവിന്റെ കീഴിൽ ഹിന്ദുസ്ഥാനി സംഗീതവും അഭ്യസിച്ചു. 17 വയസ്സിൽ മദ്രാസ് സംഗീത അക്കാദമിയിലെ കച്ചേരിയോടെ സുബ്ബുലക്ഷ്മി പൊതുരംഗത്ത് അറിയപ്പെടാൻ തുടങ്ങി. അവിടെ നിന്നിങ്ങോട്ട് ഹിന്ദി, ബംഗാളി, ഗുജറാത്തി, തമിഴ്, മലയാളം, തെലുങ്ക്, സംസ്കൃതം, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ കച്ചേരി അവതരിപ്പിച്ചു. ഒട്ടേറെ രാജ്യാന്തര വേദികളിൽ അവർ പാടി. സേവാസദനം എന്ന ചിത്രത്തിലായിരുന്നു എം എസ് ആദ്യമായി അഭിനയിച്ചത്. ഏതാനും ചിത്രങ്ങളിൽ പാടി അഭിനയിച്ചിട്ടുമുണ്ട്. 1945 പുറത്തിറങ്ങിയ മീരയിലെ ഭക്തമീരയെ എം എസ് അനശ്വരയാക്കി. വാനമ്പാടി, സ്വരലക്ഷ്മി, എട്ടാമത്തെ സ്വരം, തപസ്വിനി എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ അവർക്കുണ്ടായിരുന്നു. 1998 ഭാരതരത്നം നൽകി രാഷ്ട്രം അവരെ ആദരിച്ചു. 1975 പത്മഭൂഷൺ, 74 മാഗ്സസെ അവാർഡ്, കാളിദാസ സമ്മാൻ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തി. 2004 ഡിസംബർ 11 എം എസ് സുബ്ബുലക്ഷ്മി അന്തരിച്ചു. എം എസ് സുബ്ബുലക്ഷ്മി ആലപിച്ച രംഗപുര വിഹാര എന്ന ദീക്ഷിതർ കൃതിയിലൂടെ ആ ശബ്ദം നമുക്ക് കേൾക്കാം.

0: മനോയാനം.
1: നമ്മുടെ ശരീരത്തിന്റെ ആകൃതിയിലോ രൂപത്തിലോ ഉള്ള ചെറിയ പോരായ്മകളിൽ ആകുലപ്പെടുന്നത് സ്വാഭാവികമാണ്. ഏതൊരാളും അങ്ങനെ ആകുലപ്പെടാം. എന്നാൽ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത വിധം നിസ്സാരമായ ഒരു ശാരീരിക പ്രത്യേകതയെ, ഉദാഹരണത്തിന് മൂക്കിന്റെ വലിപ്പം, ചർമ്മത്തിലെ ചെറിയ പാട് തുടങ്ങിയവ വലിയൊരു വൈകല്യമായി കാണുകയും അതിൽ മണിക്കൂറുകളോളം ആശങ്കപ്പെടുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഈ അവസ്ഥയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ അഥവാ BDD എന്ന് വിളിക്കുന്നത്. ഇത് കേവലം സൗന്ദര്യത്തോടുള്ള അമിത താൽപര്യമല്ല, മറിച്ച് ഗൌരവകരമായൊരു മാനസികാരോഗ്യാവസ്ഥയാണ്. ഇത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന വിഭാഗത്തിലാണ് വരുന്നത്. ശരീരത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെക്കുറിച്ച്, ചർമ്മം, മുടി, മൂക്ക്, മുഖം എന്നിവയെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠയുണ്ടാവുക, ദീർഘനേരം കണ്ണാടിയിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ആ ഭാഗം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക, വസ്ത്രം, മേക്കപ്പ് അല്ലെങ്കിൽ തൊപ്പി എന്നിവ ഉപയോഗിച്ച് താൻ പോരായ്മയായി കാണുന്ന ഭാഗം എപ്പോഴും മറച്ചുപിടിക്കാൻ ശ്രമിക്കുക, സ്വന്തം രൂപത്തെ എപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയും താൻ മോശമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുക, തന്റെ രൂപത്തെക്കുറിച്ച് മറ്റുള്ളവർ പരിഹസിക്കുമോ എന്ന പേടി കാരണം ആൾക്കൂട്ടങ്ങളിൽ നിന്നും സൌഹൃദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നിവയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ബാധിച്ച ഒരാളിൽ കാണപ്പെടുന്ന പ്രധാന ലക്ഷണങ്ങൾ. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും ഗവേഷണ വിഷയമാണെങ്കിലും പ്രധാനമായും 3 ഘടകങ്ങൾ ഇതിൽ പങ്കുവഹിക്കുന്നു. 1, ജനിതക കാരണങ്ങൾ. കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. 2, തലച്ചോറിലെ മാറ്റങ്ങൾ. തലച്ചോറിലെ സെറോട്ടോണിൻ പോലുള്ള രാസവസ്തുക്കളുടെ അസന്തുലിതാവസ്ഥ ഇതിന് കാരണമാകാറുണ്ട്. 3, സാമൂഹിക ഘടകങ്ങൾ. കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങൾ, ബോഡി ഷെയ്മിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നൽകുന്ന അയഥാർത്ഥമായ സൗന്ദര്യ സങ്കല്പങ്ങൾ എന്നിവ ഈ അവസ്ഥയെ വഷളാക്കും. യേൽ ബ്രൌൺ ഒബ്സസീവ് കമ്പൾസീവ് സ്കെയിൽ പോലുള്ള പരിശോധനകൾ വഴി ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് ഈ അവസ്ഥ തിരിച്ചറിയാൻ സാധിക്കും. കൃത്യമായ ചികിത്സയിലൂടെ ഇതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാനും കഴിയും. തെറ്റായ ചിന്തകളെ തിരിച്ചറിയാനും അവ മാറ്റിയെടുക്കാനും സഹായിക്കുന്ന ഫലപ്രദമായ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇതിന് അനിവാര്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകുന്ന സെറോട്ടോണിൻ നിയന്ത്രിക്കുന്ന മരുന്നുകളും ഇത്തരം ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ശരീരത്തോടുള്ള പോസിറ്റീവ് മനോഭാവം വളർത്താനും കൌൺസിലിംഗും സഹായിക്കും. ശാരീരിക രൂപത്തെക്കാൾ പ്രധാനം മാനസികാരോഗ്യമാണ്. ഇത്തരം അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മറച്ചുവെക്കാതെ വിദഗ്ധ സഹായം തേടുകയാണ് വേണ്ടത്. സ്വയം സ്നേഹിക്കാനും അംഗീകരിക്കാനും പഠിക്കുക എന്നതാണ് രോഗമുക്തിയിലേക്കുള്ള ആദ്യപടി. പിന്നെ ഇതാണ് ഞാൻ, ഇതാണ് എന്റെ ശരീരം, ഇതൊക്കെ ചേർന്നതാണ് എന്റെ വ്യക്തിത്വം, അങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നു മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. പുലർവെട്ടത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. താഴ്വാരം എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികളെഴുതി ഭരതൻ ഈണം നൽകി യേശുദാസ് പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സൈക്ലോ സ്റ്റൈൽ പ്രിന്റിംഗ് കഥ.
1: ആധുനികത നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിന്റെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരു കാലത്ത് ഏറെ ഉപയോഗിച്ചിരുന്ന അച്ചടി രീതിയാണ് സൈക്ലോ സ്റ്റൈൽ പ്രിന്റിംഗ് എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. പ്രത്യേകമായ വിഷയങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ പകർപ്പെടുക്കുന്നതിന് ഈ സംവിധാനം സഹായിച്ചിരുന്നു. മെഴുകു പുരട്ടിയ ഒരു പ്രത്യേകതരം കടലാസാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത്. ഇതിനെ സ്റ്റെൻസിൽ പേപ്പർ എന്നാണ് വിളിച്ചിരുന്നത്. ടൈപ്പ്റൈറ്റർ ഉപയോഗിച്ചോ മൂർച്ചയുള്ള പേന ഉപയോഗിച്ചോ സ്റ്റെൻസിൽ പേപ്പറിൽ എഴുതുന്നു. ഇങ്ങനെ എഴുതുന്ന ഭാഗത്തെ മെഴുക് ഇളകി മാറുകയും അവിടെ എഴുത്തിനനുസരിച്ച് സുഷിരങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. സൈക്ലോസ്റ്റൈൽ മെഷീനിലെ ഡ്രമ്മിൽ ഈ സ്റ്റെൻസിൽ പേപ്പർ ചുറ്റുന്നു. ഡ്രമ്മ് കറങ്ങുമ്പോൾ മഷി സുഷിരങ്ങളിലൂടെ അടിയിലുള്ള സാധാരണ പേപ്പറിലേക്ക് പതിയുന്നു. വളരെ കുറഞ്ഞ ചെലവിൽ നൂറുകണക്കിന് കോപ്പികൾ എടുക്കുന്നതിന് ഈ സംവിധാനത്തെയാണ് പരക്കെ ആശ്രയിച്ചിരുന്നത്. എഴുതുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ഇതിലൂടെ കുറിപ്പുകൾ തയ്യാറാക്കാം. വൈദ്യുതിയുടെ സഹായമില്ലാതെ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്ന മെഷീനുകളും പ്രചാരത്തിലുണ്ടായിരുന്നു. കൈകൊണ്ട് കറക്കിയാണ് പകർപ്പുകൾ എടുത്തിരുന്നത്. കേരളത്തിലെ ഗ്രാമീണ ജീവിതത്തിൽ ഈ മെഷീന് വളരെയേറെ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞതായി കാണാൻ കഴിയും. 20-ാം നൂറ്റാണ്ടിലെ ആകമാനം സ്കൂളുകളിലെ ചോദ്യക്കടലാസുകൾ, സർക്കാർ കാര്യാലയങ്ങളിലെ സർക്കുലറുകൾ, ലഘുലേഖകൾ എന്നിവ തയ്യാറാക്കുന്നതിന് സൈക്ലോസ്റ്റൈലിനെയാണ് ആശ്രയിച്ചിരുന്നത്. ഇന്നത്തെ ഫോട്ടോസ്റ്റാറ്റ് മെഷീനുകൾ, ലേസർ പ്രിന്റിംഗ് ഡ്യൂപ്ലിക്കേറ്റുകൾ എന്നിവയുടെ വരവോടെ സൈക്ലോസ്റ്റൈൽ മെഷീനുകളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചെന്ന് തന്നെ പറയാം. അക്കാലത്ത് ഒരൊറ്റ സ്റ്റെൻസിൽ കൊണ്ട് 500-ന് 1000-നുമിടയിൽ കോപ്പികൾ എടുക്കാൻ സാധിച്ചിരുന്നു. കേരളത്തിന്റെ ഭരണ നിർവഹണത്തിലും വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിലും ഈ മെഷീന് വളരെയേറെ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. പണ്ടുകാലത്ത് സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഉത്തരവുകളും സർക്കുലറുകളും തയ്യാറാക്കാൻ സൈക്ലോസ്റ്റൈൽ മെഷീനുകളെയാണ് ഏറെ ആശ്രയിച്ചിരുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ ഈ മെഷീന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് നിരോധിക്കപ്പെട്ട ലഘുലേഖകളും വാർത്തകളുമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പാർട്ടി പ്രവർത്തകർ സൈക്ലോസ്റ്റൈൽ മെഷീനുകളെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. സമരങ്ങൾക്കും വിപ്ലവ ആഹ്വാനങ്ങൾക്കുമായി പെട്ടെന്ന് നോട്ടീസുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ അച്ചടിശാലകളെ ആശ്രയിക്കുന്നതിനേക്കാൾ എളുപ്പം പാർട്ടി ഓഫീസുകളിലെ ഈ മെഷീനുകളായി. സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ നോട്ടുകളും ചോദ്യപേപ്പറുകളും ഒക്കെ തയ്യാറാക്കാൻ ദീർഘകാലമായി ആശ്രയിച്ചിരുന്നതും ഈ മെഷീനുകളെയാണ്. പരീക്ഷാ ദിവസങ്ങളിൽ പോലും ഈ യന്ത്രം കറക്കി ചോദ്യക്കടലാസ് നിർമ്മിച്ചിരുന്നത് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. ഒരു കാലത്ത് ലിറ്റിൽ മാഗസിനുകൾ ആകെ ഉടലെടുത്തിരുന്നത് ഇത്തരം മെഷീനുകളുടെ സഹായത്താലാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹിത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിൽ ഒട്ടേറെ ചലനങ്ങൾ സൃഷ്ടിച്ച് ലിറ്റിൽ മാഗസിനുകൾ ആദ്യകാലത്ത് സൈക്ലോസ്റ്റൈൽ ചെയ്താണ് പുറത്തിറക്കിയിരുന്നത്. വളരെ കുറഞ്ഞ ചെലവിൽ മാസികകൾ ഇറക്കുന്നതിന് ഈ സംവിധാനം ഏറെ സഹായകരമായെന്ന് വേണം പറയേണ്ടത്. മിനിറ്റിൽ 50-ലധികം കോപ്പികൾ എടുക്കാൻ ഇവയ്ക്ക് കഴിയുമായിരുന്നു. സൈക്ലോസ്റ്റൈൽ മഷിയുടെ ഗന്ധം മുറിയിലാകെ പടർന്നിരുന്നത് അക്കാലത്തുള്ള അധ്യാപകർക്ക് ഇന്നും ഓർമ്മിച്ചെടുക്കാൻ കഴിയും. അന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റുപറ്റിയാൽ തിരുത്താൻ പ്രയാസമായിരുന്നു. കറക്റ്റിംഗ് ഫ്ലൂയിഡ് ഉപയോഗിച്ച് ആ ഭാഗം അടച്ച ശേഷം തിരുത്താൻ വീണ്ടും ടൈപ്പ് ചെയ്യണമായിരുന്നു. കേരളത്തിന്റെ സമസ്ത മേഖലകളിലും ഒട്ടേറെ സ്വാധീനം സ്ഥാപിച്ച ഈ മെഷീൻ അടുത്ത കാലത്ത് പാടെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഈ മെഷീനുകൾ ഇന്നും പലയിടങ്ങളിലും സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായി കാണാം. നമ്മുടെ ഗ്രാമീണതയിൽ ഇത്തരത്തിലുള്ള മെഷീനുകൾക്കും വലിയ പങ്കുവഹിച്ചിരുന്ന നാളുകൾ അവിസ്മരണീയമാണ്.
0: സൈക്ലോ സ്റ്റൈൽ പ്രിന്റിംഗ് കഥ
2: രചന സുരേഷ് മണ്ണാറശാല, ആഖ്യാനം കുരിപ്പുഴ സജീവ്, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.

0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: പുലർവെട്ടത്തിൽ ഇനി നമുക്ക് ചുറ്റും. ക്ഷീരവികസന വകുപ്പിൽ ഡയറി പ്രൊമോട്ടർമാരെ നിയമിക്കുന്നതിനായി ഇന്ന് നടത്താനിരുന്ന അഭിമുഖം ഈ മാസം 22 മാറ്റിയതായി ക്ഷീരവികസന ഡയറക്ടറേറ്റ് അറിയിച്ചു. ഈ മാസം 18 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. RDSS നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പേട്ട പള്ളി ട്രാൻസ്ഫോമർ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കാര്യവട്ടത്തിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ BEd കോഴ്സിലേക്ക് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിലാണ് ഒഴിവുള്ളത്. താൽപര്യമുള്ളവർ നാളെ നടക്കുന്ന സ്പോട്ട് അഡ്മിഷന് രാവിലെ 10:30 മുൻപായി എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8848-3101617, മറ്റൊരു നമ്പർ 0471-241-3855. കേരള സർക്കാർ സ്ഥാപനമായ IHRD ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് 1-2 സെമിസ്റ്റർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി 1-2 സെമിസ്റ്റർ, ഡിപ്ലോമ ഇൻ ഡേറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ 1-2 സെമിസ്റ്റർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലവും മാർക്കിന്റെ വിശദാംശങ്ങളും അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. കൂടാതെ IHRD വെബ്സൈറ്റായ www.ihrd.ac.in പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ ഈ മാസം 23 വരെ അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പിഴ കൂടാതെയും 30 വരെ 200 ലേറ്റ് ഫീ സഹിതവും സമർപ്പിക്കാവുന്നതാണ്. ഡിസംബർ മാസത്തിൽ നടക്കുന്ന സപ്ലിമെന്ററി പരീക്ഷയ്ക്കായി പ്രത്യേക അനുമതി ആവശ്യപ്പെടുന്നവർ അപേക്ഷകൾ ഈ മാസം 23 മുൻപും 200 ലേറ്റ് ഫീ സഹിതം 30 വരെയും അതത് സ്ഥാപന മേധാവികൾ മുഖേന സമർപ്പിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. MG സർവകലാശാലയുടെ 2 സെമിസ്റ്റർ MSc മെഡിക്കൽ ബയോകെമിസ്ട്രി 2025 അഡ്മിഷൻ റെഗുലർ, 2020-24 അഡ്മിഷനുകൾ സപ്ലിമെന്ററി, 2019 അഡ്മിഷൻ ആദ്യ മേഴ്സി ചാൻസ്, 2018 അഡ്മിഷൻ രണ്ടാം മേഴ്സി ചാൻസ്, 2016-17 അഡ്മിഷൻ അവസാന മേഴ്സി ചാൻസ്. ഓഗസ്റ്റ് 2026 പ്രാക്ടിക്കൽ പരീക്ഷകൾ ഈ മാസം 25 നടക്കും. ടൈം ടേബിൾ വെബ്സൈറ്റിലുണ്ട്. 4 സെമിസ്റ്റർ ഇന്റഗ്രേറ്റഡ് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് 2024 അഡ്മിഷൻ റെഗുലർ, 2020-23 അഡ്മിഷനുകൾ സപ്ലിമെന്ററി. April 2026 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഈ മാസം 26 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. 2009 അഡ്മിഷന് മുൻപുള്ള UG അതർ കോഴ്സസ് സെമിസ്റ്റർ വൈസ് അവസാന സ്പെഷ്യൽ മേഴ്സി ചാൻസ് പരീക്ഷകൾക്ക് October 26 വരെ അപേക്ഷിക്കാം. ഫൈനോടുകൂടി October 27 വരെയും സൂപ്പർ ഫൈനോടുകൂടി October 28 വരെയും അപേക്ഷ സ്വീകരിക്കും. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.

0: നാളെ ശാസ്ത്രലോകത്തിൽ എപ്പിജെനറ്റിക്സ്, ജീനുകൾക്കപ്പുറമുള്ള ശാസ്ത്രം, ഡോക്ടർ മായാമാധവൻ സംസാരിക്കുന്നു.
1: ആധുനിക വൈദ്യശാസ്ത്ര ലോകം ഇന്ന് നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ്. നമ്മൾ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ജീനുകളുടെ ഘടന മാറ്റാൻ കഴിയില്ല എന്നത് ശരി തന്നെ. പക്ഷേ അവ എപ്പോൾ

0: എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിശ്ചയിക്കാൻ നമ്മുടെ ദൈനംദിന ജീവിതശൈലിക്ക് കഴിയും.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതി മധുരം. മണ്ണിന്റെയും മനുഷ്യന്റെയും കഥകൾ പാട്ടിലൂടെ പറഞ്ഞ കവികൾ. പ്രകൃതിയെ തനിക്ക് അനുകൂലമാക്കാൻ ശ്രമിച്ച മനുഷ്യൻ പലപ്പോഴും അതിന് കഴിയാതെ പ്രകൃതിയുടെ സംഹാര താണ്ഡവങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും മണ്ണും മലകളും നീരുറവകളും മരങ്ങളും വള്ളിപ്പടർപ്പുകളും മനുഷ്യന്റെ ആധാരമാകുകയാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യന്റെ കഥ പറയുന്ന ചില ഗാനങ്ങൾ കേൾക്കാം ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യം കാവാലം നാരായണ പണിക്കർ രചിച്ചത് ഡേവിഡ് ആൻഡ് ഗോലിയാത്ത് എന്ന ചിത്രത്തിനുവേണ്ടി ബിജു നാരായണൻ പാടിയ ഗാനം. ഗാനത്തിന് സംഗീതം നൽകിയത് രതീഷ് വേഗ.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം. റഫീഖ് അഹമ്മദ് വരികൾ എഴുതി ജേക്സ് ബിജോയ് ഈണം നൽകി കോട്ടയ്ക്കൽ മധു പാടിയത്. ചിത്രം അയ്യപ്പനും കോശിയും.

0: ഇന്നത്തെ സ്മൃതിമധുരം ഇവിടെ പൂർണ്ണമാകുന്നു. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35 കേൾക്കാം. ആകാശവാണി.
1: യോഗസൗഖ്യം.
2: ഇന്ന് ഈ പരിപാടിയിൽ അനുലോമ വിലോമ പ്രാണായാമം ഡോക്ടർ ബിജു ജി സംസാരിക്കുന്നു.
3: ജീവൽ പ്രവർത്തനങ്ങളുടെ സൂക്ഷ്മഭാവമാണ് പ്രാണൻ. ശ്വാസകോശത്തിന് ഗുണകരവും ഫലപ്രദവും ലളിതവുമായ അനുലോമ വിലോമ പ്രാണായാമത്തെ പരിചയപ്പെടാം. തസ്മിൻ സതി ശ്വാസപ്രശ്വാസോർ ഗതിവിച്ഛേദ പ്രാണായാമം എന്നാണ്. ബോധപൂർവമായ ശ്വാസോച്ഛ്വാസ നിയന്ത്രണമാണ് പ്രാണായാമം എന്ന് പറയാം. ശ്വാസമാണ് ജീവനെ നിലനിർത്തുന്നത്. പ്രാണൻ എന്ന വാക്കിനെ ശ്വസിക്കുന്ന വായു, ജീവശക്തി, പ്രപഞ്ചചേതന എന്നിങ്ങനെ പല വിധത്തിൽ ഉപയോഗിക്കാറുണ്ട്. പ്രാണായാമം അഷ്ടാംഗയോഗയിലെ 4 ഘട്ടമാണ്. ആസന സ്ഥിരത വന്നാൽ പ്രാണായാമം പരിശീലിക്കാം. പ്രാണായാമം ശ്വാസകോശ ആരോഗ്യം, രക്തചംക്രമണം, വാതക വിനിമയം എന്നിവയ്ക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഗുണം ലഭിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മിൽ ചിലരെങ്കിലും അധികമായി പ്രാണായാമം ചെയ്യാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് കാര്യം സാധിക്കുന്നത് ചിലരുടെ ശൈലിയാണ്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതിനാൽ തുടക്കക്കാർ ലളിതമായ ആസനവും ലളിതമായ പ്രാണായാമവും പരിശീലിക്കണം. ഒരു പരിശീലകന്റെ നിർദ്ദേശം കൂടി വാങ്ങിയാൽ വളരെ നല്ലത്. നമുക്കിനി അനുലോമ വിലോമ പ്രാണായാമത്തിലേക്ക് കടക്കാം. ഏതെങ്കിലും സുഖകരമായ ആസനത്തിൽ നിവർന്നിരിക്കുക. നട്ടെല്ല് വളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു വിദ്യയുണ്ട്. അതായത് താടി പൊങ്ങാതെ തറനിരപ്പിൽ തന്നെ സമാന്തരമായി സ്ഥിതി ചെയ്യിക്കുക. വലത് മൂക്ക് അടയ്ക്കുക. ഇടത് മൂക്കിലൂടെ ആദ്യം ശ്വാസം പുറത്തുവിടുക. അതേ മൂക്കിലൂടെ തന്നെ വളരെ സാവധാനം ശ്വാസമെടുക്കുക. നടുവിരലും മോതിരവിരലും ഉപയോഗിച്ച് ഇടത് മൂക്ക് അടച്ചതിന് ശേഷം വലത് മൂക്ക് തുറന്ന് ശ്വാസം സാവധാനം വിടുക. ശ്വാസം എടുക്കുന്ന സമയത്തേക്കാൾ ഇരട്ടി സമയം എടുത്തുകൊണ്ട് നിശ്വസിക്കാൻ ശ്രമിക്കുക. ഈ പ്രക്രിയ ആവർത്തിക്കുക. കുറച്ചു നാളത്തെ പരിശീലനത്തിന് ശേഷം ഓരോ മൂക്കിലൂടെയും എടുക്കുന്ന ശ്വാസം അല്പസമയം ഇരുമൂക്ക് അടച്ച് ഉള്ളിൽ നിർത്തിയതിനു ശേഷം പുറത്തുവിടുക. ശ്വാസം അകത്തെടുക്കുന്നതിനെ പൂരകമെന്നും ഉള്ളിൽ നിലനിർത്തുന്നതിനെ കുംഭകമെന്നും പുറത്തുവിടുന്നതിനെ രേചകം എന്നും അറിയപ്പെടുന്നു. ഈ ശ്വാസക്രമം 1:4:2 എന്നതിലായാൽ നന്ന്. തുടക്കത്തിൽ ഈ സംഖ്യകൾക്ക് പ്രാധാന്യം കൊടുത്താൽ മതി. കുറച്ചുനാളത്തെ സ്ഥിരമായ പരിശീലനത്തിനു ശേഷം നമ്മുടെ മനസ്സും പ്രാണനുമൊക്കെ പരസ്പരം യോജിക്കുന്ന ഒരു അനുഭവമുണ്ടാകുമ്പോൾ എണ്ണത്തിൽ അല്ല മറിച്ച് ശ്രദ്ധയിലും അവബോധത്തിലുമാണ് കാര്യമെന്ന് സ്വയം ബോധ്യപ്പെടുന്നു. അപ്പോൾ നാം അറിയാതെ തന്നെ യോഗയുടെ പാതയിലായി എന്ന് അനുഭവപ്പെടുന്നു.
2: അനുലോമ വിലോമ പ്രാണായാമം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

0: മീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: കിസാൻ വാണി.
1: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആയുഷ് കാലം ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികൾ എഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയത്.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: രാമന്റെ ഏദൻ തോട്ടം ഈ ചിത്രത്തിനു വേണ്ടി സന്തോഷ് വർമ്മ വരികളെഴുതി, ബിജിപാൽ ഈണം നൽകി, രാജലക്ഷ്മി പാടിയ ഗാനം.

ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സ ഡോക്ടർ സതീഷ് ജി സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. ഇതിൽ പ്ലസ് വണ്ണിലേക്ക്. ഈ പരമ്പരയിൽ അക്കൗണ്ടൻസി സുദർശൻ പി അവതരിപ്പിക്കുന്നു. ഇന്ന് രാത്രി 9:15. രാത്രി 9:30 ആനയടി സി ധനലക്ഷ്മിയുടെ സംഗീത കച്ചേരി കേൾക്കാം.

0: ആകാശവാണി.
1: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: ഓണമെല്ലാം കഴിഞ്ഞു അല്ലേ?
1: ഓണം കഴിയുന്നില്ലല്ലോ.
0: അതെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നും ഓണമാണ് അല്ലേ?
1: ആണ്.
0: പിന്നെ വല്ലപ്പോഴും വരുന്ന ആ ഒരു നല്ല ദിനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഒരു ഓണം മുതൽ അടുത്ത ഓണം വരെയാണ് മലയാളിയുടെ ജീവിതത്തിന്റെ കാത്തിരിപ്പ് എന്ന് സാധാരണ പറയാറുണ്ട്.
1: ഇപ്പോഴും പലയിടത്തും ഓണാഘോഷങ്ങൾ തീർന്നിട്ടില്ല.
0: അതെ, ഓണം ഒരിക്കലും നമ്മെ വിട്ടു പോകുന്നില്ല. അക്ഷര കളങ്ങൾ പൂരിപ്പിക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്.
1: വെറുതെ വാചകം അടിച്ചിരുന്നാൽ സമയം പോകും.
0: അതെ അതെ, എല്ലാവരും കളങ്ങളെല്ലാം വരച്ച് റെഡിയാണല്ലോ അല്ലേ?
1: ആണ്. ആദ്യത്തെ വാക്കും പാട്ടും അവർക്ക് കൊടുക്കാം.
0: അല്ല, എല്ലാ പാട്ടും വാക്കും അവർക്ക് തന്നെയാണ്.
1: എങ്കിലേ കളം പൂർത്തിയാക്കാൻ പറ്റൂ അല്ലേ?
0: അതെ, ആദ്യത്തെ വാക്ക് പറയുകയാണ്. ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 5 അക്ഷരമുള്ള വാക്ക്.
0: ഇപ്പോൾ പ്രേക്ഷകരെല്ലാം ഹൃദയത്തിലേറ്റിയ ഒരു ചിത്രമുണ്ടല്ലോ.
1: ഏതാണ് ആ പടം? ബത്ലഹേം കുടുംബ യൂണിറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്?
0: അതെ, ആ ചിത്രത്തിൽ അല്പം പഴയൊരു ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: യവന കഥയിൽ നിന്നു വന്ന ഇടയ കന്യകേ.
0: എന്ത് പ്രണയാർദ്രമാണല്ലേ ആ ഗാനം.
1: ഈ ഗാനം എന്തിനാ ഇപ്പൊ എന്നെ കൊണ്ട് പാടിച്ചത്?
0: അതെ, നമ്മുടെ ആദ്യത്തെ വാക്കിന്റെ ഉത്തരം ഇതുമായി വളരെയധികം ബന്ധപ്പെട്ടതാണ്.
1: ഈ പാട്ട് കേട്ടപ്പോൾ എനിക്കൊരു വികാരം തോന്നി.
0: ആ വികാരം ഈ ലോകത്തുള്ള മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. ഈ സൂചനകൾ കേൾക്കുമ്പോൾ എന്തിനാണ് മിനി ഈ പാട്ട് പാടിയതെന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലാവും.
1: എങ്കിൽ സൂചന പറഞ്ഞു.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രണയമുള്ളവൾ അല്ലെങ്കിൽ പ്രണയിക്കുന്നവൾ, സ്നേഹമുള്ളവൾ, സ്നേഹം തുളുമ്പുന്നവൾ, പ്രണയം നിറഞ്ഞവൾ എന്നൊക്കെയാണ് കേട്ടോ. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ പ്രണയത്തിലല്ലേ?
1: അതെ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി സൂചനകൾ പറയാം.
0: പറഞ്ഞോളൂ.
1: ഈ വാക്കിന്റെ അർത്ഥം പ്രണയമുള്ളവൾ അല്ലെങ്കിൽ പ്രണയിക്കുന്നവൾ, സ്നേഹിക്കുന്നവൾ, സ്നേഹം തുളുമ്പുന്നവൾ, പ്രണയം നിറഞ്ഞവൾ എന്നൊക്കെയാണ്.
0: അപ്പോൾ പുരുഷന്മാർക്ക് പ്രണയമില്ല എന്നാണോ പറയുന്നത്?
1: കൂടുതലും അവർ പ്രകടിപ്പിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
0: അതെ, അവർ മനസ്സിൽ കൊണ്ടു നടക്കും എങ്കിലും ഉണ്ട് കേട്ടോ. അങ്ങനെ പ്രണയത്തെ കുറിച്ചുള്ള ഈ ഗാനം കൂടി കേട്ടാലോ?
1: കേൾക്കാം.

0: രണ്ടാമത്തെ വാക്കും ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ളതാണ്. 6-7 കളങ്ങളിൽ എഴുതാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 6-7 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചന പറയാം. വളരെ ചെറിയൊരു സൂചനയാണ് കേട്ടോ. പൂവിന്റെ ഇതൾ എന്നാണ്.
1: ഒരിക്കൽ കൂടി സൂചന പറയാം. പൂവിന്റെ ഇതൾ എന്നാണ് ഇതിന്റെ അർത്ഥം.
0: അങ്ങനെ പൂവിന്റെ ഇതൾ പോലും മൃദുലമായ ഈ ഗാനം കൂടി കേട്ടാലോ.
1: കേൾക്കാം.
0: ഈ ഗാനത്തിനകത്ത് ആ വാക്കുണ്ട്. കണ്ടുപിടിച്ച് കളത്തിൽ എഴുതിക്കൊള്ളൂ. രണ്ടക്ഷരമേ ഉള്ളൂ.

0: നിന്നും വലത്തോട്ട് പൂരിപ്പിക്കേണ്ട മൂന്നാമത്തെ വാക്ക് പറയാം. ഇത് ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കേണ്ട അവസാനത്തെ വാക്കാണ്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 22, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 22, 23. ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം.
0: കാൽച്ചിലമ്പ്, കൊലുസ്, പാദസരം, ശീലങ്ക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
1: ഏതാണ്ട് പിടികെട്ടി കാണും എന്ന് തോന്നുന്നു അല്ലെ? എങ്കിലും സൂചനകൾ ഒരിക്കൽ കൂടി പറയാം, കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം കാൽച്ചിലമ്പ്, കൊലുസ്, പാദസരം, ശീലങ്ക എന്നൊക്കെയാണ്.
0: എന്നാൽ ഈ ഗാനം കൂടി കേട്ടോളൂ. ഈ ഗാനത്തിലും ആ വാക്കുണ്ട്.

0: അങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ടുള്ള മൂന്ന് വാക്കുകൾ കഴിഞ്ഞു. ഇനി വലത്തുനിന്നും ഇടത്തോട്ട് എഴുതാനുള്ള വാക്കാണ് വലത്തുനിന്നും ഇടത്തോട്ട് 8, 7 എന്നീ രണ്ട് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: 8, 7 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്കാണ് ഈ വാക്ക് പൂരിപ്പിക്കേണ്ടത് വലത്തുനിന്നും ഇടത്തോട്ട്.
0: കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയട്ടെ. തരളമായ, കോമളമായ, മൃദുവായ, എളുപ്പത്തിൽ ഇളകുന്ന, ചഞ്ചലമായ എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം തരളമായ, കോമളമായ, മൃദുലമായ, എളുപ്പത്തിൽ ഇളകുന്ന, ചഞ്ചലമായ എന്നൊക്കെ ഈ വാക്കിന് അർത്ഥം വരുന്നുണ്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ തരളമായ ഈ പാട്ട് കൂടി കേൾക്കണം അല്ലേ?
1: അതെ,
0: കേട്ടുകൊള്ളൂ.

0: അടുത്ത വാക്ക് വലത്തുനിന്നും ഇടത്തോട്ട് എഴുതാനുള്ളതാണ്. 14, 13, 12 എന്നീ മൂന്ന് കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: 14, 13, 12 കളങ്ങളിൽ എഴുതേണ്ട മൂന്നക്ഷരമുള്ള വാക്കാണ് വലത്തുനിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചന പറയാം. വളരെ ചെറിയൊരു വാക്കാണ് കേട്ടോ, കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. സമുദ്രം, കടൽ എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. സമുദ്രം, കടൽ എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: പാട്ട് കേൾക്കുമ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരിക്കും അല്ലേ?
1: ആണ്, എളുപ്പമാണ്.
0: പാട്ട് കേട്ട് ഈ വാക്ക് കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതിക്കൊള്ളൂ.

0: അടുത്ത വാക്കിലേക്ക് പോവുകയാണ്. അടുത്ത വാക്കും വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതാനുള്ളതാണ്. വലത്ത് നിന്നും ഇടത്തോട്ട് 19, 18, 17, 16 എന്നീ നാല് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: നാലക്ഷരമുള്ള വാക്കാണ്. വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 19, 18, 17, 16 എന്നീ കളങ്ങളിൽ ഈ വാക്ക് പൂരിപ്പിക്കണം.
0: നല്ല മധുരമുള്ളൊരു വാക്കാണ് കേട്ടോ ഇത്.
1: അല്ലെങ്കിലും അക്ഷരചെപ്പ് അങ്ങനെയാണല്ലോ.
0: പിന്നെ അക്ഷരചെപ്പ് മുഴുവനും ചിലപ്പോൾ ഇതാണെന്ന് പറയേണ്ടി വരും, ഇതിന്റെ ഒരു കൂട്.
1: എങ്കിൽ വേഗം സൂചന പറഞ്ഞാലോ.
0: സൂചന പറയാം, കേട്ടുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം തേൻ തുള്ളി അല്ലെങ്കിൽ തേനിന്റെ കണിക, തേനിന്റെ വളരെ ചെറിയ ഒരു അംശം എന്നൊക്കെയാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം തേൻ തുള്ളി അല്ലെങ്കിൽ തേൻ കണിക, തേനിന്റെ വളരെ ചെറിയ ഒരംശം എന്നൊക്കെയാണ്.
0: സൂചനകൾ പിടികിട്ടിയല്ലോ. മധുരമുള്ള ഈ വാക്ക് മധുരമുള്ള ഈ പാട്ടിൽ തന്നെ ഉണ്ട്. കേട്ട് എഴുതട്ടെ അല്ലേ?
1: ആണ്.

0: വലത്തുനിന്നും ഇടത്തോട്ട് ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. അത് 25, 24, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്കാണ്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് അടുത്തത്. വലത്തുനിന്നും ഇടത്തോട്ടാണ് എഴുതേണ്ടത്. 25, 24, 23 എന്നീ മൂന്ന് കളങ്ങളിലാണ് എഴുതേണ്ടത്. ഈ വാക്കും വളരെ രസകരമായ ഒരു വാക്കാണ് കേട്ടോ.
0: ആ അതെ, സൂചന ഇപ്പൊ പറഞ്ഞാലോ.
1: പറഞ്ഞോളൂ.
0: ഈ വാക്കിന്റെ അർത്ഥം ശോഭയുള്ള, പ്രകാശമുള്ള, തിളക്കമുള്ള എന്നൊക്കെയാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ശോഭയുള്ള, പ്രകാശമുള്ള, തിളക്കമുള്ള എന്നൊക്കെയാണ്. ഇന്നത്തെ അക്ഷരച്ചപ്പ് മുഴുവൻ ഇങ്ങനെയാണ് അല്ലേ,
0: തിളങ്ങി പ്രകാശിച്ചു നിൽക്കുക.
1: മധുരവുമുണ്ട്, പ്രണയവുമുണ്ട്.
0: ഇനിയും ഈ വാക്ക് കിട്ടാത്തവർക്ക് ഒരു പാട്ടുകൂടി കേൾപ്പിക്കാം.
1: പാട്ട് കേട്ടിട്ട് വാക്ക് കണ്ടുപിടിച്ച് എഴുതാൻ മറക്കണ്ട.

0: അങ്ങനെ വലത്തുനിന്നും ഇടത്തോട്ട് നാല് വാക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കുകളാണ്. മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11, 16 എന്നീ നാല് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: നാലക്ഷരമുള്ള വാക്കാണ്. മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 1, 6, 11, 16. ഈ വാക്ക് പൂരിപ്പിക്കാൻ സൂചനകൾ പറഞ്ഞാലോ?
0: അതെ, പറയാം. ഈ വാക്കിന്റെ അർത്ഥം ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ പവിത്രമായ പ്രതിമകളും സ്ഥാനങ്ങളും വലം വയ്ക്കുക അല്ലെങ്കിൽ വലതുവശത്തുകൂടി ചുറ്റി വരിക എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ പവിത്രമായ പ്രതിമകളും സ്ഥാനങ്ങളും വലം വയ്ക്കുക എന്നാണ്. അല്ലെങ്കിൽ വലതുവശത്തുകൂടി ചുറ്റി വരിക എന്ന അർത്ഥവും ഇതിനുണ്ട്.
0: പാട്ട് കേട്ടുകൊള്ളും. പാട്ടിനുള്ളിൽ വാക്കുണ്ട്, കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതിക്കൊള്ളും.

0: ഇനി താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ള വാക്കാണ്. താഴെ നിന്ന് മുകളിലേക്ക് 19, 14, 9 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: താഴെ നിന്ന് മുകളിലേക്ക് 19, 14, 9 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഇന്നത്തെ അക്ഷരച്ചേപ്പ് വല്ലാത്തൊരു വൈബാണ് കേട്ടോ.
1: നേരത്തെ എന്നോട് ചോദിച്ചില്ലേ സ്ത്രീകൾക്ക് മാത്രമേ പ്രണയമുള്ളോ എന്ന്?
0: അതെന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ കാരണം?
1: ദാ നിങ്ങളെ കുറിച്ച് ഇപ്പൊ ഈ സൂചനയിൽ പറയുന്നുണ്ട്.
0: സൂചന വായിച്ചു നോക്കാം. ഈ വാക്കിന്റെ അർത്ഥം പ്രകാശമുള്ളവൻ, തേജസ് ഉള്ളവൻ, ശക്തിയുള്ളവൻ, പ്രശസ്തനായ വ്യക്തി അല്ലെങ്കിൽ കീർത്തിമാനായ വ്യക്തി എന്നൊക്കെയാണ്. കൊള്ളാം കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല വാക്ക്.
1: ഇപ്പോൾ ആശ്വാസമായില്ലേ?
0: പിന്നെ പകുതി ആശ്വാസമായി.
1: എന്നാൽ ഞാൻ ഒരിക്കൽ കൂടി സൂചനകൾ പറയാം,
0: അപ്പോൾ മുഴുവൻ ആശ്വാസമാകും.
1: എങ്കിൽ കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം പ്രകാശമുള്ളവൻ, തേജസ് ഉള്ളവൻ, ശക്തിയുള്ളവൻ, പ്രശസ്തനായ വ്യക്തി അല്ലെങ്കിൽ കീർത്തിമാനായ വ്യക്തി എന്നൊക്കെയാണ്.
0: പ്രകാശമുള്ള ആ വാക്ക് ഈ പാട്ടിലും ഉണ്ടാവും അല്ലെ?
1: ഉണ്ട്.
0: അങ്ങനെയാണെങ്കിൽ പാട്ട് കേൾക്കട്ടെ,
1: എന്നിട്ട് ആ വാക്ക് കണ്ടുപിടിച്ച് അവർ എഴുതട്ടെ.

0: ഇന്നത്തെ അക്ഷരചെപ്പിലെ അവസാനത്തെ വാക്കിലേക്ക് നാം പോവുകയാണ്. ഈ വാക്ക് താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ളതാണ്. 25, 20, 15, 10 എന്നീ നാല് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: നാലക്ഷരമുള്ള വാക്കാണ്. താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 25, 20, 15, 10.
0: ഒരല്പം നീണ്ട സൂചനയാണ് കേട്ടോ ഈ വാക്കിനുള്ളത്. ഈ വാക്കിന്റെ അർത്ഥം അന്തരാർത്ഥം, വരികൾക്കിടയിലൂടെ അല്ലെങ്കിൽ വാക്കുകൾക്കിടയിലൂടെയുള്ള അർത്ഥം, ഒരു വരിയിൽ നേരിട്ട് നൽകുന്ന അർത്ഥത്തിന് ഉപരിയായി കവി അല്ലെങ്കിൽ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന ആഴത്തിലുള്ള അർത്ഥം എന്നൊക്കെയാണ്. ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും അല്ലേ? എങ്കിലും ഒന്നുകൂടെ പറഞ്ഞോളൂ.
1: പറയാം. ഈ വാക്കിന്റെ അർത്ഥം അന്തരാർത്ഥം, വരികൾക്കിടയിലൂടെ അല്ലെങ്കിൽ വാക്കുകൾക്കിടയിലൂടെയുള്ള അർത്ഥം, ഒരു വരിയിൽ നേരിട്ട് നൽകുന്ന അർത്ഥത്തിന് ഉപരിയായി കവി അല്ലെങ്കിൽ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന ആഴത്തിലുള്ള അർത്ഥം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: ഈ പാട്ട് കേൾക്കുമ്പോൾ എന്താണ് അർത്ഥമാക്കിയത് എന്നുള്ളത് മനസ്സിലാകും അല്ലെ? പാട്ട് കേട്ടുകൊള്ളൂ, ആ പാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്ക് കണ്ടുപിടിച്ച് കളത്തിൽ എഴുതിക്കൊള്ളൂ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? അക്ഷരക്കളം ഇഷ്ടപ്പെടുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ധാരാളം കത്തുകൾ ആകാശവാണിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു കത്ത് വായിക്കാം. നെയ്യാറ്റിൻകര പെരുമ്പഴുതൂറുള്ള എസ് വത്സൻ

0: അയച്ച ഒരു കത്താണ് ഇത്. പ്രിയപ്പെട്ട അക്ഷരച്ചെപ്പിന് ഓരോ വാക്കും കണ്ടുപിടിക്കുന്നതിലൂടെ അർത്ഥവും അർത്ഥവ്യത്യാസങ്ങളും അറിവ് കിട്ടുന്നതിനുള്ള വഴികാട്ടിയാകുന്നു. പരിപാടി തീരുമ്പോൾ തീർന്നുപോയല്ലോ എന്ന് വിചാരിക്കുന്നു. അത് കൊള്ളാം കേട്ടോ. അപ്പോൾ ഈ പരിപാടി തീരരുതേ എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അങ്ങനെ അടുത്ത അക്ഷരച്ചെപ്പിനായി കാത്തിരിക്കുന്നു, മറക്കരുതേ എന്നൊക്കെയാണ് സ്നേഹത്തോടെ നെയ്യാറ്റിൻകര പെരുമ്പഴുതൂറുള്ള എസ് വത്സല എഴുതി അയച്ചിരിക്കുന്നത്.
1: അടുത്ത ഒരു ശ്രോതാവും നമുക്ക് കത്തയച്ചിട്ടുണ്ട്.
0: ആരാണ്?
1: കൊടുങ്ങല്ലൂരുള്ള ഇന്ദിരാദേവിയാണ് നമുക്ക് കത്തയച്ചിരിക്കുന്നത്.
0: അതെന്താ എഴുതിയിരിക്കുന്നത്?
1: അക്ഷരച്ചെപ്പിന്റെ സമയം മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: തൽക്കാലം അത് പ്രാവർത്തികമല്ല.
1: പക്ഷേ അനന്തപുരി FM-ൽ 10 മണിക്കും പരിപാടി കേൾക്കാം.
0: അതെ, തൽക്കാലം ഈ സമയത്തിന് തന്നെ പരിപാടി കേൾക്കുക. അയച്ച കത്തുകൾക്ക് നന്ദി അറിയിക്കട്ടെ. ഇനി കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ ഏതൊക്കെയാണ് എന്ന് കേൾക്കാം. കഴിഞ്ഞ അക്ഷരച്ചെപ്പിൽ ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ളതായിരുന്നു. 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കനകാംഗുരം.
1: ഇടത്തുനിന്നും വലത്തോട്ട് 6, 7, 8 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നിസ്വനം.
0: ഇടത്തുനിന്നും വലത്തോട്ട് 22, 23, 24, 25 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സാർത്ഥകം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 18, 19, 20 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നാടോടി.
0: വലത്തുനിന്നും ഇടത്തോട്ട് 9, 8 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പാനം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തുഞ്ചത്ത്.
0: മുകളിൽ നിന്നും താഴേക്ക് 6, 11, 16, 21 എന്നീ 4 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നിഷ്പന്ദം.
1: മുകളിൽ നിന്നും താഴോട്ട് 15, 20 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തുടി.
0: താഴെ നിന്നും മുകളിലേക്ക് 22, 17, 12 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സാമോദം.
1: താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തുള്ളാരം.
0: പതിവ് പോലെ അക്ഷരച്ചെപ്പിൽ ധാരാളം ശരി ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുറേ നമ്മൾ പ്രയാസപ്പെട്ടുവല്ലേ ഒരു വിജയിയെ കണ്ടെത്താൻ.
1: അതെ,
0: ഇത്രയും ശരി ഉത്തരങ്ങൾക്കിടയിൽ നിന്നും ഒരു വിജയിയെ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു പ്രയത്നമാണ്. ഇത്തവണ വിജയിയായ വ്യക്തിയുടെ പേര് പറയാം. വിജയി കൃഷ്ണ ജി. തിരുവനന്തപുരം പടിഞ്ഞാറേക്കോട്ടയിലുള്ള കൃഷ്ണയാണ് കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ അഭിനന്ദനങ്ങൾ.
0: കൃഷ്ണയ്ക്ക് ആകാശവാണിയോട് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും അല്ലേ?
1: ഉണ്ട്.
0: അതെ, അതുകൂടി കേൾക്കാം, കേട്ടുകൊള്ളു.
2: നമസ്കാരം, ഞാൻ തിരുവനന്തപുരം പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നുള്ള കൃഷ്ണയാണ്. ഞാനിപ്പോൾ MSc അഗ്രികൾച്ചർ കഴിഞ്ഞ് SSC ബാങ്ക് കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അക്ഷരച്ചട്ടിൽ വിജയിയാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്റെ വീട്ടിൽ ഞാനും അമ്മയും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. അക്ഷരച്ചപ്പും ഞങ്ങൾ ഒരുമിച്ചാണ് പൂരിപ്പിക്കാറുള്ളത്. പാട്ടുകളും സാഹിത്യവും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അക്ഷരച്ചെപ്പ് പറ്റുമ്പോഴെല്ലാം കേൾക്കാറുണ്ട്. ഒത്തിരി ആസ്വദിക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ കുറച്ചു നാളായി അയച്ചിട്ടും കിട്ടാഞ്ഞപ്പോൾ വിഷമമുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ഒത്തിരി ഹാപ്പിയായി. ഒരുപാട് അറിവും ഒപ്പം എന്റർടൈൻമെന്റും ഒരുപോലെ പകരുന്ന ആകാശവാണി ഞങ്ങൾക്കൊരു നല്ല ഒരു വഴികാട്ടിയെ പോലെയാണ്. ഞാൻ ഈ പരിപാടിയിലെ വിജയിയാണെന്ന് അറിഞ്ഞത് ഗണേഷ് ചതുർത്ഥി ദിവസമായിരുന്നു. അതുകൊണ്ട് അഭിമന്യു എന്ന സിനിമയ്ക്കായി കൈതപ്പുറം സാർ രചിച്ച് രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ NV ശ്രീകുമാർ സാർ പാടിയ ഗണപതി ബപ്പ മോറിയ മംഗളമൂർത്തി മോറിയ ഈ ഗാനം കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.

0: കൂടി ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം
0: എൻ ജെ ജോഷില,
1: മിനി അജു,
0: സജി. അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321, 9496565321 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ? ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
3: 8281-4203-05.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
5: അടുത്ത പരിപാടി അല്പസമയത്തിനകം. ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജയ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഈ ഹെപ്പറ്റൈറ്റിസിന്റെ പകർച്ചാ രീതികളെക്കുറിച്ച് ഒന്ന് പറയൂ.
2: പൊതുവെ 5 തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ്, A, B, C, D, E. അതിൽ A, E ഒരു തരത്തിലുള്ള സ്വഭാവക്കാരും B, C, D കൂടുതൽ സിവിയർ ആയിട്ടുള്ള സ്വഭാവക്കാരുമാണ്. A, E ജലത്തിൽ കൂടി പകരുന്നു, അത് കൂടുതൽ മൈൽഡ് ആയിട്ടുള്ള അസുഖം ആണ് ഉണ്ടാക്കുന്നത്. രോഗബാധിതന്റെ മലകണികകൾ വഴിയാണ് വൈറസ് മറ്റുള്ളവരിലേക്ക് ജലം, ഭക്ഷണം എന്നിവ വഴി എത്തുന്നത്. വ്യക്തി ശുചിത്വമാണ് പരമപ്രധാനം. ലോകത്തെ എല്ലാ സ്ഥലത്തെ ഫുഡും ഇപ്പോൾ കേരളത്തിൽ ലഭ്യമാണ്. സ്ട്രീറ്റ് ഫുഡ് തന്നെ, പാനിപൂരി, ബേൽപൂരി, അങ്ങനത്തെ ഒരുപാട് സാധനം എല്ലാം നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ വരാൻ സാധ്യത ഇപ്പോൾ കൂടി വരുന്നത്. പണ്ട് ഈ കേരളത്തിൽ കാണുന്ന ഒരു അസുഖം അല്ല. ഇപ്പോഴും ഈ തീർത്തും ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപാട് കാണുന്നുണ്ട്. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴുകിയോ എന്നറിയാൻ യാതൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് സാലഡ്സ്, ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് സുരക്ഷിതം. ഇതുവഴി ടേപ്പ് വേം, ഹൈഡാറ്റഡ് സിസ്റ്റ് എന്നുള്ള അസുഖത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. ഇനി B, C, D എന്ന് പറയുന്ന വൈറസ് രക്തത്തിൽ കൂടെയാണ് പകരുന്നത്. അണുബാധയുള്ള നീഡിൽ, ബ്ലഡ്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ഇവയിൽ കൂടിയാണ് പകരുന്നത്. B, C, D വൈറസ് അകത്ത് കടന്നാൽ 6 മാസത്തിലധികം കാലം അകത്ത് നിൽക്കാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ലിവർ ക്യാൻസർ എന്നിവ വരാനും സാധ്യതയുണ്ട്.
1: മാഡം, ഒരു വ്യക്തിക്ക് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഇതിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: അതായത് സിംപ്റ്റംസ്, അപ്പൊ പ്രോഡ്രോം എന്ന് പറയും. അതായത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് ലക്ഷണങ്ങൾ, 2-3 ദിവസം ചെറിയ ഒരു പനി, ചെറിയ ക്ഷീണം, ശരീരവേദന, മൈൽഡായിട്ടുള്ള ജോയിൻറ്റ് പെയിൻ, വിശപ്പില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പിന്നെ ചെറിയ ഓക്കാനം, കുറച്ച് ഛർദിൽ, അപ്പോൾ എപ്പോഴും കിടക്കുന്നു 2-3 ദിവസം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇപ്പം അതിൽ ഈ 2-3 ദിവസം കഴിയുമ്പോൾ മഞ്ഞ കണ്ടു തുടങ്ങും. അപ്പോഴാണ് ആളിന് മനസ്സിലാകുന്നത്, ചിലപ്പോൾ രാവിലെ കണ്ണാടി നോക്കുമ്പോൾ കണ്ണ് മഞ്ഞയായിരിക്കും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം മഞ്ഞ കളർ കൂടുതൽ തോന്നും. അപ്പം നോക്കുമ്പോഴാണ്, പക്ഷേ മഞ്ഞ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ള പ്രോഡ്രോമിൽ എല്ലാ സിംറ്റംസും മാറി ആളിന് നല്ല വിശപ്പ് വരും, ക്ഷീണം മാറും, മഞ്ഞപ്പിത്തം ഉള്ള മാത്രമേ കാണൂ, വിശപ്പൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ മഞ്ഞ പക്ഷേ പിന്നെ കുറച്ചൊന്ന് കൂടി 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ കുറയും. പക്ഷേ ചില സിറ്റുവേഷനിൽ മാത്രമാണ് ഇത് സിവിയറായിട്ട് വരുന്നത്. സിവിയറായിട്ട് വരുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോഡ്രോം ചിലർക്ക് കാണില്ല, നേരെ മഞ്ഞപ്പിത്തമായിരിക്കും. മഞ്ഞപ്പിത്തം തുടങ്ങിയാലും ഓക്കാനവും ഛർദിലും മാറുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഹോസ്പിറ്റലിൽ പോകണം, അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിലോ പോയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ തന്നെയേ ബെറ്റർ ആവാൻ സാധ്യത കുറവാണ്. അതിന് നല്ല സപ്പോർട്ടും ചികിത്സയൊക്കെ ആവശ്യമുണ്ട്. നോർമൽ ലിവറിലാണ് ഇത് വരുന്നെങ്കിൽ ബെറ്ററായി തന്നെ ശരിയാവാനുള്ള സാധ്യതകളാണ് ഉള്ളത്. പക്ഷേ അടിസ്ഥാനപരമായ അണ്ടർലൈങ് ലിവർ ഡിസീസ് ഉണ്ട്, അതായത് മദ്യം ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈറസ് ഓൾറെഡി BOC എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ, അല്ലെങ്കിൽ ആളിന് അമിത വണ്ണമുള്ള ആളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന മരുന്ന് കഴിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ചില മരുന്നുകൾ ചില ആൾക്കാർ വെറുതെ വെളുക്കാനായിട്ട് മരുന്ന് കഴിക്കും, ജിമ്മിൽ പോയിട്ട് മസിൽ വെക്കാനായിട്ട് മരുന്ന്, സ്റ്റീറോയിഡ് എന്തെങ്കിലുമൊക്കെ വേറെ തരം മരുന്നുകൾ എന്ത് കഴിച്ചാലും അത് ലിവറിലാണ് ആദ്യം പോകുന്നത്, അത് അകത്ത് കടന്ന് അത് പ്രശ്നം ഉണ്ടാക്കുക. അപ്പം അങ്ങനത്തെ മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർ

0: ഇവർക്കൊക്കെയാണ് മഞ്ഞപ്പിത്തം വന്ന് വലിയ കൂടിയ രീതി വരുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ ചെറിയ കുട്ടികളും മഞ്ഞപ്പിത്തം വന്ന് കൂടാറുണ്ട്. അത് വൈൽഡ് ടൈപ്പ് ഓഫ് വൈറസ് എന്ന് പറയും. വളരെ ചുരുക്കം ഈ വൈറസിന്റെ വൈൽഡ് ടൈപ്പ് എന്ന്. അത് വന്നാലും ലിവർ ഫെയിലിയറിലേക്ക് പോകാം.
1: മാഡം, ഈ രോഗത്തിന്റെ സങ്കീർണതകളെ കുറിച്ച് ഒന്ന് പറയൂ.
0: കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കരൾ ചുരുങ്ങാം, പിന്നെ അത് ഇതുപോലെ ഹെപ്പറ്റോ റീനൽ എന്ന് പറയും, അടുത്തുള്ള കിഡ്നിയെയും ബാധിക്കാം, പിന്നെ ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്ന് പറയും ബ്രെയിനെ ബാധിക്കാം. ഇത് കൂടാതെ തന്നെ ക്യാൻസർ ഉണ്ടാവാം, ഞരമ്പിൽ ബ്ലോക്ക് ഉണ്ടാവാം, വയറിൽ വെള്ളം, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. വൈറസ് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലധികം കിടക്കുന്നു, ശരീരത്തിൽ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് ക്രോണിക് എന്ന് പറയും. എയ്ക്കും ഇക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ആണ് ക്രോണിക് ആവാനുള്ള സാധ്യത കൂടുതൽ. അപ്പം നമ്മൾ മഞ്ഞപ്പിത്തം വന്ന് അത് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പോയി എന്ന്. പക്ഷേ 6 മാസം കഴിഞ്ഞ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, സിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതുണ്ടോ ഇല്ല. സാധാരണഗതിയിൽ സി വളരെ മൈൽഡായിട്ടാണ്, ചെറിയ മഞ്ഞപ്പിത്തേ കാണും, അറിയത്തില്ല. ബി അങ്ങനെയല്ല, നല്ല രീതിയിൽ മഞ്ഞപ്പിത്തത്തിൽ വരും. ചുരുക്കം ചിലത് സൈലന്റ് ആയിട്ടും വരും, അറിയാതെ കിടക്കും. ഈ ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ 95% ക്ലിയർ ആവും, 6 മാസം കഴിയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. സി ആണെങ്കിൽ 5% മാത്രമേ ക്ലിയർ ആവും, 95% ആൾക്കാർക്കും അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഇത് ട്രീറ്റ് ചെയ്യണം. അപ്പം ഇതിൻ്റെ സങ്കീർണതകൾ എന്തുകൊണ്ടാണ്, എന്തിനാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്? അത് വെറുതെ അല്ലേ തിരിഞ്ഞ് നമ്മൾ ടെസ്റ്റ്, നമ്മൾ എന്തെങ്കിലും ഒരു കയ്യോ കാലോ മുറിഞ്ഞു അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി, ഇപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണമെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി സി എച്ച് ഐ വി ഇത് മൂന്നും നോക്കിയാലേ തിയേറ്ററിൽ അത് ചെയ്യൂ, അപ്പോഴാണ് കണ്ടുപിടിച്ചത്, ശരി അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയല്ല, അറിയാതെ അകത്ത് കിടക്കുന്ന പൂച്ച പാല് കുടിക്കുന്ന പോലെ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. അത് അകത്ത് കിടന്ന് കരൾ പതിയെ പതിയെ ചുരുങ്ങി ചുരുങ്ങി മദ്യപാനികളെ പോലെയുള്ള സിറോസിസ് വന്നതിന് ശേഷം പിന്നെ വന്നിട്ട് നമുക്ക് അധികം ചികിത്സ അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് മുമ്പ് ആദ്യമേ തന്നെ വന്ന് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന്റെ പരിശോധനാ രീതികൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് പേര് ഈ ഗൾഫിലൊക്കെ പോകാനുള്ള മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ്, ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്, അവർ ഗൾഫിൽ പോകാറുമുണ്ട്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ SGOT, SGPT അല്ലെങ്കിൽ ബിൽറൂബിൻ കൂടിയിരിക്കുക, അപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി എന്തുകൊണ്ടാണ് ഈ ലിവർ ഫംഗ്ഷൻ കൂടിയെന്ന് നോക്കി അപ്പം അറിയുന്നു ഹെപ്പറ്റൈറ്റിസ് ബി സി. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ലിവറിൽ ചെറിയ ഫാറ്റി ലിവർ ഉണ്ട്, ഇല്ലെങ്കിൽ സിറോസിസിൻ്റെ തുടക്കമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലിവറിൽ ഒരു ചെറിയ ഒരു ലീഷൻ കാണുന്നു, അപ്പോഴൊക്കെ നോക്കുമ്പോഴേ ഹെപ്പറ്റൈറ്റിസ് സി ഒക്കെ പോകും. പിന്നെ AFP എന്ന് പറഞ്ഞ ഒരു ട്യൂമർ മാർക്കർ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി സി വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ നിർബന്ധമായി ഡോക്ടർ പോയി കാണുകയും റുട്ടീനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക അത്യന്താപേക്ഷിതമാണ്.
1: മാഡം, ഈ രോഗം പിടിപെടാതിരിക്കുവാനായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് AE എന്നുള്ളത് ജലത്തിൽ കൂടെ വരുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് ശുചിത്വം ഏറ്റവും പ്രധാനപ്പെട്ടത്. എയ്ക്ക് വാക്സിൻ ഉണ്ട്, അത് ഹെപ്പറ്റൈറ്റിസ് എ മുമ്പ് നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നതാണ്, പക്ഷേ ഇപ്പം വരുന്നുണ്ട്. വൈൽഡ് വൈറസിൻ്റേത് വാക്സിൻ എടുക്കുന്ന എന്തുകൊണ്ടും പ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. പിന്നെ കേരളത്തിന് പുറത്തോട്ട് പോകുന്നവർക്ക് പല കുട്ടികളും പഠിക്കാൻ പുറത്തോട്ട് പോകുമ്പോഴാണ് അവർ ഈ പാനിപ്പൂരി കഴിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് പേര് വരാറുണ്ട്. ട്രെയിനിലിരുന്ന് ട്രെയിനിൽ കൊണ്ടുവരുന്ന സാധനം കഴിച്ചിട്ട് വളരെ അസുഖം കൂടിയൊക്കെ വരുന്നവരൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിന് പുറത്തോട്ട് പഠിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ അവരെ ഉപദേശിക്കുക, നമ്മുടെ അടുത്ത് വരുന്നവരോട് പറയാറുണ്ട് നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ, ചിക്കൻ പോക്സ്, ടൈഫോയിഡ് ഈ 3 വാക്സിൻ നിങ്ങൾ നിർബന്ധമായി എടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പം എയുടെ അതാണ്. പിന്നെ ഇ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു അസുഖമായിട്ട് കാണാറില്ല, പക്ഷേ ഇതുപോലെ കേരളത്തിന് പുറത്ത് ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ട്, ഇയുടെ വാക്സിൻ ഉണ്ട്, ചൈനീസ് വാക്സിനാണ്, വളരെ എക്സ്പെൻസീവ് ആണ്. ഈ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഡേഞ്ചർ ഉണ്ടാക്കുന്നത് പ്രഗ്നൻറ്റ് വിമനാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഹെപ്പറ്റൈറ്റിസ് ഇ ആ കുട്ടിയുടെ ശരീരത്തിൽ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. മരണം വരെ സംഭവിക്കുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ഇ പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ നമ്മൾ എല്ലാവരും 2011 മുമ്പ് ജനിച്ച എല്ലാവരും HBSAG എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാക്സിൻ 3 ഡോസ് ഉണ്ട്. ഫസ്റ്റ് ഡോസ് 1 മാസം, സെക്കൻഡ് ഡോസ് 1 മാസം, പിന്നെ തേർഡ് ഡോസ് 6 മാസം കഴിഞ്ഞ് എടുക്കുന്ന. എന്തുകൊണ്ട് ഇഫക്റ്റ്? നമ്മളെല്ലാവരും വീട്ടിലൊരു കുട വാങ്ങിച്ചു വെക്കുന്ന പോലെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുക്കുന്നത്. ബിക്കോസ് ആ വൈറസിന് കരൾ ചുരുങ്ങാനും ലിവർ ക്യാൻസർ ഉണ്ടാക്കാനും വരെ സാധ്യത ഉള്ള വൈറസാണ്. വൈറസ് അല്ല ആ വാക്സിനുള്ളത്, പാർട്ടിക്കിൾ വാക്സിൻ എന്ന് പറയും. വൈറസിൻ്റെ ഒരു കോട്ട് മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും

0: ഇൻഫെക്ഷൻ വരില്ല. പക്ഷേ നല്ല പ്രൊട്ടക്ഷൻ ഉള്ള വാക്സിനാണ്. അത് നമ്മളെല്ലാവരും ടെസ്റ്റ് ചെയ്യുകയും എടുക്കുകയും വേണം. അത് നമ്മൾ ലിവർ ക്യാൻസറിൻ്റെ റിസ്ക് ഇപ്പം പല സ്ഥലത്തും കൂടി വരികയാണ്. അത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് നല്ല പങ്കുണ്ട്. നമ്മൾ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ വളരെ പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള സാധനം. ഏത് കാര്യവും വരാതിരിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോഴും അത് ചെയ്യണം. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ആണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് ബി, നമ്മൾ ഇന്ത്യ മീസോ എൻഡമിക് കൺട്രി എന്നാണ് പറയുന്നത്. അതായത് 4 മുതൽ 8% ആൾക്കാർ, 100 പേരെ ടെസ്റ്റ് ചെയ്താൽ 4 മുതൽ 8 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിരിക്കും. പലർക്കും അറിയാതെ കിടക്കുന്ന, അവർ പിന്നെ സിറോസ് ആയിട്ടോ രക്തം ഛർദ്ദിച്ചിട്ടോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വയറിൽ വെള്ളം കെട്ടിയോ ഒക്കെ വരുമ്പോൾ പലപ്പോഴും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ കാര്യമില്ല എന്നല്ല, വളരെ കുറച്ചേ ആ സമയം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ നേരത്തെ തന്നെ എല്ലാവരെയും ഹോൾ കൺട്രി വാക്സിനേറ്റ്. തൈവാനിൽ ഇതുപോലെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 25-30 വയസ്സുള്ള ആൾക്കാരിൽ 40% ലിവർ ക്യാൻസർ വെച്ച് മരിക്കാൻ തുടങ്ങിയ സമയത്ത് ഹോൾ കൺട്രി വാക്സിനേറ്റ് ചെയ്തപ്പോൾ ലിവർ ക്യാൻസർ എന്നുള്ള അസുഖം തന്നെ ഇപ്പം അവിടെ വളരെ കുറച്ചേ ഉള്ളൂ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് വാക്സിൻ. അത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യമാണ്. സിക്ക് വാക്സിൻ ഇല്ല. HIV പോലൊരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് സി. അത് മാറിക്കൊണ്ടേയിരിക്കും വൈറസ്, അതിന് വാക്സിൻ ഇല്ല. എക്ക് വാക്സിൻ ഉണ്ട്, ഇക്ക് വാക്സിൻ ഉണ്ട്, ബിക്ക് വാക്സിൻ ഉണ്ട്. ഇതെല്ലാം എടുക്കാവുന്നതാണ്.
1: മാഡം, ഈ രോഗത്തെ ചെറുക്കുവാനായി സർക്കാർ തലത്തിൽ നൽകി വരുന്ന സേവനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണ്. അല്ലെ, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ചികിത്സ ആവശ്യമായി വരുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ അതിൻ്റെ മരുന്ന് കഴിക്കേണ്ടതാണ്. അത് വൈറസിനെ സപ്രസ് ചെയ്ത് വെക്കുന്ന മരുന്നാണ്. അത് തുടർച്ചയായി കഴിക്കേണ്ടതാണ്. അത് മാസം 1500 രൂപയുടെ മരുന്ന് ഗവൺമെന്റ് ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. PCR ടെസ്റ്റ് 2500 രൂപയുടെ ടെസ്റ്റും ഫ്രീ ആണ്. 6 മാസത്തെ ഒരിക്കൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സിയുടേത് 3 മാസം മുതൽ 6 മാസം വരെയാണ് അതിൻ്റെ ചികിത്സ. അത് 1 മാസം ഏകദേശം 10 മുതൽ 15,000 രൂപ വരെയുള്ള മെഡിസിൻസ് ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കൂടാതെ ടെസ്റ്റ് 3000 രൂപയുടെ ടെസ്റ്റ്, PCR ഫ്രീ, അല്ലാതെയുള്ള ടെസ്റ്റുകളും പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി NVHCP മാത്രമായിട്ടുള്ള മെഡിസിൻ സപ്ലൈ ചെയ്യാനും അതിൻ്റെ പേഷ്യൻസിൻ്റെ എൻട്രി രജിസ്റ്റർ ചെയ്യാനും അവരെ കോണ്ടാക്ട് ചെയ്യാനും ഇതിനുവേണ്ടി മാത്രം ഒരു പിയർ സപ്പോർട്ടറെയും ഗവൺമെൻറ് നിയോഗിച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻസിലാണ് ഗവൺമെൻറ് അതിനുവേണ്ടി ചികിത്സ ചെയ്യുന്നത്. നിങ്ങൾ വന്നാൽ മതി, അതിനുവേണ്ട എല്ലാ സഹായവും ചികിത്സയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുക് കടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

വീണയിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. സേതുലക്ഷ്മിപുരം അനന്തു നന്ദകുമാർ മൃദംഗം, മീനടം ഹരികൃഷ്ണൻ ചെട്ടിയാർ ഘടം. ആദ്യം നാട്ടക്കുറിഞ്ചി രാഗത്തിൽ ആദ്യതാള വർണ്ണം.

രാഗാമൃതത്തിൽ ഇതുവരെ കേട്ടത് വി സൗന്ദരരാജൻ വീണയിൽ വായിച്ച കൃതികൾ. സേതുലക്ഷ്മിപുരം അനന്തു നന്ദകുമാർ മൃദംഗം, മീനടം ഹരികൃഷ്ണൻ ചെട്ടിയാർ ഘടം.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 30 crore, 2 1 crore.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ആശ എം എസ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ പലരെയും അലട്ടുന്ന ഏറ്റവും വലിയ ഭയങ്ങളിലൊന്നാണ് ഓർമ്മക്കുറവ്. നാം ഏറെ സ്നേഹിക്കുന്നവരുടെ മുഖങ്ങളോ കടന്നുപോയ നല്ല നിമിഷങ്ങളോ എന്തിന് സ്വന്തം പേര് പോലും മറന്നുപോകുന്ന ഡിമെൻഷ്യ, അൽസൈമേഴ്സ് തുടങ്ങിയ അവസ്ഥകൾ രോഗിയെ മാത്രമല്ല അവരുടെ കുടുംബത്തെ ഒന്നാകെയാണ് ബാധിക്കുന്നത്. സെപ്റ്റംബർ 21 നാം ലോക അൽസൈമേഴ്സ് ദിനം ആചരിക്കുന്നത്. അതോടനുബന്ധിച്ച് ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് ന്യൂറോളജി രംഗത്ത് ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള ഡോക്ടർ റോബർട്ട് മാത്യു ആണ്. മറവി രോഗങ്ങളുടെ ആദ്യകാല ലക്ഷണങ്ങൾ, അൽസൈമേഴ്സിനും സാധാരണ മറവിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പരിചരണ രീതികൾ, കൂടാതെ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രധാന മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഡോക്ടറോട് നമുക്ക് ചോദിച്ചറിയാം. പ്രോഗ്രാമിലേക്ക് ഡോക്ടറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ.
2: നന്ദി.
1: അപ്പോൾ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഇനിയൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. സാർ, ഈ വർഷത്തെ അൽസൈമേഴ്സ് ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് നോ ഏർലി നോ മോർ, ഡിമെൻഷ്യ ഡയഗ്നോസിസ് മാറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ രോഗനിർണയം നടത്തുന്നു അത്രത്തോളം രോഗിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും എല്ലാം ലഘൂകരണം സംഭവിക്കും എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ മറവി രോഗം, സാധാരണ എല്ലാവർക്കും ഉള്ള മറവി എന്ന് കരുതി തള്ളിക്കളയാതെ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ഡിമെൻഷ്യയാണോ എന്ന് തീർച്ചപ്പെടുത്തണമെന്ന് പറയുന്നത്?
2: ഈ നേരത്തെ മറവി രോഗം തിരിച്ചറിയുന്നതുകൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ഒരു പക്ഷേ ആദ്യ ഘട്ടങ്ങളിൽ മറവി രോഗത്തിൻ്റെ പേരിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പല പ്രശ്നങ്ങളും അത് രോഗി ചെയ്യുന്ന പ്രവൃത്തികളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ സാഹചര്യത്തിന് ചേരാത്ത രീതിയിൽ പെരുമാറുക, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പെരുമാറ്റത്തിലെ വ്യതിയാനങ്ങൾ മറവി രോഗത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ രോഗിക്കുണ്ടാവും. പക്ഷേ ഇത് എപ്പോഴും ഉണ്ടാവില്ല, ഇത് ഏതെങ്കിലും ചില ഘട്ടങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കി സമയത്തെല്ലാം സാധാരണ ഒരു രോഗിയെപ്പോലെ തന്നെ ആയിരിക്കും പെരുമാറ്റം. അതുകൊണ്ട് തന്നെ ഒരു രോഗാവസ്ഥ ഉണ്ടെന്ന് നമ്മൾ ഒരുപക്ഷെ സംശയിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രവർത്തനത്തിൽ വരുന്ന വ്യതിയാനങ്ങളെ രോഗിയുടെ ഒരു കുറ്റമായിട്ട് തിരിച്ചറിയാനും ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനും കൂടെ ഉള്ളവർ ശ്രമിക്കും.

0: അപ്പോൾ അതിൻ്റെ പേരിൽ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒരു ഭാഗമാണ്. രണ്ടാമത്തത്, ഈ മറവി രോഗം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഇവരെ പല രീതിയിലും ഇവരെ പറ്റിക്കാനും അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത സമൂഹത്തിലുണ്ട്. എന്തെങ്കിലും സങ്കടം പറഞ്ഞ് സാമ്പത്തികമായിട്ടുള്ള നേട്ടം എടുക്കുക, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് എന്തെങ്കിലും ചില ഈ സ്വത്തിൻ്റെയൊക്കെ വ്യവരാഹാരങ്ങൾ ചെയ്യിക്കുക, അപ്പം അങ്ങനത്തെ രീതിയിൽ ഇവർ കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഇപ്പോഴുണ്ട്. അത് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഇപ്പോൾ ഉള്ള മരുന്നുകൾ, ഈ മറവി രോഗത്തിന് 20 വർഷത്തിന് ശേഷം പുതിയ ചില മരുന്നുകൾ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞൊരു 3-4 വർഷത്തിൽ. അതിലൊന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ അടുത്ത ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ രാജ്യത്തും വന്നിട്ടുണ്ട്. ഇത്തരം മരുന്നുകൾ ആരംഭത്തിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ മറവി രോഗം വന്ന് ഈ തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുന്ന ചില പ്രോട്ടീൻസ്, ചില ഘടകങ്ങൾ വന്നടിഞ്ഞ് അങ്ങനെ തലച്ചോറിന് നാശം സംഭവിച്ച്, തലച്ചോറിൻ്റെ ഘടകങ്ങളായ കോശങ്ങൾക്ക് നാശം സംഭവിച്ച് അതിൻ്റെ ഫലമായി തലച്ചോറ് ചുരുങ്ങി, ഇങ്ങനെയാണ് മറവി രോഗം വരുന്നത്. അപ്പോൾ ഈ ഘടകങ്ങൾ വന്ന് അടിയുന്നത് തടയാനുള്ള മരുന്നുകൾ ഇപ്പോഴുണ്ട്. പക്ഷേ അത് ആരംഭത്തിൽ തന്നെ നമ്മൾ ആ മരുന്നുകൾ ഉപയോഗിക്കണം. ഒരു പക്ഷേ മറവി രോഗം ആരംഭിക്കുന്നതിന് 10-20 വർഷം മുമ്പ് തന്നെ, അതായത് രോഗലക്ഷണങ്ങൾ കാണുന്നതിന് 10-20 വർഷം മുമ്പ് തന്നെ ഈ ഘടകങ്ങൾ ഈ കോശങ്ങളിൽ വന്ന് അടിയുന്നതായിട്ടാണ് ഇപ്പോഴത്തെ ഗവേഷണ ഫലങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അത്ര നേരത്തെ തന്നെ നമ്മളത് തിരിച്ചറിയുകയും ഈ മരുന്ന് ആരംഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ രോഗം നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ അതിനും പിന്നെ ഇത് സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ പുരോഗമിക്കാനും ഇതിനൊക്കെ തന്നെയും ഈ രോഗം ആദ്യമേ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. അപ്പം സാമൂഹികമായിട്ടും ചികിത്സാപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വരാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആരംഭത്തിലെ ഇത് തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
1: നമുക്ക് ആദ്യത്തെ കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ, നമസ്തേ ഡോക്ടർ.
1: നമസ്തേ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ഞാൻ ആലപ്പുഴ ജില്ല മാവേലിക്കരയിൽ നിന്ന് ശ്രീശുഭയാണ് വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ.
0: നമസ്കാരം, പറയണം.
2: നമസ്കാരം സാറേ, എനിക്കാണെങ്കിൽ ഒരു 58 വയസ്സുണ്ട്, 2 കുട്ടികളുണ്ട്. അവരെല്ലാം പ്രായപൂർത്തിയായവരാണ്. എനിക്ക് ഇപ്പോഴത്തെ പ്രശ്നം കുറച്ച് നാളായിട്ടും മറവി, ഭയങ്കര മറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാധനം വെച്ചാൽ വിൽക്കുന്നിടം മറന്നു പോവുക, ഗ്യാസ് ഓൺ ആക്കിയിട്ട് അത് ഓഫ് ചെയ്ത് മറന്നു പോവുക, മോട്ടർ ഓൺ ആക്കിയാൽ മറക്കുക, ഭയങ്കര മറക്കുക. ഇപ്പൊ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ ഫോൺ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഓർക്ക് ഞാൻ എന്തിനായി ഫോൺ എടുത്തത്, അങ്ങനത്തെ ഒരു കുറച്ച് ഒരു ഒരു വർഷത്തോളമായി ഇങ്ങനത്തെ ഒരു ഇതായിട്ട്. ഞാൻ ഡോക്ടറെ ഒന്നും കാണിച്ചിട്ടില്ല. ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ആളാണ്.
0: അതെ. അപ്പൊ ഇതില് ഈ സാധനങ്ങൾ വെച്ച് മറക്കുക എന്നുള്ളത് ഒരു പക്ഷേ മറവി രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കാം. ഇതേപോലെ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുക, പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങൾ മറന്നു പോവുക, ഇതൊക്കെ ആരംഭത്തിലുള്ള മറവി രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഗ്യാസ് തുറന്നു വയ്ക്കുന്നതുമൊക്കെ ഒരു പരിധിവരെയും ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കാൻ സാധിക്കും. 58 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മറവി രോഗത്തെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു പ്രായമാണ്. എങ്കിലും ആദ്യം ചെയ്യേണ്ടത് കാര്യങ്ങൾ കുറച്ചുകൂടെ വേണ്ട രീതിയിൽ സൂക്ഷ്മമായി മനസ്സിൽ പതിപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കാൻ ശ്രമിക്കേണ്ട, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കുക. സാധനങ്ങളെ കൃത്യമായ ഒരു സ്ഥലത്ത് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ സ്വയം കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയും എന്നിട്ടും നമുക്ക് ഓർമ്മ മെച്ചപ്പെടുന്നില്ല എന്ന് തോന്നുകയും ചെയ്യുമ്പോഴാണ് ഡോക്ടറെ കാണുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ശരിക്കും ഡോക്ടറിനെ കാണേണ്ടി വരുന്നത് ഈ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമുക്ക് മറവി കാരണം നമ്മുടെ കാര്യങ്ങൾ പതിവായി തെറ്റുവരിക. ഇപ്പം പാചകം ചെയ്യുമ്പം ഉപ്പ് കൂടിപ്പോവുക, അല്ലെങ്കിൽ ചേരുവകൾ മാറിപ്പോവുക, കടയിൽ പോയി വാങ്ങിക്കുക, സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിന് പകരം മറ്റൊന്ന് വാങ്ങിക്കുക. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യാസങ്ങൾ വരികയും അപ്പോൾ അത് നമ്മുടെ ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അത് രോഗമാണെന്ന് സംശയിക്കേണ്ടത്. അപ്പം ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് അടുത്തൊരു 3 മാസം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിക്കാനും താരതമ്യേന അപ്രധാനമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കാനും നോക്കുക. അതിൻ്റെ ഫലമായി നമ്മുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുന്നുണ്ടോ ഇല്ലയോ നോക്കുക. എന്നിട്ട് ശരിയാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണിക്കണം. ആദ്യഘട്ടത്തിൽ നമ്മുടെ ഫാമിലി ഡോക്ടറിനെ കാണിച്ചാലും മതി, അല്ലെങ്കിൽ ഒരു MD ഡിഗ്രിയുള്ള ഒരു ഫിസിഷ്യൻ എന്നുള്ള കാറ്റഗറി, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റ്, അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ്. പിന്നെ ഈ ജീറിയാട്രീഷ്യൻസ് എന്ന് പറഞ്ഞുള്ള സ്പെഷ്യലിസ്റ്റും ഉണ്ട്. ഇവരെ ആരെങ്കിലും ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും.
2: ഭയങ്കര ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ്.
0: എങ്കിലും ഞാൻ പറഞ്ഞ ചില മാറ്റങ്ങളൊന്നും പരിശ്രമിച്ച് നോക്കുക, 2-3 മാസം കൂടി ട്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഡോക്ടറിനെ കാണിക്കുക.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ എല്ലാവർക്കും മറവി ഉണ്ടാകാറുണ്ടല്ലോ. ഇപ്പോൾ ഒരു പ്രായാധിക്യം കാരണം സാധാരണഗതിയിലുള്ള ഒരു മറവി മിക്കവാറും എല്ലാ ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഏജ് അസോസിയേറ്റഡ് മെമ്മറി ഇമ്പയർമെൻറ്റും ഡിമെൻഷ്യ എന്ന അവസ്ഥയും തമ്മിൽ എങ്ങനെ വേർതിരിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രായമാകുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഓർമ്മക്കുറവ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള ഓർമ്മ നമുക്കെന്നും ഉണ്ടാവും. നമുക്ക് എത്ര വയസ്സായാലും, ഇപ്പോൾ 90 വയസ്സായാലും 100 വയസ്സായാലും നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഒരു ഒരു ഒരു അധ്യാപകൻ്റെ ജോലി ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട് ഇവർക്ക് വന്നേക്കാം, അല്ലെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം. പക്ഷേ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ അത് ചെയ്യാനുള്ള കപ്പാസിറ്റി എപ്പോഴും ഉണ്ടാവും. അത് പോകുന്ന രീതിയിൽ ഉള്ള ഓർമ്മക്കുറവ് വരികയാണെങ്കിൽ, പ്രത്യേകിച്ചും പ്രായമായിട്ടുള്ള ഒരാൾക്കാണ് അങ്ങനെ വരുന്നതെങ്കിൽ, അവിടെയാണ് നമ്മൾ മറവി രോഗമുണ്ടോയെന്ന് സംശയിക്കുന്നത്. അപ്പം ഓർമ്മക്കുറവിൻ്റെ പേരിൽ നിരന്തരം ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുക, അത് നമ്മുടെ ജോലി സംബന്ധിച്ചുള്ളതാണെങ്കിലും ശരി, വീട്ടിലെ പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, അപ്പം അത്തരത്തിലുള്ള തടസ്സം വരുമ്പോൾ അത് ഒന്ന് രണ്ട് തവണ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങളല്ല, അത് നിരന്തരം വരണം. ഒരു 3 മാസമെങ്കിലും ആ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണെങ്കിൽ ഡോക്ടറിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും.
1: നമുക്ക് അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: സ്മിത.
1: എവിടെ നിന്നാണ്?
3: വെഞ്ഞാറമൂട്.
1: ഓക്കെ, നമ്മുടെ ഇപ്പം ഡോക്ടർ റോബർട്ട് മാത്യു ഉണ്ട്, സംസാരിക്കും. പറഞ്ഞോളൂ പറഞ്ഞോളൂ, റേഡിയോയിൽ ശ്രദ്ധിക്കേണ്ട, പറഞ്ഞോളൂ.
0: നമസ്കാരം, പറയണം.
3: എന്റെ പേര് സ്മിത എന്നാണ്. അപ്പോ എന്റെ മോക്ക് വേണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ആളൊരു കാര്യം പറയുമ്പോ തന്നെ അപ്പഴും മറന്നു പോകും കേട്ടോ.
0: അതെ അതെ. എത്ര വയസ്സാ മോൾക്ക്?
3: എന്താന്നറിയാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ മറന്നു പോകും. പിന്നെ ആള് എഴുതി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്.
0: മോൾക്ക് എത്ര വയസ്സുണ്ട്?
3: 24.
0: മോളിപ്പോ എന്താ ചെയ്യുന്നത്? പഠിച്ചോണ്ടിരിക്കുക.
3: അപ്പൊ
0: ഈ പഠിക്കുന്ന കാര്യങ്ങളാണോ മറക്കുന്നത്, നമ്മള് വീട്ടില് പറയുന്ന കാര്യങ്ങളാണോ മറക്കുന്നത്?
3: ഇല്ല, വീട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ എഴുതി വെക്കാതെ പിന്നെ പറ്റത്തില്ല.
0: മനസ്സിലായി മനസ്സിലായി. അപ്പൊ നമ്മൾ ഈ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി?
3: ഒരു 3-4 മാസം.
0: ശരി. അപ്പൊ ഈ 3-4 മാസത്തിൽ അവിടെ എം ടെക് പഠിത്തം കുറച്ചുകൂടി മുറുകിയിട്ടുണ്ടോ? പരീക്ഷ എടുത്തിട്ടുണ്ടോ? ഉറക്കൊഴിഞ്ഞൊക്കെ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനത്തെ കാര്യങ്ങള്
3: ഇല്ല.
0: എല്ലാം സാധാരണ പോലെ. ശരി. അപ്പോൾ 24 വയസ്സിൽ മറവി രോഗം വരുന്നത് വളരെ വളരെ അസാധാരണമാണ്. പിന്നെ എം ടെക് പഠിക്കുന്ന ഒരാൾക്ക് മറവി രോഗം വരുമ്പോൾ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് പഠനത്തിനെ അത് ബാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മോൾ പറയുന്നുണ്ടോ? പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, കാര്യങ്ങളൊന്നും തലയിൽ നിൽക്കുന്നില്ല, അതാണ് മോൾക്ക് വരേണ്ട ആദ്യത്തെ ലക്ഷണം. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഒരു പക്ഷേ ഈ പഠിത്തത്തിൻ്റെ തിരക്കിനിടയിൽ അത് മറന്നു പോവുകയോ, നമ്മൾ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പം താരതമ്യേന അപ്രധാനമെന്ന് നമ്മുടെ മനസ്സ് കരുതുന്ന ചില കാര്യങ്ങൾ നമ്മളങ്ങ് മറവിയിലോട്ട് അങ്ങ് വിടും. അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ടൊരു അറേഞ്ച്മെൻറ്റ് നടക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ മോള് കാര്യങ്ങൾ മറന്നു പോകുമായിരിക്കും, അല്ലെങ്കിൽ അതെല്ലാം ഓർമ്മിക്കാനുള്ള ഒരു സാവകാശം ഇല്ലാത്തതുകൊണ്ട് എഴുതി വയ്ക്കുന്നതായിരിക്കാം. അപ്പോൾ എം ടെക് പഠിത്തത്തിന് സാരമായ രീതിയിൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് നമുക്ക് ഒരു രോഗമായിട്ട് കണക്കാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എം ടെക് വരെ എത്തി എന്നത് വെച്ചിട്ട് വലിയൊരു ഓർമ്മക്കുറവുള്ള ഒരാളാവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും വരെ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയുന്ന മറവി രോഗം അല്ല മോൾക്കുള്ളത്, മറ്റെന്തോ കാരണങ്ങളുണ്ട് മോൾക്ക് വേണ്ട രീതിയിൽ ഓർമ്മിക്കാൻ പറ്റുന്നില്ല. അതിൽ ഈ അമിതമായ ഉത്കണ്ഠ, അമിതമായ വെപ്രാളം, അമിതമായ വിഷാദം, ഇതുമൊക്കെ മറവി രോഗത്തിലേക്ക് നയിക്കാറുണ്ട്.
3: അപ്പോൾ കരച്ചിലാണ്, ഓർക്കാൻ പറ്റുന്നില്ല, അത് എന്തുകൊണ്ടാന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട്.
0: അത് ശരി. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഞാൻ ഈ 24 വയസ്സിൽ വരുന്ന മറവിയെ കുറിച്ചാണ് പറയുന്നത്, അവർ ഉദ്ദേശിക്കുന്ന അവരുടെ ഓർമ്മയും അവർക്കുണ്ടാക്കാൻ പറ്റുന്ന റിസൾട്ട്സും തമ്മിലുള്ള ഒരു മിസ്മാച്ച് വരുമ്പോൾ ഇങ്ങനെ വരും. അതായത് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ പരീക്ഷയിൽ 10th റാങ്കേ കിട്ടിയുള്ളൂ. അപ്പോൾ അവർക്ക് മറവി കാരണമാണെന്നൊക്കെ അവർ സംശയിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും മറവി രോഗം എന്ന വിഭാഗത്തിൽ പെടുത്താൻ പറ്റില്ല. നമ്മുടെ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് രോഗം എന്ന രീതിയിൽ പറയാൻ പറ്റൂ. അപ്പം മോൾക്ക് 24 വയസ്സേ ആയുള്ളൂ എന്നതുകൊണ്ടും എം ടെക്കിന് പഠിക്കുന്നു എന്നതുകൊണ്ടും മറവി രോഗം ആവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എങ്കിലും ചില കാര്യങ്ങൾ ഓർക്കാനും കൈകാര്യം ചെയ്യാനും പ്രയാസമുണ്ട്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളിൽ ഒന്നായിട്ട് ആവാനാണ് സാധ്യത. അത് ഒരു പക്ഷേ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഫിസിഷ്യനെയോ കണ്ടാൽ അത് തിരിച്ചറിയാൻ മോളെ സഹായിക്കാം.

0: അപ്പം ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു 50-നും 100-നും ഇടയ്ക്കുള്ള എണ്ണം രോഗങ്ങളുണ്ട്. അപ്പോൾ ആ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് അൽസൈമേഴ്സ് ഡിമെൻഷ്യ. അപ്പോൾ ഡിമെൻഷ്യ എന്നുള്ളത് ഒരു സൂപ്പർ ഫാമിലിയും അതിനുള്ളിലുള്ള ഒരു സബ് ഫാമിലി ആയിട്ട് വരും അൽസൈമേഴ്സ് ഡിമെൻഷ്യ എന്നുള്ളത്. ഈ അൽസൈമേഴ്സ് ഡിമെൻഷ്യയാണ് ഡിമെൻഷ്യകളിൽ ഏറ്റവും സാധാരണയായിട്ട് കണ്ടുവരുന്നത്.
1: അപ്പോൾ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: സാർ ഗുഡ് മോർണിംഗ്. സാർ
0: ഗുഡ് മോർണിംഗ്.
2: എന്റെ പേര് ചന്ദ്രിക, തിരുവനന്തപുരം ശ്രീവരാഹത്തുനിന്നാണ്.
0: പറയണം മേഡം.
2: എനിക്ക് 63 വയസ്സായി.
0: ഉവ്വ.
2: ഇപ്പൊ നേരത്തെയുള്ള കോളുകളിലേക്ക് വരുന്ന അതേ സംശയം തന്നെയാണ് എന്റേതും.
0: അതെ അതെ.
2: എനിക്ക് പെട്ടെന്ന് ഓരോ സാധനങ്ങളുടെ പേരൊക്കെ മറന്നുപോകും.
0: ഉവ്വ.
2: പിന്നെ സാധനങ്ങളുടെ പേര് പിന്നെയും എനിക്ക് പ്രശ്നമില്ല.
0: അതെ.
2: ആളുകളുടെ പേര് മറന്നുപോകും. പക്ഷെ നന്നായിട്ട് പരിചയം വരുന്നുണ്ട്.
0: അതെ.
2: പേര് മറന്നുപോകും.
0: അതെ അതെ.
2: പിന്നെ അതുപോലെ തന്നെയാണ് സാധനങ്കളുടെ പേരും. ഇതേപോലെ എന്തെങ്കിലും പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അറിയാന്നുള്ളതായിരുന്നാലും ഞാൻ അപ്പം മറന്നുപോകും. കുറേ ഓർത്താലേ കിട്ടുള്ളൂ. പിന്നെ അങ്ങനെ കുറേ ഓർക്കുമ്പോൾ കിട്ടും, പക്ഷെ അത് കുറേ ഒത്തിരി സമയം കഴിയും. അപ്പോഴോർക്കുന്നോണ്ട് പ്രയോജനവും വരില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ വേറെ അസുഖങ്ങളൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. ഷുഗർ, ഡയബറ്റിക്, കേവണ ഡയബറ്റിക് പേഷ്യന്റ് ആണ്. പിന്നെ ബി പി അങ്ങനെയുള്ള എല്ലാം ഉള്ളതാണ്. അതൊക്കെ ഇങ്ങനെ കൺട്രോളിലാണ് പോണത്.
0: അതെ അതെ.
2: എല്ലാം തന്നെ കൺട്രോളിലാണ്. കറക്റ്റായിട്ട് ചെക്കപ്പും എല്ലാം ചെയ്യുന്നുള്ളതാണ്. പക്ഷെ ഇതാണ് എനിക്കൊരു
0: മനസ്സിലായി. അതെ, ഇതിപ്പോ 1 വർഷമായിട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത്. അല്ലെങ്കിൽ മാഡം ശ്രദ്ധിച്ചു തുടങ്ങിയത്? അപ്പൊ ഈ 1 വർഷത്തെ കണക്ക് പറയുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് കൂടിക്കൂടി വരുന്നുണ്ടോ? ഏതാണ്ടൊക്കെ അതുപോലെ തന്നെ ഉള്ളോ?
2: അത്
0: ശരി. അപ്പോ ഇതിനകത്ത്
2: സാധനങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചാണ് പോണത്.
0: ശരി,
2: മറന്നോളൂ.
0: ആ ശരി. അപ്പോ പ്രധാനമായിട്ടും മാഡം പറഞ്ഞിരിക്കുന്നത് പേര് ഓർമ്മ വരുന്നില്ല എന്നുള്ളതാ. അത് വ്യക്തികളുടെ ആവാം, പൂക്കളുടെ ആവാം,
2: സാധനങ്ങളുടെ, ചെടിയിൽ കൂടുതൽ വളർത്തുന്ന ആളാണ് ഞാൻ. അത് ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഓർത്തിട്ട്.
0: പിന്നെ മാഡം
2: കുറെ കഴിയുമ്പോൾ
0: ഓർമ്മിക്കും. പിന്നെ മാഡം പറഞ്ഞത്
2: മാറി കഴിയുമ്പോഴത്തേക്ക് അത്
0: ഓർമ്മ വരും.
2: വാങ്ങാൻ പോയാലും ശരി, ആ സ്ഥലത്ത് നിന്ന് മാറി വീട്ടിൽ വന്ന് കുറെ കഴിയുമ്പോഴത്തേക്ക് ഓർമ്മ വരും.
0: അതെ അതെ,
2: അങ്ങനെയാണ്.
0: ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങള്, അതായത് പേര് മാത്രം മറന്നു പോകുന്ന അവസ്ഥ, അതുപോലെ തന്നെ അല്പം കഴിഞ്ഞ് അത് ഓർമ്മ വരുന്ന അവസ്ഥ, ഇത് രണ്ടും മറവി രോഗത്തിന്റെ ലക്ഷണങ്ങളല്ല ശരിക്ക്. 63 വയസ്സിൽ പേരുകൾ മറക്കാം. നമുക്ക് ഓർക്കാൻ സാധിക്കുന്ന ആ കപ്പാസിറ്റി, പേരുകൾ ഓർക്കാൻ സാധിക്കുന്ന കപ്പാസിറ്റി 63 വയസ്സിൽ അല്പം കുറയാം. അപ്പോൾ പണ്ട് ഓർമ്മിച്ചിരുന്ന പോലെ അത്രയും പേരുകൾ അത്ര എഫിഷ്യൻ്റായിട്ട് ഇപ്പോൾ ഓർക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ
2: ഈ സാധനങ്ങളൊക്കെ ആണെന്ന് വെച്ചാൽ വീട്ടു സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴും കൃത്യമായിട്ടേ വയ്ക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് ബുദ്ധിമുട്ട്
0: വരുന്നില്ല.
2: ഒരേ സ്ഥലങ്ങളിൽ മാത്രമേ വയ്ക്കുള്ളൂ.
0: എത്ര
2: തിരക്കായാലും ശരി, അതേ സാധനങ്ങൾ അവിടെ വയ്ക്കുള്ളൂ.
0: അത്
2: ഇതാണ് പ്രശ്നം. പിന്നീട് മറന്നുപോകുന്നുള്ള പ്രശ്നം
0: കൊണ്ട് അത് നല്ലൊരു കാര്യമാണ്. ഒരു പക്ഷേ അങ്ങനെ വെക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും നമുക്ക് ശരിക്കും ഒരു മറവി രോഗം എന്ന് സംശയിക്കാനുള്ള രീതിയിലായിട്ടില്ല. പിന്നെ വീട്ടിലെ ജോലികളൊക്കെ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ മാഡത്തിന് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതോ അതിനകത്ത് വീഴ്ചകൾ വരുന്നുണ്ടോ?
2: ഇല്ല, അത് വീഴ്ചയൊന്നുമില്ല.
0: എഴുതി വെച്ചും
2: കൃത്യതയോടുള്ള ഒരു ടൈപ്പ് ആളാണ് ഞാൻ.
0: മനസ്സിലായി.
2: അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടൊന്നും നടക്കുന്നു.
0: അപ്പൊ തൽക്കാലം നമുക്ക് ഒരു ഡോക്ടറിനെ കാണത്തക്ക രീതിയിലുള്ള, അല്ല ഡോക്ടറിനെ കാണത്തക്ക രീതിയിലൊരു അവസ്ഥയില്ല. കൂടുതൽ രക്ഷണങ്ങൾ വരാണെങ്കിൽ കാണാം. അതെ.
1: വിളിച്ചതിന് നന്ദി. ചെറിയ ഓർമ്മക്കുറവ് കൂടാതെ രോഗിയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഉണ്ടാകുന്ന മറ്റ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്?
0: അതാണല്ലോ ഈ മറവി രോഗത്തിനെ ഒരു എന്താ ഒരു ചലഞ്ചിങ് ഇതാക്കുന്നത്. ഈ മറവി ഉള്ള ഒരാളെ പരിചരിക്കുന്നത്, ആ മറവിയെ പരിചരിക്കുന്നത് എളുപ്പമാണ്. നമ്മൾ ഓർമ്മപ്പെടുത്തിയാൽ മാത്രം മതി. പക്ഷേ അതിനോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് പെരുമാറ്റത്തിലെ വ്യതിയാനങ്ങളാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ആളുടെ വ്യക്തിത്വം തന്നെ മാറിപ്പോവും. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, യുക്തിരഹിതമായിട്ടുള്ള ചിന്തകൾ, യുക്തിരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ ശാരീരിക ശുചിത്വം നോക്കാതിരിക്കുക, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ള വേർതിരിവ് നഷ്ടപ്പെടുക, സാമൂഹികമായിട്ടുള്ള എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത് നഷ്ടപ്പെടുക, ഇങ്ങനെ ഒരു കൂട്ടം പ്രശ്നങ്ങളാണ്. പിന്നെ ഉറക്കം ഡിസ്റ്റർബ്ഡായി രാത്രി എഴുന്നേറ്റിരിക്കുക. പിന്നെ ശരിക്കും മാനസിക രോഗികൾ കാണിക്കുന്ന പോലെ

0: വളരെ നമ്മൾ ഈ അജിറ്റേഷൻ, വയലൻസ്, നല്ല കോപം, അങ്ങനെ തനിക്കും മറ്റുള്ളവർക്കും പരുക്ക് വരുന്ന രീതിയിലുള്ള കഠിന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മറവി രോഗികൾക്ക് ഈ അസുഖത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഈ മറവി രോഗിയെ പരിചരിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടാക്കുന്ന ഒരു വിഷയം. കാരണം ഇതിൻ്റെ പേരിൽ അവർക്ക് പല പല പ്രശ്നങ്ങൾ അവർക്കും ചുറ്റുള്ളവർക്കും എല്ലാം ഉണ്ടാക്കും. അതൊരു കാര്യം. രണ്ട്, നമ്മുടെ ചികിത്സയോടൊന്നും അവർ സഹകരിക്കില്ല. മൂന്ന്, ഇതെല്ലാം നോക്കുന്ന ആൾക്കും ബന്ധുക്കൾക്കും വലിയ മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാവും. അപ്പം ഇതാണ് ഈ രോഗികളുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് ഇങ്ങനെ ഈ അസുഖത്തിൻ്റെ ഓരോ ഘട്ടം അനുസരിച്ച് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ആരംഭത്തിൽ പറഞ്ഞാൽ കേൾക്കാത്തതാണെങ്കിൽ പിന്നെ അമിതമായ കോപമായിരിക്കും, പിന്നെ ചില തെറ്റായ ചിന്തകൾ വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്.
1: നമുക്ക് അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് പറയാമോ? സംസാരിച്ചോളൂ.
0: അയ്യോ,
2: ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ സാറേ. ഞാനും ഈ പറഞ്ഞത് പിന്നെ സാധനങ്ങൾ എടുത്ത് വെച്ചാൽ മറന്നു പോവുക. ഇവിടുന്ന് മറ്റേ വീട്ടിലോട്ട് പോയിട്ട് ഇങ്ങനെ എടുക്കാനാ പോകുന്നത്. അവിടെ ചെല്ലുമ്പോ അയ്യോ എന്തെടുക്കാനാ വന്നത്
0: എന്നൊരു
2: ഓർമ്മയാണ്. ഒരാള് എന്തെങ്കിലും സാധനം മേടിച്ചാ അത് അപ്പോഴും കുറിച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ അത് മറന്നു പോകും.
0: മനസ്സിലായി. എന്നാലും അത് കണ്ടാലൊക്കെ ഓർമ്മ വരില്ലേ? പിന്നീട് ഈ സാധനം മേടിക്കാൻ പോകുന്നതും മേടിക്കാതെ വരുമെങ്കിലും വീട്ടിലെത്തുമ്പോ മേടിച്ചില്ല എന്ന് ഓർമ്മ വരുമല്ലോ.
2: വരും.
0: ഇപ്പൊ മാഡത്തിന് എത്ര വയസ്സായി?
2: എനിക്ക് 70 വയസ്സായി.
0: ഈ ബുദ്ധിമുട്ടുകൾ കണ്ടു തുടങ്ങിയിട്ട് എത്ര കാലമായി?
2: കണ്ടു തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5-2 വർഷത്തിനകത്തേ ഉള്ളൂ. അത് വരെ ഒന്നും കുഴപ്പമില്ലായിരുന്നു.
0: അത് ശരി. അല്ല, അപ്പം ഇതിന്റെ പേരിൽ വീട്ടിൽ നമുക്ക് പാചകം ചെയ്യാനോ വീട് എല്ലാം വൃത്തിയാക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ?
2: അങ്ങനെയുള്ള അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിന് നമ്മൾ ഒരിടത്തോട്ട് ഇങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ അയ്യോ അത് മറന്നു എന്താ ഏതാ, പിന്നെ അത് കുറേ കഴിയുമ്പോൾ ഓർമ്മിക്കത്തുള്ളൂ. അതാണ്.
0: അല്ല, ഈ കുറച്ച് കഴിയുമ്പോൾ ഓർമ്മിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം 70 വയസ്സായതുകൊണ്ട് നമുക്കത് ഒരു രോഗമെന്ന് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ജോലി തിരക്കുള്ള ഒരാളാണോ അതോ അത്യാവശ്യത്തിന് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ?
2: കൊച്ചു കടയുണ്ട്, ഇരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ അതിലാ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട്.
0: മനസ്സിലായി മനസ്സിലായി. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെയോ? വീട്ടിലെ കാര്യങ്ങളൊക്കെ
2: മക്കളുണ്ട് നോക്കാൻ.
0: അങ്ങനെ ശരി. പിന്നെ കടയില് നമ്മുടെ നോട്ടം എത്താത്തതിന്റെ പേരിലേ നമുക്ക് നഷ്ടം വരുന്നുണ്ടോ?
2: കച്ചവടം നഷ്ടം എഴുതാൻ മറന്നുപോകും.
0: അപ്പൊ നമുക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ മറന്നൊക്കെ പോയി അങ്ങനെ നമുക്ക് നഷ്ടം വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കുന്നത് നല്ലതാ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എഴുതി വെച്ചൊക്കെ അങ്ങ് നോക്കി പോയാൽ മതി. മനസ്സിലായി. കാരണം 70 വയസ്സിൽ കുറച്ച് ഓർമ്മക്കുറവ് പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറം നമുക്ക് തുടർച്ചയായി വീഴ്ചകൾ വരുമ്പോഴാണ് നമ്മൾ നഷ്ടത്തിലോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഡോക്ടറിനെ കാണിക്കണം.
1: നന്ദി. ശരി, അൽസൈമേഴ്സോ അല്ലെങ്കിൽ മറ്റ് മറവി രോഗങ്ങളോ പാരമ്പര്യമായിട്ട് അടുത്ത തലമുറയിലേക്ക് പകരാൻ സാധ്യതയുണ്ടോ?
0: പകരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കണമെന്നില്ല. അതായത് നമ്മുടെ കുടുംബത്തിലൊരാൾക്കുണ്ടായിരുന്നെങ്കിൽ അടുത്ത തലമുറയ്ക്ക് എല്ലാവർക്കും വരും, അങ്ങനെയില്ല. ഒരു ചെറിയൊരു ശതമാനം പേർക്ക് വന്നാലായി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ ഇത് വലിയൊരു വിഷയമായിട്ട് വരില്ല. അതുകൊണ്ട് ഈ പാരമ്പര്യം ഗവേഷണത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ കുടുംബത്തിലൊരാൾക്കുണ്ട്, അതുകൊണ്ട് നമുക്കും വരുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓർമ്മക്കുറവ് വന്നാൽ നമ്മൾ ഡോക്ടറിനെ കാണിക്കുക, അതിനുള്ള പരിശോധനകൾ ചെയ്യുക. അല്ലാതെ ഓ എൻ്റെ ഭാവി ഇരളടഞ്ഞതാണ് എന്നുള്ള രീതിയിൽ ഇത് നോക്കിക്കാണേണ്ട കാര്യമില്ല.
1: ഓക്കെ. അതുപോലെ സ്ട്രോക്ക് അല്ലെങ്കിൽ അതുപോലെ തലച്ചോറിനെ ഏൽക്കുന്ന പരിക്കുകൾ ഡിമെൻഷ്യയിലേക്ക്
0: നയിക്കാം. അപ്പം ഞാൻ ആദ്യ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് രോഗങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്തുള്ളതാണ് ഈ വാസ്കുലാർ ഡിമെൻഷ്യ എന്നുള്ള രോഗം. വാസ്കുലാർ ഡിമെൻഷ്യ എന്ന് വെച്ചാൽ പല പല സ്ട്രോക്കുകൾ വന്ന് ഈ ഓർമ്മയ്ക്ക് ആവശ്യമായ ഭാഗങ്ങളിൽ സ്ട്രോക്ക് വന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. അത് സാമാന്യം സാധാരണമായിട്ട് കാണുന്ന ഈ അൽസൈമേഴ്സ് പോലെ അത്രയ്ക്ക് കാണാറില്ലെങ്കിലും ഈ വാസ്കുലർ ഡിമെൻഷ്യ വരാറുണ്ട്. അതേപോലെ ട്രോമാറ്റിക്, ഒരു തവണ തല ഇടിച്ചെന്ന് പറഞ്ഞ് മറവി രോഗം വരണമെന്നില്ല.

0: പക്ഷെ ആവർത്തിച്ചാർത്തിച്ച് തലക്കിടിയിട്ടുമ്പം ചില പ്രത്യേക തരത്തിലുള്ള മറവി രോഗം വരാൻ സാധ്യതയുണ്ട്.
1: ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പ്രമേഹവും ബി പിയും കൊളസ്ട്രോളും തുടങ്ങിയ കാര്യങ്ങൾ കൂടി നിൽക്കുന്നത് മറവി രോഗത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു സാധ്യത കൂട്ടുമല്ലോ.
0: ഉണ്ടാവും, ഉണ്ടാവും തീർച്ചയായിട്ടും. ജീവിതശൈലി രോഗങ്ങൾ വരുത്തുന്ന ഘടകങ്ങൾ ഒരു പരിധിവരെയും മറവി രോഗവും വരുത്തും. അതെ,
1: നമുക്ക് അടുത്ത കോള് ലൈനിലുണ്ട്. കോള് കട്ടായെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മാനസിക പ്രശ്നങ്ങൾ, നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളെ പോലെ തന്നെ മാനസിക പ്രശ്നങ്ങളും ഈ രോഗത്തെ ബാധിക്കുന്ന ഒന്നാണല്ലോ. ഇപ്പോൾ വിഷാദ രോഗമോ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്തെങ്കിലും കാരണം കൊണ്ട് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം നമുക്ക് ഉറങ്ങാൻ പ്രോപ്പർലി ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമിതമായ മാനസിക സമ്മർദ്ദം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് മെമ്മറി, പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മക്കുറവ് പോലെയൊക്കെ തോന്നാറുണ്ടല്ലോ, അത് താൽക്കാലികമായിട്ടുള്ളൊരു കാര്യമാണ്.
0: അതെ അതെ അതെ, താൽക്കാലികമായിട്ട് അങ്ങനെ വരാം. അപ്പോൾ ഈ താൽക്കാലികമായിട്ട് വരുന്നതിന് നമ്മൾ ശരിക്കും മറവി രോഗം എന്നുള്ളൊരു രീതിയിൽ വിളിക്കില്ല. മറവി രോഗം എന്ന് പറയുമ്പോൾ അത് കൂടിക്കൊണ്ടേയിരിക്കണം, അങ്ങനെയാണ്. പക്ഷേ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടും വരാം.
1: നമുക്ക് അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: തിരുവനന്തപുരം ജില്ലയിലാണ്, വിജയാണ്.
1: ആ, നമ്മോടൊപ്പം ഡോക്ടർ റോബർട്ട് മാത്യു ഉണ്ട്, സംസാരിച്ചോളൂ.
2: ഡോക്ടർ, ഞാനൊരു ആങ്സൈറ്റി കൊണ്ട് വിളിച്ചതാണ്. വിളിച്ച കാര്യം, എന്റെ അമ്മയ്ക്ക് 86 വയസ്സായി അമ്മയ്ക്ക്. അപ്പൊ അമ്മയും അച്ഛനും ഒന്ന് ഒരു വീട്ടിലാണ് കഴിയുന്നത്, ഞങ്ങള് അടുത്ത വീട്ടിലാണ്.
0: അപ്പൊ
2: അമ്മയ്ക്ക് ഒരു 6-7 വർഷമായിട്ട് ഇങ്ങനെ ഓർമ്മക്കുറവുണ്ട്. അമ്മയുടെ ഡെയിലി കാര്യങ്ങളൊന്നും അമ്മ ചെയ്യാറില്ല, അച്ഛനാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്.
0: അപ്പൊ
2: മെലിഞ്ഞാന്ന് അച്ഛൻ പറയുന്നുണ്ട്, അമ്മ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നു.
0: അപ്പൊ
2: ഞങ്ങളെയൊക്കെ കാണണമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് വിളിച്ചു. പഴയ കാര്യങ്ങളൊക്കെ, അതായത് എന്റെ മോള് ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുകയാണ്.
0: അപ്പൊ
2: മോള് അമ്മയാണ് വളർത്തിയിട്ടുള്ളത്. അപ്പൊ അമ്മ, അവള് 10-ാം ക്ലാസ്സിലാണെന്നുള്ള അർത്ഥത്തിൽ മോള് പോയോ പഠിച്ചോ, മോക്ക് അത് വാങ്ങണ്ടേ ഇത് വാങ്ങണ്ടേ
0: എന്നൊക്കെ
2: ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത ദിവസം ആയപ്പോ അച്ഛൻ പറയുന്നുണ്ട് അതുപോലെയൊന്നും അല്ല, അമ്മ ഇപ്പൊ ഒന്നും അമ്മ ഇന്നലെ കാണിച്ച പോലുള്ളൊരു ഇതൊന്നും കാണിക്കുന്നില്ല, അപ്പൊ കമ്മലിടണം, വളം കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അടുത്ത ദിവസം അമ്മ ഒരു അനക്കോയില്ല, അമ്മയ്ക്ക് ആ ഒരു റെസ്പോൺസ് ഇല്ലാത്ത പോലെ.
0: അപ്പൊ
2: ഇന്നത്തെ വെറുതെ കിടന്ന് ഉറങ്ങിയാണ് അമ്മ പകല്, അച്ഛനാണ് എല്ലാം നോക്കുന്നത്.
0: അപ്പൊ
2: അതെന്താ അങ്ങനെ വരുന്നത്?
0: ഈ പറഞ്ഞതിൽ നിന്ന് അമ്മയ്ക്ക് മറവി രോഗമാണ് ഉള്ളതെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. മിക്കവാറും അത് അൽസൈമേഴ്സിനുള്ള മറവി രോഗം ആവാനാണ് സാധ്യത. അപ്പം ആരംഭഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് അവർ വളരെ സാധാരണ എന്നുള്ള രീതിയിൽ പെരുമാറും, മറ്റു ചിലപ്പോഴേ തീരെ ഒരു ബോധമില്ലാത്ത രീതിയിൽ പെരുമാറും. അപ്പം നമുക്ക് തന്നെ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷേ ആരംഭത്തിൽ അങ്ങനെ അതിനെ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയും. അതേപോലെ മറവി രോഗം വരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളാണ് മറക്കുക. അപ്പം ഇന്നലെ രാവിലെ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കല്യാണം എന്നാലും ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും. അപ്പം സ്വാഭാവികമായിട്ടും അപ്പം നമുക്കും തോന്നും ഇത്രയും പഴയ കാര്യം ഓർമ്മിക്കാൻ പറ്റുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇന്നലത്തെ ഓർത്തില്ല എന്ന് നമുക്ക്
2: പറയുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ഓർക്കുന്നുണ്ട്. അമ്മ ടീച്ചറായിരുന്നു, ഹിന്ദി ടീച്ചറാണ്. അപ്പൊ അമ്മ റിട്ടയർ ആയത് എല്ലാം പറയുന്നുണ്ട്.
0: പക്ഷേ
2: ഇപ്പോഴത്തെ ഒന്നും അറിയില്ല.
0: പക്ഷെ ഇതെല്ലാം ഈ അൽസൈമേഴ്സ് ഡിമെൻഷ്യയുടെ പ്രത്യേകതകളാണ്. പുതിയ കാര്യങ്ങളാണ് മറക്കുന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ നന്നായിട്ട് പെരുമാറും, അതേപോലെ സന്ധ്യ ആകുമ്പോൾ കൂടുതൽ മോശമായിട്ട് മോശമായി പോവും. അപ്പം ഇങ്ങനെ ഇത് കൂടിയും കുറഞ്ഞും ഏറ്റക്കുറച്ചിലുണ്ടാവും. പക്ഷേ അമ്മയ്ക്ക് അപ്പം ഇപ്പം നമുക്ക് ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ, മോശമാകുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ ഉതകുന്ന ചില മെഡിസിൻസ് നമ്മുടെ മാർക്കറ്റിലുണ്ട്, ഗുളികളുണ്ട്. അപ്പം അത് കൊടുക്കുമ്പോൾ 10 വർഷം കൊണ്ട് മോശമാവുന്ന ആൾ ഒരു പക്ഷേ 15 വർഷം കൊണ്ടേ മോശമാവുള്ളൂ. ആ രീതിയിൽ നമുക്ക് കുറച്ച് കാലം കൂടി ആളിനെ കിട്ടും. ഡോക്ടറിനെ കാണിക്കേണ്ടത് ഒരു നമ്മുടെ കുടുംബ ഡോക്ടറിനെ കാണിച്ചാലും മതി, അല്ലെങ്കിൽ ഒരു ഫിസീഷ്യൻ, അല്ലെങ്കിൽ മാനസിക ഡോക്ടർ, സൈക്യാട്രിസ്റ്റ്, അല്ലെങ്കിൽ ന്യൂറോളജി ഡോക്ടർ, അല്ലെങ്കിൽ ജീരിയാട്രിഷ്യൻ എന്നുള്ള പേരിലുള്ള ഡോക്ടർ, ഇവരൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇതിലാരെങ്കിലും ഒരാളെ കാണിക്കുന്നത് നല്ലതായിരിക്കും. അതെ,
3: മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 9495964321. മറ്റൊരു നമ്പർ

0: 9465653321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569631. പരിപാടിയുടെ സമയം 12 മണി വരെയാണ്. പരിപാടി തുടരുന്നു.
1: ഡോക്ടർ, വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇപ്പോൾ B12, D അങ്ങനെയൊക്കെയുള്ള വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ തൈറോയിഡ് പ്രശ്നങ്ങളോ കാരണമൊക്കെ മറവി രോഗം, അല്ലെങ്കിൽ മറവി രോഗം എന്നുള്ളതല്ല, മറവി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
2: തീർച്ചയായിട്ടും അതിന് മറവി രോഗവും തന്നെ വിളിക്കാം. വൈറ്റമിൻ്റെ കുറവുകൊണ്ടും തൈറോയിഡിൻ്റെ കുറവ്, അപ്പം മറവി രോഗങ്ങൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ചികിത്സ ഉള്ള രോഗങ്ങളും ചികിത്സ ഇല്ലാത്ത രോഗങ്ങളും. അപ്പോൾ ഈ ചികിത്സ ഉള്ള മറവി രോഗങ്ങൾ എന്നുള്ള വിഭാഗത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഇതെല്ലാം വരുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. കാരണം ചികിത്സ മാറ്റാൻ പറ്റുന്ന ഒരു അവസരമാണ് അവിടെ നമുക്ക് കണ്ടുപിടിക്കാതിരുന്നാൽ നഷ്ടപ്പെടുന്നത്. നമ്മളൊരു 100 മറവി രോഗികളെ എടുത്താൽ അതിലൊരു 10 പേർക്കോ ഒരു പക്ഷേ 15 പേർക്കോ ഭാഗ്യമുള്ളവർക്ക് ചികിത്സ മാറ്റാൻ പറ്റുന്ന ഒരു രോഗം ഉണ്ടാവും. അക്കൂട്ടത്തിൽ വരുന്നതാണ് ഈ B12 ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അത്രയ്ക്ക് പ്രധാനമല്ല, പക്ഷേ തൈറോയിഡിൻ്റെ കുറവ്, വൈറ്റമിൻ B12 കുറവ്, പിന്നെ തലച്ചോറിനെ ബാധിക്കുന്ന ചില അണുബാധകൾ, തലച്ചോറിനെ ബാധിക്കുന്ന TB, ഇതെല്ലാം ചികിത്സ മാറ്റാൻ പറ്റുന്ന വിഭാഗത്തിൽപ്പെടുന്ന മറവി രോഗങ്ങളാണ്.
1: നമുക്ക് അടുത്ത ശ്രോതാവിനോട് സംസാരിക്കാം. ഹലോ,
3: ഞാൻ നെടുമങ്ങാട്ടിൽ നിന്ന് ജാനകിയാണ്.
1: സ്വാഗതം, സംസാരിച്ചു,
2: പറയണം.
3: താങ്ക് യു സാർ. എനിക്ക് ഒരു സംശയമുണ്ട്, കൈ വിറയലും മറവിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അറിയാൻ സാറേ. ന്യൂറോളജി
2: മനസ്സിലായി, മനസ്സിലായി. അതായത് നമുക്കതിനെ ഇങ്ങനെ ഈ രീതിയിലാക്കാം, വിറയൽ രോഗവും മറവി രോഗവും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ വിറയൽ രോഗങ്ങൾ പലതരമുണ്ട്. അക്കൂട്ടത്തിലെ പാർക്കിൻസോണിസം എന്ന വിഭാഗത്തിൽപ്പെടുന്ന വിറയൽ രോഗം, ആ രോഗമുള്ളവർക്ക് അതിലൊരു ചെറിയ ശതമാനം, ഒരു 30-40% പേർക്ക് അസുഖത്തിൻ്റെ ഒരു കാലക്രമേണ ഈ മറവി രോഗത്തിൻ്റെ ലക്ഷണങ്ങളും വരാറുണ്ട്.
3: എനിക്ക് ഇടത്ത കൈ ഭയങ്കര വിറയലാണ്. അപ്പൊ അതിന് കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ കണ്ടിട്ട് ഒരു ഗുളിക കഴിക്കുന്നത്, ഗുളിയുടെ അരഭാഗം വെച്ച് 3 നേരം കഴിക്കുന്നുണ്ട്. കൈ വിറയലായിട്ട് മാറ്റമുണ്ട്. എല്ലാരും പലരും ചോദിച്ച പോലെ ഫോണെടുത്ത് ഒരാളെ വിളിക്കുന്നിടത്ത് പിന്നെ നമ്പർ അടിക്കാൻ മറന്നു. എല്ലാവരുടെ നമ്പറും എനിക്ക് ഭയങ്കരമാണ്, ഞാൻ ഒന്നും സേവ് ചെയ്തതല്ല. പക്ഷെ അതൊന്നും എനിക്ക് കുഴപ്പമില്ല, വിളിക്കാൻ ആരെയാണ് വിളിക്കാൻ ഞാൻ എടുത്തത് എന്ന് എനിക്ക് ഓർമ്മ കിട്ടില്ല.
2: അതെ അതെ, പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഓർമ്മ കിട്ടുകയും ചെയ്യും അല്ലേ, അങ്ങനെയാണല്ലോ.
3: അതെ.
2: ആ, നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ മറക്കുകയാണെങ്കിൽ മാത്രമേ അതിനെ ഗൗരവമായിട്ട് കാണേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഫോൺ നമ്പറൊക്കെ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ മറവി രോഗം ഉണ്ടെന്ന് സംശയിക്കേണ്ട കാര്യമില്ല.
3: ആ,
2: അപ്പൊ ഈ അല്ല, ബന്ധം വിറയലുണ്ട് അതുകൊണ്ട് മറവി രോഗം വരും എന്നുള്ളൊരു ചിന്ത വേണ്ട. ചില വിറയൽ രോഗം, ആ ചില വിറയൽ രോഗികൾക്ക് കാലക്രമേണ മറവി വരാറുണ്ട്. ഇത് ലക്ഷണങ്ങൾ കേട്ടിട്ട് ഈ പാർക്കിൻസോണിസം എന്നുള്ള ഒരു വിറയലാണെന്ന് തോന്നുന്നു, അര വെച്ച് 3 നേരം കഴിക്കുന്നൊക്കെ പറയുന്ന വെച്ചിട്ട്. അപ്പോൾ അതിൽ ചിലർക്കൊക്കെ കാലക്രമേണ വരാറുണ്ട്, പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ലക്ഷണങ്ങളൊന്നും മറവി രോഗത്തിൻ്റെ അല്ല. അപ്പോൾ നമുക്ക് തൽക്കാലം വിറയലിൻ്റെ ചികിത്സ മാത്രം
3: മതിയാവും.
2: ആ, വെൽക്കം,
1: വിളിച്ചാൽ സാർ. വിപണിയിൽ ലഭ്യമാകുന്ന ഓർമ്മശക്തി വർദ്ധിപ്പിക്കുമെന്ന് അവകാശപ്പെടുന്ന മരുന്നുകളും ലേഹ്യങ്ങളും സപ്ലിമെൻറ്റുകളും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ എത്രത്തോളം അതൊക്കെ ഫലപ്രദമാണ്?
2: ആ, ശരിക്കും മറവി രോഗത്തിനുള്ള മരുന്നുകൾ എന്ന് പറയുമ്പം, ഒന്ന് ഈ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ വിറ്റാമിൻ്റെ കുറവോ തൈറോയിഡിൻ്റെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് മറവി മെച്ചപ്പെടും. അതല്ലാതെ അൽസൈമേഴ്സ് ഡിമെൻഷ്യ തുടങ്ങിയ മറവി രോഗങ്ങൾ, അതിനെ ഡീജനറേറ്റീവ് ഡിമെൻഷ്യാസ് എന്ന് പറയും, അപ്പോൾ അവയ്ക്ക് ഫലപ്രദമായിട്ടുള്ള ഗുളികളെന്ന് പറയുന്നത് ഒരു 4-5 ഗുളികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ടും അത് ഉപയോഗിച്ചിട്ട് അത് പ്രയോജനം ഉണ്ടെന്ന് കണ്ടിരിക്കുന്നു. പ്രയോജനം എന്ന് വെച്ചാൽ രോഗത്തിനെ മാറ്റാനോ തടയാനോ അതിന് സാധിക്കില്ല, പക്ഷേ രോഗം മോശമാവുന്നതിൻ്റെ ഒരു വേഗത കുറയ്ക്കാനോ അതിൻ്റെ വീര്യം ഒരല്പം കുറയ്ക്കാനോ മാത്രമേ സാധിക്കുള്ളൂ. അതൊരു 3-4 മരുന്നുകൾ മാത്രമേ ഇന്ന് വിപണിയിലുള്ളൂ. ബാക്കിയുള്ളതെല്ലാം തന്നെയും ശാസ്ത്രീയമായിട്ട് വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ അതിൽ ഒരുപക്ഷെ ചിലർക്കത് കഴിക്കുമ്പോൾ ചില പ്രയോജനം ഉണ്ടായിരിക്കാം, പക്ഷേ അത് നമുക്കൊരു എന്താ പറയുന്ന ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പ്രയോജനം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല.
1: അപ്പോൾ അടുത്ത ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഹലോ, ഹലോ,
4: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
4: എന്റെ പേര് അഭിലാഷ് എന്നാണ് ഡോക്ടർ, ഞാൻ മുംബൈയിൽ നിന്ന് വിളിക്കുകയാണ്.
1: ഓക്കെ, സംസാരിച്ചോളൂ,
2: പറയണം.
4: ഡോക്ടർ, ഈ കൊറോണയുടെ വാക്സിൻ എടുക്കുമ്പോഴത്തേക്ക് ഈ മറവി രാപ്രശ്നം ഉണ്ടാവുമോ?

0: കേൾക്കുന്നുണ്ട്, അതിലെന്തെങ്കിലും വിശ്വാസമുണ്ടോ?
1: ആ ഇല്ല, അത് വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഈ കൊറോണ വാക്സിൻ്റെ പേരിലും കൊറോണയുടെ പേരിലും ഒരുപാട് ന്യൂറോപരമായ രോഗങ്ങൾ വരുന്നതായിട്ട് സംശയിക്കപ്പെട്ടിട്ടുണ്ട്, നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കൊറോണ വാക്സിൻ്റെ പേരിൽ മറവി രോഗം വരും എന്ന് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല.
0: ഞാൻ വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുന്നതാണ്.
1: അതെ അതെ.
0: അന്നേരം ഒരുപാട് കസ്റ്റമറൊക്കെ വരുന്നതാണ്. അന്നേരം രാവിലെ വന്ന് കാണുന്ന ഒരാൾ ചിലപ്പോൾ ഒരു അഡ്വാൻസ് തന്നിട്ട് പോയാൽ പോലും വൈകുന്നേരം വരുമ്പോൾ എനിക്ക് ഫേസ് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ആളെ പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു തരേണ്ട ഒരു സിറ്റുവേഷനാണ്. എത്ര അത് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ട ഒരു ഇതാണോ?
1: അത് സൂക്ഷിക്കേണ്ടതാണല്ലോ. എന്തായാലും
0: നല്ല ഹൈ പവർ ടെൻഷൻ ആണ്, ഒരുപാട് ടെൻഷൻ ഉള്ള ആൾ തന്നെയാണ്.
1: അതെ അതെ, സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേരെ കൈകാര്യം ചെയ്യുമ്പോഴേ ഒരുപക്ഷെ നമുക്കതെല്ലാം ഓർമ്മിച്ചു വയ്ക്കാൻ പ്രയാസമായിരിക്കും. എങ്കിലും നമ്മൾ ആലോചിച്ച് ആ സാഹചര്യമൊക്കെ ഓർത്തിട്ട് ആ രാവിലെ 10 മണി അടുപ്പിച്ച് വന്ന ആളാണ്, ഇന്ന വണ്ടിയായിരുന്നു എന്നൊക്കെ ആലോചിച്ച് വരുമ്പോൾ നമുക്ക് പിടിയിട്ട് ഓർമ്മ കിട്ടുന്നെങ്കിലേ.
0: അതെ, ഞാനത് നോട്ട് ചെയ്ത് വെക്കും. ഞാൻ എപ്പോഴും എടുത്ത് പിന്നെ അത് നോക്കിയിട്ടാണ് ഞാൻ എനിക്ക് ആളിനെ പെട്ടെന്ന് പറയേണ്ടത്.
1: ആ അതായിരിക്കും ഏറ്റവും നല്ലത്.
0: രാവിലെ വന്ന് ഒരുപാട് സംസാരിച്ച് പോകുന്ന ആൾ പോലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നീട് എപ്പോഴും വന്നു കഴിഞ്ഞാൽ എനിക്കത്
1: അതെ അതെ
0: ഓർമ്മ കിട്ടിയെന്ന് വരത്തില്ല പെട്ടെന്ന്.
1: ആ അല്ല, അതിനകത്ത് നമുക്ക് തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ മറക്കും. പക്ഷെ ആള് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഓർമ്മ കിട്ടുന്നുണ്ടെങ്കിൽ
0: ഓർമ്മ
1: കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ രോഗം സംശയിക്കണ്ട. എത്ര വയസ്സുണ്ട് മിസ്റ്റർ അഭിലാഷിന്?
0: എനിക്ക് 43.
1: 43. അപ്പോൾ ഈ 43 വയസ്സിൽ സാധാരണ ഉണ്ടാകുന്ന മറവി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പം വരുന്ന ഒരു തരത്തിലുള്ള മറവിയാണ്. അതിന് സൂഡോ ഡിമെൻഷ്യ എന്ന് പറയും. അത് യഥാർത്ഥത്തിലുള്ള മറവി രോഗമല്ല. പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒരുപക്ഷെ താരതമ്യേന അപ്രധാനമായിട്ടുള്ള ചിലത് വിട്ടുപോകുന്നതാണ്. അത് നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് മെച്ചപ്പെടുത്താൻ പറ്റും.
0: ആ
1: അപ്പം ഇതിൻ്റെ പേരിൽ ഇപ്പം ടെൻഷൻ അടിക്കണ്ട. ഡോക്ടറിനെ കാണേണ്ട ഒരു സാഹചര്യം ഇല്ല. ഈ പറഞ്ഞ പോലെ എഴുതി വെച്ചൊക്കെ അത് കൈകാര്യം ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ,
2: വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മറവി രോഗങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രധാന പരിശോധനകളും സ്കാനിങ്ങുകളും ഒക്കെ എന്തെല്ലാമാണ്? ഇപ്പോൾ മറവി അല്ലെങ്കിൽ അത് മറന്നുപോകുന്നു എന്നതുകൊണ്ട് മാത്രം നമുക്കത് മറവി രോഗമാണ് അല്ലെങ്കിൽ തലച്ചോറിനുണ്ടാകുന്ന എന്തെങ്കിലും വ്യതിയാനമാണെന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. പല പരിശോധനകളും ആവശ്യമായി വരാറുണ്ട്.
1: അതെ, കേവലം മറവി ഉണ്ട് അതുകൊണ്ട് മറവി രോഗം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഇതിനുള്ള രീതി ആരംഭത്തിൽ ഡോക്ടർ തന്നെ ഒരു വൈദ്യ പരിശോധനയിലൂടെ ഒരു തീരുമാനത്തിലെത്തുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ബ്രെയിനിൻ്റെ തന്നെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അത് വന്നിട്ടില്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കാൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആരംഭത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഇവിടെ പ്രചാരത്തിലുള്ളത് ബ്രെയിൻ സംബന്ധിച്ചുള്ളത് CT സ്കാൻ എന്നുള്ളൊരു സ്കാനിങ്ങും പിന്നെ MRI സ്കാൻ എന്നുള്ളൊരു സ്കാനിങ്ങാണ് നമ്മുടെ ഇവിടെ പ്രചാരത്തിലുള്ളത്. പിന്നെ PET സ്കാൻ എന്നൊരു സ്കാൻ ഇപ്പം ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ CT സ്കാനും MRI സ്കാനും അൽസൈമേഴ്സ് മറവി രോഗം തുടങ്ങിയ രോഗങ്ങളെ ആരംഭത്തിൽ കണ്ടുപിടിക്കുന്നതിന് വളരെ ഫലപ്രദമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു PET സ്കാൻ ഒരു CT സ്കാനോ അല്ലെങ്കിൽ MRI സ്കാനോ ചെയ്ത് അത് നോർമലാണെന്ന് പറഞ്ഞാൽ മറവി രോഗം ഇല്ല എന്നൊരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ പറ്റില്ല. എങ്കിലും തലച്ചോറിനെ ബാധിക്കുന്ന ചില മുഴകൾ, തലച്ചോറിൽ വരുന്ന ചില പ്രത്യേക തരത്തിലുള്ള ബ്ലീഡിങ്, ഇതെല്ലാം നമുക്ക് ആരംഭത്തിൽ അതിനെ കണ്ടുപിടിച്ച് പരിഹരിക്കാവുന്ന തരത്തിലുള്ള കുറച്ച് രോഗങ്ങളുണ്ട്. അതും മറവി രോഗമായിട്ട് പ്രത്യക്ഷപ്പെടാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ MRI സ്കാൻ വെച്ചിട്ടും ഒരു പരിധിവരെ CT സ്കാൻ വെച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം സ്കാനുകൾക്ക് ആരംഭത്തിൽ തന്നെ ഒരു അതിൻ്റെതായ ഒരു റോളുണ്ട്. പക്ഷേ ഈ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന അൽസൈമേഴ്സ് ഡിമെൻഷ്യ ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ ഈ രണ്ട് സ്കാനും പ്രാപ്തമല്ല.
2: അപ്പോൾ അടുത്ത ശ്രോതാവ് ആരാണ് നോക്കാം. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: പേര് സോണിയ. സ്ഥലം പേരുസ്ഥല.
2: സംസാരിച്ചു.
3: എനിക്ക് 58 വയസ്സുണ്ട്. അപ്പോ എനിക്ക് റീസെന്റ്ലി ഒരു ദിവസം ഞാൻ പുറത്തു നിൽക്കുമ്പോ എനിക്ക് കണ്ണിന്റെ വലതുവശത്തായിട്ടൊരു ഫ്ലിക്കറിങ് പോലെ ഇങ്ങനെ വരികയും കുറച്ച് അത് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് എനിക്ക് ഒന്നും ഓർത്തെടുക്കാൻ പറ്റാതിരിക്കുകയും ചെയ്തു. ഓൾമോസ്റ്റ് 1 മണിക്കൂർ എനിക്ക് ഞാൻ പലതും സംസാരിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു മണിക്കൂർ നേരത്തോളം അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം പൂർവസ്ഥിതിയിലേക്ക് ആവുകയും ചെയ്തു.
1: ആ സമയത്ത് തലവേദന എന്തെങ്കിലും ഉണ്ടായോ അതിനുശേഷം?
3: ഇല്ല, ഒന്നും ഉണ്ടായില്ല.
1: ഓ, അപ്പൊ ഈ ഫ്ലിക്കറിങ് വന്നപ്പോ മാഡം എന്ത് ചെയ്തു ആ സമയത്ത്?
3: ഒന്നും ചെയ്തില്ല. ഞാനൊരു ഷോപ്പിൽ നിൽക്കുകയായിരുന്നു. അവിടെ എനിക്കൊരു സാധനം വാങ്ങണമായിരുന്നു. ആ സാധനത്തിന്റെ പേര് പോലും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റിയില്ല.
1: അപ്പോ ചുറ്റുമുള്ളവര് മാഡത്തിന്റെ പെരുമാറ്റത്തിൽ ഒരു അപാകത ഉണ്ടെന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയോ? അതോ
3: മനസ്സിലാക്കിയില്ല ഞാൻ, അതോ അവരത് മനസ്സിലാക്കാതിരിക്കാനായി ഞാൻ അവിടുന്ന് എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുന്ന ആളിന്റെ കൂടെ നിൽക്കുന്ന പോലെ അവരും പലതും എന്നോട് ചോദിക്കുന്നുണ്ട്, അഭിപ്രായം ചോദിക്കുന്നുണ്ട്, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയൊക്കെ മൂളിയൊക്കെ നിന്നിട്ട് അവിടുന്ന് പുറത്തേക്ക് വരികയായിരുന്നു. പിന്നെ വണ്ടിയിലിരുന്നു, എന്റെ കൂടെ ഉള്ള ആളിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. അന്നല്ലാതെ അവരും കൂടുതലൊന്നും എന്നോട് ചോദിച്ചില്ല, ഞാൻ പറഞ്ഞു.
1: അതെ, ശരി. പക്ഷേ എന്തൊക്കെയാണ് സംഭവിച്ചതിനെ കുറിച്ച് മാഡത്തിന് ഒരു റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടല്ലേ? അറിയാം,
3: ഉണ്ട്. എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള, എന്റെ മോൻ അതിനിടയ്ക്ക് ഫോണിൽ വിളിച്ചിരുന്നു, അപ്പൊ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒന്നും ഓർക്കാൻ
1: പറ്റുന്നില്ല. എന്തെങ്കിലും അമിതമായ ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്ന സാഹചര്യം ആയിരുന്നു അത്?
3: അല്ല
1: അല്ല. ആ അപ്പം അങ്ങനെയാണെങ്കിൽ പ്രായം കൂടി പരിഗണിക്കുമ്പം നമ്മളത് അല്പം ഗൗരവമായിട്ട് എടുക്കുന്നതാണ് നല്ലത്. അത് ഒരു പക്ഷേ ഈ ചെറിയ സ്ട്രോക്കിന് മുന്നോടിയായിട്ട് വരുന്നതോ, അപ്പോൾ അങ്ങനത്തെ തീരെ നിസ്സാരമല്ലാത്ത ഒരു ബ്രെയിനിൻ്റെ അസുഖം ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വേണ്ട ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഒരു പക്ഷേ പരിശോധനകളും വേണ്ടി വന്നേക്കാം. പേടിക്കണ്ട, എങ്കിലും അതിന് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല.
3: ആ
1: ഓക്കെ മേഡം,
2: വിളിച്ചത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ സാധാരണ രീതിയിൽ നല്ല ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ആൾക്കാർ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പോൾ ഈ സാർ പറഞ്ഞ പോലെ ഒക്കേഷണലി ഒക്കെയുള്ള മെമ്മറി ലോസ് വരുന്നതിനെ ഭയക്കേണ്ടതുണ്ടോ?
1: തീർച്ചയായിട്ടും ഇല്ല, അത് നമ്മുടെ സാഹചര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ചെറുപ്പക്കാർ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പം ചില കാര്യങ്ങൾ മറന്നു പോകുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുമ്പം കാര്യങ്ങൾ മെച്ചപ്പെടുന്നോ ഇല്ലേ എന്നുള്ളത് സ്വയം പരിശോധിക്കുക. അങ്ങനെ മെച്ചപ്പെടുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകേണ്ട കാര്യമില്ല.
2: ശ്രദ്ധയോടെ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മെമ്മറിയിൽ രജിസ്റ്റർ ആകുന്ന തരത്തിൽ ഒരു ശ്രദ്ധ, ഒരു ടൈം കൊടുത്തിട്ട്.
1: അതെ, അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. നമ്മൾ ക്ലാസിഫൈ ചെയ്യണം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതാണ്, അപ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പതിപ്പിക്കുന്ന രീതിയിൽ തന്നെ അത് തിരക്കേറി ചെയ്യാൻ പാടില്ല, സമയമെടുത്ത് തന്നെ ചെയ്യണം. അപ്രധാനപ്പെട്ട കാര്യങ്ങൾ മറക്കുന്നേ മറന്നോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടേക്കണം. പിന്നെ ഒരു സീക്വൻഷ്യലായിട്ട് അല്ലെങ്കിൽ യുക്തിക്ക് ചേരുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ ബോധപൂർവം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിൽ പതിപ്പിക്കുകയും അപ്രധാനമായിട്ടുള്ളത് പതിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ സാരമില്ല എന്നുള്ളൊരു നിലപാടെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് കാര്യങ്ങൾ മെച്ചപ്പെടുന്നോ ഇല്ല എന്നുള്ളത് നോക്കുകയും ചെയ്യണം. അപ്പം നമ്മൾ അങ്ങനെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമുക്ക് നിരന്തരം പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഡോക്ടറെ കാണണം.
2: അടുത്ത ശ്രോതാവുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
0: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാം. പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് പറഞ്ഞിട്ട് നമുക്ക് സംസാരിച്ചാലോ.
0: എന്റെ പേര് ബാലസുബ്രഹ്മണ്യം, കല്ലിയൂരാണ്.
2: ഓക്കെ, സംസാരിച്ചു.
0: 63 വയസ്സാണ്. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം, പറയണേ സാറേ.
0: ഞാൻ ആദ്യം എന്റെ രണ്ട് അനുഭവം പറയാം, അത് പറഞ്ഞിട്ട് സാറിന്റെ മറുപടി കേട്ടിട്ട് പിന്നെ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സംഭവം കൂടെ ഞാൻ പറയാം. അതിലൂടെ സാറ്
1: ചുരുക്കി പറഞ്ഞാൽ നന്നായിരിക്കും.
0: ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുമായിട്ട് ഒരു പരിചയപ്പെട്ടു.
1: അപ്പൊ
0: അദ്ദേഹം പറഞ്ഞത് ബാലാപുരത്ത് കാട്ടാക്കട പോകുന്ന വഴിക്കാണ് വീടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ വരുത്താവ് എന്ന് ക്ഷേത്രമുണ്ട്, ക്ഷേത്രം കഴിഞ്ഞു അല്ലെ അതുവരെ ഒന്നും പോകണ്ട, കുറച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ പരിചയപ്പെട്ടു. അത് ഇതുവരെ ഞാനത് ആലോചിച്ചപ്പോ ഞാൻ ആരോടാണ് സംസാരിച്ചത് എന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഒരു സംഭവം രണ്ടാമത്, ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ എന്റെ വസ്ത്രങ്ങളൊക്കെ കഴുകിയിട്ട് വീട്ടിന്റെ മുൻവശത്ത് മുറ്റത്ത് കൊണ്ട് ഉണക്കാനിട്ടു. ഉണക്കാനിട്ടപ്പോ അങ്ങനെയില് എല്ലാ വസ്ത്രം ഇടാൻ പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്ത്, ബാക്കിയുള്ളത് തൊട്ടിയിൽ വെച്ചിട്ട് ടെറസിൽ കൊണ്ട് ഇടാന്ന് പറഞ്ഞിട്ട് വീട്ടിനകത്തുകൂടെ ചെന്ന് ടെറസ് ഇടാനായിട്ട് പോകും. അപ്പൊ അന്നേരം ഞാൻ വിചാരിച്ചു അടുക്കളയിൽ വർക്ക് ഏരിയയില്ല, മറ്റേ തേയില കൊത്തുണ്ടല്ലോ, അത് മൂന്നാല് ദിവസത്തേക്കുള്ള നമ്മൾ ചില പുഴുവായിരിക്കും, അതിനെ കൊണ്ട് ഉണക്കാനിടും. അപ്പൊ അത് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞ് ഞാൻ അടുക്കള വഴി പോയിട്ടോ ഈ തേയില കൊത്തെടുക്കാൻ പറഞ്ഞു. മുകളിൽ ചെന്ന് അയ്യയിൽ ഇട്ടപ്പോ അവിടെ നേരത്തെ ഉണക്കാട്ട തേയില കൊത്ത് കിടപ്പുണ്ട്. അയ്യോ ഇത് തേയില കൊത്ത്, എനിക്ക് മുട്ടുവേദന ഉള്ളതുകൊണ്ട് എപ്പോഴും ഞാൻ ടെറസിലൊന്നും കയറാറില്ല.
1: അത്
0: ഇങ്ങനത്തെ ഒരു ഒരു മറവി രോഗമല്ല, ഇങ്ങനത്തെ മറവിയാണ്.
1: അത്
0: അത് അത് കാരണം എന്തെന്ന് പറയാം.
1: അല്ല, ഇത് രണ്ടും നമ്മൾ വലിയൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം വളരെ ഗൗരവമായിട്ട് ചെയ്ത ഒരവസ്ഥ അല്ലല്ലോ. നമ്മള് പല കാര്യങ്ങളും ആലോചിച്ച് പല തിരക്കിനിടയിലും കൂടി സംഭവിച്ച രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് അത് മറന്നത് നമുക്കൊരു രോഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല, ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം വിചാരിച്ചാൽ മതി.
0: എനിക്കറിയാം അത് സംഭവിക്കുന്നത് ഈ എന്തുകൊണ്ടാണെന്നാണ്, ഈ കോവിഡ് വന്നത് കൊണ്ടാണ്. കോവിഡ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്, വേറെ
1: ചോദിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ കോവിഡ് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് നമുക്ക് പറയാൻ പ്രയാസമായിരിക്കും. ഇതൊരു രോഗാവസ്ഥ എന്ന് തന്നെയും പറയാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. ഒറ്റപ്പെട്ട രണ്ട് സംഭവങ്ങളായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിനെ കുറിച്ച് ഇപ്പൊ വിഷമിക്കേണ്ട കാര്യമില്ല.
0: വേറെ രണ്ടാം ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോയാണ്.
1: ചുരുക്കി പറയാമെങ്കിൽ

0: ആ പറയാം.
1: അതായത് ഞാൻ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു,
0: ഉവ്വ
1: അവര് റിട്ടയർ ചെയ്യും,
0: ഉവ്വ
1: അവരുടെ ജോലിക്ക് ആശീർവാദമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ മോനെ കൊണ്ട് അവരെ കൊണ്ട് ആശീർവാദം വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു.
0: അതെ അതെ
1: അവരെ ഞാൻ വസ്തുക്കളോ അന്വേഷിക്കുമ്പോ അവരെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല.
0: അതെ
1: അങ്ങനെ രണ്ടു മാസം വരുമ്പോ അവരെ മോക്ക് SSLC ഡിഗ്രിക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോഴാണ് അവരെ മോളെ ഞാൻ കണ്ടത്. അങ്ങനെ എന്റെ ജോലിക്ക് ആശീർവാദം വാങ്ങിക്കാൻ പോയപ്പോ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോ കണ്ടില്ല. അവസാനം ഈ ഇടയ്ക്ക് ഒരു രണ്ടു മാസം മുമ്പ് കിഴക്കേക്ക് വെച്ച് ഈ ടീച്ചറിന്റെ മകളെ കണ്ടു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോലെ ചോദിച്ചു, കൃഷ്ണമ ടീച്ചറിന്റെ മകളല്ലേ, പേരൊക്കെ ചോദിച്ചപ്പോ എനിക്ക് മുഖം എത്ര കൊല്ലത്തിന് മുമ്പുള്ളതാണെങ്കിലും ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോയി ചോദിച്ച് പരിചയപ്പെടും.
0: അപ്പൊ
1: മകൾ അതല്ലായിരിക്കും. അത് 77 SSC കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ SSC കംപ്ലീറ്റ് ചെയ്ത ഒരു എന്റെ ക്ലാസ് ക്ലാസ്മേറ്റിനെ അടുത്ത കാലത്ത് ഒരു 6-7 മാസം മുമ്പ് കണ്ടു. പക്ഷെ എനിക്ക് അങ്ങനെ പഴയ ചിലത് കഴിഞ്ഞ് ഓർത്തെടുക്കാൻ പറ്റും, മുഖം വെച്ച് ഇന്ന ആയിരിക്കും എന്ന്. അങ്ങനത്തെ എനിക്ക് ഒരു കഴിവുണ്ട്.
0: ഉണ്ട്. അത് വളരെ നന്നാണ്. അപ്പോ തൽക്കാലം പേടിക്കാനുള്ള രോഗാവസ്ഥയൊന്നും ഇല്ലാന്ന് വിചാരിക്കാം. വിളിച്ചാൽ വളരെ വളരെ സന്തോഷം.
2: ഈ മറവി രോഗമുള്ള രോഗിയെ വീട്ടിൽ പരിചരിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ചിലപ്പോൾ രാത്രിയാകുമ്പോൾ വാശി വിഷാദം, ഇന്ന ആളിനെ വിളിക്കണം, അല്ലെങ്കിൽ ഇന്ന ആളിനെ കാണണം, ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം വാശി നിർബന്ധവും കാണിച്ചിട്ട് വീട്ടിലുള്ളവരെ ആകെ ആശങ്കാകുലരാക്കുന്ന പ്രവണതയൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്?
0: അപ്പോൾ ഈ മറവി രോഗികളുടെ പെരുമാറ്റത്തിൻ്റെ വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ രീതിയിലാണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഇതിനകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. പക്ഷേ പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇവരോട് നമ്മൾ വളരെ ക്ഷമയോടുകൂടി മാത്രമേ പെരുമാറാവൂ. വളരെ ഗൗരവത്തോടു കൂടി പെരുമാറുമ്പോൾ അത് തന്നെ അതുപോലും അവർക്കുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും. പിന്നെ അവരോട് നമ്മൾ അല്പമെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർക്കുള്ള ഒരു ബാലൻസ് പോലും അങ്ങ് പോവും. അപ്പോൾ എപ്പോഴും സ്നേഹമായിട്ട് സംസാരിക്കുക. പിന്നെ വലിയ വലിയ ഗൗരവത്തിലുള്ള വലിയ വാചകങ്ങൾ, നീളത്തിലുള്ള വാചകങ്ങൾ, അപ്പോൾ അത്തരത്തിലുള്ളതൊക്കെ പറയുമ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് അവർ ചിലപ്പോൾ പറയണമെന്നില്ല, പ്രകടിപ്പിക്കണമെന്നില്ല. അപ്പം എപ്പോഴും സ്നേഹമായിട്ട് സംസാരിക്കുക, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, ചെറിയ ചെറിയ വാക്കുകളിലൂടെ സംസാരിക്കുക. പിന്നെ അതേസമയം ഇവർ കാണിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തന്നെയും അവരുടെ രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, അല്ലാതെ അവരുടെ കുറ്റമല്ല എന്ന് നമ്മുടെ മനസ്സിലാകത്ത് ഒരു ചിന്തയുണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത്. പിന്നെ ഇവർക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഒരു കാരണമുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് മൂത്രമൊഴിക്കുമ്പോൾ വേദന വന്നിട്ടായിരിക്കും അവർ ദേഷ്യം കാണിക്കുന്നത്, പക്ഷേ അതവർ പറയണമെന്നില്ല. അപ്പം നമ്മളത് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഇപ്പം ചിലർ പരിചരിക്കുമ്പോൾ ഇവർക്ക് അവരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവർ ദേഷ്യം കാണിക്കും. അപ്പോൾ ഇവർ പലപ്പോഴും ദേഷ്യം കാണിക്കുമ്പം അതിന് കാരണമായ ഒരു സംഭവം ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ച് അത് പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കണം. പിന്നെ ഇവർക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നത്.
2: അതുപോലെ തന്നെ ഈ രോഗിയെ പരിചരിക്കുന്നവർ അനുഭവിക്കുന്ന ഇപ്പോൾ ദീർഘനാളായി 10 വർഷമായി അല്ലെങ്കിൽ 5 വർഷമൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ രോഗിയെ പരിചരിച്ച് ഇതുപോലെ സ്നേഹത്തോടെയൊക്കെ പെരുമാറി വരുമ്പം ആ ബൈസ്റ്റാൻഡറിന് ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള തളർച്ച അല്ലെങ്കിൽ ഒരു കെയർ ഗീവർ ബേൺ ഔട്ട് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ്?
0: അതെ അതെ, ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരെ പരിചരിക്കുന്ന 50% പേര് വിഷാദ രോഗത്തിലേക്ക് പോകുന്നൊക്കെയുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. കാരണം 24 മണിക്കൂറും ഇത് ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്ന ഒരാൾ കൂടി ഇരിക്കുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം അവരെ ഇതേക്കുറിച്ച് നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാം രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നുള്ളതും ആ രോഗത്തിനെ കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കുറേയൊക്കെ അവർക്കൊരു ആശ്വാസം ഉണ്ടാകും. പിന്നെ ഇത് ഓരോ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക സ്കിൽസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. മൂന്നാമത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കൊടുക്കുക. അവർക്ക് ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ പകുതി ദിവസം അവർക്ക് മറ്റ് അവരുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ വ്യാപരിക്കാനുള്ള അവസരം കൊടുക്കുക. പിന്നെ പലപ്പോഴും ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തീരാത്ത ഒരവസ്ഥയാണ്. എല്ലാ ദിവസവും ഇത് തന്നെ നമ്മൾ പറയുമല്ലോ, ടണലിൻ്റെ അറ്റത്ത് ഒരു വെളിച്ചവും കാണുന്നില്ല, പ്രതീക്ഷിക്കാനൊന്നും കാണുന്നില്ല, അങ്ങനെ ഒരു ചിന്തയിലോട്ട് അവർ പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അതിനുള്ള കൗൺസിലിംഗ്, ഇത് വെറും ഒരു താൽക്കാലികമായിട്ടുള്ള അവസ്ഥയാണ്, ഇതൊരു രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, ഇത് നാളെ ആകുമ്പോൾ ഇത് മാറും, നല്ല കാലം വരും എന്നുള്ള രീതിയിലുള്ള ഒരു കൗൺസിലിങ്ങും സപ്പോർട്ടും ഇങ്ങനെയൊക്കെയാണ് നമ്മളിവരെ. അപ്പോൾ അത് നമ്മളെപ്പോഴും നമ്മൾ പരിഗണിക്കണം. ഈ നോക്കുന്ന ആൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം.
2: അപ്പം ആ ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും കുടുംബത്തിൻ്റെ കൂട്ടായ ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത്
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കുടുംബത്തിൻ്റെ മാത്രമല്ല, ശരിക്കും മറവി രോഗി പരിചരണം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. ഒരു കുടുംബത്തിന് പോലും അത് കൈകാര്യം ചെയ്ത് പോകാൻ പറ്റില്ല. ഒരു വ്യക്തിയായിരിക്കും അതിനകത്ത് ആക്റ്റീവായിട്ട് എല്ലാം ചെയ്തു പോകുന്നെങ്കിലും ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുടുംബത്തിലെ അംഗങ്ങളും പിന്നെ സമൂഹവും തന്നെ വിചാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ.
2: നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ
3: ഹലോ
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ സമയം തീരാറായിട്ടുണ്ട് പരിപാടിയുടെ, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണേ, പേര് പറഞ്ഞോളൂ.
3: എന്റെ പേര് സീന എന്നാണ്, എനിക്ക് 62 വയസ്സുണ്ട്. ഞാൻ KCB നിന്ന് റിട്ടയർ ചെയ്തതാണ്. എന്റെ പേരുകള് ഞാൻ ആളുകളുടെയൊക്കെ മറന്നു പോകുന്നുണ്ട്. ചിലപ്പോ ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും എടുക്കാൻ പോയാല് ഞാൻ എന്താ എടുക്കാൻ പോയാൽ ചിലപ്പം ഫ്രിഡ്ജ് തുറന്ന് വെച്ചിട്ടങ്ങ് മറക്കും.
0: അതെ അതെ.
3: അടുപ്പിൽ എന്തെങ്കിലും സാധനം വെച്ചാല് പിന്നെ മണം വരുമ്പോഴായിരിക്കും ഓർക്കുന്നത്.
0: അതെ.
3: എവിടെങ്കിലും വെച്ച സാധനങ്ങൾ മറന്നു പോന്നു. പിന്നെ ഓർക്കാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് നല്ല ദേഷ്യം വരുന്നു. ഈ രോഗത്തിന്റെ ആരംഭമാണോ
0: മാഡം? ഈ വ്യത്യാസങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ട് എത്ര കാലമായി?
3: ഏതാണ്ട് 1 വർഷമൊക്കെ ആയി.
0: ശരി ശരി. അപ്പൊ ഇതിനു മുമ്പുള്ള ചോദ്യങ്ങളൊക്കെ മാഡം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യം ഇതിനു മുമ്പ് വന്നിരുന്നു. അപ്പൊ ഈ കേവലം
3: ഞാൻ ശ്രദ്ധിച്ചു.
0: കുറച്ച് പേരുകൾ മറക്കുക അല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് മറക്കുക, അതൊന്നും വലിയൊരു രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം അടുത്ത 3 മാസത്തിൽ കുറച്ചുകൂടി ശ്രദ്ധയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ മാഡം ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചിട്ടും കാര്യങ്ങൾ മെച്ചപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഡോക്ടറിനെ കാണിക്കേണ്ടതായിട്ട് വരും. ഇപ്പോഴത്തെ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ മാത്രം വെച്ചിട്ട് രോഗമുണ്ട് എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ആരംഭമായിരിക്കാം, ഒരു പക്ഷേ നമ്മൾ അശ്രദ്ധമായിട്ട് ചെയ്യുന്നുകൊണ്ടും ആയിരിക്കാം. അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത 2-3 മാസത്തിൽ കാര്യങ്ങൾ മെച്ചപ്പെടുന്നോ ഇല്ലെന്ന് നോക്കുക. ഇല്ലെങ്കിൽ രോഗമൊന്ന് ആലോചിച്ച് തുടങ്ങണം.
2: വിളിച്ചതിന് നന്ദി സാറേ. ഈ പ്രായമാകുന്ന സമയത്ത് നമുക്ക് തലച്ചോറിനെ സജീവമായി നിർത്താനും മറവി രോഗങ്ങൾ തടയാനും സഹായിക്കുന്ന രീതികൾ എന്തൊക്കെയുണ്ട്? ചില ആൾക്കാർ പസിലുകൾ ചെയ്യും, പുതിയ ഭാഷകൾ പഠിക്കും, വായന തുടങ്ങിയ കാര്യങ്ങൾ ഓർമ്മശക്തി നിലനിർത്താൻ.
0: തീർച്ചയായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും മറവി രോഗത്തിന് തടയും. നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് രോഗത്തിന് തടയുന്നതായിട്ട് കാണും. അപ്പം ശരിക്കും ഇതെല്ലാം നമ്മൾ മധ്യ വയസ്സിലും അതിനു മുമ്പുമാണ് പ്രാക്ടീസ് ചെയ്യേണ്ടെങ്കിലും അപ്പം വയസ്സായി കഴിയുമ്പോഴും ഇങ്ങനെ മനസ്സിന് എന്താ ഒരു ഉത്തേജനം നൽകുന്ന അല്ലെങ്കിൽ വ്യായാമം നൽകുന്ന പ്രവർത്തനങ്ങൾ, അതിനകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള ചെസ്സ് കളി, ഈ ക്രോസ് വേർഡ് പസിൽസ്, സുഡോക്ക്, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടും. എങ്കിലും പ്രായോഗികമായിട്ട് കണ്ടുവരുന്നത് നമ്മൾ പെട്ടെന്ന് ഒരാളോട് ചെസ് കളി പഠിച്ച് കളിക്കാൻ പഠിക്കാൻ പറഞ്ഞാൽ അവർ ചെയ്യണമെന്നില്ല. അപ്പോൾ അവർ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തുടർന്ന് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം വളരെ പ്രായോഗികമായിരിക്കും. ഉദാഹരണത്തിന് ഒരു സ്കൂൾ ടീച്ചർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ട്യൂഷൻ കുറച്ച് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക, അപ്പോൾ അതാകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനമായിരിക്കും, അത് നടക്കുകയും പ്രായോഗികമായിട്ട് നടക്കുകയും ചെയ്യും. അപ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ഈ എക്സസൈസുകൾ തീർച്ചയായിട്ടും മറവി രോഗത്തിനെ തടയാൻ ഒരു പരിധിവരെ സഹായിക്കും.
2: അതുപോലെ തന്നെ മദ്യം, പുകവലി തുടങ്ങിയവയുടെ ഉപയോഗം
0: തീർച്ചയായിട്ടും മറവി രോഗം ഉണ്ടാക്കും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്.
2: അപ്പോൾ സാറ് ഒരുപാട് നാളുകളായിട്ട് ഈ ഫീൽഡിൽ സജീവമായി നിൽക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ സമൂഹത്തിൽ മറവി രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത്?
0: വലിയ രീതിയിലുള്ള മാറ്റമാണ്. കഴിഞ്ഞ 20-25 വർഷത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഒരുപക്ഷെ തോന്നുന്നത് പണ്ട് ഈ പ്രൈമറി ഡോക്ടേഴ്സിനും ഡോക്ടേഴ്സിനു പോലും അറിയില്ലായിരുന്നു. അപ്പം ആ ലെവലിലോട്ട് ഇത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഓർമ്മക്കുറവ്, മറവി രോഗം അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ പ്രായമായിട്ടുള്ളവർക്ക് ഓർമ്മക്കുറവുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു അവബോധം ഇപ്പം എല്ലാ രീതിയിലും ഉണ്ട്. അപ്പോൾ അത് വലിയ 25 വർഷത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയില്ല. പിന്നെ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ധാരണ വ്യക്തമായിട്ടില്ല. അപ്പം ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു എന്താ നമ്മൾ ഈ സ്റ്റിഗ്മറ്റൈസേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അത് അവരുടെ ഒരു കുറ്റമായിട്ട് കാണുക. പിന്നെ മറവി രോഗി പരിചരിക്കുന്നതിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതിനോട്ടോ മെച്ചൂരിറ്റി ഇപ്പോഴും വ്യക്തികൾക്കോ സമൂഹത്തിനോ വന്നിട്ടില്ല. പിന്നെ മറവി രോഗി പരിചരണ കേന്ദ്രം എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അവബോധം ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടൊക്കെ നോക്കുമ്പം മാത്രമല്ല, മറവി രോഗികൾക്ക് നല്ലൊരു പരിചരണം നൽകണമെന്നുണ്ടെങ്കിൽ ഇനിയും നല്ല രീതിയിലുള്ള അവബോധം വരേണ്ടിയിരിക്കുന്നു.
2: അപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മക്കുറവ് എന്നത് പ്രായമാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണെന്ന് കരുതി തള്ളിക്കളയാതെ കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ആവശ്യമായ കരുതലും ചികിത്സയും നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഡിമെൻഷ്യയോ അൽസൈമേഴ്സോ ബാധിച്ച രോഗികൾക്ക് മരുന്നുകളേക്കാൾ പ്രധാനം നമ്മൾ നൽകുന്ന സ്നേഹവും ക്ഷമയും നിറഞ്ഞ പരിചരണമാണ്. തലച്ചോറിനെ സജീവമായി നിർത്താനും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാനും ഇന്ന് മുതൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. വിലപ്പെട്ട വിവരങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ റോബർട്ട് മാത്യുവിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഈ പരിപാടിയിലേക്ക് വിളിച്ച മറ്റ് ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
0: നന്ദി, നമസ്കാരം.
4: ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു.

പരിപാടിയിൽ ഡോക്ടറോട് സംസാരിച്ചത് ആശ എം എസ്. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിൽ ശോഭ ബി ടി, നന്ദിത രമേശ്.

0: നാളെ ശാസ്ത്രലോകത്തിൽ എപ്പിജെനറ്റിക്സ്, ജീനുകൾക്കപ്പുറമുള്ള ശാസ്ത്രം. ഡോക്ടർ മായാ മാധവൻ സംസാരിക്കുന്നു.
1: ആധുനിക വൈദ്യശാസ്ത്ര ലോകം ഇന്ന് നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ്. നമ്മൾ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ജീനുകളുടെ ഘടന മാറ്റാൻ കഴിയില്ല എന്നത് ശരി തന്നെ. പക്ഷേ അവ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിശ്ചയിക്കാൻ നമ്മുടെ ദൈനംദിന ജീവിതശൈലിക്ക് കഴിയും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ആകാശവാണി, സമയം 12 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ത്രിശങ്കു എന്ന ചിത്രത്തിന് വേണ്ടി നിതിൻ രാജും നിത്യാമാമനും പാടിയ ഗാനമാണ്. മനു മഞ്ജത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജെ ഉണ്ണിത്താൻ.

അടുത്ത ഗാനം ബൾട്ടി എന്ന ചിത്രത്തിനു വേണ്ടി സായി അഭ്യങ്കാറും സുബലക്ഷ്മിയും പാടിയതാണ്. വിനായക് ശശികുമാറിന്റെ വരികൾ, സായി അഭ്യങ്കാറിന്റെ സംഗീതം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഹൃദയപൂർവം എന്ന ചിത്രത്തിനുവേണ്ടി സിത് ശ്രീറാം പാടിയ ഗാനം, മനു മഞ്ജിത്തിന്റെ വരികൾ, ജസ്റ്റിൻ പ്രഭാകരന്റെ സംഗീതം.

ആകാശവാണി. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. അപർണ പ്രേംകുമാർ പാടിയത്. സംഗീതം ഡോക്ടർ വാഴമുട്ടം ബി ചന്ദ്രബാബു. ആദ്യ ഗാനം ചുംബനമലരുകൾ ചന്ദനമെഴുതിയ എന്ന് തുടങ്ങുന്നു.

0: ഇതുവരെ കേട്ടത് അപർണ പ്രേംകുമാർ പാടിയ ലളിതഗാനങ്ങൾ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സെമികോൺ ഇന്ത്യയുടെ 5-ാമത് പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളുടെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. എറണാകുളത്ത് 2 NIA കോടതികൾ ആരംഭിക്കുന്നതിനും അനുമതി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഊർജ്ജനയം പുതുക്കി നിശ്ചയിക്കുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന ബജറ്റിലെ വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കേരളത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന് വ്യവസായമന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇന്ന് വിഴിഞ്ഞത്ത് തറക്കല്ലിടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ്. സെമികോൺ ഇന്ത്യയുടെ 5-ാമത് പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 3 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. 40-ലധികം രാജ്യങ്ങളിൽ നിന്നായി 600-ലേറെ പ്രദർശകരും 300-ലധികം കമ്പനികളും പരിപാടിയുടെ ഭാഗമാകും. കേരളത്തിലേക്കുള്ള നിക്ഷേപരംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൾ കേരളം പദ്ധതിക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുകയാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എറണാകുളത്ത് 2 NIA കോടതികൾക്കും ആരോഗ്യവകുപ്പിൽ 18 പുതിയ തസ്തികകൾക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി.
2: നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന നിക്ഷേപങ്ങൾക്ക് നടപടിക്രമങ്ങൾ ലളിതമാക്കുന്ന ഒരു വലിയ പദ്ധതിക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. സരൾ കേരളം എന്നാണ് ഇതിന് പേര്. ഈ പദ്ധതി പ്രകാരം നിലവിലുള്ള 19 നിയമങ്ങളിൽ ഭേദഗതി വരുത്തും. രണ്ടാമത്, എറണാകുളത്ത് 2 എക്സ്ക്ലൂസീവായിട്ടുള്ള NIA കോടതി കൂടി സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തു. ആരോഗ്യവകുപ്പിൽ റേഡിയോഗ്രാഫർ Grade 2 18 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്.
1: അർജന്റീനൻ ഇതിഹാസ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. കൊച്ചിയിൽ റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ ഫ്ളാറ്റ്, ചാനൽ ഓഫീസ് തുടങ്ങിയ ഇടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ പരിശോധന ആരംഭിച്ചത്. ചാനൽ ന്യൂസ് റൂമിലുൾപ്പെടെ നടത്തിയ പരിശോധനയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയത്. അതേസമയം നിയമപരമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ പ്രക്ഷേപണം തടസ്സപ്പെടുത്തിയ പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഊർജ്ജ നയം പുതുക്കി നിശ്ചയിക്കുകയാണ്. ഒക്ടോബറിൽ പുതിയ വൈദ്യുതി പ്ലാൻ ഉണ്ടാക്കും. NTPCയുമായി ചർച്ച നടത്തിയെന്നും ദീർഘകാല ഹ്രസ്വകാല കരാറിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കൂടിയിട്ടുണ്ടെങ്കിലും പവർ കട്ട് കുറച്ചുകൊണ്ടുവരികയാണ്. ഇന്ന് മുംബൈയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി ഒരു സംഘം ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന പദ്ധതികളാക്കി മാറ്റുകയാണ് 18-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിന്റെ ലക്ഷ്യം. സപ്ലൈകോ 1-ാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഈ മാസം 30-ന് സമാപിക്കും. പാലക്കാട് ജില്ലയിൽ ഇതുവരെ 25,000 കർഷകരാണ് നെല്ല് സംഭരണത്തിനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: പാലക്കാട് ജില്ലയിൽ ഇനിയും 20,000 പേരാണ് രജിസ്റ്റർ ചെയ്യാനുള്ളത്. രജിസ്റ്റർ ചെയ്യാനുള്ള കർഷകർ 30-ന് മുൻപ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത കർഷകരിൽ നിന്ന് മാത്രമാണ് സപ്ലൈകോ നെല്ല് സംഭരിക്കുക. കർഷകർക്ക് നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സപ്ലൈകോ വെബ്സൈറ്റ് വഴിയോ രജിസ്റ്റർ ചെയ്യാം. കഴിഞ്ഞ ദിവസം സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയും ആയിട്ടുണ്ട്.
1: രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവാക്കളുടെ പ്രാതിനിധ്യം പ്രോത്സാഹിപ്പിക്കുക, മാലിന്യത്തിൽ നിന്നും സമ്പത്തിലേക്കുള്ള സംരംഭങ്ങളെ പിന്തുണയ്ക്കുക തുടങ്ങിയവയാണ് അടുത്ത മാസം 17 വരെ തുടരുന്ന പരിപാടിയുടെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷനാണ് ഇത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള വിവിധ ചരക്കു കൈകാര്യ നടപടികൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഏകോപിപ്പിച്ച് തുറമുഖാധിഷ്ഠിത ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ആറന്മുള പള്ളിയോട സേവാസംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി കഴിഞ്ഞ രണ്ടു മാസക്കാലമായി നടത്തിവരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ ആറന്മുള വള്ളസദ്യകാലത്തിന് ഇന്ന് സമാപനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: വള്ളസദ്യയിൽ 553 സദ്യകളാണ് നടന്നത്. 1.25 ലക്ഷം പേർ സദ്യയിൽ പങ്കെടുത്തു. വെള്ളപ്പൊക്കം മൂലം 4 ദിവസം സദ്യ മുടങ്ങിയിരുന്നു. 20 സദ്യാലയങ്ങളിലായി 16 സദ്യ കോൺട്രാക്ടർമാർ സദ്യ ഒരുക്കി. KSRTCയുടെ ബജറ്റ് ടൂറിസം ഒരുക്കിയ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര വഴി 17,500 പേർ സദ്യയിൽ പങ്കെടുത്തു. സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രദീപ് കുമാർ നിർവഹിച്ചു.
1: പാലാ നഗരസഭ വൈസ് ചെയർമാനായി കോൺഗ്രസ് വിമതൻ ബിജു മാത്യൂസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിയുടെ പിന്തുണയോടെയാണ് ബിജു മാത്യൂസ് വിജയിച്ചത്. ബിജുവിന് 14 വോട്ടുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനക്കലിന് 11 വോട്ടുകൾ ലഭിച്ചു. മഹാശിലായുഗ സ്മാരകങ്ങളായ കണ്ണൂർ മാലാപ്പ് ചെമ്പൊട്ടിക്കുന്നിലെ കുടക്കല്ലുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആർക്കിയോളജി വകുപ്പ് ആരംഭിച്ചു. 2800 വർഷം പഴക്കമുള്ളതാണ് ഈ കുടക്കല്ലുകൾ. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
6: മഹാശിലായുഗ കാലത്തെ ശവസംസ്കാര രീതികളാണ് കൂടക്കല്ലുകളും തൊപ്പിക്കല്ലുകളും. ചെമ്പോട്ടിക്കുന്നിൽ 7 കൂടക്കല്ലുകളാണ് കണ്ടെത്തിയത്. കൂടക്കല്ലുകൾ മൂടിക്കിടന്ന മണ്ണ് നീക്കം ചെയ്തപ്പോൾ തൊപ്പിക്കല്ലും മുടിക്കല്ലും മൺപാത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പെരിഗമന നാരായണൻ നമ്പൂതിരിയുടെ ഇല്ലപ്പറമ്പിലാണ് 5 കൂടക്കല്ലുകൾ ഉണ്ടായിരുന്നത്. സംരക്ഷണ

0: പദ്ധതികൾ പുരോഗമിക്കുമ്പോൾ കൂടുതൽ ശേഷിപ്പുകൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പുരാവസ്തുവകുപ്പ്.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ട് 11:30 വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ഇന്ന് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിക്ക് ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോക്കോളിൽ രാജ്യങ്ങൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി തിരഞ്ഞെടുത്തത്. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെ ആരോഗ്യത്തിനും ജൈവ വൈവിധ്യത്തിനും കാലാവസ്ഥാ സ്ഥിരതയ്ക്കും അനിവാര്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഭൂമിയെ തണുപ്പിക്കാൻ ആഗോള പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛ സാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ മാസം 19 ശുചീകരണ യജ്ഞം നടക്കും. കുടുംബശ്രീ അംഗങ്ങൾ, സ്കൌട്ട് ആന്റ് ഗൈഡ്സ്, NCC, NSS വിദ്യാർത്ഥികൾ എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായി ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. കന്നിമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. കന്നി ഒന്നായ നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നടയടയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 393 പോയിന്റ് ഉയർന്ന് 74,394, നിഫ്റ്റി 127 പോയിന്റ് നേട്ടത്തിൽ 23,245 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,12,320 രൂപയും ഗ്രാമിന് 14,040 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സെമിക്കോൺ ഇന്ത്യയുടെ 5 പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളുടെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. എറണാകുളത്ത് 2 NIA കോടതികൾ ആരംഭിക്കുന്നതിനും അനുമതി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഊർജ്ജനയം പുതുക്കി നിശ്ചയിക്കുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന ബജറ്റിലെ വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കേരളത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന് വ്യവസായമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് വിഴിഞ്ഞത്ത് തുറക്കലിടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ച് ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ സതീഷ് ജി സംസാരിക്കുന്നു.
3: ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന വരാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. തലയുടെ ഒരു വശത്ത് ശക്തമായി ഉണ്ടാകുന്ന വേദനയാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം തന്നെ തലയുടെ ഒരു വശത്തെ ബാധിക്കുന്ന വേദന എന്നാണ്. ലോകജനസംഖ്യയുടെ 12% പേരെ മൈഗ്രെയിൻ ബാധിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് എന്നത് കേന്ദ്ര നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ആവർത്തന സ്വഭാവമുള്ള ഒരു രോഗാവസ്ഥയായി കരുതാം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചിലർക്ക് ഒരാഴ്ചയിൽ ഒന്നിലധികം തവണ മൈഗ്രെയിൻ മൂലമുള്ള തലവേദന വരാം. എന്നാൽ മറ്റു ചിലർക്ക് അത് വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. തലച്ചോറിലെയും തലയോട്ടിയിലെയും രക്തക്കുഴലുകൾ, കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ വേദനാവാഹികളായ ന്യൂറോണുകൾ എന്നിവയാണ് മൈഗ്രെയിനിൽ ഉൾപ്പെട്ടിരിക്കുന്ന ശരീരഭാഗങ്ങൾ. ഇനി എന്തൊക്കെയാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പാരിസ്ഥിതികവും ജനിതകവുമായ കാരണങ്ങളാലാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത് എന്നാണ് പൊതുവെ കരുതിപ്പോരുന്നത്. ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലും ചിലരിൽ മൈഗ്രെയിന് കാരണമാകാം. ഈ ഘടകങ്ങൾ തലച്ചോറിലെ സെറിബ്രൽ കോർട്ടെക്സിന്റെ ക്രമരഹിതവും തീവ്രവുമായ ഉത്തേജനത്തിനും അതോടൊപ്പം വേദനാവാഹികളായ ന്യൂറോണുകളുടെ അസാധാരണ പ്രവർത്തനത്തിനും കാരണമാവുകയും മൈഗ്രെയിൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി മൈഗ്രെയിനിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈഗ്രെയിനിന്റെ പ്രധാന ലക്ഷണം തീവ്രമായ വിങ്ങുന്ന അല്ലെങ്കിൽ സ്പന്ദിക്കുന്ന തലവേദനയാണ്. ഈ തലവേദന നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും

0: കൂടുതലാകുന്നു. അതിനാൽ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുത്തുവാനും സാധ്യതയുണ്ട്. മൈഗ്രെയിനിന്റെ തലവേദനയും അനുബന്ധ ലക്ഷണങ്ങളും ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാകാം. സാധാരണയായി ഈ തലവേദനയും മറ്റു ലക്ഷണങ്ങളും 4 ഘട്ടങ്ങളിലൂടെ കടന്നുപോകാം. അതിൽ ആദ്യത്തേത് പ്രോഡ്രോമൽ ഘട്ടം എന്നറിയപ്പെടുന്നു. ഈ ഘട്ടം തലവേദന തുടങ്ങുന്നതിന് 24 മുതൽ 48 മണിക്കൂർ മുൻപ് ആരംഭിക്കുന്നു. അമിതമായ ക്ഷോഭം, കഴുത്തിലെ പേശികൾക്കുണ്ടാകുന്ന മുറുക്കം, വിഷാദം, ഉത്കണ്ഠ എന്നിവയൊക്കെയാണ് ഈ ഘട്ടത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. രണ്ടാമത്തേത് പ്രഭാവലയം അഥവാ ഓറ എന്ന ഘട്ടമാണ്. എല്ലാ മൈഗ്രെയിൻ ബാധിതരിലും ഈ ഘട്ടം ഉണ്ടാവണമെന്നില്ല. ഈ ഘട്ടം 5 മിനിറ്റ് മുതൽ ഏതാനും മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കാം. ഈ ഘട്ടത്തിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നുമുണ്ടാകുന്ന ലക്ഷണങ്ങൾ പ്രകടമാവും. ദൃശ്യമണ്ഡലത്തിൽ നക്ഷത്രങ്ങൾ പോലെ തിളക്കമാർന്നവ കാണുക, കാഴ്ച മങ്ങുക, ചെവിയിലെ മൂളൽ, കൈകാലുകളിലെ ബലക്കുറവ്, സംസാരം, ഗന്ധം, രുചി, സ്പർശനം എന്നിവയിലെ മാറ്റങ്ങൾ എന്നീ ലക്ഷണങ്ങളിൽ ചിലത് ഈ ഘട്ടത്തിലുണ്ടാകാം. തലവേദനയുടെ ഘട്ടമാണ് മൂന്നാമത്തേത്. ഈ ഘട്ടം 4 മുതൽ 72 മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കാം. തലയുടെ ഒരു വശത്ത് മാത്രമായോ മറുവശത്തേക്കും പടരുന്ന തരത്തിലോ തീവ്രമായ വിങ്ങുന്നതോ സ്പന്ദിക്കുന്നതോ ആയ തലവേദനയാണ് ഈ ഘട്ടത്തിലെ പ്രധാന ലക്ഷണം. അതോടൊപ്പം രൂക്ഷഗന്ധം, തീവ്രപ്രകാശം, ശബ്ദം, സ്പർശനം എന്നിവയോടുള്ള അസഹിഷ്ണുത, അമിത പ്രതികരണം, മനംപുരട്ടൽ, ഛർദി എന്നിവയും പ്രകടമാകാറുണ്ട്. നാലാമത്തേതും അവസാനത്തേതുമായ ഘട്ടമാണ് പോസ്റ്റ് ഡ്രോം. ഈ ഘട്ടത്തിൽ മൈഗ്രെയിൻ ബാധിതരിൽ ചിലരിൽ തലവേദനയ്ക്കു ശേഷം ക്ഷീണം, ആശയക്കുഴപ്പം, മയക്കം, ഉറക്കം എന്നിവ കാണാറുണ്ട്. ഈ ഘട്ടം ഒരു ദിവസമോ കൂടുതൽ ദിവസങ്ങളോ നീണ്ടു നിൽക്കാം. മൈഗ്രെയിൻ രോഗമുള്ളവരിൽ ചില ഘടകങ്ങൾ പെട്ടെന്ന് തലവേദനയുണ്ടാകുന്നതിന് പ്രേരകമായി പ്രവർത്തിക്കാറുണ്ട്. ഇവ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്നറിയപ്പെടുന്നു. ശാരീരികവും മാനസികവുമായ പിരിമുറുക്കം, വിശന്നിരിക്കുക, ചില പ്രത്യേക ഭക്ഷണ രീതികൾ, ചോക്ലേറ്റ്, കോഫി, കഫീൻ അടങ്ങിയ പാനീയങ്ങൾ എന്നിവയുടെ ഉപയോഗം, വീട്ടിലും ഓഫീസിനുമകത്തുള്ള വായുവിന്റെ ഗുണനിലവാരം, സൂര്യപ്രകാശമേൽക്കുക, ഉച്ചത്തിലുള്ള ശബ്ദം, സ്ത്രീകളിൽ ഗർഭനിരോധന ഗുളികകളുടെ അമിത ഉപയോഗം, ആർത്തവകാലം, ആർത്തവ വിരാമത്തിനോടടുത്തു വരുന്ന സമയം, ആർത്തവ വിരാമം എന്നിവയൊക്കെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആകാറുണ്ട്. ഇനി മൈഗ്രെയിനിന്റെ രോഗനിർണയം അഥവാ ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് നോക്കാം. മൈഗ്രെയിൻ കൂടാതെ അനേകം കാരണങ്ങളാൽ തലവേദനയുണ്ടാകാമെന്നതിനാൽ തലവേദന പ്രധാന ലക്ഷണമായുള്ള മറ്റു രോഗാവസ്ഥകളിൽ നിന്നും മൈഗ്രെയിനിന്റെ തലവേദന തിരിച്ചറിയേണ്ടതുണ്ട്. സൈനുസൈറ്റിസ്, ടെൻഷൻ, സെറിബ്രൽ അന്യൂറിസം, എൻസെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, തലച്ചോറിലുണ്ടാവുന്ന രക്തസ്രാവം, ടെമ്പറൽ ആർട്ടറൈറ്റിസ് എന്നിങ്ങനെ അനേകം രോഗങ്ങളുടെ പ്രധാന ലക്ഷണം തലവേദനയാകാം. ഇത്തരം രോഗങ്ങളാലല്ല ചികിത്സിക്കുന്ന വ്യക്തിയുടെ തലവേദന എന്നത് തിരിച്ചറിയാൻ തലവേദനയുള്ള വ്യക്തിയുടെ രോഗവിവരണം, രോഗചരിത്രം, കുടുംബചരിത്രം, മറ്റു രോഗങ്ങളുടെയും വിശദ വിവരങ്ങൾ, കഴിക്കുന്ന ഔഷധങ്ങളുടെ വിവരങ്ങൾ എന്നിവ ഡോക്ടർക്ക് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം വിശദമായ മെഡിക്കൽ പരിശോധനയും ലാബ് പരിശോധനയും ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം തലയുടെ എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ തുടങ്ങിയ പരിശോധനകളും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അവസാനമായി മൈഗ്രെയിനിന്റെ ഹോമിയോപ്പതി ചികിത്സയെക്കുറിച്ചറിയാം. ഹോമിയോപ്പതിയിൽ മൈഗ്രെയിന് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. മൈഗ്രെയിനിന്റെ ചികിത്സയിൽ പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന ട്രിഗറിംഗ് ഫാക്ടേഴ്സ് തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കുകയും ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം അനുയോജ്യമായ ഹോമിയോ ഔഷധങ്ങൾ ഉപയോഗിച്ച് ഈ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളെ ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യഘട്ടം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനായി മൈഗ്രെയിൻ ഉള്ളവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സുപ്രധാനമാണ്. അവ എന്തൊക്കെയാണ് എന്ന് ഇനി പറയാം. മൈഗ്രെയിന് കാരണമാകുന്ന ട്രിഗറിംഗ് ഫാക്ടേഴ്സ് പലതായതിനാൽ അവ സ്വയം കണ്ടെത്തി ഒഴിവാക്കുന്നതിന് ശ്രമിക്കണം. വളരെ മാനസിക പിരിമുറുക്കമുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മനസ്സു ശാന്തമാക്കാനുള്ള ഏതെങ്കിലും മാർഗങ്ങൾ ശീലമാക്കണം. വെയിലത്ത് നടക്കേണ്ടി വരുമ്പോൾ കുടപിടിക്കാൻ മറക്കരുത്. സ്ഥിരമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ അല്പസമയം ബ്രേക്ക് എടുക്കാനും സ്ക്രീനിൽ നിന്നും ശ്രദ്ധ മാറ്റി ചുറ്റുപാടുമുള്ള കാഴ്ചകളിലേക്കോ മറ്റോ അല്പസമയം നോക്കിയിരിക്കുന്നതും നല്ലതാണ്. ഇടയ്ക്കിടെ കണ്ണിനു പുറത്ത് മൃദുവായി മസാജ് ചെയ്യാം. തലയുടെ വശങ്ങളിലും പിൻഭാഗത്തും മൃദുവായി മസാജ് ചെയ്യുന്നത് തലവേദന കുറയ്ക്കാൻ സഹായിക്കും. മൈഗ്രെയിൻ ഉള്ളവർ വാഹനത്തിനുള്ളിൽ യാത്ര ചെയ്യുമ്പോൾ വായിക്കുന്നതും കൂടുതൽ സമയം ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവയിൽ നോക്കിയിരിക്കുന്നതും ഒഴിവാക്കണം. ചിലതരം പെർഫ്യൂമുകൾ തലവേദനയുണ്ടാക്കുമെന്നതിനാൽ അവ ഒഴിവാക്കാൻ ശ്രമിക്കണം. ചിലർക്ക് ഗർഭനിരോധന ഗുളികകൾ തലവേദനയുണ്ടാക്കുമെന്നതിനാൽ അവയ്ക്കു പകരം മറ്റു ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ചിലരിൽ തലവേദനയ്ക്ക് ശമനമുണ്ടാക്കുന്നതായി കാണുന്നു. ദിവസവും 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അധിക സമയം ഉറക്കമിളച്ചിരിക്കരുത്. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ലഘുവായി വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കണം. കഴുത്തിലെയും തോളിലെയും പേശികൾക്ക് അയവ് കിട്ടുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ശീലമാക്കാം. എന്നാൽ അമിത വ്യായാമം തലവേദനയ്ക്ക് കാരണമാകുമെന്ന വസ്തുത മറക്കരുത്. മൈഗ്രെയിൻ ഉള്ളവർ വേദന വരുമ്പോൾ ശബ്ദമില്ലാത്ത വെളിച്ചം കുറവുള്ള മുറിയിൽ അല്പസമയം ഉറങ്ങുന്നത് വേദനയുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. അധികം പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഭക്ഷണം തലവേദനയുണ്ടാക്കുമെന്നതിനാൽ അവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ജോലിത്തിരക്ക് മൂലം വിശന്നിരിക്കുന്നതും സമയം ലാഭിക്കാനായി സ്നാക്സും മറ്റും വാങ്ങി കഴിക്കുന്നതും മൈഗ്രെയിന് കാരണമാകാം. അതിനാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ചായ, കോഫി എന്നിവ പതിവായി കഴിക്കുന്നവർ അവ കൃത്യസമയത്ത് തന്നെ കഴിക്കാൻ ശ്രമിക്കണം. നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ മൈഗ്രെയിൻ തീവ്രമാക്കാൻ കാരണമാകും. എന്നതിനാൽ ദിവസവും കുറഞ്ഞത് 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കണം. രക്തത്തിലെ ഗ്ലൂക്കോസ് നിലയിലെ ഏറ്റക്കുറച്ചിലുകൾ മൈഗ്രെയിൻ ഉള്ളവരിൽ തലവേദന വരുന്നതിന് കാരണമാകുമെന്നതിനാൽ എത്ര തിരക്കുണ്ടെങ്കിലും പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. രോഗലക്ഷണങ്ങളായ തലവേദനയുടെയും അനുബന്ധ രോഗലക്ഷണങ്ങളുടെയും ചികിത്സയാണ് 2ാം ഘട്ടം. കഴിയുന്നതും തലവേദനയുടെ ആരംഭത്തിൽ തന്നെ ഹോമിയോ ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് അവ വളരെ ഫലപ്രദമാകുന്നത്. അതോടൊപ്പം അനുബന്ധ രോഗലക്ഷണങ്ങളെയും ചികിത്സിക്കേണ്ടതുണ്ട്. ഇതിനായി വളരെ ഫലപ്രദമായ ഔഷധങ്ങൾ ഹോമിയോപ്പതിയിലുണ്ട്. മൈഗ്രെയിൻ രോഗപ്രതിരോധമാണ് 3ാമത്തെ ഘട്ടം. മൈഗ്രെയിൻ പ്രതിരോധിക്കുക വഴി അടിക്കടി ഉണ്ടാവുന്ന തലവേദനയുടെ ആവർത്തിയും തീവ്രതയും കുറയുകയും അവ നിയന്ത്രണ വിധേയമാവുകയും ചെയ്യും. രോഗപ്രതിരോധ ഹോമിയോ ഔഷധങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വേണ്ടിവരികയുള്ളൂ. എന്നാൽ അവ കൂടുതൽ കാലം കഴിക്കേണ്ടതായി വരാം. മൈഗ്രെയിൻ പ്രതിരോധത്തിന് ഹോമിയോ ചികിത്സയോടൊപ്പം റിലാക്സേഷൻ തെറാപ്പി, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി, പ്രാണായാമ എന്നിവയും ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ, മറ്റു രോഗങ്ങളിലെന്നപോലെ ഫലപ്രദമായ ഹോമിയോപ്പതി ചികിത്സയും ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും വരുത്തേണ്ട ചില മാറ്റങ്ങളും വഴി വലിയൊരളവ് വരെ മൈഗ്രെയിനെ അകറ്റി നിർത്താവുന്നതാണ്.
1: മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ സതീഷ് ജി.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. UPI വഴിയുള്ള ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് ലോക ഓസോൺ ദിനത്തിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. ആഗോള വളർച്ചയ്ക്ക് കരുത്തുപകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. വാർത്തകൾ വിശദമായി. സെമിക്കോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ സംയോജിത പ്രവർത്തനവും ശേഷി വർധനയും ഉറപ്പുവരുത്തുകയാണ് 3 ദിവസത്തെ മേളയുടെ ലക്ഷ്യം. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷനും ഇലക്ട്രോണിക്സ് ആന്റ് IT മന്ത്രാലയവും സംയോജിച്ച് സംഘടിപ്പിക്കുന്ന സെമിക്കോൺ ഇന്ത്യ പ്രദർശനമേളയുടെ 5-ാം പതിപ്പാണിത്. UPI വഴി നടത്തുന്ന ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾക്ക് നൽകുന്ന 2,000 രൂപ വരെയുള്ള ഇടപാടുകളും ചെറുകിട വ്യാപാരികൾക്കായുള്ള 0% ഡിസ്കൌണ്ട് റേറ്റ് ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു. 2,000 രൂപയ്ക്ക് മുകളിലുള്ള നിർദ്ദിഷ്ട വ്യാപാര ഇടപാടുകൾ

0: ൾക്ക് മാത്രമേ എം ഡി ആർ ബാധകമാകൂ. എം ഡി ആർ എന്നത് സർക്കാരോ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോ പിരിക്കുന്ന തുകയല്ലെന്നും യു പി ഐ സംവിധാനത്തിന്റെ പ്രവർത്തനത്തിനും വികാസനത്തിനുമായി ബാങ്കുകൾക്കും പേയ്മെന്റ് ആപ്പ് സേവനദാതാക്കൾക്കുമാണ് ഇത് വീതിച്ചു നൽകുന്നതെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. പരിഷ്കരിച്ച യു പി ഐ എം ഡി ആർ ചട്ടക്കൂട് അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് എൻ പി സി ഐ അറിയിച്ചു. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. നിക്ഷേപക നടപടിക്രമങ്ങൾ ഏകോപിപ്പിച്ച് ലളിതവൽക്കരിക്കുകയാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വൈദ്യുതി വാങ്ങുന്നതിനായി 8 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതായും സോളാർ വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ബാറ്ററി സ്റ്റോറേജ് സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. 30 രൂപ യൂണിറ്റിന് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: എൻ ടി പി സി ആയിട്ട് ചർച്ച നടത്തി, എൻ സി പി എൽ ആയിട്ട് ചർച്ച നടത്തി, ഹിമാചൽ ഗവൺമെന്റ്, രാജസ്ഥാൻ ഗവൺമെന്റ്, കർണാടക ഗവൺമെന്റ് ചർച്ച നടത്തി. 10 രൂപയ്ക്ക് മീതെ പോകാൻ പാടില്ലെന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ സീലിംഗ് കൂടി നമുക്കുണ്ട്. അതിന്റെ മീതെ ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ താഴെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പവർകട്ട് കുറച്ചു കൊണ്ടുവരികയാണ്. നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ പൂർണ്ണമായ കൺട്രോളിലേക്ക് എത്താൻ പറ്റും. ഒക്ടോബർ 1 മുതൽ അടുത്ത മൺസൂൺ ആരംഭിക്കുന്നത് വരെയുള്ള ഒരു പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലോങ് ടേം പ്ലാനും ഉണ്ട്. പുതുക്കിയ ഒരു പവർ പോളിസി, ഒരു വൈദ്യുതി നയം തന്നെ നമ്മൾ പ്രഖ്യാപിക്കും.
0: സ്വച്ഛത ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് ഒക്ടോബർ 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛത ഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 ഇതിന്റെ ഭാഗമായി പ്രത്യേക പരിപാടികളും നടക്കും. ഏക് പേട് മാക്കേ നാം സംരംഭത്തിന്റെ ഭാഗമായ വൃക്ഷത്തൈ നടീലും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി ഒക്ടോബർ 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന ശുചീകരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിൽ ഈ മാസം 19 ശുചീകരണ യജ്ഞം നടക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ബിജെപി രാജ്യമെമ്പാടും നാളെ മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും ജൈവ വൈവിധ്യത്തിനും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. വരും തലമുറയ്ക്കായി സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താൻ നിത്യജീവിതത്തിൽ പ്രകൃതി സൌഹൃദ ശീലങ്ങൾ വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഓസോൺ പാളിയുടെ സംരക്ഷണം വീടുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടതെന്നും ലോക ഓസോൺ ദിനത്തിൽ മന്ത്രി ഓർമ്മപ്പെടുത്തി. ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആഘോഷിക്കുന്നത്. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി നാളെ 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകൾക്കാണ് സഹായം നൽകി വരുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3: കരകൌശല വസ്തുക്കളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി സാധ്യത ഉറപ്പുവരുത്താനും PM വിശ്വകർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സ്റ്റൈപ്പൻഡോടുകൂടിയ നൈപുണ്യ വികസനം, 3 ലക്ഷം രൂപ വരെ വായ്പാ സഹായം, ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 15,000 രൂപ വരെ സാമ്പത്തിക സഹായം എന്നിവയും പദ്ധതിയിലൂടെ നൽകിവരുന്നു. 30 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് PM വിശ്വകർമ്മ പദ്ധതിയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തത്. ഗുണഭോക്താക്കൾക്ക് PM വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ID കാർഡും ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. മരപ്പണി, സ്വർണ്ണപ്പണി തുടങ്ങിയ 18 പരമ്പരാഗത തൊഴിൽ വിഭാഗങ്ങളിലുൾപ്പെട്ട 18 മുകളിൽ പ്രായമുള്ളവർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനലിന്റെ കൊച്ചിയിലെ ഓഫീസിലടക്കം വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. ചാനൽ ന്യൂസ് റൂമിൽ ഉൾപ്പെടെ നടത്തിയ പരിശോധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. നിയമപരമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ പ്രക്ഷേപണം തടസ്സപ്പെടുത്തിയ പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. ആഗോള വളർച്ചയ്ക്ക് കരുത്തുപകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക അടിത്തറ, ഊർജ്ജസ്വലമായ സ്വകാര്യ മേഖല, വർദ്ധിച്ചുവരുന്ന സാങ്കേതിക ശേഷി എന്നിവ വളർച്ചയ്ക്ക് പിന്തുണയേകുമെന്നും IMF വ്യക്തമാക്കി. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്നതിനൊപ്പം അന്താരാഷ്ട്ര സാമ്പത്തിക വികസനത്തിന് വലിയ തോതിൽ സംഭാവന നൽകുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യയെന്നും IMF ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ജനറൽ ഡയറക്ടർ നൈജൽ ക്ലാർക്ക് പറഞ്ഞു. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തി ന്യൂസിലൻഡ് പാർലമെന്റ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനും തീരുവകളിൽ സാരമായ കുറവ് വരുത്തുന്നതിനും ഇത് സഹായിക്കും. പ്രതിപക്ഷാംഗങ്ങളുടെ അടക്കം പിന്തുണയോടെയാണ് നിയമം പാസാക്കിയത്. കയറ്റുമതിക്കാർക്ക് ഇതിന്റെ പ്രയോജനം ഉടൻ ലഭിക്കുമെന്നും വ്യാപാര കരാർ ഈ വർഷം തന്നെ നടപ്പാക്കുമെന്നും ന്യൂസിലൻഡ് വാണിജ്യമന്ത്രി ടോസ് മക്ലേ പറഞ്ഞു. എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ന്യൂസിലൻഡ് വിപണിയിൽ തീരുവാരഹിത പ്രവേശനം സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ സാധ്യമാകും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഭൂട്ടാനിലെത്തും. ഭൂട്ടാൻ രാജാവ്, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ വർഷം ഓഗസ്റ്റിൽ 55.6% ഉയർന്നതായി സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. മുൻമാസം ഇത് 55.4%. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലും നേരിയ വർധനയുണ്ടായിട്ടുണ്ട്. മക്കയ്ക്ക് സമീപം ഹൂതി വിമതർ വിക്ഷേപിച്ച ഡ്രോൺ സൌദി വ്യോമ പ്രതിരോധ സേന വെടിവച്ചിട്ടു. 2017 ശേഷം മക്കയ്ക്ക് നേരെ ഹൂതികൾ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണ ശ്രമമാണിത്. അതേസമയം മക്കയെ ലക്ഷ്യം വച്ചായിരുന്നില്ല ആക്രമണമെന്ന് ഹൂതികൾ വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ പ്രതിമാസ ഇൻസെന്റീവ് 3000 രൂപയിൽ നിന്ന് 6000 രൂപയായി ഉയർത്തി ഡൽഹി സർക്കാർ. മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇതിനു പുറമെ ഡൽഹിയിലെ കോളേജുകളിലും സർവകലാശാലകളിലും പഠിക്കുന്ന 10,000 വിദ്യാർത്ഥികൾക്കായി പുതിയ ഹോസ്റ്റലുകൾ നിർമ്മിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ട് 11:30 വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. UPI വഴിയുള്ള ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭാ യോഗം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് ലോക ഓസോൺ ദിനത്തിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. ആഗോള വളർച്ചയ്ക്ക് കരുത്തുപകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അഭിമന്യു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയത് MG ശ്രീകുമാർ. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം യേശുദാസും സുജാതയും പാടിയ ഗാനം, ചിത്രം മേഘം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

ഇനി കേൾക്കാം തുടർകഥ എന്ന ചിത്രത്തിലെ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണം നൽകിയത് എസ് പി വെങ്കിടേഷ്. ഈ ഗാനം പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: അടുത്ത ഗാനം അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം പാടിയത് എൻ ജി ശ്രീകുമാറും സുജാതയും. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496

5563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9499956321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.

0: ഓർമ്മകൾ. ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
1: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
0: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
0: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഈണം നൽകിയത് രഘുകുമാർ.

രഘുകുമാറിന്റെ സംഗീതത്തിൽ മറ്റൊരു ഗാനമിതാ. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും. ഗാനരചന പന്തളം സുധാകരൻ. ചിത്രം താളവട്ടം.

അടുത്ത ഗാനം ദുബായ് എന്ന ചിത്രത്തിനു വേണ്ടി സുജാത, ശ്രീനിവാസ്, നിഖിൽ എന്നിവർ പാടിയതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് വിദ്യാസാഗർ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: എനിക്ക് കേൾക്കാം കാലാപ്പാനി എന്ന ചിത്രത്തിലെ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ഈ ഗാനം പാടിയത് എൻ ജി ശ്രീകുമാറും ചിത്രയും.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് ഈ ചിത്രത്തിനു വേണ്ടി ഗായത്രി പാടിയ ഗാനമാണ്. ഇനി ശിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ എം ലാലിമ അനേജ ഡാങ് വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്: ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ കോൾസ് ഫോർ മെച്യൂർ ടാക്സ് പോളിസി ഡിബേറ്റ് കീപ്പിംഗ് നാഷണൽ ഇൻട്രസ്റ്റ് ഫസ്റ്റ്. ഇന്ത്യ ലോഡ്ജസ് സ്ട്രോങ് പ്രോട്ടെസ്റ്റ് വിത്ത് പാകിസ്ഥാൻ ഓവർ അൺഅക്സെപ്റ്റബിൾ കോണ്ടക്ട് ഓഫ് പാകിസ്ഥാനി നേവൽ യൂണിറ്റ്സ് ലീഡിംഗ് ടു നേവൽ കൊളിഷൻ ഇൻ ഇന്റർനാഷണൽ വാട്ടേഴ്സ്. ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് 2025 അനൗൺസ്ഡ് ബൈ നീതി ആയോഗ്. ഡൽഹി ഇമർജസ് ടോപ് പെർഫോമർ ഇൻ അഡോപ്റ്റിംഗ് ഇലക്ട്രിക് മൊബിലിറ്റി ഫോളോഡ് ബൈ മഹാരാഷ്ട്ര ആൻഡ് കർണാടക. Saudi Arabia says it intercepted Houthi drone near Mecca, warns of measures against further attacks. Houthis deny targeting the city. And forecast of heavy rainfall over Haryana, Chandigarh, Punjab, Delhi and some parts of Northeast today. Union Finance Minister Nirmala Sitharaman has stressed that tax-related proposals to the government must keep the nation first over and above seeking rate reduction, exemption or concessions. She was speaking at the inaugural of 2 days conference on New Age Taxation organized by the International Tax Research and Analysis Foundation in Bengaluru today. The minister called upon the academics, researchers and think tanks to make independent tax policy research a regular part of public discourse that can be examined, challenged and improved.
2: The question should not only be what should my sector get in this year's budget, but the larger question should be what kind of a tax system should India have over the next 2 decades as we move towards Viksit Bharat 2047. That requires better tax policy research and wherever possible offers a workable alternative. For decades, reforms in India, especially tax reforms, have been incremental by design. However, when you look back and put the reform measures together by this government, our government, you would feel the scale, the direction and the speed of the reform express.
1: New Zealand's parliament has passed legislation to implement its free trade agreement with India, paving the way for significant reductions in tariffs and expanded trade between the two countries. The legislation was approved by

0: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി.
1: അവരുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 2 വർഷമായിട്ടുണ്ടാവും. പൂജയ്ക്ക് 1 വയസ്സ് തികഞ്ഞ ദിവസം എന്റെ കരുണമോളെ അവൻ അവന്റെ വീട്ടിലൊരു മുറിക്കുള്ളിലിട്ടടച്ച് ദേഹത്തും മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊന്നു.

ആ കുഞ്ഞിനെയും അവൻ തീയിലേക്ക് എറിഞ്ഞു. എന്നിട്ട് മുറി പുറത്തു നടച്ചിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പോലീസ് അവനെ കുറെ തിരഞ്ഞു, കിട്ടിയില്ല. പിന്നെ അവനെ ആരും കണ്ടിട്ടില്ല. ഞാൻ പൂജയും കൊണ്ട് ഇങ്ങോട്ടേക്ക് സ്ഥലം മാറ്റം വാങ്ങിപ്പോന്നു. പിന്നെ ഞാൻ അവനെ വീണ്ടും കാണുന്നത് അവൻ ഇവിടെ വന്നപ്പോഴാണ്. എന്റെ നശിച്ച മറവി കാരണം എനിക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ കാര്യങ്ങളൊന്നും പൂജയ്ക്കറിയില്ല. അവളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് അവളുടെ അച്ഛനും അമ്മയും അപകടത്തിൽ മരിച്ചു എന്നാണ്. ഇത്തരം ഒരു ദുരന്തമായിരുന്നു തന്റെ അമ്മയ്ക്ക്. അതിന് കാരണക്കാരൻ തന്റെ അച്ഛൻ തന്നെയായിരുന്നു എന്നറിഞ്ഞാ പിന്നെ ജീവിതത്തെക്കുറിച്ച് എന്ത് പ്രതീക്ഷയാണ് അവൾക്കുണ്ടാകുക? അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുമിച്ച് കൊടുത്ത്

0: എന്തിനാണ് അയാൾ മാഷിന്റെ മോളെ കൊന്നത്?
1: എനിക്കറിയില്ല.
0: അറിയാമെന്ന് മാഷിന്റെ ശബ്ദം തന്നെ പറയുന്നു. ഇത്രയും പറഞ്ഞില്ലേ, ഇതുകൂടി പറയൂ.
2: സാർ, അന്ന് പോലീസിനെ പോലും അറിയിക്കാതിരുന്നൊരു കാര്യമാണ്. 14 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിൻ്റെ ആഴങ്ങളിൽ കുഴിച്ചിട്ട് മൂടിയത് ഇപ്പോ നിങ്ങളുടെ സമക്ഷം പുറത്തെടുക്കുകയാണ്.

വരുമ്പോ നമുക്ക് മനസ്സിലാവും വേറാരും അറിയരുത് എന്ന്. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്, കരുണയെ കൊന്നിട്ട് രക്ഷപ്പെടുന്നതിന് മുമ്പ് എന്റെ പേരിൽ ഒരു കത്തെഴുതി വെച്ചിരുന്നു. ആ കത്തിന്റെ കാര്യം ഞാൻ പോലീസിനോട് പറഞ്ഞില്ല. കത്തിൽ പരസ്പര ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങളുടെ കൂട്ടത്തിൽ കരുണയെ കൊല്ലാനുള്ള കാരണം അവന്റെ കാരണം അവൻ എഴുതിയിരുന്നു. താന്തായിരുന്നു അവന്. അവൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്റെ മോൾ അവനിൽ നിന്നല്ല, മറ്റൊരാളിൽ നിന്നാണ് അത്ര ഗർഭിണിയായത്. അവനെ അവൾ ചതിച്ചു. പൂജമോൾ കരുണയുടെ പാപത്തിന്റെ കണിയാണ്. ഇക്കാര്യം കരുണ തന്നെയാണ് അവനോട് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ എഴുതിയിരുന്നു. അവനെ നോവിച്ചതിനുള്ള ശിക്ഷയാണ് കരുണയെ ഇത്രയും വേദനിപ്പിച്ച് കൊല്ലുന്നതെന്ന്. എന്റെ മോൾ ജീവനോടെ കത്തി എരിയുമ്പോഴാ അവൻ ആ കത്തെഴുതിയത്. കരുണയുടെ അലർച്ചകൾ ഇതാ കേക്കാം എന്ന് പോലും ആ കൊടും പാപി എഴുതിയിരുന്നു. ഈശ്വരാ.

0: ഒന്നും ഞാൻ വിശ്വസിച്ചില്ല സാർ. എൻ്റെ മകൾ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു.
1: ഒരു തുളസിയില പോലെ നിർമ്മലമായിരുന്നു അവൾ. പക്ഷേ ആ കത്തും അതിലെ ഉള്ളടക്കവും പുറത്തെറിഞ്ഞാൽ ലോകം മുഴുവൻ
0: വിശ്വസിക്കുമെന്ന് ഞാൻ ഭയന്നു. അവൻ്റെ ആരോപണങ്ങളുടെ കറ എൻ്റെ മരിച്ചുപോയ മകളുടെ ഓർമ്മകളെയും ജീവിച്ചു തുടങ്ങുന്ന എൻ്റെ പേരക്കുട്ടിയുടെ ഭാവിയെയും ബാധിക്കും
1: എന്നോർത്ത് ഞാൻ എല്ലാം ഒളിച്ചു വച്ചു ഈ നിമിഷം വരെ.
0: പിന്നീട് ഞാൻ അറിഞ്ഞു ആ ദുഷ്ടൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്ന്. അതിൻ്റെ ഭ്രാന്തിൽ ചെയ്തതായിരിക്കും ആ ക്രൂരത എന്നെനിക്ക് തോന്നി. അവൻ ഉദ്ദേശിച്ചതുപോലെ ഓജമോൾ മരിച്ചില്ല എന്ന സത്യം അവൻ ഒരിക്കലും ഒരു വിധത്തിലും അറിയരുത് എന്ന് ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. പക്ഷേ 14 വർഷങ്ങൾക്ക് ശേഷം അവളെക്കുറിച്ചുള്ള പത്രവാർത്തയിലൂടെ അവനത് അറിയുക തന്നെ ചെയ്തു. ആ മൃഗം.
2: സ്വാമി എന്ന പേരും പറഞ്ഞു വന്നിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ഒരു വിധത്തിലും മനസ്സിലായില്ലേ?
0: ഇല്ല സർ, വല്ലാതെ മാറിയിരുന്നു അവൻ. മേശയും താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി തിരിച്ചറിയാനാവാത്ത വിധം സംസാര രീതി പോലും അപ്പാടെ മാറിയിരുന്നു. 10-14 കഴിഞ്ഞില്ലേ സർ? അതുമല്ല, പൊതുവേ എനിക്ക് മുഖങ്ങൾ ഓർമ്മയെ നിൽക്കില്ല. അടുത്ത കുറെ കാലമായി.
2: പൂജയെ കൊല്ലാൻ വേണ്ടി മാത്രമാണോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അയാൾ വന്നത്?
0: അതെ, അതെന്റെ ഫലമായിരുന്നല്ലോ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ.
2: ഒടുവിൽ നിങ്ങൾ എങ്ങനെ അവന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു?
0: അമ്പലത്തിൽ മോഷണം നടന്ന ദിവസം അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയ ശേഷം ഞാൻ അവൻ്റെ ഡയറി കാണാനിടയായി. അതിലൂടെയാണ് ഞാൻ എല്ലാം മനസ്സിലാക്കിയത്.
2: മാഷേ, സ്വന്തം മകളെ കൊന്നവനാണ് അവനെന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നില്ല?
0: സർ, ഞാൻ പറഞ്ഞില്ലേ ഓജമോൾ പഴയതൊന്നും അറിയാതിരിക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞാൽ അത് കേസായാൽ പിന്നെ എല്ലാം പുറത്താകും. അതുകൊണ്ടാ
2: അതുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊല്ലാൻ തീരുമാനിച്ചത് അല്ലേ?
0: ഇല്ല, ഞാൻ അവനെ കൊന്നിട്ടില്ല.

0: പക്ഷേ ചെയ്തേനെ ഞാനത്. കാരണം മരിച്ച സമയത്ത് അവനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ.
1: പക്ഷെ ഇപ്പോ മനസ്സിൽ പകയേക്കാളേറെ അവനെ പറ്റിയുള്ള ഭയമായിരുന്നു. എന്റെ പൂജമോളയെ മറന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക്. ഞാൻ തീരുമാനിച്ചത് അവനെ കൊല്ലാനല്ല, മറിച്ച് അവന്റെ കാല് പിടിക്കാനാണ്. ഞങ്ങളെ വിട്ടു പോകാൻ, എന്റെ കുഞ്ഞിനെ ഇനിയും ദുഃഖിപ്പിക്കാതിരിക്കാൻ.
2: മാഷേ, കുട്ടിയെ കൊല്ലാൻ തീരുമാനിച്ച് വേഷവും മാറി വന്നവൻ അതിൽ നിന്ന് അങ്ങനെ അങ്ങ് പിന്മാറുമെന്ന് നിങ്ങൾ കരുതിയോ?
0: അവൻ വന്നിരിക്കുന്നത് പൂജയെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടെയാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല.
1: സർ, ഡയറിയിൽ അവന്റെ പേര് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതോടെ ഞാൻ തളർന്നുപോയി. കൂടുതൽ നോക്കാൻ എനിക്കായില്ല.
0: പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അവളെ എന്നിൽ നിന്നും തട്ടിയെടുക്കാനാണ് അവൻ വന്നിരിക്കുന്നതെന്നാണ്. മറിച്ച് അവളെ കൊല്ലാനാണ് അവന്റെ വരവെന്ന സംശയമെങ്കിലും തോന്നിയിരുന്നെങ്കിൽ നിശ്ചയമായും ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തുമായിരുന്നു. സത്യം, അവന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ഇന്നലെ രാത്രി മാത്രമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴേക്കും
2: അവനെ കൊല്ലുകയല്ലാതെ വേറെ മാർഗമില്ലാതായി. അയാൾ പുഴക്കരയിൽ വെച്ച് പൂജയെ കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ട നിങ്ങൾ ഓടിച്ചെന്ന് അയാളെ അടിച്ചു വീഴ്ത്തി. എന്നിട്ട് അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവന്റെ ദേഹം നിങ്ങൾ കത്തിച്ചു. ഇതല്ലേ ഇന്നലെ നടന്നത്?
0: അയ്യോ അല്ല, ഞാൻ ഓടി അവിടേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അവന്റെ ദേഹം കത്തുകയായിരുന്നു. ഞാനല്ല അത് ചെയ്തത്. എന്നെ വിശ്വസിക്ക്.
2: എന്റെ വിശ്വാസങ്ങൾക്കല്ല മിസ്റ്റർ നമ്പ്യാർ സ്ഥാനം. വസ്തുതകൾക്കാണ്, തെളിവുകൾക്കാണ്, മൊഴികൾക്കാണ്. സാഹചര്യ തെളിവുകൾ നിങ്ങൾക്കെതിരാണ്. മകളെ കൊന്നവനോടുള്ള പക അവനെ കൊല്ലാൻ മതിയായ കാരണമാണ്. ഇതൊന്നു മതി നിങ്ങളെ സംശയിക്കാൻ. പിന്നെ പ്രകാശന്റെ മൊഴി എന്തിന്? നിങ്ങളുടെ മൊഴി തന്നെ നിങ്ങൾക്കെതിരാണ്. ക്ഷമിക്കണം മാഷേ, നിങ്ങൾക്ക് എന്റെ കൂടെ വരേണ്ടി വരും.
0: നിങ്ങൾ ഈ വയസ്സുകാലത്ത് എന്നെ കൊലപാതകയാക്കിയാണോ? അരുതേ, എന്റെ കുഞ്ഞ് പാവം, ഒന്നും അറിയാതെ അകത്ത് കിടന്ന് ഉറക്കവാ. അവളുടെ ജീവിതം നശിപ്പിക്കരുത്. ഞാൻ സാറിന്റെ കാല് പിടിക്കാം.
2: എന്താ മാഷ ഇത്? ഇത്രയും പ്രായമുള്ള നിങ്ങൾ എന്റെ കാല് പിടിക്കാനോ? ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യണ്ടേ? നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേസ് ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കില്ല. അന്വേഷണം ഇനിയും തുടരും. തൽക്കാലം സംശയത്തിന്റെ നിഴൽ നിങ്ങളുടെ മേലാണ്. അതിപ്പോഴത്തെ സാഹചര്യം. നിങ്ങളല്ല കൊന്നതെങ്കിൽ അതും ഞാൻ തെളിയിക്കും. പേടിക്കണ്ട, ഇപ്പോൾ നിങ്ങളെ സംശയിക്കാൻ മതിയായ കാരണങ്ങളുണ്ട്. തൽക്കാലം നിങ്ങൾ മാത്രം ഞങ്ങളുടെ കൂടെ വരിക. മോളെ സ്റ്റേഷനിലേക്ക് വരുത്താതിരിക്കാൻ നമുക്ക് നോക്കാം.
0: എന്നെ എന്നെ ഈ രാത്രി തന്നെ കൊണ്ടുപോവുകയാണോ നിങ്ങൾ?
2: അതെ, മാഷ് വന്നു.

0: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 19 ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും നരേന്ദ്രൻ മാഷ്, പി കെ രവി, എസ് ഐ ജയരാജ്, മനോജ് പിള്ള. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ, വി എൻ ദീപ. ഈ തുടർനാടകത്തിന്റെ 20 ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495565321, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ഇന്നത്തെ ഗാനോപഹാരത്തിൽ ആദ്യ ഗാനം രാവണപ്രഭു എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം പാടിയത് പി ജയചന്ദ്രനും ചിത്രയും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ ഈണം.

ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. ഗാനോപഹാരം തുടരുന്നു. അഗ്നിദേവൻ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം ചിത്ര പാടിയത് ചിത്രം കമലതളം. കൈതപ്രത്തിന്റെ വരികൾ രവീന്ദ്രന്റെ സംഗീതം.

കാവാലും നാരായണ പണിക്കരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് ചിത്രയും മോഹൻലാലും പാടിയ ഗാനം ഇതാ. ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ഹരിഹരനും സുജാതയും പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന ഗാനം ചിത്രം ഇന്ദ്രപ്രസ്ഥം. ഈ ഗാനം പാടിയത് എൻ ജി ശ്രീകുമാറും ചിത്രയും.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ആകാശവാണി. മയക്കുമരുന്നിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
1: നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം, ഞാൻ മോഹൻ കുമാറാണ്, ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ട്രിവാൻഡ്രത്തിൽ നിന്ന്. ഓക്കെ, ചോദിച്ചോളൂ ജഹാംഗീറിനോട്.
2: സാറേ, ഇത് നമ്മുടെ പേപ്പറിലൊക്കെ പലരും പിടിക്കുന്നതായി കാണുന്നുണ്ട്, ഒരുപാട് മയക്കുമരുന്ന് കേസൊക്കെ. പക്ഷെ അവർക്ക് കിട്ടുന്ന ശിക്ഷയെ കുറിച്ചിട്ടൊന്നും കാണാറില്ല. അവർക്ക് കിട്ടുന്ന ശിക്ഷ കിട്ടുന്നുണ്ടോ എന്നുള്ള അറിയില്ല. അത് ശരിക്കും പബ്ലിക്കിനോട് പത്രങ്ങൾ ചെയ്യുന്നൊരു അനീതിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും.
3: പക്ഷെ അത് സ്വാഭാവികമായും നിങ്ങൾ കാണുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പം നമുക്കറിയാം, ഒരു പോക്സോ കേസിൽ ഒരു പ്രതിയെ ശിക്ഷിച്ചാൽ അത് അപ്പോൾ തന്നെ പത്രത്തിൽ വരും. നമുക്കറിയാം 20 കൊല്ലം 40 കൊല്ലം 60 കൊല്ലമൊക്കെയാണ് ശിക്ഷ വരുന്നത്. പക്ഷേ ഇവിടെയും നമ്മുടെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് ഒരു 3 കൊല്ലത്തിനകത്തുള്ള ശിക്ഷകളാണെങ്കിൽ സ്വാഭാവികമായും പത്രക്കാരത് കൊടുക്കാറില്ല. അതിന് അങ്ങനെയല്ല, ഇതിനകത്ത് ക്വാണ്ടിറ്റിയും ഞാൻ പറഞ്ഞല്ലോ, ക്വാളിറ്റിയും കൈ പിടിക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയും അതിൻ്റെ ക്വാളിറ്റിയും അനുസരിച്ചാണ് ഇതിനകത്ത് ശിക്ഷ വരുന്നത്. ഇപ്പം 0.2 ഗ്രാം സാധനം പിടിച്ചാൽ അതിന് അപ്പോൾ ഇത് മെഷർ ചെയ്യാനുള്ള ഒരിതുണ്ട്. അപ്പോൾ അത് മെഷർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അത് അപ്പോൾ അത് അതിനനുസരിച്ചാകുമ്പം 3 കൊല്ലവും ചിലപ്പോൾ 1000 രൂപ പിഴയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ വന്നാൽ പോലും അതിനകത്ത് എന്ത് കിട്ടും? ഇപ്പം നമുക്ക് തന്നെ അറിയാം, സ്വാഭാവികമായും 3 കൊല്ലത്തിന് താഴെയാണെങ്കിൽ അപ്പോൾ തന്നെ വീണ്ടും ജാമ്യത്തിൽ വിടുകയാണ്, പിടിച്ച ഉടനെ ജയിലിൽ ഇടുന്നില്ല. കാര്യം അവർക്ക് അപ്പീൽ പോകാനുള്ളൊരു പ്രൊവിഷനുണ്ട്. എന്നാൽ 10 കൊല്ലം 20 കൊല്ലമൊക്കെ ഉണ്ട് ശിക്ഷ. അതുപോലെ തന്നെ 5 ലക്ഷം 10 ലക്ഷം രൂപ ഉണ്ട് സാധനങ്ങൾ അവർ അതിൽ നിന്ന് കിട്ടിയ സാധനങ്ങളും അത് കൊണ്ടുണ്ടാക്കി കഴിഞ്ഞ 8 കൊല്ലമായി അല്ലെങ്കിൽ 6 കൊല്ലമായി, അതായത് അറസ്റ്റ് ചെയ്തതിന് തൊട്ട് മുന്നിൽ 6 കൊല്ലമായി ഇവരുടെ കാര്യങ്ങൾ നിരീക്ഷിക്കും. ആ 6 കൊല്ലത്തിനകത്ത് അവരുടെ വീടിൽ പുതിയ ആഡംബര വീട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ വാഹനം മേടിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും നിർമ്മിതികളുണ്ടെങ്കിൽ അത് ഇയാൾ ഇതിൽ നിന്നുണ്ടാക്കിയതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനടി അത് സീസ് ചെയ്യാം. പിന്നീട് അവർക്ക്
2: അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോന്നാണ് എനിക്കറിയാൻ. പലപ്പോഴും രഹസ്യ വിവരത്തെ തുടർന്ന് പിടിക്കുന്ന കാണുന്നത്. ഈ രഹസ്യ വിവരം എന്ന് പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ തന്നെ പിടിപ്പിക്കുന്ന പോലെ തോന്നി എനിക്ക്.
3: അപ്പൊ ഇത് നിയമം പറയുന്നത് അങ്ങനെയാണ്, മനസ്സിലായില്ലേ? നമ്മളിപ്പോ സിനിമയിൽ പറയുന്നത് ദി ലോ സേസ് സോ. തീർച്ചയായിട്ടും അത് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഭാഗത്ത് ഇപ്പൊ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണല്ലോ. അപ്പൊ ഈ പലർക്കും പലതും നിങ്ങൾ പറയുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കാരണം ഇതാണ്: ആ പിടിച്ച സാധനങ്ങളുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നു, അതുപോലെ പിടിച്ച സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നു. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അതിനകത്ത് ബെയിലബിൾ ഒഫൻസിനകത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ട്രയൽ സാധാരണ രീതിയിൽ 6 മാസം മുതൽ 6 കൊല്ലം വരെയും ട്രയൽ നടക്കും. സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഇപ്പോൾ ഒരു സാധനം എടുത്തു, ആ സാധനം ഇത് ചെയ്തു, പിന്നെ അതിനകത്ത് കോടതിയിലൊക്കെ വരുമ്പം ചിലത് വേപ്പറൈസ് ചെയ്തു പോകും. ഒരു തുള്ളി പോലും അതിനകത്ത് ഇദ്ദേഹത്തിൽ നിന്ന് പിടിച്ചതാണെന്ന് കണ്ടെടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ചില കുഴപ്പങ്ങളുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ എടുക്കുന്ന

0: സാധനം അവസാനം കൂവമാവെന്നോ അല്ലെങ്കിൽ വേറെ ഗോതമ്പമാവെന്നോ പറഞ്ഞ് അവസാനം കോടതികളിൽ എത്തുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇപ്പം ഇതിനകത്ത് പോലീസ് മാത്രമല്ല, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒരേപോലെ റോളുണ്ട്.
1: ഞാൻ സന്തോഷം സാറേതായാലും ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞതിൽ വളരെ സന്തോഷം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ
2: ഓക്കെ, വിളിച്ചത് സന്തോഷം മോഹൻകുമാർ. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് ഈ പല കേസുകളും നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ശിക്ഷ എത്രത്തോളം എത്ര പേരെ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിനൊരു കണക്കോ അല്ലെങ്കിൽ അതിനൊരു ഫോളോ അപ്പ് ആക്ഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ്.
0: അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരിത് സോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകും. ഒരു കുറ്റകൃത്യം വന്നാൽ അതിനകത്ത് സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഒരു റോൾ അതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തുന്നതിന് വേണ്ടി പോകുമ്പോഴാണ് ഇതിനകത്ത് പ്രതി ചിലപ്പോൾ അബ്സ്കോണ്ടിങ് ആയിരിക്കും. ആരുടെയെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ബൈക്ക് എടുത്തു, മറ്റെന്തെങ്കിലുമൊക്കെ എടുത്തു, പക്ഷേ അതിൻ്റെ RC ഓണറെ തേടി പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച ആളിനെ കിട്ടുന്നില്ല. അവനിത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിൻ്റെ സോഴ്സ് തേടി പോകുമ്പോഴാണ് നാഷണലും ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ പോലീസിനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും പരിമിതികളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്.
2: അതെ അതെ, അതാ ഈ നിയമം ഇപ്പം കൂടുതൽ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് കൂടുതൽ ശക്തിപ്പെടുത്താൻ എന്തെല്ലാം, ഒരുപക്ഷെ താങ്കൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ളത്,
0: അതെ അതെ,
2: എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുപക്ഷെ
0: ഈ ലഹരി മാഫിയെ കൂടുതൽ ഫലപ്രദമായി ചെറുക്കാൻ ഇതിനകത്ത് പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാർ തലത്തിൽ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ തന്നെ, ഇപ്പം നേരത്തെ അജിത് കുമാർ സാറ് ഇതിൻ്റെ ഒരു ഇതായിരുന്നു, അദ്ദേഹം തന്നെ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ വേറെയും പലരും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വന്ന് പറയുന്നത് സംസ്ഥാനത്ത് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പ്രവർത്തനക്ഷമമാകണം. തമിഴ്നാട്ടിൽ അത് വളരെ ഫലപ്രദമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കേരളത്തിലും. അപ്പോൾ ഇപ്പോൾ ഈ ഓപ്പറേഷൻ
2: സംസ്ഥാനത്ത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പ്രവർത്തനം നടക്കുന്നില്ലേ?
0: നടക്കുന്നുണ്ട്. അത് ഇപ്പോഴാണ് അതിന് കൂടുതൽ ഇതായത്. നേരത്തെ അതിനകത്ത് നാമം മാത്രമായേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നപ്പോൾ നടപടികൾ എടുക്കണമല്ലോ, അതിനുവേണ്ടിയുള്ള ഇതുമായിട്ട് വന്നു. പിന്നെ അതിനകത്ത് പറ്റുന്നത് നിലവിൽ ലഹരി മരുന്ന് കേസുകൾ പിടികൂടുന്ന എക്സൈസ് പോലീസ് വിഭാഗങ്ങൾക്ക് മറ്റ് ജോലികളുടെ തിരക്ക് കാരണം സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഫലപ്രദമായി ഇത് നേരിടുന്നതിനുള്ള വാഹനത്തിൻ്റെ ഒരു ഇതുണ്ട്, കുറവുണ്ട്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കുറവുണ്ട്.
2: അതൊരു പ്രത്യേക വിങ് ആയിട്ട് പ്രവർത്തിക്കാനുള്ളൊരു സൗകര്യം
0: കൊടുക്കണം അഡീഷണലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ. എങ്കിലും ഫലപ്രദമായിട്ട് നമുക്ക് കാര്യം ചെയ്യാൻ പറ്റും. പിടിച്ച് 24 മണിക്കൂറിനകത്ത് കോടതിയിൽ ഹാജരാക്കാൻ പറ്റും. ഇപ്പോൾ അവർക്ക് 72 മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള ഇതുണ്ട്. ആ സമയത്ത് തന്നെ പല തിരിമറികളും നടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്തൊരു സംവിധാനം പുതുതായിട്ടുണ്ടാവണം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഈ ഡിസ്ട്രിക്ട് ആൻറ്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ്, അതായത് നമ്മൾ നേരത്തെ നമ്മൾ പറയുമല്ലോ ഈ ഡാൻസ് ഓഫ്, ലഹരി മരുന്ന് അന്വേഷണം മാത്രമായി ചുമതല നൽകണം. ഇപ്പോൾ അതല്ല, അവർക്ക് വേറെയും പരിപാടികളുണ്ട്. മറ്റേ അപ്പോൾ അവർക്ക് പ്രത്യേകം അവരുടേതായ ആ രീതിയിലുള്ള ചുമതല നൽകിയാൽ ഫലപ്രദമായി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊരു നിർദ്ദേശമുണ്ട്, റേഞ്ച് തലത്തിലുള്ള ലഹരി കേസുകളുടെ അവലോകനത്തിന് ഈ റാൻസ് ഓഫ് ഉണ്ടെങ്കിലും ആളുകൾ തീരെ കുറവായതിനാൽ അത് ഫലപ്രദമായി നടക്കുന്നില്ല. അത് ഉദ്യോഗസ്ഥന്മാർ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു ജില്ലയിൽ തന്നെ, ഇപ്പം തന്നെ ഇപ്പം പലരുമൊക്കെ, ഇപ്പം നമ്മുടെ 14 ജില്ലകളുണ്ട്, ഇനി അത് 17, 18 ജില്ലകളാക്കി മാറ്റണമെന്ന് പലരുമൊക്കെ മറവിളി കൂട്ടുന്നുണ്ട്, മുഖ്യമന്ത്രി തന്നെ അതിന് പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ജില്ലകളിൽ തന്നെ ചില ജില്ലകളിൽ 2 RDOമാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരും ആണല്ലോ, അപ്പോൾ അവർക്കും കൂടിയൊക്കെ ഇത് ചുമതല കൊടുത്തുകൊണ്ട് ഫലപ്രദമായി അതാത് സ്ഥലങ്ങളിൽ തന്നെ നേരിടുന്നതിനുള്ള പ്രത്യേക സംവിധാനമുണ്ടായാൽ നമുക്ക് ഏറെക്കുറെ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബാലനീതി നിയമവും അതുപോലെ ഈ സീനിയർ സിറ്റിസൻസിനെ കൈകാര്യം ചെയ്യുന്നതും, അതിനും പ്രത്യേകമായ ചില ഇത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ആ ഒരു ഇത്, പിന്നെ ഈ സൂര്യോദയത്തിന് ശേഷവും സൂര്യാസ്തമയത്തിന് മുമ്പും ഒരു രീതിയും ഈ മയക്കുമരുന്ന് കേസുകളുടെ കൈകാര്യം ചെയ്യുന്നത് സൂര്യാസ്തമയത്തിന് ശേഷം അടുത്ത സൂര്യോദയത്തിനകത്ത് രാത്രിയിൽ പിടിക്കുന്ന കേസുകൾ, അതിനും പല വിഭിന്നമായിട്ടാണ് നടപടിക്രമങ്ങൾ.
2: അതെന്താണ് അതിൻ്റെ പ്രധാന വ്യത്യാസം? എന്തുവാണ്
0: പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്? അങ്ങനെ രാത്രികാലങ്ങളിൽ ഒരു വീട്ടിൽ പോയി പെട്ടെന്ന് സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി വേണം. പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പം രാത്രി സന്ധ്യയ്ക്ക് 6 മണി കഴിഞ്ഞും വെളുപ്പാൻ രാവിലെ 4 മണിക്ക് മുമ്പും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ വിളിച്ചുണർത്തി അവിടെ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനകത്ത് വാറണ്ടോട് കൂടിയേ പോകാൻ പറ്റത്തുള്ളൂ. അതൊന്നുണ്ട്. അപ്പം അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സാധനം പെട്ടെന്ന് പിടിച്ചെടുക്കണം. പ്രതി ഒളിവിലിരിക്കുകയാണെങ്കിൽ അയാളെ പോയി തപ്പണം. അപ്പോൾ ഈ കാര്യങ്ങളിൽ പോലീസിന് വ്യക്തമായ നിർദ്ദേശത്തോടു കൂടി എക്സൈസ് ഓഫീസർമാർക്ക് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ, അപ്പോൾ ഒരു സംയുക്തമായ ഒരു ഓപ്പറേഷനിലൂടെ അത്തരം ആൾക്കാരെ ഏത് സമയത്തും പിടിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള അനുമതി കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് ഫലപ്രദമായി നേരിടാൻ പറ്റൂ. ചിലപ്പോൾ ഈ ബന്ധപ്പെട്ട ഒരു കീഴുദ്യോഗസ്ഥന് മേലുദ്യോഗസ്ഥൻ്റെ അനുമതിയില്ലാതെ പോകാൻ പറ്റാത്തത് കൊണ്ട് സമയം താമസിക്കും. അപ്പോൾ അവിടെ പ്രതി രക്ഷപ്പെടും. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അതാണ് ഏറ്റവും ഫലപ്രദമായി ചെയ്യേണ്ടത്.
2: ഈ ഇപ്പം ഈ കുട്ടികളെ ഒക്കെ ഈ കേസിൽ പെട്ടുകഴിഞ്ഞാൽ അവർക്കുള്ള ചില റിലാക്സേഷൻ ഇപ്പം താങ്കൾ സൂചിപ്പിക്കുന്നുണ്ട്, ബാലനീതി നിയമം പോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ഏത് രീതിയിലാണ് ഇതിനകത്ത് ബാധകമാവുന്നത്?
0: ഇപ്പം നമുക്ക് ബാലനീതി നിയമത്തിൽ കുട്ടികളെ നമുക്ക് നിയമം ഒരു പ്രത്യേക പരിരക്ഷയിലാണ് കാണുന്നത്. കുട്ടികളെ ഇതിനകത്ത് പ്രതിയായി കഴിഞ്ഞാൽ ഉടനടി അവരുടെ രക്ഷിതാവിനെ അറിയിക്കണം. എന്നിട്ട് അവരുടെ കസ്റ്റഡിയിൽ നിന്ന് കുട്ടിയെ ഈ ബാലനീതി നിയമം പറയുന്ന ബാലഭവനിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോകണം. ഉദ്യോഗസ്ഥന്മാർ ഒരിക്കലും അവരുടെ വേഷം, ഔദ്യോഗിക വേഷത്തിൽ അവരെ നേരിടരുത്. അതും പറയുന്ന എന്താണ്, കുട്ടികൾ അത് കണ്ട് പേടിക്കുന്നു.
2: അവരുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നാലും ഇത് തന്നെയാണ്
0: ബാധകമാകുന്നത്. പിന്നെ അതിനകത്ത് വേറെ കാര്യങ്ങൾ, പിന്നെ അവർ പോലീസ് ഇപ്പോൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിൽ കൂടുതലായതുകൊണ്ട് അത് മറ്റു രീതിയിൽ വരുന്നത് കൊണ്ട് ഞങ്ങളത് അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു. അതിനകത്തൊരു എക്സെപ്ഷൻ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ കുട്ടികളുടെ കയ്യിലൊന്നും ഇത്രയും കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റി അവർ കൊടുക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ ഒരു ഇതുണ്ട്. പിന്നെ ഇത് പെൺകുട്ടികളാണെങ്കിൽ വനിതാ പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ മാത്രമേ അവരെ കസ്റ്റഡി എടുക്കാവുന്നുണ്ട്. അതുപോലെ പിന്നെ അവരെ ഈ അസമയത്ത്, അതായത് സൂര്യാസ്തമയത്തിന് ശേഷം അവരെ കസ്റ്റഡി എടുക്കാൻ പാടില്ല. ഇങ്ങനെ കുറേ നിബന്ധനകൾ നമ്മുടെ സാധാരണ പഴയ IPCയിലും PNSയിലും ഉള്ളതുപോലെ തന്നെ ഇതിനകത്തുമുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഈ കുട്ടിയെ ഇതിന് ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഒരു മറയായി നിൽക്കുക.
2: അതുപോലെ തന്നെയാണെങ്കിലും സീനിയർ സിറ്റിസൺ
0: ആൾക്കാരുടെ
2: ഇത് കൂടാതെ ഈ ഒരു ജനകീയ പങ്കാളിത്തം, ഇപ്പോൾ ഒരുപക്ഷെ താങ്കൾ നമ്മൾ തന്നെ ഇപ്പം സംസാരിച്ച കൂട്ടത്തിൽ മനസ്സിലാവുന്നത് പോലീസിന് അവരുടേതായിട്ടുള്ള ജോലികൾ വളരെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിൻ്റെ കൂട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കേസുകളും കൂടി അവർ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഡിലേയും കാര്യങ്ങളും അതിനകത്ത് അവർക്ക് സമയം ചെലവഴിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്.
0: ഇപ്പം നമ്മുടെ ഇതിൽ നേരത്തെ SHO-മാരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് സ്റ്റേഷൻ്റെ, ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറുടെ, ഇപ്പം അത് മാറി സബ് ഇൻസ്പെക്ടറുടെ പഴയ നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. അവരിപ്പോൾ താഴേക്കിറങ്ങിയിട്ട് അവരുടെ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലുള്ള മറ്റു സന്നദ്ധ സംഘടനകൾ, അവരുടെ മീറ്റിംഗ്, ഇപ്പം മുഖ്യ ആഭ്യന്തരമന്ത്രിയുടെ സ്ട്രിക്റ്റ് നിർദ്ദേശം തന്നെയുണ്ട്. അതായത് ഈ വെളിയിൽ നിന്ന് വന്ന് പാർക്കുന്ന തൊഴിലാളികൾ, അവർ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങൾ, അതൊക്കെ ഇതിൻ്റെ ഒരു ഹബ്ബാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ സംവിധാനവും ഈ അവിടുത്തെ കൗൺസിലർമാരുണ്ടെങ്കിൽ, പഞ്ചായത്ത് മെമ്പർമാരുണ്ടെങ്കിൽ, അവർ അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ജനകീയ പോലീസ് കൂട്ടായ്മ 15 ദിവസത്തിലൊരിക്കൽ അതാത് സ്റ്റേഷനുകൾ വിളിച്ചുകൂട്ടി ഏതൊക്കെ തരത്തിലാണ് എന്നുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവണം. എപ്പോഴും പെട്രോളിംഗ് ഉണ്ടാവണം. അവർ ആര് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും ഉടനടി സ്പോട്ടിൽ പോയി അത് അന്വേഷിക്കണം. ഇതൊക്കെ പ്രത്യേക നിർദ്ദേശം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ഇപ്പം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പ്രാദേശിക സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് വണ്ടികൾ വരാറുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ അസമയത്ത് ആരെങ്കിലും ഇതിനകത്ത് യാത്ര ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൻ്റെ പരിസരത്ത് വണ്ടി അനാഥമായി ഇരിക്കുന്നത് ശ്രദ്ധിച്ചാലോ ഒക്കെ ഞങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ചെറുകിട കച്ചവടക്കാരുണ്ടല്ലോ, ഈ അവർ ഈ പാൻ പരാഗ് പോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ വിൽക്കുന്ന കടകളുണ്ടെങ്കിൽ, സ്കൂളിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ചെറിയ കടകളുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ തന്നെ നേരിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പോലീസ് സംവിധാനം വളരെ
2: ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാർ.
2: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ ശശിധരൻ.
2: ചോദിച്ചോളൂ, എന്താണ് സംസാരിക്കാനുള്ളത്?
3: ഇപ്പോ വളരെയേറെ ആൾക്കാരെ ഈ കാര്യത്തില് ജനങ്ങളെ പോലീസ് സെർച്ച് ചെയ്യുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് വളരെയേറെ സന്തോഷമുണ്ട്. പക്ഷെ മറ്റു ഒരു കാര്യം കൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സാർ,
0: പറയൂ, ചോദിക്കൂ
3: സാർ, കേൾക്കാമോ? അത് നമ്മുടെ ഈ ഇപ്പൊ ഈ നമ്മളെ മയക്കുമരുന്നിനേക്കാളും പുകയില ഉൽപ്പന്നങ്ങളിൽ എല്ലായിടത്തും നിരന്ന് കഴിഞ്ഞു കഴിഞ്ഞു അവർക്ക് അതിലൂടെയാണ് ഈ ജനങ്ങൾ ഈ നാർക്കോട്ടിക്കിലോട്ട് മാറുന്നത്. ആദ്യം പുകയില ഉൽപ്പന്നം ഒന്ന് ബാൻ ചെയ്യാനുള്ള സംവിധാനം സർക്കാർ നടപടിയിൽ ഉണ്ടായാൽ വളരെയേറെ ഗുണകരമായിരിക്കും. ആദ്യം സിഗരറ്റായാലും പാൻ പരാഗ് ആയാലും പാൻ മസാലയിലൂടെയാണ് ഈ പുകയില പുകയിലുൾപ്പെടെ അതെയാണ് ജനങ്ങൾ ആദ്യമായി കൈകാര്യം ചെയ്ത് തുടങ്ങുന്നത്. കുട്ടികളായാലും സിഗരറ്റല്ലോ മേടിച്ചതൊക്കെ തുടക്കം. അതൊന്ന് ഒഴിവാക്കി കിട്ടുവാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സാറിന്റെ ഒരു നിർദ്ദേശം കൊടുത്താൽ അതാണ് ഏറ്റവും നല്ല ഫലപ്രദമാകുന്നത്. ഇത്രയേറെ ലക്ഷക്കണക്കിന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു ഏർപ്പാടാണ്.
0: എന്തായാലും താങ്കളുടെ ഈ ചോദ്യം സർക്കാർ ഉൾപ്പെടെയുള്ള പ്രതിനിധികളും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട്. കാര്യം നമുക്കറിയാമല്ലോ, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുള്ള ലേബലിലൂടെയാണ് ആ സാധനം വിൽക്കുന്നത്. അതുപോലെ തന്നെ ചാരായ നിരോധനം വന്ന നമ്മുടെ സ്റ്റേറ്റാണ്. പിന്നീട് ഇവിടെ ആൽക്കഹോളുണ്ട്. ഇപ്പോൾ ദിനം പ്രതി ഇതിനകത്ത് ലക്ഷക്കണക്കിന്, ഇപ്പോൾ ഈ ഓണത്തിന് തന്നെ എത്ര കോടി രൂപയുടെ വരുമാനമാണ് ഇതുവഴി കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഉള്ളപ്പോൾ ഗവൺമെൻറ്റാണ്, ഇതൊരു പോളിസി മാറ്ററാണ്. അതിനകത്ത് ഇപ്പം നമ്മൾ ആകാശവാണിയിലൂടെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിനകത്ത് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം പറയാം. പോളിസി, ഗവൺമെൻറ്റിൻ്റെ പോളിസി മാറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നത്
3: കേട്ടിട്ടുണ്ട്. നമ്മളെ വളരെയധികം, ഞാൻ ഈ വളരെ ലളിതമായ കാര്യമാണ്, അത് ആ കാര്യമാണ് ഈ കുറ്റങ്ങൾ വരെ അതിലാണ് തുടക്കം തുടങ്ങുന്നത്.
0: അത് തന്നെ ഈ പുകയില, നിങ്ങൾ ഈ പറയുന്ന പുകയിലയും ഇതിനകത്ത് നർക്കോട്ടിക് ഈ ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നതിനകത്ത് വരുന്ന സാധനമാണ്, മനസ്സിലായില്ലേ?
3: അതെ.
0: ആ ഇപ്പൊ നമ്മള് ഈ വെറ്റില മുറുക്കിന് ഉപയോഗിക്കുന്ന വേറൊരു സാധനം ഉണ്ടല്ലോ, പുകയില. ആ സാധനം ഉൾപ്പെടെ എല്ലാം അതിനകത്ത്, അത് വാറ്റിയാണല്ലോ ഇതിനകത്ത് വേറൊരു തരത്തിലുള്ള കഞ്ചാവ് ഉണ്ടാക്കുന്നത്. അത് തന്നെ. അപ്പൊ അതിന്റെ മൂല വസ്തു എന്ന് പറയുന്നത് ഈ പുകയിലയാണ്. അപ്പൊ പുകയിലയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ NDPS പരിധിക്കകത്ത് വരുന്നതാണ്. അത് വിൽപ്പന നടത്തുന്നതും തെറ്റാണ്.
3: അതിനൊന്ന് വാണിംഗ് കൊടുത്താൽ മതി. തൽക്കാലം വാണിംഗ് കൊടുത്താൽ അവരെ നിരോധിക്കാം. അപ്പൊ ചെറിയ കൊച്ചു കച്ചവടക്കാരുണ്ട്, വലിയ പേരും ഉണ്ട്. അവർ രഹസ്യമായിട്ട് വെച്ച് പാൻപരാഗൊക്കെ വിൽക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിൽ.
0: അല്ല, ഇതിനകത്ത് ഞാനൊരു ഇതിനകത്ത് മറ്റൊരു ഉദാഹരണം, സൗദി അറേബ്യയിൽ ഒരു കുറ്റം ചെയ്താൽ തലവെട്ടിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കുറ്റം നടക്കാതിരിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എത്രത്തോളം നിയമം കൊണ്ട് നമുക്ക് കാർക്കശ്യമാകുമോ അത്രത്തോളം തന്നെ അത് വീണ്ടും വരാനുള്ള സാധ്യതയും കൂടുകയാണ്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബോധവാന്മാരാകുക, മറ്റുള്ളവരെ ബോധവാന്മാരാക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഉപയോഗിക്കാതിരുന്നാ പോരെ?
2: അതിനുള്ള സാഹചര്യങ്ങളും ഒഴിവാക്കുക.
3: ഉപയോഗിക്കേ പറ്റുമെന്നുള്ള ചിന്തയിലുള്ള അവരാണ് ഇവർക്ക് ആരെങ്കിലും തടസ്സപ്പെടുത്തി അവർക്കെതിരെ അവര് പ്രകോപനം അടിച്ചുപിടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അത്ര പേടിയാണ് ജനങ്ങൾക്ക്, കാരണം അവർക്ക് എന്തും ഉണ്ടായിട്ടും പോലെയാണ് ചെയ്യുന്നത്. അത് ഒരു ഗ്യാങ് പിള്ളേരുണ്ട്.
0: അതെ അതെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ചോദ്യം വളരെ ഇതാണ്, സുവ്യക്തമാണ്. അത് കേൾക്കുന്ന അധികാരികൾ തീർച്ചയായിട്ടും നടപടികൾ എടുക്കട്ടെ. നമുക്ക്
2: ശശിധരൻജി വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നമ്മുടെ സ്കൂളുകൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ സമീപത്തായിട്ട് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്.
0: ഇപ്പോൾ ഒരു പുകയില ഉൽപ്പന്നങ്ങളോ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളോ ഈ കടയിൽ വിൽപ്പനയ്ക്കില്ല എന്ന ബോർഡ് വരെ പോലീസ് ഇപ്പോൾ വിപ്പിക്കുന്നുണ്ട്
2: ഈ സ്കൂളുകളുടെയൊക്കെ പരിസരത്ത്.
0: അതെ, പുകയില ഉൽപ്പന്നങ്ങളോ അതുപോലുള്ള എന്ന് വിചാരിച്ചിട്ട് അവിടെ വിൽപ്പന ഇല്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറവിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ വരുന്ന ആൾക്കാർ ആ പരിസരത്ത് അല്ലെങ്കിൽ ആ കടയിൽ വേറെ എന്തെങ്കിലും സാധനം മേടിക്കാൻ വരുന്നവരാണെങ്കിൽ അതൊക്കെ കൊടുത്ത് വിട്ടതിന് ശേഷമാണ് ഈ സാധനം രഹസ്യമായിട്ട് എടുത്തു കൊടുക്കുന്നത്.
2: അതെ അതെ. അതിലെ ഒരു നമുക്ക് അവിടെ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരെ

0: ഇതിനകത്ത് ഉപദ്രവിക്കുമെന്നുള്ളത് കൊണ്ട് ആരും എന്ത് ചെയ്യാറില്ല, പ്രതിഷേധിക്കാറില്ല, പ്രതികരിക്കാറില്ല. ആ പ്രതികരണ ശേഷി കുറയുന്ന ഒരു സമൂഹത്തിലാണ്
1: ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായിട്ട്
0: നടക്കുന്നത്.
1: നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാറ്റിങ്ങളിൽ നിന്നും ശാന്ത ശ്രീകുമാറാണ്.
1: ആ, ചോദിച്ചോളൂ, എന്താണ് പറയാൻ?
2: ഞാനിത് ആദ്യം മുതലേ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സാറിപ്പോ സൗദി അറേബ്യയിലെ കാര്യം, ദുബായിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ സാറിനെ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചതാണ്.
0: തീർച്ചയായിട്ടും.
2: നമ്മളെ നാട്ടില് മയക്കുമരുന്നിന്റെ കേന്ദ്രമായി ഇപ്പൊ കേരളം എന്ന് പറഞ്ഞ ഇപ്പം മയക്കുമരുന്നാണ്. നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും കൈയും കാലും വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഗൾഫിലൊക്കെ പിടിച്ചു കഴിഞ്ഞാല് അവരതിനുള്ള ശിക്ഷ അപ്പോഴേ കൊടുക്കും. സാറ് ചോദിക്കും അവിടെ ഇതൊന്നും ചെയ്യുന്നില്ലേ ഇല്ലെന്ന് ചോദിക്കും. ഉണ്ട്, ഞാൻ മറ്റാളുടെ പേര് പറയുന്നില്ല, സാറ് അത് ഊഹിച്ചിട്ടുണ്ടാകും. അത് അവര് വരെ ഇപ്പൊ പഠിച്ച് പാറ്റാനും കുടിക്കാനും എല്ലാം പഠിച്ചിട്ടുള്ളവരുണ്ട് അവിടെ ഉള്ളവര്. ഞാൻ ഇത് പറയുന്നില്ല, അത് പറയുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പൊ സാറിന്റെ അടുത്ത് ഒരു ചോദ്യം, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിത് ഫ്രീ എന്നുള്ള നിലയ്ക്ക് ചോദിക്കുന്നതാണ്. എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നാട്ടില് എന്ത് കൃത്യങ്ങൾ ചെയ്തിരുന്നാലും അവർ പിടിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരാളെ കണ്ടുപിടിച്ചു, അവര് അറസ്റ്റ് ചെയ്തു, ഓ ഇത്ര മില്യൺ പിടിച്ചു, അല്ലെങ്കിൽ ഇത്ര കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു, അല്ലെങ്കിൽ കഞ്ചാവ് പിടിച്ചു, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ പിടിച്ചു, ഇതെല്ലാം പിടിച്ചെന്ന് മാത്രമേ നമുക്ക് റിപ്പോർട്ട് വരുന്നുള്ളൂ. പക്ഷെ ഈ സാധനങ്ങൾ പിടിച്ചിട്ട് ഇവർ എന്താണ് ചെയ്യുന്നെന്നുള്ളത് ജനങ്ങളെ കാണിക്കാത്തെന്താ? എന്തുകൊണ്ട് കാണിക്കുന്നില്ല? നമ്മളെ ഈ മേലധികാരികള് എല്ലാം പിടിച്ചിട്ടുണ്ട്, ഇന്ന സാധനം പിടിക്കുന്നുണ്ട്, ഇന്നർജിനെ പിടിക്കുന്നുണ്ട്, ഇത്ര പേരെ അറസ്റ്റ് ചെയ്തു, ഇത്ര പേരെ ജയിലിലിട്ടു, അത് ചെയ്തത്. പക്ഷെ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇവര് പിടിച്ചു. സ്വർണം, സ്വർണം തൊട്ട് ഞാൻ അങ്ങോട്ട് പറയാം, സ്വർണമായാലും കള്ളനോട്ടായാലും മയക്കുമരുന്നായാലും എല്ലാം ഇവര് ജനങ്ങൾക്ക് ബോധ്യം കൊടുത്ത് ഞങ്ങൾ ഇത്ര പിടിച്ചു. പക്ഷെ ഈ പിടിച്ച സാധനം പിന്നീട് അവർ എന്താണ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും.
0: ഓക്കെ മാഡം, നിങ്ങളുടെ ചോദ്യത്തിന്റെ ആ ഒരു ഉദ്ദേശശുദ്ധി മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അതിന് പറയാം. കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മറ്റു നിയമങ്ങൾക്കില്ലാത്ത ഒരു സവിശേഷത ഈ NDPS ആക്ടിലുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് മറ്റ് നിയമങ്ങളിൽ നിന്നും വിഭിന്നമായി കുറ്റകൃത്യത്തിൽ നിന്നും ആർജിച്ച വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള സമഗ്രമായ നടപടിക്രമങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ സെക്ഷൻ 68A മുതൽ 68Z വരെ അതാണ് പറയുന്നത്. അപ്പൊ അതെന്താണ്, ഇതിനകത്ത് നിന്ന് പിന്തിരിയാനുള്ള ഒരിതാണ്. കാരണം അതിനകത്ത് ഒരു വീട്ടിൽ 5 കുട്ടികളുണ്ട്, അതിലൊരു ഒരു കുട്ടി ചിലപ്പോൾ ഒത്തിരി കുഴപ്പക്കാരനാണ്. അവൻ വഴി ചിലപ്പോൾ അവൻ ഒരു പെറ്റിക്കേസിലായിരിക്കും ഇതുമായി മയക്കുമരുന്നിൽപ്പെട്ടത്. പക്ഷെ അവൻ വഴി ആഡംബരമായി അവിടെ മറ്റു വരുമാനമുള്ള ആൾക്കാരുണ്ട്, മാന്യമായി ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ അതുപോലും കണ്ടുകെട്ടാനുള്ള അവസരമുണ്ടെങ്കിൽ കുട്ടികളോ അതുപോലുള്ളവരോ ഇതിനകത്ത് ഉൾപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതൊരു അതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു വസ്തുത. പിന്നെ മാഡം നേരത്തെ പറഞ്ഞതുപോലെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഇപ്പം തന്നെ നമ്മൾ നോക്കണം, ഇപ്പം ജയിലെന്ന് പറയുന്നത് ഇനി ഉപയോഗിക്കാൻ പാടില്ല. കറക്ഷൻ സെൻ്റർ എന്ന് ഉപയോഗിക്കുന്നുണ്ട്, ബോർഡ് മാറ്റി ജയിലിൻ്റെയൊക്കെ. അതുപോലെ മാനസികാരോഗ്യ കേന്ദ്രത്തിന് പോലും എന്താണ്, വെൽനസ് സെൻ്റർ എന്ന് പേരിട്ട് ബോർഡ് മാറ്റുകയാണ്. അപ്പം നിയമം എന്ന് പറഞ്ഞ സർക്കാർ എന്ന് പറയുന്നത് നിയമം പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. ഞാൻ മാഡത്തിന് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ.
2: അപ്പം
0: ഞാൻ പറയട്ടെ. അപ്പം അതുകൊണ്ട് ഇവരെ ഒരു നിയമത്തിൽ ഒരാൾ പെട്ടുപോയാൽ ഇന്നത്തെ കാലത്ത് അത് നിരപരാധിയുമാകാം. അപ്പം അത് കണ്ടെത്തി അവനെ കറക്റ്റ് ചെയ്ത് പഴയ നിലപാടിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യതയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ്റിനുണ്ട്. ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരാളിനെ പിടിച്ചാൽ അവൻ എന്നേക്കും കുറ്റവാളിയാണ്. അതായത് ഓൺസ് എ കോൺവിക്ട് ഈസ് ആൾവൈസ് എ കോൺവിക്ട് എന്ന് പറയാതെ അവനെ അതിൽ നിന്ന് തിരിച്ച് അവൻ ഒരു മനുഷ്യജീവി എന്ന നിലയ്ക്ക് അവനെ പഴയ നിലപാടിലേക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുമ്പോഴാണ് ഇപ്പോൾ ഭവതിയെ പോലുള്ള ആൾക്കാരുടെ ആ ചോദ്യത്തിന്റെ പ്രസക്തി മനസ്സിലാകുന്നത്. മനസ്സിലായില്ലേ?
2: മനസ്സിലായി.
0: അതാണ്,
2: അതല്ല സാർ ഞാൻ ചോദിച്ചത്. ശരിയാണ്, സാർ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. ആൾക്കാരെ നേരെ കൊണ്ടുവരാനും ഇതിൽ നിന്നും പിൻവലിക്കാനും നമ്മളെ കുടുംബങ്ങൾക്ക് സമാധാനം കിട്ടാനാണ് നമ്മളെ ഗവൺമെന്റിന് നടപടി ഇറങ്ങുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ഈ സാധനങ്ങൾ പിടിച്ചിട്ട് കഞ്ചാവൊക്കെ പിടിക്കുന്നത് പിടിച്ചെന്ന് മാത്രമേ കാണിക്കുള്ളൂ. എന്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പായിട്ട് അത് നശിപ്പിക്കുന്നില്ല? ഇവര് പിടിച്ച്
1: എവിടെയാണ് പാലിച്ചുകൊണ്ടല്ല ചെയ്യാൻ കഴിയും?
0: പിടിച്ച സാധനം അവിടെ ഇട്ട് നശിപ്പിച്ചാൽ അതോടുകൂടി തെളിവ് നശിച്ചില്ലേ? ആ കേസ് കോടതിയിൽ
2: നശിപ്പിക്കണ്ട. അവിടെ തന്നെ സാർ ഇതെല്ലാം കേസ് ആയതിനു ശേഷം ഇതെല്ലാം അവർ വട്ടിക്കണക്കിന് ആ വണ്ടി കണക്കിന് പിടിക്കുന്നുണ്ട്.

0: അവരിത്തരത്തിൽ നിന്ന് അവർ എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പിന്നീട് എവിടെ എന്ത് ചെയ്തെന്നും ആരുടെ കയ്യിലേക്ക് മറിഞ്ഞു പോയെന്നും എവിടെ പോയെന്നും ജനങ്ങൾക്ക് ഒരു ഇത് കിട്ടുന്ന റിപ്ലൈ കിട്ടുന്നില്ലല്ലോ. അവർ പിടിച്ചു, അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു, അതിന് വേണ്ടുന്ന ശിക്ഷ കൊടുത്തു, കോടതിയിൽ കൊണ്ടുപോയി എന്നിട്ട് മാത്രമേ നമ്മളെ ന്യൂസിൽ വരുന്നുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളെ വെളിരാജ്യത്ത്, അപ്പത്തേക്ക് വെളിരാജ്യത്ത് നടക്കുന്നില്ലെന്ന്, വെളിരാജ്യത്ത് ഒരുപാട് നടക്കുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ
1: ഓക്കെ ഓക്കെ മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ പിടിക്കപ്പെടുന്ന സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ച് അത് കോടതിയിൽ വിചാരണ വരുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് അവനെ നിയമത്തിന്റെ ഇത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാനും അല്ലെങ്കിൽ സ്വതന്ത്രനാക്കാനുമുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന വസ്തുക്കളെല്ലാം അതേപോലെ നശിപ്പിക്കുകയും ചെയ്യും. പക്ഷേ അത് പൊതുജനങ്ങളുടെ മുമ്പേ വെച്ച് നശിപ്പിക്കണമെന്ന് നമുക്ക് പറയാനേ പറ്റൂ. നിയമം അത് അനുശാസിക്കുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ.
2: ഓക്കെ, ഇപ്പം നമ്മുടെ സമയം ഏകദേശം തീരാറാവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പൊതുജനങ്ങൾ അവരുടെ ഒരു റോള്, ജനപങ്കാളിത്തം അല്ലെങ്കിൽ ജനങ്ങൾ ഇതുമായിട്ടുള്ളൊരു ബോധം, ഇതുമായി സർക്കാരിൻ്റെ നടപടിക്രമങ്ങളുമായി സഹകരിക്കുക, ഈ കാര്യങ്ങൾ അവർ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും?
1: തീർച്ചയായിട്ടും അവർ നമ്മുടെ ലോക്കൽ പോലീസുമായിട്ടും ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട, പ്രത്യേകിച്ച് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസർ വന്ന് ഒരു കാര്യം ചോദിച്ചാൽ അവർക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. പലരും ചിലർ ചോദിക്കണം, നിങ്ങൾ ഫോറസ്റ്റുകാർ, നിങ്ങൾ വനത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ വന്ന് മറ്റ് കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞ് അവരോട് തട്ടിക്കയറാതെ, അവർ ആ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയ്ക്ക് അവരോട്, അതുപോലെ എക്സൈസ് ഓഫീസർമാർ വന്നാൽ അവരോട്, അതുപോലെ നേരത്തെ ഒരാൾ ചോദിച്ചല്ലോ ഒരു ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ എവിടെ പറയണം, അത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ പറഞ്ഞാൽ മതി. അവിടെ തീർച്ചയായിട്ടും പറഞ്ഞിട്ട് നമ്മൾക്കൊരു ഫോളോപ്പും കൂടെ വേണം. ഞാൻ ഇങ്ങനെ ഒരു പറഞ്ഞിട്ട് പോലും അവിടെ ഒരു വണ്ടി വിട്ടത് അന്വേഷിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്തില്ലല്ലോ സാറേ എന്ന് ചോദിക്കാനുള്ള ഒരു മനോഭാവം കൂടെ കാണിച്ചാൽ അപ്പോൾ പൊതുജനങ്ങൾ അതിനകത്ത് വളരെ വിജിലൻ്റ് ആണെന്ന് മനസ്സിലാകും, തീർച്ചയായിട്ടും പ്രതികരണം ഉണ്ടാകും. അപ്പം എപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മൾ കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നില്ല എന്നും അതിൻ്റെ കരിയറായിട്ടുള്ള ആൾക്കാരെ ബന്ധപ്പെട്ട പോലീസുകാർക്ക് പിടിച്ചു കൊടുക്കുമെന്നും ഒരു ധാരണ വന്നാൽ അവരതിൽ നിന്ന് പിന്തിരിയും. അങ്ങനെ തൊട്ടടുത്തും വന്നാൽ നമ്മുടെ കേരളം സമ്പൂർണമായ ഈ മയക്കുമരുന്ന് നിർമാർജ്ജനത്തിൻ്റെ യജ്ഞത്തിൽ നമുക്കും പങ്കാളികളാകാൻ പറ്റും.
2: അതുപോലെ നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ കുട്ടികളെ അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും അവരുടെ നടപടി കാര്യങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്.
1: ഒരു കുട്ടി തന്നെ അതിനകത്ത് പെട്ടുപോയാൽ അതിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങൾ വഴിയാണ് ഈ സമ്പത്തെല്ലാം ഉണ്ടായത് എന്ന് വരികയും അത് പിടിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്ന നിയമമുള്ളത് കൊണ്ട് അവരും അത് ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയാനുള്ളത്.
2: അപ്പോൾ ഇങ്ങനെ ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നവരുടെ വിവരങ്ങളൊക്കെ
1: വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കും, അന്നത്തെ വേറെ കാര്യമൊന്നുമില്ല. അതായത് ഇപ്പം ഓരോ പോലീസ് സ്റ്റേഷനിലും പ്രത്യേക നമ്പർ വരെ കൊടുക്കുന്നുണ്ട്, അവർ നിങ്ങൾ ആ നമ്പറിൽ മാത്രം ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറയും.
2: ഓക്കെ, ഏതായാലും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പല ചോദ്യങ്ങൾ ഉയർന്നു വരികയും അതിനൊക്കെ വിശദമായ മറുപടി നൽകുകയും ചെയ്തു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തതിന് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീറിന് ആകാശവാണിയുടെ അതുപോലെ ശ്രോതാക്കളുടെയും നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം,
1: താങ്ക് യു.
3: മയക്കുമരുന്നിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഇപ്പോൾ മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്രഗാന പരിപാടി. മഴവില്ലിൽ ആദ്യ ഗാനം ലഗാൻ എന്ന ചിത്രത്തിനുവേണ്ടി ആശാ ഭോസ്ലെ, ഉദിത് നാരായണനും വൈശാലിയും സംഘവും പാടിയത്.

0: ആകാശവാണി
1: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് വർക്കല സുധീഷ് കുമാറും സംഘവും.

0: ശിവനരുളിനാലേ ഭദ്രദീപം കനകവിളക്കും കൊളുത്തി വച്ചേ, ചിത്തിരനാഗപ്പോൽ പീഠം വച്ചേ,
1: കരനുട തിരുമകൻ ഗണപതിയുടെ മുന്നിലാൻ വന്നിക്കുന്നേതാ.
0: ഹരിമകൻ പിറന്നോരേ ഒറ്റക്കൊമ്പാ കുടവയറഴകാ അടിയനാൽ അറിഞ്ഞവൺ.

വർക്കല സുധീഷ് കുമാറും സംഘവും അവതരിപ്പിച്ച തോറ്റമ്പാട്ടാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ ചന്ദ്രൻ നായർ, അഖിൽ സുധീഷ്.

നിങ്ങൾ ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി സ്പൈസ് ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. വർണ്ണക്കാഴ്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര ആലപിച്ചത്. രചന യൂസഫലി കച്ചേരി, സംഗീതം മോഹൻ സിതാര.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം.

6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും. കുരുമുളകിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഷെറിൻ എ സലാമുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം. ഫോട്ടോ ജേർണലിസ്റ്റ് റാഫി കൊല്ലവുമായി അഭിമുഖം അവസാന ഭാഗം. 7:50 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ഏഷ്യൻ ഗെയിംസ് 2026 ചിയർ ഫോർ ഭാരത് പ്രത്യേക പരിപാടി. 8:30 പദ്ധതികൾ, ജനന്മയ്ക്ക് കയർ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് അക്കൌണ്ടൻസി, അവതരിപ്പിക്കുന്നത് സുദർശൻ പി. 9:30 ആനയടി സി ധനലക്ഷ്മിയുടെ സംഗീത കച്ചേരി. എസ് സ്വാമിനാഥൻ വയലിൻ, സി എൻ ശ്രീരാജ് മൃദംഗം, താമരക്കുടി ആർ രാജശേഖരൻ, മുഖർശങ്കർ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 എഫ് എം ഗോൾഡ്. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, കരിപ്പൂർ ജി വി നായർ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ ജി കുമാരപിള്ള എഴുതിയ മഴക്കാലം എന്ന കവിത ആലാപനം എസ് ജയ. 6:10 അറിയിപ്പുകൾ. 6:15 ഉദയഗീതം, മധു ബാലകൃഷ്ണൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം. 7:25 വാർത്തകൾ. 7:35 പുലർവെട്ടം തുടർന്ന് കേൾക്കാം. ഇതിൽ കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 143-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി. 9:15 ഹലോ സന്ദേശഗാനം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 ചലച്ചിത്രഗാനങ്ങൾ. 10:30 ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ നടക്കുന്ന സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടന ചടങ്ങിന്റെ നേരിട്ടുള്ള പ്രക്ഷേപണം. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ നമ്പി മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം, എപ്പിജനറ്റിക്സ്, ജീനുകൾക്കപ്പുറമുള്ള ശാസ്ത്രം, ഡോക്ടർ മായാമാധവൻ സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ, റിജിൻ എസ് പാടുന്നു. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര, കാഴ്ച വ്യക്തമായതുകൊണ്ട് മാത്രം നേത്രരോഗങ്ങൾ ഇല്ല എന്ന് ഉറപ്പിക്കാനാകുമോ, പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങൾ, ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, ഉച്ചയ്ക്ക് 1:00 ഒരു വട്ടം കൂടി. 2:15 തുടർ നാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 20-ാം ഭാഗം, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് സി എ ടി സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 മായാമുദ്രകൾ. 4:30 മഴവില്ല്. 5:00 ഹിന്ദിപ്പാടം. 5:15 തുടിതാളം. ഏവൂർ മധുസൂദനൻ നായരും സംഘവും അവതരിപ്പിക്കുന്ന മദ്ദളകേളി. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ചലച്ചിത്രഗാനം. 5:45 ഭക്തിഗാനങ്ങൾ, ശ്രീജ പി കെ പാടിയത്. 6:00 പദ്ധതികൾ, ജനനന്മയ്ക്ക് കൊയർ ഉദ്യമി യോജന. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 കിസാൻ വാണി. അക്വാപോണിക്സ് അറിയേണ്ടതെല്ലാം, ഡോക്ടർ അൻസാർ സി പി യുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:35 യുവവാണി, യുവസാഹിതി. 8:00 സ്പെഷ്യൽ പ്രോഗ്രാം ഓൺ ഏഷ്യൻ ഗെയിംസ് 2026 ചിയർ ഫോർ ഭാരത് ഡൽഹിയിലെ. 8:30 പദ്ധതികൾ, ജനന്മയ്ക്ക് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. മനുഷ്യ ശരീരം, അത്ഭുതങ്ങളുടെ കൂടാരം, കലാജോൺ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. രാത്രി 9:30 നാടകം ഏഴാമത്തെ ആത്മകഥ, നാടകരചന കെ ടി ബാബുരാജ്, സംവിധാനം കെ വി ശരത്ചന്ദ്രൻ, അവതരണം ആകാശവാണി കണ്ണൂർ നിലയം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം, കരിപ്പൂർ ജി വി നായർ അവതരിപ്പിച്ചത്. 11:10 എഫ് എം ഗോൾഡ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 ജൂൺ 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1 2020 സെപ്റ്റംബർ 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
0: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 4:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
4: This is Akashvani, the news read by Valsa William.

0: ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
1: കാസർഗോഡ് മഞ്ചേശ്വരം ഹാർബറിലെ നവീകരണത്തിന് 54 കോടിയുടെ പദ്ധതികൾക്ക് ഉടൻ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുമെന്ന് ഫിഷറീസ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ കാസർഗോഡ് പറഞ്ഞു. 100-ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ ഭാഗമായി സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഞ്ചേശ്വരം തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കുന്നതിനായി 39 കോടി രൂപയുടെ പ്രപ്പോസൽ തയ്യാറായിട്ടുണ്ട്. ഹാർബറിൽ അനിവാര്യമായ പാലവും ചെറുബോട്ടുകൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ബോട്ട് ലോ ലെവൽ ജെട്ടി ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുക. 3 മാസത്തിനകം പദ്ധതിക്ക് അനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. മഞ്ചേശ്വരം ഹാർബർ പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ AKM അഷറഫ് MLA അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന വഴി സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമമായി വികസിപ്പിച്ചു ഷെറിയ ബങ്കര മഞ്ചേശ്വരം പദ്ധതി ഘടകങ്ങളുടെ വിതരണവും OBM റിപ്പയർ സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനവും മന്ത്രി അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടം കൈവരിക്കുന്നതിനാവശ്യമായ പരിശീലന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ നിയന്ത്രണത്തിലുള്ള ജില്ലയിലെ കായിക സൌകര്യങ്ങൾ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി അനുവദിക്കും. പരിശീലന സൌകര്യം ആവശ്യമുള്ള വിദ്യാർത്ഥികളുടെ പട്ടിക സ്കൂൾ മേധാവികൾ തയ്യാറാക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് സമർപ്പിക്കണമെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശിച്ചു. സൌജന്യ പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക തിരിച്ചറിയൽ കാർഡ് നൽകും. കാർഡുമായി പരിശീലനത്തിന് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ബന്ധപ്പെട്ട കായിക സൌകര്യങ്ങളിൽ സൌജന്യ പ്രവേശനം അനുവദിക്കും. ആദ്യഘട്ടത്തിൽ നീലേശ്വരം EMS സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക്, സ്വിമ്മിംഗ് പൂൾ, ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ അക്വാട്ടിക് അക്കാദമി സ്വിമ്മിംഗ് പൂൾ, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയം എന്നിവിടങ്ങളിലെ സൌകര്യങ്ങളാണ് അനുവദിക്കുക. തുടർന്ന് ജില്ലയിലെ മറ്റ് കായിക സൌകര്യങ്ങളും പരിശോധിച്ച് പരിശീലനത്തിനായി പ്രയോജനപ്പെടുത്തും. സ്കൂൾ കായിക താരങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും ചെറുപ്പത്തിലെ കായിക പ്രതിഭകളെ കണ്ടെത്തി മികച്ച പരിശീലനം നൽകുന്നതിനുമാണ് നടപടി. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സൌകര്യങ്ങളോടെ നവീകരിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതി രേഖ ജില്ലാ ഭരണകൂടം കായിക വകുപ്പിന് സമർപ്പിച്ചു. ലോകോത്തര കായിക താരങ്ങളെ വളർത്തിയെടുക്കാനും സംസ്ഥാന ദേശീയ കായിക മേളകൾക്ക് വേദിയൊരുക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ജില്ലാ കലക്ടർ അർജുൻ പണ്ഡിൻ പറഞ്ഞു. സംസ്ഥാന ഫണ്ടിലോ ഖേലോ ഇന്ത്യയിലോ തുക അനുവദിക്കാൻ തടസ്സമുണ്ടായാൽ പദ്ധതി കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തുമെന്ന് കലക്ടർ പറഞ്ഞു. നിലവിൽ ജില്ലയിൽ നീലേശ്വരത്ത് മാത്രമാണ് സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. ജില്ലാ കലക്ടറും നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്റ്റേഡിയം സന്ദർശിച്ച് ചർച്ച നടത്തിയതിനെ തുടർന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് പ്രപ്പോസൽ തയ്യാറാക്കിയത്. വിപുലമായ ഗാലറിയും മറ്റ് അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും ഫണ്ട് വിനിയോഗവും തുടർ നടപടികളും 2023-24 സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി 4 കോടി രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ വിപുലമായ നവീകരണത്തിന് ഈ തുക മതിയാകില്ലെന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് പദ്ധതി പുനഃക്രമീകരിച്ചത്. വനം വന്യജീവി വകുപ്പ് സംഘടിപ്പിക്കുന്ന വന്യജീവി വാരാഘോഷം September 24-25 തീയതികളിൽ നടക്കും. September 24 വിദ്യാനഗർ ഉദയഗിരിയിലുള്ള വനശ്രീ കോംപ്ലക്സിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. September 25 രാവിലെ 9 മുതൽ രജിസ്ട്രേഷനും രാവിലെ 10 മുതൽ 1 വരെ ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും 2 മുതൽ 4 വരെ ഹൈസ്കൂൾ കോളേജ് വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള മലയാളം കന്നഡ പ്രസംഗ മത്സരവും നടക്കും. ക്വിസ് മത്സരത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും 2 പേരടങ്ങുന്ന ഒരു ടീമിനെയും മറ്റ് മത്സരങ്ങൾക്ക് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ഓരോ ഇനത്തിനും 2 പേരെ വീതവും പങ്കെടുപ്പിക്കാം. മത്സരങ്ങളിൽ 1, 2, 3 സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 25 വൈകുന്നേരം 4 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകും. ജില്ലാതലത്തിൽ 1 സ്ഥാനം നേടുന്നവർക്ക് October 8 നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാം.
0: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പരിചയമാണല്ലോ. ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: നാളെ ശാസ്ത്രലോകത്തിൽ എപ്പിജെനറ്റിക്സ്, ജീനുകൾക്കപ്പുറമുള്ള ശാസ്ത്രം, ഡോക്ടർ മായാമാധവൻ സംസാരിക്കുന്നു.
1: ആധുനിക വൈദ്യശാസ്ത്ര ലോകം ഇന്ന് നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ്. നമ്മൾ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ജീനുകളുടെ ഘടന മാറ്റാൻ കഴിയില്ല എന്നത് ശരി തന്നെ. പക്ഷേ അവ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിശ്ചയിക്കാൻ നമ്മുടെ ദൈനംദിന ജീവിതശൈലിക്ക് കഴിയും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയ

0: സംബന്ധിച്ചുള്ള സേവാ സങ്കല്പ അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വാർത്തകൾ വിശദമായി. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇതിലൂടെ EPF പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 25,000 രൂപ വരെ ശമ്പളമുള്ള തൊഴിലാളികൾക്ക് ഇതിലൂടെ EPF പരിരക്ഷ നിർബന്ധമായും ലഭിക്കും. പ്രതിവർഷം 11,339 കോടിയോളം രൂപയുടെ അധിക ചെലവാണ് ഇതിനായി വേണ്ടിവരികയെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
1: 25,000 rupees per month salary will be the new ceiling for PF deductions. Isse kareeb 51 lakh employees ko iska benefit milega, jo ki 15 to 25 wale band mein the, they will start getting covered in the new PF rules. Bharat sarkar ka is pe estimated government expenditure rahega about 11,339 crore rupees every year.
0: സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന സൌകര്യങ്ങൾക്കും ഭീഷണിയാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. സംസ്ഥാനത്ത് നിക്ഷേപ പദ്ധതികൾക്കുള്ള അനുമതികൾ ഏകീകരിക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനുമായി സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. 25 മുതൽ 50 കോടി രൂപ വരെ നിക്ഷേപമുള്ള പദ്ധതികൾക്ക് ജില്ലാതല സമിതിയും 50 കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് സംസ്ഥാനതല സമിതിയും രൂപീകരിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. എറണാകുളത്ത് 2 പ്രത്യേക NIA കോടതികൾ സ്ഥാപിക്കാനും ആരോഗ്യവകുപ്പിൽ 18 റേഡിയോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികകൾ സൃഷ്ടിക്കാനും തീരുമാനമായി. പുതുയുഗ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3 ദിവസങ്ങളിലായി നടക്കുന്ന റൌണ്ട് ടേബിൾ കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എത്ര പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നതല്ല, അതിൽ എത്രയെണ്ണം ഗുണമേന്മയോടെ സമയബന്ധിതമായി നടപ്പാക്കി എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. റിയൽ ടെസ്റ്റ് ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് ദ ഗവൺമെന്റ് അനൗൺസസ് ബട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് വി ഇംപ്ലിമെന്റ്സ്. പുതിയ കാലത്തിന് അനുസരിച്ചിട്ടുള്ള പ്രോജക്ടുകൾ ഉണ്ടാകും, സമയബന്ധിതമായി ആ പ്രോജക്ടുകൾ തീർക്കണം. കൃത്യമായിട്ടുള്ള ആശയങ്ങളെ ചൂസ് ചെയ്ത് ഏറ്റവും പുതിയ കാലത്തുള്ള മോഡലുകൾ ക്രിയേറ്റ് ചെയ്ത് നോളജ് പാർട്ണറുടെ സഹായത്തോടു കൂടി പ്രോജക്ടുകൾ.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌരോർജ്ജം ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ബാറ്ററി സ്റ്റോറേജ്, പമ്പ്ഡ് സ്റ്റോറേജ് തുടങ്ങിയ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കും. KSEB സ്വകാര്യവൽക്കരിക്കില്ലെന്നും മറിച്ച് കൂടുതൽ സ്വയം പര്യാപ്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. കേന്ദ്രമന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുത്ത് ദീപങ്ങൾ തെളിയിക്കും. ഒരു മാസം നീളുന്ന പരിപാടികളിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളും അണിനിരക്കും. സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിനും രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതു ഇടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് 17 ഒക്ടോബർ വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ പരിപാടികളും വരും ദിവസങ്ങളിൽ നടക്കും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന്. ചലച്ചിത്ര മേഖലയിൽ 5 ദശാബ്ദങ്ങളായി നൽകിവരുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന 72 ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന

0: കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഗ്രാമീണ ബാങ്ക് സേവനങ്ങൾ കൂടി റേഷൻ കടകളിൽ ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ചില്ലറ റേഷൻ വ്യാപാരികളുടെ വേതന വർധന പാക്കേജ് സംബന്ധിച്ച ഫയൽ എത്രയും വേഗം സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിടാനും മന്ത്രി നിർദ്ദേശം നൽകി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. കന്നി ഒന്നായ നാളെ രാവിലെ 5 മണി മുതലാണ് പൂജകൾ ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: തന്ത്രി കണ്ഠരബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന ദീപം തെളിച്ചു. തുടർന്ന് 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നതോടെ 18-ാം പടി കയറി ദർശനം നടത്താൻ ഭക്തജനങ്ങൾക്ക് അനുമതി ലഭിച്ചു. കന്നിയൊന്നായ നാളെ രാവിലെ 5-ന് നട തുറന്ന് പതിവ് പൂജകൾ ഉൾപ്പെടെ വിശേഷാൽ പൂജകളും നടക്കും. നാളെ മുതൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 18-ാം പടിയിൽ പടിപൂജയും ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നട അടയ്ക്കും.
0: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 9 മണി വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച് പാളയം വഴി ശംഖമുഖത്താണ് ഘോഷയാത്ര സമാപിക്കുക. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് പാക്കേജ് സർവീസ് ഈ മാസം 22-ന് മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുതിയ ഓൺലൈൻ ബുക്കിംഗ് സോഫ്റ്റ്വെയറും അന്നേ ദിവസം പ്രവർത്തന സജ്ജമാകും. ഇന്ത്യൻ റെയിൽവേയുടെ മാതൃകയിൽ ടിക്കറ്റ് റിസർവേഷന് വെയിറ്റിംഗ് ലിസ്റ്റ് സംവിധാനവും ഇതിലൂടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിന്റെ കാക്കനാട്ടെ ഫ്ളാറ്റിലും ചാനലിന്റെ കൊച്ചി ഓഫീസിലും പോലീസ് റെയ്ഡ് നടത്തി. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ആന്റോ അഗസ്റ്റിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചാനലിന്റെ ന്യൂസ് റൂമിൽ പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. അതിനിടെ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ വയനാട്ടിലെ വസതിയിൽ SIT നടത്തിയ പരിശോധനയ്ക്കിടെ 43 ലിറ്റർ വിദേശ മദ്യവും 7 ലിറ്റർ വൈനും കണ്ടെടുത്ത സംഭവത്തിൽ എക്സൈസ് തുടർ നടപടികൾ ആരംഭിച്ചു. വഴുതക്കാട് സർക്കാർ അന്ധവിദ്യാലയ പ്രഥമ അധ്യാപക ചുമതല വഹിക്കുന്ന കാഴ്ചയില്ലാത്ത അധ്യാപകൻ ബി വിനോദിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. വിദ്യാലയത്തിൽ മുൻപ് പ്രഥമ അധ്യാപക ചുമതല വഹിച്ചിരുന്ന ലീന സി ലംബോദരനെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. അറബിക്കടലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഈൽ മത്സ്യം ഇനി CMFRA പേരിൽ അറിയപ്പെടും. കൊല്ലം തീരത്ത് നിന്ന് ഏകദേശം 300 മീറ്റർ ആഴക്കടലിൽ നിന്ന് കഴിഞ്ഞ ജനുവരിയിൽ കണ്ടെത്തിയ മീനിന് അരിയോസോമ CMFRA എന്ന നാമകരണം ചെയ്തു. CMFRA ഗവേഷകരാണ് ഇത് പുതിയ ഇനം ഈൽ മത്സ്യമാണെന്ന് തിരിച്ചറിഞ്ഞത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 333 പോയിന്റ് നേട്ടത്തിലും നിഫ്റ്റി 99 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി പവന് 200 രൂപ വർദ്ധിച്ച് 1,12,520 രൂപയും ഗ്രാമിന് 14,065 രൂപയുമാണ് ഇന്നത്തെ വില. കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ഗിരീഷ് ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. ആറന്മുള വള്ളസദ്യക്കാലത്തിന് സമാപനമായി. 7 വള്ളസദ്യകളാണ് ഇന്ന് നടന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ വള്ളസദ്യ പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായാണ് കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തിവന്നത്. ലക്ഷദ്വീപ് കവരത്തിയിൽ യുവാക്കൾക്കും ചെറുകിട കർഷകർക്കുമായി പോഷകത്തോട്ടം, മണ്ണിര കമ്പോസ്റ്റിംഗ് എന്നിവയിൽ 3 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. കൃഷി വിജ്ഞാൻ കേന്ദ്രം ലക്ഷദ്വീപിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. EPF പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ് അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. ബ്രിക്സ് ഡൽഹി പ്രഖ്യാപനം. ലോകക്രമത്തിൽ പുതിയ ചരിത്രമെഴുതി ഇന്ത്യ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സോഫിയ ഡാനിയേൽ. ലോക സമ്പദ്വ്യവസ്ഥയിലും ആഗോള രാഷ്ട്രീയത്തിലും വികസ്വര രാജ്യങ്ങളുടെ നിർണായക പങ്കാളിത്തവും സ്വാധീനവും വ്യക്തമാക്കിക്കൊണ്ടാണ് ന്യൂഡൽഹിയിലെ 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി അവസാനിച്ചത്. വികസ്വര രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാര രംഗത്തെ സമീപകാല പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ആഗോള വെല്ലുവിളികൾ സംയുക്തമായി നേരിടുന്നതിനും സമ്മേളനം പ്രാധാന്യം നൽകി. പുതിയ അംഗരാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ കൂട്ടായ്മയുടെ വ്യാപ്തി

വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടുതൽ സമത്വവും സുസ്ഥിരതയുമുള്ള ആഗോള സാമ്പത്തിക വ്യവസ്ഥ പടുത്തുയർത്താനും ബഹുധ്രുവ ലോകക്രമം ശക്തിപ്പെടുത്താനുമാണ് ഉച്ചകോടി ലക്ഷ്യമിട്ടത്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന ഈ വർഷത്തെ ഉച്ചകോടി ഇക്കാര്യങ്ങളിൽ അഭൂതപൂർവമായ നേട്ടം കൈവരിച്ചു. സാങ്കേതികവിദ്യയും നിർണായക ധാതുക്കളും സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി ആയുധമാക്കരുതെന്ന മുന്നറിയിപ്പ് ഉച്ചകോടിയുടെ കരുത്തിന് തെളിവായി. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ബ്രിക്സ് മുന്നോട്ടു പോയത്. മാനവികതയ്ക്ക് മുൻഗണന നൽകുന്ന ജനകേന്ദ്രീകൃതമായ സമീപനമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം ഇതിൽ വ്യക്തമാണ്. പൊതുവായ മുൻഗണനാ വിഷയങ്ങളിൽ ആഗോള സഹകരണം ഉറപ്പാക്കിയതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രധാന ആഗോള മേഖലാ വിഷയങ്ങളിൽ ഉച്ചകോടിയിൽ നേതാക്കൾ ആശയവിനിമയം നടത്തി. നൂതനാശയങ്ങൾക്കും സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകുന്നതിനൊപ്പം സഹകരണത്തിന്റെ പ്രയോജനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാനും പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടെന്ന് ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബ്രിക്സ് ഏതെങ്കിലും രാജ്യത്തിനോ ചേരിക്കോ എതിരല്ല, സമവായത്തിലൂടെ എല്ലാവരെയും ഒപ്പം നിർത്തി മുന്നേറാനാണ് കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. ആഗോള ഭരണ സംവിധാന പരിഷ്കരണത്തിനായി 10 നിർദ്ദേശങ്ങളടങ്ങിയ ബ്രിക്സ് പരിഷ്കരണ റോഡ്മാപ്പ് അടുത്ത ഉച്ചകോടിക്ക് മുൻപായി സംയുക്തമായി രൂപീകരിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ബ്രിക്സിന്റെ ആഭ്യന്തര ഐക്യം ആഗോളതലത്തിൽ കൂടുതൽ വ്യക്തമായ മാറ്റങ്ങളുണ്ടാക്കാൻ ഉപകരിക്കണം. ഓരോ വർഷവും അധ്യക്ഷ പദവി മാറുമ്പോഴും പ്രവർത്തനങ്ങളുടെ വേഗത കുറയാതിരിക്കാൻ ട്രോയിക്ക സംവിധാനം വഴി ബ്രിക്സ് പ്രവർത്തനങ്ങളുടെ തുടർച്ചയും അവ നടപ്പിലാക്കാനുള്ള സംവിധാനവും അദ്ദേഹം ആവശ്യപ്പെട്ടു. അധികാരം ഏതാനും രാജ്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന നിലവിലെ ആഗോള ഭരണ സംവിധാനത്തിന് സമൂലമായ മാറ്റം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വികസ്വര രാജ്യങ്ങൾക്ക് തുല്യമായ ശബ്ദവും അർഹമായ പങ്കാളിത്തവും ഉറപ്പാക്കുന്ന കൂടുതൽ ജനാധിപത്യപരവും സമതുലിതവുമായ ആഗോള കൂട്ടായ്മയായി ഭരണ സംവിധാനം മാറണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ പരിഷ്കാരങ്ങൾ ഇനിയും വൈകിപ്പിക്കാനാകില്ല. ചർച്ചകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കി അടിയന്തിരമായി തീരുമാനത്തിലെത്തണമെന്നും ശ്രീ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ബ്രിക്സ് ബിസിനസ് ഫോറം ഉച്ചകോടിയിൽ സംസാരിക്കവേ രാജ്യാന്തര വ്യാപാരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും നാവികരുടെ സുരക്ഷയും അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും ആത്മവിശ്വാസമേകുന്ന കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം മേക്ക് ഇൻ ഇന്ത്യ, ഇന്നോവേറ്റ് വിത്ത് ഇന്ത്യ, സ്കെയിൽ ഫോർ ദ വേൾഡ് എന്നീ ആശയങ്ങൾ മുന്നോട്ടുവച്ചു. 2014 ശേഷം 40 രാജ്യങ്ങളുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ബ്രിക്സിലും വ്യാപാര തടസ്സങ്ങൾ കുറച്ച് ബിസിനസ് അവസരങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 2006 4 രാജ്യങ്ങളുമായി ആരംഭിച്ച ഈ കൂട്ടായ്മ 21 പങ്കാളിത്ത രാജ്യങ്ങളടങ്ങുന്ന വലിയൊരു കുടുംബമായി വികസിച്ചു. സഹകരണ സംവിധാനങ്ങളിലൂടെ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ നിക്ഷേപവും വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള വ്യക്തികളുടെ അനുഭവങ്ങളും ആശയങ്ങളും പങ്കുവെക്കലും കൂടുതൽ ഊർജിതമാക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി 2000 ബിസിനസ് പ്രമുഖരും പ്രതിനിധികളും പങ്കെടുത്ത ഉച്ചകോടി ബ്രിക്സിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഫോറമാണ്. ഉച്ചകോടിക്കിടെ റഷ്യ, മലേഷ്യ, ഇറാൻ, വിയറ്റ്നാം, എത്യോപ്യ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ അംഗരാഷ്ട്രങ്ങളിലെ തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ചകൾ ഉഭയകക്ഷി ബന്ധത്തിന് കൂടുതൽ ഉണർവ് നൽകി. ഉച്ചകോടിയുടെ ഭാഗമായി 15 ഉഭയകക്ഷി കൂടിക്കാഴ്ചകളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. റഷ്യൻ ഫെഡറേഷൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ബ്രിക്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചു. പശ്ചിമേഷ്യയിലും കരിങ്കടൽ മേഖലയിലുമുണ്ടായ സംഘർഷങ്ങൾ സമുദ്രവ്യാപാരത്തെയും ഇന്ത്യൻ നാവികരുടെ സുരക്ഷയെയും പ്രതികൂലമായി ബാധിച്ചതിനെക്കുറിച്ച് ചർച്ച ചെയ്ത പ്രധാനമന്ത്രി ഇത്തരം തർക്കങ്ങൾ പരിഹരിക്കാൻ കൂടിയാലോചനകളും നയതന്ത്ര മാർഗങ്ങളുമാണ് അനിവാര്യമെന്നും സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുമെന്നും ആവർത്തിച്ചു. ആഗോള ഭൌമ രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും മികച്ച വളർച്ച കൈവരിച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സവിശേഷ പങ്കാളിത്തം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും ധാരണയായി. 24 ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യ സന്ദർശിക്കാൻ പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു. ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ കരുത്തുറ്റതാകാൻ അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തവും

യും നിലനിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു. ഉഭയകക്ഷി ബന്ധങ്ങളുടെ രാഷ്ട്രീയ മാനവും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ദീർഘകാല താൽപര്യങ്ങളും കണക്കിലെടുത്ത് അതിർത്തി തർക്കത്തിന് നീതിയുക്തവും പരസ്പരം സ്വീകാര്യവുമായ പരിഹാരം കണ്ടെത്താൻ ഇരു നേതാക്കളും പ്രതിബദ്ധത അറിയിച്ചു. അംഗരാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ബ്രിക്സ് ന്യൂഡൽഹി പ്രഖ്യാപനം ഐകകണ്ഠേന അംഗീകരിച്ചത്. യാതൊരു തടസ്സങ്ങളുമില്ലാതെ സമവായത്തിലൂടെ പ്രഖ്യാപനം അംഗീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. 2025 ഏപ്രിൽ 22 ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ 26 സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അപലപിച്ചു. ഭീകര ഭീഷണികളെ ചെറുക്കുന്നതിൽ കാണിക്കുന്ന രാഷ്ട്രീയ ഇരട്ട സമീപനങ്ങളെ പ്രഖ്യാപനം നിരാകരിച്ചു. ഏകപക്ഷീയമായ ഉപരോധങ്ങൾ, വ്യാപാര നിയന്ത്രണങ്ങൾ എന്നിവയെ എതിർക്കുന്ന പ്രഖ്യാപനം ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കാനും സമാധാനം ഉറപ്പാക്കാനും ആഹ്വാനം ചെയ്യുന്നു. പ്രാദേശിക കറൻസി വിനിമയം ചെയ്തുള്ള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിതരണ ശൃംഖലകൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് പ്രഖ്യാപനം മുൻഗണന നൽകുന്നത്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന ഉച്ചകോടിയിലെ പ്രഖ്യാപനം വികസ്വര രാജ്യങ്ങളുടെ ശബ്ദം ശക്തമായി ഉയർത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. ന്യൂഡൽഹി പ്രഖ്യാപനം കൂട്ടായ നിശ്ചയദാർഢ്യത്തിനുള്ള വ്യക്തമായ മാർഗരേഖയാണ്. ഈ ലക്ഷ്യങ്ങളെ പ്രായോഗിക ഘട്ടങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇനി നമ്മുടെ കടമയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. വ്യാപാരം, സാങ്കേതികവിദ്യ, ഊർജ്ജം, കാലാവസ്ഥ, ആരോഗ്യം, ഭീകരവിരുദ്ധ പ്രവർത്തനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യ ബ്രിക്സ് രാജ്യങ്ങളുമായി കൈകോർക്കുന്നു. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് വഴി വികസന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലും ഇന്ത്യ പ്രധാന പങ്ക് വഹിക്കുന്നു. വളർന്നുവരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളുടെയും വികസ്വര രാജ്യങ്ങളുടെയും രാഷ്ട്രീയവും നയതന്ത്രപരവുമായ ഏകോപനത്തിനുള്ള സുപ്രധാന വേദിയാണ് ബ്രിക്സ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വം വഴി ബ്രിക്സ് സാമ്പത്തിക സഹകരണത്തിന്റെ നേട്ടങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് സ്ഥാപക അംഗങ്ങൾ. നിലവിൽ ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, സൌദി അറേബ്യ, UAE എന്നിവ ഉൾപ്പെടെ 11 രാജ്യങ്ങൾ ഇതിൽ പൂർണ്ണ അംഗങ്ങളാണ്. കൂടാതെ ബെലാറസ്, ബൊളീവിയ, ക്യൂബ, കസാഖിസ്ഥാൻ, മലേഷ്യ, നൈജീരിയ, തായ്ലാന്റ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നീ 10 രാജ്യങ്ങളെ പങ്കാളിത്ത രാജ്യങ്ങൾ എന്ന വിഭാഗത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 50-ലധികം സുപ്രധാന തീരുമാനങ്ങളിലൂടെ വിവിധ മേഖലകളിൽ വഴിത്തിരിവുണ്ടാക്കാൻ സാധിച്ചത് ഇന്ത്യയുടെ ബ്രിക്സ് നേതൃത്വത്തിന് തിളക്കമാർന്ന നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. ഉച്ചകോടി സമ്പൂർണ്ണ വിജയമാക്കാൻ സഹകരിച്ച എല്ലാ അംഗരാജ്യങ്ങളിലെയും നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ നേതൃശേഷിയിൽ ലോകരാഷ്ട്രങ്ങൾ വലിയ മതിപ്പ് പ്രകടിപ്പിച്ചു. സമാപന പ്രസംഗത്തിൽ 2027 ബ്രിക്സ് അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ബ്രിക്സിന്റെ 20th വാർഷിക ആഘോഷവേളയിൽ ഈ ആഗോള കൂട്ടായ്മയ്ക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യയുടെ നേതൃത്വം ചരിത്രപ്രധാനമായ നാഴികക്കല്ലാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ബ്രിക്സ് ഡൽഹി പ്രഖ്യാപനം ലോകക്രമത്തിൽ പുതിയ ചരിത്രമെഴുതി ഇന്ത്യ.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ആകാശവാണി.
3: വയലും വീടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലിൻ വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരുന്നു. നിങ്ങൾ സ്വയം ദുർബലനായി കരുതുന്നുവെങ്കിൽ നിങ്ങൾ ദുർബലനാകും. നേരെ മറിച്ച് നിങ്ങൾ ശക്തനാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശക്തനായി തീരുക തന്നെ ചെയ്യും. ഈ ഒരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്നത് കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളുമാണ്. ഇതേക്കുറിച്ച് അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ഷെറിൻ എ സലാമാണ്. ഇന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ചോദ്യം കേട്ടോളൂ. ചെടികളുടെ തളിരിലകളിൽ സാധാരണ കണ്ടുവരുന്ന ഫംഗസ് രോഗം ഏതാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്കറിയാവുന്നത് തന്നെയാകാം. എങ്കിലും ശരിയുത്തരം കേൾക്കുന്നതിനായി പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ കേട്ടുകൊണ്ട് ഇന്നത്തെ പരിപാടി നമുക്ക് ആരംഭിക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ജില്ലകളിൽ വളരെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി പൊതുനിർദ്ദേശങ്ങൾ. മണ്ണിൽ ആവശ്യമായ ഈർപ്പം നിലനിർത്തുന്നതിനായി രാവിലെയോ വൈകുന്നേരമോ ഇടയ്ക്കിടെ നേരിയ തോതിൽ ജലസേചനം നടത്തുക. ഉച്ചസമയത്തെ കഠിനമായ ചൂടിൽ ജലസേചനം ഒഴിവാക്കുക. ഇളം തൈകൾ, നഴ്സറി തൈകൾ, ചൂടിനോട് സംവേദനക്ഷമമായ വിളകൾ എന്നിവയെ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി താൽക്കാലിക തണൽ നൽകുക. കന്നുകാലികൾക്കും കോഴികൾക്കും ആവശ്യത്തിന് കുടിവെള്ളം ലഭ്യമാക്കുകയും മിതമായ വായുസഞ്ചാരം ഉറപ്പാക്കുകയും ചെയ്യുക. മൃഗങ്ങളുടെയും പക്ഷികളുടെയും കൂടുകൾ തണുത്തതും നല്ല വായുസഞ്ചാരമുള്ളതുമായും നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടതുമായും നിലനിർത്തുക. കർഷകരും കാർഷിക തൊഴിലാളികളും ദീർഘനേരം നേരിട്ടുള്ള വെയിലേൽക്കുന്നത് ഒഴിവാക്കുകയും കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെയ്യുക. കാർഷിക നിർദ്ദേശങ്ങൾ. വാഴ. കാൽസ്യത്തിന്റെ അഭാവം മൂലം വാഴയുടെ ഇലകൾക്ക് കട്ടി കൂടുകയും ഇലകളുടെ അറ്റം മഞ്ഞ നിറമാകുകയും ഇലകൾ ചുക്കിച്ചുളിയുകയും ചെയ്യാം. അഭാവം രൂക്ഷമാകുമ്പോൾ ഇലകൾക്ക് രൂപവൈകല്യം ഉണ്ടാവുകയും ഇലകൾ മഞ്ഞ നിറമാവുകയും അഗ്രഭാഗം അരിവാൾ പോലെയാകുകയും വാഴയിൽ മണ്ടയടപ്പ് ലക്ഷണങ്ങൾ പ്രകടമാകുകയും ചെയ്യും. കാൽസ്യത്തിന്റെ അഭാവം പരിഹരിക്കുന്നതിനായി അടുത്ത വളപ്രയോഗത്തിന് മുൻപ് വാഴയുടെ തടത്തിലെ മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കുക. കാൽസ്യത്തിന്റെ അഭാവം രൂക്ഷമായി കാണപ്പെടുന്ന സാഹചര്യത്തിൽ കാൽസ്യം നൈട്രേറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന തോതിൽ കലക്കി ഇലകളിൽ തളിക്കാവുന്നതാണ്. ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയ ശീതകാല കിഴങ്ങു വിളകൾ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ കൃഷി ചെയ്യാം. ഇവ നേരിട്ട് വിത്തുപാകി വളർത്തുന്ന വിളകളാണ്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ക്യാരറ്റ് ഇനങ്ങളാണ് പുസാരുധിര, സൂപ്പർ കുറോഡ തുടങ്ങിയവ. ബീട്രൂട്ടിൽ മധുർ, ഇൻഡാം റൂബി ക്വീൻ തുടങ്ങിയ ഇനങ്ങൾ അനുയോജ്യമാണ്. നല്ല നീർവാർച്ചയും ആവശ്യത്തിന് സൂര്യപ്രകാശവുമുള്ള ഇളക്കമുള്ള മണ്ണാണ് കൃഷിക്കായി തെരഞ്ഞെടുക്കേണ്ടത്. മണ്ണിലെ അമ്ലത നിയന്ത്രിക്കുന്നതിനും കാൽസ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുമായി നിലമൊരുക്കുമ്പോൾ സെന്റിന് 1-2 കിലോഗ്രാം കുമ്മായം ചേർക്കണം. കുമ്മായം ചേർത്ത് 15 ദിവസത്തിന് ശേഷം സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ചേർത്ത് നിലമൊരുക്കുക. സെപ്റ്റംബർ അവസാന വാരത്തിലോ ഒക്ടോബർ ആദ്യവാരത്തിലോ ഇവയുടെ വിത്തുകൾ തവാരണകളിൽ പാകാവുന്നതാണ്. ഇവയുടെ വിത്ത് ശേഖരണവും കൃഷിക്കായുള്ള നിലമൊരുക്കൽ ഉൾപ്പെടെയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളും ഇപ്പോൾ ആരംഭിക്കാവുന്നതാണ്. മൃഗസംരക്ഷണ നിർദ്ദേശം. കോഴി. കോഴികളിൽ കാണപ്പെടുന്ന കൊത്തുകൂടൽ നിയന്ത്രിക്കുന്നതിനായി പപ്പായയുടെ ഇലയും തണ്ടും നന്നായി അരിഞ്ഞോ നുറുക്കിയോ തീറ്റയോടൊപ്പം ചേർത്തു നൽകുക. വിറ്റാമിൻ, മിനറൽ മിശ്രിതങ്ങൾ നിർദ്ദേശാനുസരണം കുടിവെള്ളത്തിൽ കലർത്തി നൽകുക. ചെറിയ ചുവന്നുള്ളി ചതച്ച് 10 കിലോഗ്രാം തീറ്റയ്ക്ക് 10 അല്ലി എന്ന തോതിൽ ആഴ്ചയിൽ 2 തവണ തീറ്റയിൽ ചേർത്തു നൽകുക. കോഴികൾക്ക് ചോറ് നൽകുന്നത് നിർബന്ധമായും ഒഴിവാക്കുക. കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് കുരുമുളക് കൃഷി. എന്നാൽ വിവിധ രോഗങ്ങൾ കുരുമുളക് കൃഷിക്ക് വലിയ വെല്ലുവിളിയാകാറുണ്ട്. രോഗങ്ങളെ കൃത്യമായി തിരിച്ചറിയുകയും സമയബന്ധിതമായി നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് നല്ല വിളവിന് ഏറെ പ്രധാനമാണ്. ഇത്തരം രോഗങ്ങളെക്കുറിച്ചും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിനായി വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ഷെറിൻ എ സലാമുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം ശ്രദ്ധിക്കാം.
1: ശരി മേഡം, കുരുമുളകിലും നിരവധി രോഗങ്ങൾ വരാറുണ്ട്, കർഷകർക്ക് ഇതൊരു പ്രതിസന്ധി ആവാറുണ്ട്. ഏതൊക്കെ രോഗങ്ങളാണ് പ്രധാനമായി കുരുമുളകിനെ ബാധിക്കുന്നത്?
2: കറുത്തപ്പിന്നെന്ന് അറിയപ്പെടുന്ന കുരുമുളകിന്റെ പ്രധാന രോഗം ദ്രുതവാട്ടം തന്നെയാണ്. ഇതിനെ ക്വിക്ക് വിൽറ്റ് എന്നും പറയും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട രോഗം ഇലപ്പുള്ളി രോഗമാണ്. ഇതിന് ആന്ത്രാക്നോസ് എന്നും പൊള്ളു രോഗമെന്നും പറയുന്നുണ്ട്. മൂന്നാമത്തെ രോഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സ്ലോ വിൽറ്റ് ആണ്. പിന്നെ കുരുടിപ്പ് രോഗം കൂടെ ഉണ്ട്, അതൊരു വൈറൽ രോഗമാണ് കുരുടിപ്പ് രോഗം.
1: ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കുരുമുളകിനെ ബാധിക്കുന്നത്. ഇപ്പൊ മേഡം പറഞ്ഞ മാതിരി തന്നെ ഏറ്റവും അധികം കണ്ടുവരുന്നത് ദ്രുതവാട്ടം അല്ലെങ്കിൽ ക്വിക്ക് വിൽറ്റ് എന്ന് നമ്മൾ പറയുന്നതാണല്ലോ. അപ്പൊ ഇതിന്റെ ഒരു സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: ദ്രുതവാട്ടം മഴക്കാലത്താണ് സാധാരണ കണ്ടുവരുന്നത്. ഇലകളിൽ ആദ്യം കറുത്ത പൊട്ടുകൾ മാതിരി വരും, പിന്നീട് ഇത് വലിയ നനഞ്ഞ പാടുകളായിട്ട് മാറുന്നു. നനഞ്ഞ പാടുകളിൽ തന്നെ കറുത്ത വലയങ്ങൾ ഉണ്ടാവുന്നു. ഇലകൾ അഴുകി ധാരാളമായിട്ട് പൊഴിഞ്ഞു പോകുന്നു. ഇത് ഇലകളെ ബാധിക്കുവാണെങ്കിൽ അത് അത്ര വലിയ ഗുരുതരമായ രോഗമല്ല. പക്ഷേ ഇത്തരം ലക്ഷണങ്ങൾ കുരുമുളകിന്റെ കടഭാഗത്തോ വേരുകളിലോ ബാധിക്കുവാണെങ്കിൽ ഇത് ഗുരുതരമായിട്ടുള്ള രോഗമായിട്ട് മാറുന്നു. കുരുമുളക് പെട്ടെന്ന് തന്നെ ഉണങ്ങി നശിച്ചു പോകുന്നു.
1: ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്?
2: ഫൈറ്റോഫ്തോറ ക്യാപ്സിസി എന്ന് പറയുന്ന ഒരു കുമിൾ രോഗമാണ്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഈ കടഭാഗത്തിനെ ബാധിച്ചു കഴിഞ്ഞാലാണ് ഇത് പെട്ടെന്ന് മഞ്ഞളിച്ച് ഒന്നേന്ന് ഉണങ്ങി വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കരിഞ്ഞ് നശിച്ചു പോകുന്നത്.
1: ഇപ്പൊ മേഡം സൂചിപ്പിച്ച മാതിരി ഇത് മഴക്കാലത്താണ് അധികമായിട്ട് കാണപ്പെടുന്നു.
2: ഈ രോഗം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങള് ഉയർന്ന ആർദ്രത, പിന്നെ തോട്ടത്തിലെ നീർവാർച്ച കുറവ്, സമയാസമയങ്ങളിൽ കൊമ്പ് പോകാത്തത് മൂലം ഉണ്ടാവുന്ന ചോല, ഷെയ്ഡ് ഉണ്ടാവുമ്പോൾ ആ ഷെയ്ഡ് മൂലം കറക്റ്റായിട്ട് സൂര്യപ്രകാശവും വായുസഞ്ചാരവും ലഭിക്കാത്തത്, പിന്നെ അത് കൂടാതെ നിലത്തഴയുന്ന കൊടിത്തലകളും ചെന്തലകളും, അത് സമയാസമയങ്ങളിൽ അത് താങ്ങുകാലിനോടൊപ്പം ചേർത്ത് കെട്ടിവെക്കാത്തതോ മുറിച്ചു മാറ്റാത്തതോ ഒക്കെ ഈ രോഗം തോട്ടങ്ങളിൽ പടരുന്നതിന് വളരെയധികം സഹായിക്കുന്നു.
1: ഈ രോഗം ഇങ്ങനെ വന്നാൽ അല്ലെങ്കിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
2: നിയന്ത്രണ മാർഗങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇലകളിൽ രോഗലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ അപ്പൊ തന്നെ അത് എടുത്ത് മാറ്റി തോട്ടത്തിന്റെ ദൂരെ കൊണ്ടുപോയി അത് കത്തിച്ച് കളയുക, കമ്പോസ്റ്റ് ആക്കുകയൊക്കെ ചെയ്യണം. രോഗം ബാധിച്ച കൊടികൾ തോട്ടത്തിലുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ചികിത്സിച്ച് ഭേദമാക്കുക, പൂർണ്ണമായി നശിച്ച കൊടികൾ അവിടെ നിർത്താതെ വേരോടുകൂടി പുഴുത് മാറ്റി കത്തിക്കുകയോ കമ്പോസ്റ്റ് ആക്കുകയോ ചെയ്യുക. മഴ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മണ്ണിലൂടെ പടർന്നു വളരുന്ന ഈ കൊടിത്തലകളുണ്ടല്ലോ, ചെന്തലകൾ, അത് ഒന്നുകിൽ തൈകളാക്കി മാറ്റുകയോ അല്ലെങ്കിൽ അത് മുറിച്ച് മാറ്റുകയോ താങ്ങുകാലുകൾ ചേർത്ത് കെട്ടുകയൊക്കെ ചെയ്യണം. കാരണം ഇത് മണ്ണിലൂടെ ഇഴയുമ്പോൾ അതിലൂടെ രോഗം മറ്റ് കൊടികളിലേക്ക് പടരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ രോഗം ബാധിച്ച കൊടികളിൽ നിന്നും വെള്ളം വാർന്ന് മറ്റ് കൊടികളുടെ ചുവട്ടിലോട്ട് പോകുമ്പോൾ അങ്ങനെയും രോഗം സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ താങ്ങുകാലുടെ കൊമ്പ് കോതുകയും ഷെയ്ഡ് കുറയ്ക്കുകയും സൂര്യപ്രകാശം വായുസഞ്ചാരമൊക്കെ കിട്ടത്തക്ക രീതിയിൽ തോട്ടം ക്രമീകരിക്കുകയും ചെയ്യണം. മഴ തുടങ്ങിയ ശേഷം കൊടി ഒന്നിന് 1 കിലോ കുമ്മായം ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 4 ആഴ്ച കഴിഞ്ഞിട്ട് 2 കിലോ വേപ്പുമിണ്ണാക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ സമയാസമയങ്ങളിൽ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ധാരാളമായിട്ട് അടിവളമായിട്ടും മേൽവളമായിട്ടും ഒക്കെ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ തുലാവർഷം തുടങ്ങുന്നതിന് മുമ്പും മുൻകരുതൽ എന്ന രീതിയിൽ തടം തുറക്കുകയും ഒരു 2 അടി അകലത്തിൽ തടം തുറന്നിട്ട് അവിടെ ഈ കോപ്പർ ഓക്സി ക്ലോറൈഡ് അത് 0.2% വീര്യത്തിൽ ഒരു കൊടിക്ക് ഏകദേശം 5 മുതൽ 10 ലിറ്റർ വേണ്ടി വരും. അത് ആ കൊടിയുടെ പ്രായം അനുസരിച്ച് ഈ അളവ് വ്യത്യാസം വരും. അപ്പൊ ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ 5 മുതൽ 10 ലിറ്റർ ഒരു കൊടിക്ക് ലഭിക്കത്തക്ക രീതിയിൽ 0.2% വീര്യത്തിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് മഴ ലഭിച്ച കഴിഞ്ഞ ശേഷം തടത്തിൽ കടഭാഗത്തോട് ചേർത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തടം കുതിർക്കാവുന്നതാണ്. അതിനുശേഷം ഇലകളിലും കോപ്പർ ഓക്സി ക്ലോറൈഡ് തളിച്ചു കൊടുക്കാവുന്നതാണ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് അല്ലാന്നുണ്ടെങ്കിൽ 1% വീര്യത്തിൽ ബോഡോ മിശ്രിതവും നമുക്ക് ഇതുമാതിരി തന്നെ പ്രയോഗിക്കാവുന്നതാണ്. ഇത് കൂടാതെ പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് എന്ന് പറയുന്ന ഒരു കുമിൾനാശിനിയും കൂടെ ഉണ്ട്. അക്കോമിൻ എന്ന് പറഞ്ഞാണ് വിപണിയിൽ കിട്ടുന്നത്.

0: ഒരു പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറും കൂടിയാണ്. ചെടിക്ക് ഒരു രോഗപ്രതിരോധ ശേഷി നൽകുകയും കൂടി ചെയ്യുന്നുണ്ട്. ആന്റി ഫംഗൽ ആക്ടിവിറ്റി മാത്രമല്ല ഇത് രോഗപ്രതിരോധ ശേഷിയും കൂടെ നൽകുന്നുണ്ട്. അത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് പ്രയോഗിക്കാം. അതിന്റെ അളവ് 0.3% വീര്യത്തിൽ ചെയ്യണം.
1: അത് സ്പ്രേ ചെയ്യാം.
0: അത് സ്പ്രേ ചെയ്യാം. ഇലകളിൽ തളിച്ചു കൊടുക്കുക.
1: അപ്പൊ ഈ കുമിൾ രോഗം എന്തായാലും ഇത് മണ്ണിൽ നിന്നാണ് വരുന്നത്. അപ്പൊ മണ്ണ് നമ്മൾ നല്ലപോലെ പരിചരിക്കണം. മേഡം പറഞ്ഞ മാതിരി തന്നെ ട്രൈക്കോഡർമ മിശ്രിതമായ ചാണകമൊക്കെ കൊടുത്തും നീർവാർഷയൊക്കെ നല്ലപോലെ ശരിയാക്കിയിട്ടും കുമ്മായം കൊടുത്തും മണ്ണ് നല്ലപോലെ നമ്മൾ പരിചരിക്കണം. പിന്നെ മേഡം സൂചിപ്പിച്ചത് വെള്ളത്തിലൂടെയും അല്ലെങ്കിൽ മറ്റേ കൊടികളിലൂടെയും രോഗം പടരുന്നത്.
0: ഈ രോഗം ബാധിച്ച കൊടികളുടെ ചുവട്ടിലുള്ള വെള്ളം അടുത്ത ആരോഗ്യമുള്ള കൊടികളിലേക്ക് ബാധിക്കാത്ത രീതിയിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യണം. ആ തടം സെപ്പറേറ്റ് ചെയ്ത് മാറ്റുക. പിന്നെ മഴക്കാലത്ത് വെള്ളം സ്പ്ലാഷ് ചെയ്താണ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് കവർ ക്രോപ്പ് ആവരണ വിളകൾ നമുക്ക് കൃഷി ചെയ്യാൻ, അപ്പോൾ ഈ വെള്ളം തെറിച്ച് സ്പ്രെഡ് ആവുന്നത് നമുക്ക് ഒഴിവാക്കാം. ഫൈറ്റോഫ്തോറ എന്ന് പറഞ്ഞ കുമിള് ഈ വെള്ളത്തിൽ കൂടിയാണ് സ്പ്രെഡിങ് കൂടുതലായിട്ടും വരുന്നത്. അല്ലാതെയും പോകുന്നുണ്ട്, ഏറെക്കൂടിയും പോകും. പക്ഷെ കൂടുതലും ആർദ്രതയൊക്കെ കൂടിയ സമയത്ത് വെള്ളത്തിലൂടെയും ഈർപ്പത്തിലൂടെയൊക്കെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്.
1: മേഡം മറ്റൊരു ഡിസീസ് മേഡം പറഞ്ഞത് പൊള്ളു രോഗം അല്ലേ? ഇപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്?
0: പൊള്ളു രോഗം സ്റ്റാർട്ട് ചെയ്യുന്നതും മഴക്കാലത്ത് തന്നെയാണ്. ഈ പറഞ്ഞ മാതിരി തിരി ഉണ്ടാവുന്ന സമയത്താണിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഇലകളെ മാത്രമല്ല തിരികളെയും മണികളെയും ബാധിക്കുന്ന ഒരു രോഗമാണ്. കൂടാതെ രോഗലക്ഷണങ്ങൾ ആദ്യം കാണുന്നത് ഇലകളിലാണ്. ഇലകളിൽ ചെറിയ പൊട്ടുകളായിട്ട് വരും. ഈ കറുത്ത പൊട്ടുകൾ മഞ്ഞ വലയത്തോടുകൂടിയുള്ള കറുത്ത പൊട്ടുകളാണ് വരുന്നത്. അത് പിന്നീട് മറ്റ് പൊട്ടുകളുമായിട്ട് ചേർന്ന് അത് വലുതാവും. വലുതായി ഇലക്കരിച്ചിൽ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഇലകൾ പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇലകളിൽ നിന്നും തണ്ടുകളിലേക്ക് ബാധിച്ച് പിന്നെ തിരികളിലേക്ക് അത് ബാധിക്കുന്നു. തിരികൾ ഉണങ്ങിക്കരിഞ്ഞ് പൊഴിഞ്ഞു പോകുന്നു. ചില സമയത്ത് ഒരു ചെറിയ ഒരു സ്പോട്ടേ തിരികളിൽ കാണത്തുള്ളൂ. അപ്പോഴും തിരികൾ ധാരാളമായിട്ട് പൊഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ മണികൾ ഫോം ചെയ്യുമ്പോഴും മണികളെ അത് ബാധിക്കുകയും മണികൾ പൊള്ളയായിട്ട് മാറുകയും ചെയ്യുന്നു.
1: കറുത്ത് കറുത്തായിട്ട് കാണാൻ സാധിക്കും.
0: അതെ അതെ, അത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകും. പൊള്ളയായോണ്ടാണ് അത് പൊടിഞ്ഞു പോകുന്നത്.
1: അപ്പോൾ ഇതിന്റെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് എങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടത്?
0: ഈ ദ്രുതവാട്ടത്തിന് നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുവാണെങ്കിൽ അത് തന്നെ ധാരാളം മതിയാകും. അത് കൂടാതെ നമ്മളിപ്പം ദ്രുതവാട്ടം ഇല്ല, ഇതാണ് പ്രധാനപ്പെട്ട രോഗമാണെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കാം. അതുപോലെ തന്നെ ബോഡോമിശ്രിതം ചെയ്താലും മതി. 1% വീതിയത്തിൽ ബോഡോമിശ്രിതം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇലകളിലും തിരികളിലും.
1: അപ്പോൾ കോപ്പറോക്സിക്ലോറൈഡ് ഒരു സേഫ് ഫംഗിസൈഡും ആണ്.
0: അതെ അതെ, അത്
1: യൂസ് ചെയ്യാൻ അത്ര പാടുള്ളതല്ല,
0: ബുദ്ധിമുട്ടില്ല. ബോഡോമിശ്രിതമാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം, ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുകയും വേണം.
1: ഇതെങ്ങനെയാണ് ഒരു ചെടിയിൽ നിന്ന് മറ്റു ചെടിയിലോട്ട് പടരുന്നത് ഈ പൊള്ളു രോഗം?
0: പൊള്ളു രോഗം ഇതൊരു കൊളിറ്റോട്രിക്കം കാപ്സിസി എന്ന് പറഞ്ഞ കുമ്പിളാണ് ഉണ്ടാക്കുന്നത്. ഇത് വായിലൂടെയും പകരും. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇലകൾ താഴെ പൊഴിഞ്ഞു വീഴത്തില്ലേ, അതിലൂടെയും ഒക്കെ അടുത്ത ചെടികളിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. വെള്ളത്തിൽ കൂടെയും പടരാനുള്ള സാധ്യതയുണ്ട്.
1: അപ്പൊ ഇത് എന്തായാലും നമുക്ക് രോഗമുള്ള തിരികളൊക്കെ എടുത്ത് നല്ലപോലെ സുരക്ഷിതമായിട്ട് മാറ്റേണ്ട ഒരു
0: ആവശ്യമുണ്ട്.
1: അല്ലെങ്കിൽ മറ്റേ ചെടികളിലോട്ടും പടരാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. പിന്നെ അടുത്ത രോഗം സ്ലോ വിൽട്ട് അല്ലെങ്കിൽ സാവധാന വാട്ടം അല്ലേ? ഇതിനെ കുറിച്ചൊന്ന് പറയാം.
0: സാവധാന വാട്ടം വളരെ സാവധാനത്തിലാണ് ഉണ്ടാകുന്നത്. അത് പലപ്പോഴും കർഷകരുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. ഇത് മണ്ണിൽ കൂടി ഇൻഫെക്റ്റഡ് ആവുന്ന ഫ്യൂസേറിയം, റൈസെപ്റ്റോണിയ മുതലായ കുമിളുകൾക്കൊപ്പം തന്നെ വേരുബന്ധക നീമാവിര ഇവിടെ ഇൻഫെക്ഷനും കൂടെ ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ ഗുരുതരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട്.
1: ഇവിടെ കുമിളും നിമവീരുകളും
0: രണ്ടുപേരും കൂടെ കൈകോർത്താണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇലമഞ്ഞളിപ്പാണ് ആദ്യം കാണുന്നത്. അത് ഈ കൊടിയുടെ ഏറ്റവും താഴത്തെ ഇലകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് പതുക്കെ പതുക്കെ അത് മഞ്ഞളിപ്പ് മേളിലേക്ക് ബാധിക്കുന്നു. മേളിലേക്ക് ബാധിച്ചിട്ട് നമ്മൾ അതിന്റെ വേര് പരിശോധിച്ച് നോക്കുവാണെങ്കിൽ വേരില് മുഴകൾ കാണാൻ സാധിക്കും. ഈ നീമാവീരെ ഇൻഫെക്ട് ചെയ്യുമ്പോൾ മുഴകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ ഫിസിയറിയത്തിന്റെ ഇൻഫെക്ഷൻ മൂലം ആ വേര് മുറിച്ച് നോക്കുമ്പോൾ അതിന്റെ ഉൾഭാഗം കരിഞ്ഞുണങ്ങി നശിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് സാവധാനം അതിന്റെ വെള്ളവും വളവും ആഗീകരിക്കാനുള്ള ആ ചെടിയുടെ കപ്പാസിറ്റിയാണ് നശിപ്പിച്ചു കളയുന്നത്.
1: കഴിവ് പോകുമ്പോൾ
0: പതുക്കെ പതുക്കെ ഇത് മഞ്ഞളിച്ച് ഉണങ്ങി നശിച്ചു പോകുന്നു. ഇത് തോട്ടം ശ്രദ്ധിക്കാതെയൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിലാണ്, അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുണ്ട്. തോട്ടം നേരെ ചൊവ്വേ ശ്രദ്ധിക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രോഗം ഉണ്ടാവാനുള്ള സാധ്യത
1: മണ്ണിൽ നിന്നാണ്.
0: അതെ അതെ, മണ്ണിൽ നിന്നുള്ള ഒരു രോഗമാണ്.
1: ഇതിന്റെ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ നിയന്ത്രണം എങ്ങനെയാണ്?
0: ഇത്തരം തോട്ടങ്ങളിൽ നിന്ന് കൊടികൾ എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത്തരം കൊടി

0: ഒഴിവാക്കുകയും അത്തരം തോട്ടങ്ങളും വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യണം. റൂട്ട് കട്ടിങ്സ് വേര് പിടിപ്പിച്ച തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ രോഗബാധയില്ലാത്ത തൈകൾ തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ചെടികൾക്ക് ആരോഗ്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ചേർത്ത് വേണം നമ്മൾ തൈകൾ നടേണ്ടത്. അതുപോലെ നടുന്ന സമയത്ത് മൈക്കോറൈസ അതുപോലെ തന്നെ ട്രൈക്കോഡർമ ഇതൊക്കെ ഉപയോഗിച്ച ശേഷം തൈകൾ നടാവുന്നതാണ്.
1: കുമ്മായപ്രയോഗം
0: ഈ പറഞ്ഞ മാതിരിയുള്ള കുമ്മായപ്രയോഗമൊക്കെ നടത്താം. പിന്നെ അതുപോലെ തന്നെ വേപ്പുമിണ്ണാക്ക് ട്രൈക്കോഡർമ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നീമാവിരയെ ഒഴിവാക്കുന്നതിനൊക്കെ വേപ്പുമിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്ന വളരെ അനുയോജ്യമാണ്. ഇത് കൂടാതെ പൊച്ചോണിയ ക്ലാമിഡോസ്പോറിയ എന്ന് പറഞ്ഞ ഒരു മിത്ര കുമിളുണ്ട്. ആ കുമിള് നമ്മൾ മണ്ണിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് 10 ഗ്രാം 2 കിലോ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ആയിട്ട് മിക്സ് ചെയ്താണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പം ഇത് വരാൻ സാധ്യതയുള്ള തോട്ടങ്ങളിൽ അല്ലെങ്കിൽ നേരത്തെ രോഗലക്ഷണം കാണിച്ചിട്ടുള്ള തോട്ടങ്ങളിൽ നമ്മൾ നടുമ്പോൾ പൊച്ചോണിയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നടുന്നത് വളരെ അനുയോജ്യമാണ്. അപ്പം ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും.
1: മേഡം, അടുത്ത രോഗം കുരുടിപ്പ് രോഗമാണ്, സ്റ്റണ്ട് ഡിസീസ്.
0: ഇതൊരു വൈറൽ രോഗമാണ്. ഇത് എല്ലാ തോട്ടങ്ങളിലും അങ്ങനെ കാണുന്നില്ല, പക്ഷേ ഇപ്പം പല തോട്ടങ്ങളിലും ഇത് കണ്ടുവരുന്നുണ്ട്. ഈ വയനാട് കോഴിക്കോടൊക്കെ ധാരാളം കുരുമുളക് കൃഷി ഉള്ളതാണ്. അപ്പം അത്തരം തോട്ടങ്ങളിൽ ഇത് ഇപ്പം കണ്ടുവരുന്നുണ്ട്. അവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട്. വൈറൽ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ഇത് കാണിക്കുന്നത്. അതായത് ഇലകളിൽ ഇളം പച്ചയും മഞ്ഞയും കലർന്നുള്ള ഒരു മോട്ടിൽ സിംറ്റം ആണ് ഇത് പ്രധാനമായിട്ടും ഇത് കാണിക്കുന്നത്. കൂടാതെ ഇലകളുടെ അരികുകൾ വക്രിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇലകൾ കുരുടിച്ചു വരുന്നുണ്ട്. തണ്ടുകൾ മുരടിച്ചു പോകുന്നുണ്ട്. ചെടി മൊത്തത്തിൽ ഒരു മുരടിപ്പാണ് കാണിക്കുന്നത്. അപ്പൊ ഇതൊരു വൈറൽ രോഗമായതുകൊണ്ട് തന്നെ ഇത് കാണുന്ന മുറയ്ക്ക് നമ്മൾ വേരോട്
1: പിഴുത്
0: അവിടെങ്ങും ഇടാതെ തന്നെ ആഴത്തിൽ കുഴിച്ച് മൂടുകയോ കമ്പോസ്റ്റ് ആക്കുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയോ ഒക്കെ.
1: ചുരുക്കി പറഞ്ഞാൽ മേഡം, നമ്മുടെ കുരുമുളക് തോട്ടത്തിൽ നമ്മൾ നല്ല ശുചിത്വം പാലിക്കണം.
0: രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ, അതായത് 11 മുതൽ 10 വരെ ഇനങ്ങൾ ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് എല്ലാം തന്നെ ഏകദേശം ടോളറന്റ് ആണ് ഈ ദ്രുതവാട്ടത്തിന്. അപ്പൊ അതിലേതെങ്കിലും നടാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഇനങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. കരിമുണ്ട പോലത്തുള്ള ഇനങ്ങൾ, ബാലംകോട്ട,
1: ഇനിയിപ്പം ഗ്രാഫ്റ്റഡ് തൈകളും കിട്ടാറുണ്ട്. അതും ഇങ്ങനത്തെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പരിധി വരെ സഹായിക്കും. നമ്മുടെ തിപ്പിലിയിലൊക്കെ ഗ്രാഫ്റ്റ്
0: ഗ്രാഫ്റ്റ്
1: തൈകൾ, അതും കുറച്ച് സഹായമായിരിക്കും ഇങ്ങനത്തെ ദ്രുതവാട്ടം അല്ലെങ്കിൽ വാട്ടരോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയല്ലേ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കുരുമുളക് തോട്ടത്തിൽ വരുന്ന ഈ രോഗങ്ങളെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും.
0: ഈർപ്പവും ആർദ്രതയുമാണ് ഒരു സ്പ്രെഡ് ചെയ്യാൻ കൂടുതലും സഹായിക്കുന്നത്. കൾച്ചറൽ പ്രാക്ടീസ് കൊണ്ട് തന്നെ കുറെ രോഗങ്ങൾ കുറയ്ക്കാനായിട്ട്, നീർവാർച്ച സൗകര്യം, അതുപോലെ തന്നെ പിന്നെ ഈ ഷെയ്ഡ് നിയന്ത്രിക്കുന്നത്, അതുപോലെ തന്നെ താങ്ങുകാലുകള് ഒത്തിരിയും പൊക്കത്തില് വളർത്താതെ ഏകദേശം 6 മീറ്റർ ആണ് അതിന്റെ പൊക്കം പറയുന്നത്. പിന്നെ ഈ ഷെയ്ഡ് നമ്മൾ മഴക്കാലത്തിന് മുമ്പ് തന്നെ അത് ഷെയ്ഡ് നിയന്ത്രിക്കണം. ചോലകളൊക്കെ ഒന്ന് കുറയ്ക്കണം. സൂര്യപ്രകാശം തോട്ടത്തില് വീണാലേ രോഗങ്ങൾ കുറെ
1: സൂര്യപ്രകാശവും വായുസഞ്ചാരവും രണ്ടും വേണം. ശരി മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ കുരുമുളകിനെ ബാധിക്കുന്ന രോഗത്തിനെ പറ്റി ഈ ഒരു നല്ല ചർച്ച ചെയ്യാൻ സാധിച്ചു. വളരെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളെ കുറിച്ചും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ചുമൊക്കെ ശ്രോതാക്കൾക്ക് ഇന്നത്തെ പരിപാടിയിലൂടെ വ്യക്തമായല്ലോ. ഈ വിഷയത്തിൽ ഇതുവരെ നമ്മോട് അറിവുകൾ പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ഷെറിൻ എ സലാം. ശ്രീമതി ഷെറിൻ എ സലാമുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

0: ഇനി നമുക്ക് കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
1: മഴക്കാലമായതിനാൽ വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ 2.5 മില്ലി ക്ലോർ പൈറിഫോസ് 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഇലക്കവിളുകളിലും ദ്വാരങ്ങളിലും ഇറങ്ങിച്ചെല്ലത്തക്ക വിധം പശ ചേർത്ത് തളിച്ചുകൊടുക്കാവുന്നതാണ്. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുലവെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് 1.5 അടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 ആഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വെച്ചതിനു ശേഷം നടാം. തുടർച്ചയായ മഴ മൂലം വാഴയിൽ എർവീനിയ റോട്ട് രോഗം കാണാനിടയുണ്ട്. നീർവാർച്ച സൗകര്യം മെച്ചപ്പെടുത്തുക. വാഴത്തടത്തിൽ കുമ്മായമിടുന്നതും നീർച്ചാലുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ ഇടുന്നതും നല്ലതാണ്. 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്കവണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. രോഗം ബാധിച്ചാൽ 3 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ

0: ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്കവണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കണം.
1: കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
2: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമെന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, ചെടികളുടെ തളിരിലകളിൽ സാധാരണ കണ്ടുവരുന്ന ഫംഗസ് രോഗം ഏതാണ്? ഉത്തരം കേട്ടോളൂ, ചൂർണ്ണ പൂപ്പൽ രോഗം. ആരംഭകാലങ്ങളിൽ തളിരിലകൾ അകത്തേക്ക് ചുരുണ്ടുവരുന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. കൂടാതെ വെള്ളനിറത്തിലുള്ള പൂപ്പൽ ഇലകളുടെ പ്രതലത്തിൽ കാണപ്പെടുന്നു. രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് ഇലകളിലും തണ്ടുകളിലും പൂപ്പൽ പോലെ ചാരനിറത്തിലുള്ള പാടുകളുണ്ടാകുന്നു. ചൂർണ്ണപ്പൂപ്പൽ രോഗം നിയന്ത്രിക്കുന്നതിനായി രോഗം ബാധിച്ച കൊമ്പുകൾ മുറിച്ചു മാറ്റേണ്ടതാണ്. പാടുകൾ വീണ ഇലകൾ നശിപ്പിക്കുക എന്നതാണ് പ്രതിരോധ മാർഗം. ഇതിനായി 2% വീര്യത്തിൽ സ്യൂഡോമോണാസ് ലായനി തളിച്ചു കൊടുക്കാവുന്നതാണ്. ഉത്തരം വ്യക്തമായല്ലോ? എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
3: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് വ്യാവസായികാടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 23-24 തീയതികളിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0497-27-63-473 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സൌജന്യ പരിശീലന പരിപാടി സെപ്റ്റംബർ 18 സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0482923-43-23 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച്

3 9 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കാവുന്നതാണ്. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് സെപ്റ്റംബർ 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487248139 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,300 രൂപ, ആലപ്പുഴ 25,400, ചെങ്ങന്നൂർ 27,000, കോട്ടയം 28,700, പാലാ 28,300, എറണാകുളം 25,900, ആലുവ 27,500 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,200, ആലപ്പുഴ തെളിവ് 21,900, എറണാകുളം 16,600, വടക്കൻപറവൂർ 16,100 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700 രൂപ, എറണാകുളം 3,900, വടക്കൻപറവൂർ 3,800 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,300, കട്ടപ്പന 3,000 രൂപ. തുവരപ്പരിപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,900 രൂപ. ഇതോടെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഒരു മാസം നീളുന്ന സ്വച്ഛതാഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ സേവാ സങ്കൽപ് അഭിയാനും നാളെ തുടക്കമാകും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത്നാഗിന്. അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സെമി കണ്ടക്ടർ

0: മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ സംയോജിത പ്രവർത്തനവും ശേഷി വർദ്ധനയും ഉറപ്പുവരുത്തുകയാണ് മൂന്ന് ദിവസത്തെ മേളയുടെ ലക്ഷ്യം. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിലൂടെ 51,00,000-ൽ ജീവനക്കാർ കൂടി ഇപിഎഫ്ഒ പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: आज कैबिनेट में हमारे देश भर में इंडस्ट्रीज में काम करने वाले जो कर्मचारी हैं उनके लिए एक बहुत बड़ा निर्णय लिया है. प्रोविडेंट फंड का जो नियम है उस नियम में अब तक 15,000 रुपीज की सीलिंग रहा करती थी. ये सीलिंग 2014 में तय की गई थी. इसको बढ़ाकर 25,000 रुपए पर मंथ सैलरी पे लेके आ गए. इससे करीब 51,00,000 एम्प्लॉयज को इसका बेनिफिट मिलेगा.
0: പ്രതിവർഷം ഏകദേശം 11,339 കോടി രൂപയുടെ അധിക ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. 2004 മുതൽ 2014 വരെയുള്ള കാലത്ത് ഇപിഎഫ്ഒയുടെ വേതന പരിധിയിൽ മാറ്റമുണ്ടായിരുന്നില്ലെന്നും 2014 സെപ്റ്റംബറിൽ ഇത് 15,000 രൂപയാക്കി ഉയർത്തുകയായിരുന്നുവെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. നികുതി സംബന്ധമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമ്പോൾ ഇളവുകൾ, ആനുകൂല്യങ്ങൾ എന്നിവ ആവശ്യപ്പെടുന്നതിന് ഉപരിയായി രാജ്യതാൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ബംഗളൂരുവിൽ ഇന്റർനാഷണൽ ടാക്സ് റിസർച്ച് ആന്റ് അനാലിസിസ് ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച ദ്വിദിന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. സ്വതന്ത്ര നികുതി നയ ഗവേഷണം പൊതുചർച്ചയുടെ ഭാഗമാക്കണമെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ ആഹ്വാനം ചെയ്തു. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന് സമ്മാനിക്കും. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22-ന് നടക്കുന്ന 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. അനന്ത് നാഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അനായാസമായ അഭിനയത്തിലൂടെയും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെയും ഇന്ത്യൻ സിനിമയിൽ ശക്തമായ മുദ്ര പതിപ്പിച്ച നടനാണ് അനന്ത് നാഗെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛതാഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് 17 ഒക്ടോബർ വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: സ്വച്ഛഭാരത ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ് ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ശുചിത്വം ഉറപ്പാക്കിയുള്ള വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിൽ കൂട്ടായ പങ്കാളിത്തത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും പ്രാധാന്യം ഇതെടുത്തു കാണിക്കുന്നു. ഗാന്ധിജയന്തി ദിനമായ 2 ഒക്ടോബർ നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളിൽ പ്രത്യേക ശുചിത്വ യജ്ഞങ്ങൾ സംഘടിപ്പിക്കും. ഏക് പേട് മാക്കേ നാം സംരംഭത്തിന്റെ ഭാഗമായ വൃക്ഷത്തൈ നടീലും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി 7 ഒക്ടോബർ പ്രത്യേക ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200-ഓളം ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ ക്യാമ്പയിന് തുടക്കമാകും. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. നിക്ഷേപ നടപടിക്രമങ്ങൾ ഏകോപിപ്പിച്ച് ലളിതവൽക്കരിക്കുകയാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. കേരളത്തിലെ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഗ്രാമീണ ബാങ്ക് സേവനങ്ങൾ കൂടി റേഷൻ കടകളിൽ ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അറബിക്കടലിൽ നിന്ന് പുതിയ ഇനം ഈൽ മത്സ്യത്തെ കണ്ടെത്തി. പുതിയ മത്സ്യം ഇനി CMFRA യുടെ

0: പേരിൽ അറിയപ്പെടും. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർക്ക് കൊല്ലം തീരത്ത് ഏകദേശം 300 മീറ്റർ ആഴക്കടലിൽ നിന്നാണ് മത്സ്യത്തെ ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: സിയമഫാറയുടെ 80th വാർഷികത്തിന്റെ ഭാഗമായി മത്സ്യത്തിന് അരിയോസോമ സിയമഫാറയൻസെ എന്ന് നാമകരണം ചെയ്തു. ഇന്ത്യയുടെ ആഴക്കടൽ ഗവേഷണ മേഖലയ്ക്ക് ഏറെ ഗുണകരമാകുന്നതാണ് ഈ ഗവേഷണ നേട്ടമെന്ന് സിയമഫാറയ ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് അറിയിച്ചു. മത്സ്യത്തിന്റെ അടിഭാഗത്ത് കാണപ്പെടുന്ന കറുത്ത പുള്ളികളാണ് പ്രധാന ആകർഷണം. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ ആഴക്കടൽ ദൌത്യത്തിന്റെ ഭാഗമായി സിയമഫാറയ നടപ്പാക്കുന്ന ഗവേഷണത്തിലാണ് പുതിയ മത്സ്യത്തെ തിരിച്ചറിഞ്ഞത്.
0: കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള HLL ലൈഫ് കെയർ ലിമിറ്റഡിന് ഔദ്യോഗിക ഭാഷാ നയം മികച്ച രീതിയിൽ നടപ്പാക്കിയതിനുള്ള അംഗീകാരമായി ടോളിക് പുരസ്കാരം ലഭിച്ചു. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ HR വൈസ് പ്രസിഡന്റ് ഡോക്ടർ രാജേഷ് രാമകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങി. 2025-26 കാലയളവിലെ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ചാർജ് ഡി അഫയേഴ്സിനെ വിളിച്ചുവരുത്തിയാണ് ഇന്ത്യ അതൃപ്തി അറിയിച്ചത്. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ആക്രമണങ്ങളെയും സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന സൌകര്യങ്ങൾക്കും ഭീഷണിയാകുന്ന നടപടികളെയും ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച 6-നില കെട്ടിടം പൂർണ്ണമായി തകർന്നു വീണ് 5 കുട്ടികൾ ഉൾപ്പെടെ 20 പേർ കൊല്ലപ്പെട്ടു. 100 പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി തിമ്പുവിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ മേഖലകളിലെ സഹകരണം യോഗത്തിൽ സമഗ്രമായി വിലയിരുത്തി. വികസന പങ്കാളിത്തം, ഊർജ്ജം, വ്യാപാരം, കണക്ടിവിറ്റി, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ സഹകരണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലായിരുന്നു ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് സൌഹൃദ പൈപ്പ്ലൈൻ വഴിയുള്ള ഡീസൽ കൈമാറ്റം പൂർത്തിയായി. പൈപ്പ്ലൈൻ വഴി ഇന്ത്യയിൽ നിന്ന് 4,000 മെട്രിക് ടൺ ഡീസൽ ബംഗ്ലാദേശിലെ ദീനാജ്പൂരിലെ പാർബതിപൂർ റിസീവിംഗ് ടെർമിനൽ ഡിപ്പോയിലെത്തിച്ചു. പൈപ്പ്ലൈൻ വഴിയുള്ള 72nd ഡീസൽ വിതരണമാണിത്. വികസിത് ഭാരത് ചലഞ്ചിന്റെ ആദ്യഘട്ടമായ വികസിത് ഭാരത് ക്വിസ് നാളെ മുതൽ സെപ്റ്റംബർ 30 വരെ മൈ ഭാരത് പോർട്ടൽ വഴി നടക്കും. മൈ ഭാരത് .gov.in എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. യുവജനങ്ങൾക്ക് ആശയങ്ങൾ, കഴിവുകൾ, നേതൃപാഠവം, നൂതനമായ പരിഹാര മാർഗ്ഗങ്ങൾ എന്നിവ ദേശീയതലത്തിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഒരു മാസം നീളുന്ന സ്വച്ഛതാഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ സേവാ സങ്കല്പ് അഭിയാനും നാളെ തുടക്കമാകും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന്. അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി.
3: തൊഴിലാളി മണ്ഡലം.
4: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഫോട്ടോ ജേർണലിസ്റ്റ് റാഫി കൊല്ലവുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം.
5: ഞാൻ ഓർക്കുമായിരുന്നു, എന്റെ ഒരു ഫ്രണ്ട് ഒരിക്കലും ഒരു സൺസെറ്റിന്റെ പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് ഇട്ടിട്ട് പുള്ളി പറഞ്ഞത് 3-4 മണിക്കൂർ കഷ്ടപ്പെട്ടെടുത്ത പിക്ചറാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരെ കളിയായിക്കൊണ്ടിരുന്നത് വൈകിട്ട് അസ്തമിക്കുന്ന സൂര്യന്റെ പടം എടുക്കാനായിട്ട് 2-3 മണിക്കൂർ കഷ്ടപ്പെട്ടത് ഈ ഒരു മണ്ണനല്ലേ എന്നായിരുന്നു അതിനെ കളിയാക്കിക്കൊണ്ട് നമ്മൾ ചോദിച്ചിരുന്ന കാര്യം. പക്ഷേ ജോക്സ് അസൈഡ്, നമുക്കറിയാം ഇത് ചില ചിത്രങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്ഷമ വേണ്ടി വരും. ആ മൊമെന്റിലേക്ക് നമ്മൾ കാത്തിരിക്കണം, ആന്റിസിപ്പേറ്റ് ചെയ്യണം, അത് മിസ്സാവാനും പാടില്ല.
6: തീർച്ചയായും.
5: അപ്പം അങ്ങനെ എടുത്ത ചിത്രങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതീവ ക്ഷമ വേണ്ടതും നമ്മൾ തളരും മടുക്കും, അപ്പം അത്തരം അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയാം.
6: ക്ഷമ വേണ്ട ചിത്രങ്ങൾ എടുത്തിരുന്നു. ക്ഷമ വേണ്ടെന്ന് പറയുമ്പോൾ ട്രെൻഡ് ചെയ്യപ്പെടാം. നമ്മളൊരു എപ്പോഴും ഒരു ഫോട്ടോഗ്രാഫർ സ്വയം അവന്റെ ഉള്ളിൽ അവനെ എവിടെയെങ്കിലും ശ്രദ്ധിക്കപ്പെടണം എന്ന

0: ഗ്രഹിക്കുന്നവരാണ് എല്ലാ ഫോട്ടോഗ്രാഫേഴ്സായാലും വീഡിയോഗ്രാഫേഴ്സായാലും. ഇപ്പം പുതിയ ട്രെൻഡ് മാറിയിരിക്കുന്നു, നമ്മൾ വീഡിയോഗ്രാഫി കൂടി അറിഞ്ഞിരിക്കേണ്ട ഫോട്ടോഗ്രാഫേഴ്സ് ആവണം, അതൊരു ബേസിക് തിങ്സായി മാറിയിട്ടുണ്ട്. ക്ഷമ കുറെ സംഭരിച്ച ഒരു ചിത്രം എന്ന് പറയുന്നത് ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം പകർത്തി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ക്ഷമ എടുത്തിരുന്നത്. അതായത് ഏകദേശം ഒളിപ്പം കാലം 2.5 മുതൽ 6.5 വരെ കാത്തിരിക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. അത് ഒരു അസംബ്ലി ഇലക്ഷൻ സമയത്ത് ഇദ്ദേഹം കേരളത്തിലെ കൊല്ലം ജില്ലയിൽ വന്ന സമയം കടലിൽ പോയുണ്ടായി. കടലിൽ പോയിട്ട് തിരിച്ച് പോരുന്ന സമയം ഒരു ചിത്രം പകർത്തിയിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഏകദേശം 4 മണിക്കൂറിലധികം കാത്തിരുന്ന് കിട്ടിയൊരു ചിത്രം അത്. പക്ഷെ അന്ന് ട്രെൻഡ് ചെയ്യപ്പെട്ടു, അതിലൂടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോഗ്രാഫർ ആഗ്രഹിച്ചൊരു സംഭവം കിട്ടുകയുണ്ടായി. അതാണ് റയർ പേജ്. ഞാനിപ്പോൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വൈൽഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. വൈൽഡ് ഫോട്ടോഗ്രാഫി, അത് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന 4 മണിക്കൂറല്ല, 10 മണിക്കൂർ കാത്തിരുന്നാലും കിട്ടാത്ത ചിത്രങ്ങളാണ് കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്നത്. അതിനെ പകർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്.
1: നേരത്തെ പറഞ്ഞു സംഘർഷത്തിന്റെ ഇടയിൽ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിന്റെ പാർട്ടാവാം, അല്ലെങ്കിൽ ഇതുപോലെ കാത്തിരുന്നെടുക്കുന്ന ചിത്രങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു കുട്ടിയുടെ ചിത്രം പകർത്താൻ തീരുമാനിക്കുന്നു, ഞാൻ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ചോദിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഇപ്പം കുട്ടി ചിരിക്കാം കരയാം, രണ്ടും സംഭവിക്കാം.
0: തീർച്ചയായും
1: നമ്മൾ പറയേണ്ട സ്റ്റോറി കുട്ടി ചിരിക്കുന്നതോ കരയുന്നതോ ആണെന്ന് നമ്മൾ ആദ്യമേ തന്നെ നിശ്ചയിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുട്ടി കരയുന്നത് പിക്ചറായിരിക്കും ചിലപ്പോൾ നമ്മൾ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെലക്ഷൻ നടക്കുന്നുണ്ട്, ഫോട്ടോഗ്രാഫറിന്റെ പ്രിഫറൻസുകൾ, ഫോട്ടോഗ്രാഫറിന്റെ മുൻധാരണകൾ, അല്ലെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് ആദ്യമേ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചിത്രം വരുന്നത്.
0: അപ്പൊ
1: ഈ ചിത്രം കാണുന്ന ഒരാൾക്ക് പക്ഷേ ഈ കുട്ടി സാധാരണഗതിയിൽ ഒരു ദിവസം 22 മണിക്കൂറും ചിരിക്കുന്ന കുട്ടിയാകാം, കരഞ്ഞ ഒരു പിക്ചർ ആയിരിക്കും പുറത്തേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ സെലക്ഷൻ ചെയ്യാറുണ്ടോ, അങ്ങനെ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ കുട്ടി എന്ന രീതിയിൽ ഞാൻ പറയുന്നില്ല, ഇത് ഫിലിം സ്റ്റാർസോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസോ രാഷ്ട്രീയക്കാരോ ഒക്കെ ആകാം. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഫോട്ടോഗ്രാഫറിന്റെ അല്ലെങ്കിൽ ഈ തൊഴിലെടുക്കുന്ന ഒരാളുടെ ധാരണകൾ അല്ലെങ്കിൽ ചായ്വുകൾ ഫോട്ടോയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ?
0: തീർച്ചയായും. അത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരെയാണ് ഫ്രെയിം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇത്തരം ഒരു രീതിയിൽ. കാരണം സാധാരണ നില ചിരിക്കുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ വളരെ റൂഡായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ടാവാം. ഈ റൂഡായിട്ട് നോക്കുന്ന ആൾക്കാരെയാണ് കൂടുതലും നമുക്ക് അവരുടെ ചിരി ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക് പരിപാടിയാണ്. അപ്പം സ്വാഭാവികമായി ഇപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം എപ്പോഴും ചിരിക്കാറില്ല, വളരെ കുറവാണ്, ലിമിറ്റഡ് ആയിട്ടുള്ള ചിരിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ചിരി പകർത്തുക എന്നുള്ളതൊരു ടാസ്ക് ആയിട്ടാണ് പലരും കാണാറുള്ളത്. ഇപ്പോൾ അദ്ദേഹം നല്ലോണം ചിരിക്കുന്നുണ്ടാവും, അതെനിക്ക് പകർത്താൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ നല്ല ഭംഗിയുള്ള ചിരി എന്നുള്ള സംഭവം എൻ്റെ പേഴ്സണലി ഒരു സാധനമാണ്. പലർക്കും പല രീതിയായിരിക്കും. അപ്പം അദ്ദേഹം ചിരിക്കുന്ന ചിത്രങ്ങൾ പകർത്തി ഒരുപാട് പേരുണ്ടാവാം. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ ചിരിക്കുന്ന ചിത്രങ്ങൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് കാത്തിരുന്ന് ചിത്രം എടുത്തിട്ടുണ്ട്. എപ്പോഴും ചിരിക്കുന്ന മനുഷ്യനെയാണ് എല്ലാ മനുഷ്യന്മാർക്കും ഇഷ്ടം. അത് വേൾഡിലും അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്.
1: അതെ, അത് ബേസിക് ഇമോഷൻസിന്റെ കാര്യം ഇത് യൂണിവേഴ്സലി ഡോക്യുമെന്റഡ് ആണ്, നരവംശാസ്ത്രജ്ഞൻ ഡോക്യുമെന്റ് ചെയ്ത്. നമ്മളിത് കൊണ്ടുപോയി ഇപ്പം ഒരു ഇമോജി ആയിട്ട് പിക്ചർ കൊണ്ടുപോയി നമ്മൾ ഇപ്പം ആമസോണിലെ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തുകൊണ്ട് കാണിച്ചാൽ ഇത് ചിരിയാണ്, ഇത് പുച്ഛമാണ്, ഇത് ദേഷ്യമാണെന്നൊക്കെ അവർ തിരിച്ചറിയും. അതാണ്
0: എപ്പോഴും ചിരിയാണ് മനുഷ്യനെ കൂടുതൽ സുന്ദരന്മാരാക്കുന്നത്.
1: അപ്പൊ അവിടെ ഈ ധാരണകൾ ഒരുപക്ഷെ ചായ്വുകളൊക്കെ ഇതിൽ റിഫ്ലക്റ്റ് ആവാൻ സാധ്യതയുണ്ടെന്നാണ് റാഫി പറയുന്നത്. ശരി, അപ്പോ തുടക്കത്തിൽ തുടങ്ങിയത് ചെറിയ ഫോണുകളിൽ നിന്നായിരുന്നു. ഈ മാറ്റം റാഫിയുടെ തുടക്കകാലത്തെ ഫോട്ടോകളിൽ നിന്ന് പിന്നീട് ഡിജിറ്റൽ ക്യാമറകൾ വന്നു, ഡിജിറ്റൽ ക്യാമറകളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നു, ഈ പറഞ്ഞ പോലെ ഓരോ സ്പെസിഫിക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ലെൻസുകൾ നമുക്ക് വന്നു, ടെക്നോളജി വന്നു, ഇതിൻ്റെ ഒരു മാറ്റത്തെ റാഫിയുടെ ഓർമ്മയിൽ നിന്ന് അടയാളപ്പെടുത്താമോ? തുടങ്ങിയത് എങ്ങനെയാണ്, ഇപ്പോൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നതോ റാഫി ഉപയോഗിക്കുന്നതോ ആയിട്ടുള്ള കാര്യം?
0: ബേസിക്കലി ഫോണിൻ്റെ ഒരുപാട് നമുക്ക് ന്യൂനതകളുണ്ട്. നമുക്കൊരു നല്ല ചിത്രം എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്രയും നല്ല ചിത്രങ്ങൾ എടുക്കാൻ കഴിയില്ല. അതിൽ നിന്നും പിന്നെ സ്കിപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ക്യാമറയിലേക്കാണ്. ബേസിക് ക്യാമറ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഗിഫ്റ്റ് കിട്ടി എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും നമ്മൾ അത് വെച്ച് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അതിൻ്റെ പോരായ്മകൾ പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കും ഫോട്ടോഗ്രാഫർ. അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ മൈൻഡിലേക്ക് വീണ്ടും നെക്സ്റ്റ് ലെവലിലേക്കും ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ലെവൽ ഷിഫ്റ്റാണ് പ്രൊഫഷണൽ ക്യാമറ എന്നുള്ള സ്വപ്നത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ബേസിക് ക്യാമറയിൽ നിന്ന് നേരെ സ്കിപ്പ് ചെയ്യുന്നത് പ്രൊഫഷണൽ എന്നുള്ള രീതിയിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും ഒരു മോമെന്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെൻസസ് ഉണ്ട്. അപ്പം ക്ലോസ്അപ്പ് ഷോട്ട്സ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ലെൻസസ് ആണ്, ഏകദേശം 3 ലാക്സിൽ അടുപ്പിച്ച് വരുന്ന ലെൻസസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് 70-200 എന്ന് പറയുന്ന ലെൻസസ് ഉണ്ടാവും, 400 mm എന്ന് പറയുന്ന ലെൻസസ് ഉണ്ടാവും. അപ്പം ഇതെല്ലാം എക്സ്പെൻസീവിലാണ് ചെന്നെത്തുന്നത്. എന്നാലും

0: എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും അത് അച്ചീവ് ചെയ്തിരിക്കും. അതൊരു വാശിയാണ് എല്ലാവരുടെയും.
1: ശരി, നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇതിനകത്ത് ഒരു ജ്ഞാന സമ്പ്രദായമുണ്ട്, നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ വാളെടുത്ത് എല്ലാവരും വെളിച്ചപ്പാട്, എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ 2005 മുതൽ ഫേസ്ബുക്ക് വന്നതിന് ശേഷം നമ്മൾ ഒക്കെ കാണുന്നുണ്ട്, എല്ലാവരും പെട്ടെന്ന് ക്യാമറകൾ മേടിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ മോശമുള്ള കാര്യമല്ല,
0: താല്പര്യം ഉദ്ദേശിക്കുന്നത്.
1: അങ്ങനെ ഇരുന്നാലും എന്താണ് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഇവരിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഇപ്പം ഞാൻ എടുക്കുന്നുണ്ട് പിക്ചർ, എന്നെ പക്ഷേ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് വിളിക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറിനെ അടയാളപ്പെടുത്തുന്നത്?
0: പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറുടെ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതൊരു പ്രൊഫഷണൽ ആണോ അല്ലയോ എന്നുള്ളത്. കാരണം അവന്റെ ഫ്രെയിമിംഗ് ആയിരിക്കും എപ്പോഴും ബേസിക്കലി നമുക്ക് ബ്യൂട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി, ഡെപ്ത്, ഒരു ചിത്രം എന്താണ്, അതുപോലെ തന്നെ ആ ചിത്രത്തിനകത്ത് കഥകൾ ഒരുപാടുണ്ടാവും. ഒരു സാധാ പേഴ്സൺ എടുക്കുന്ന ചിത്രവും ബേസിക്കായിട്ട് പഠിച്ച അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിരിക്കുന്ന ഒരാൾ എടുക്കുന്ന ചിത്രത്തിനകത്ത് മസ്റ്റായിട്ട് കഥകളുണ്ടാവും. ഒരുപാട് കഥകളുള്ള ചിത്രങ്ങൾ നമ്മൾ സമൂഹത്തിൽ കാണാൻ പറ്റും. എനിവേ, സാധാരണ ആൾക്കാരുടെ ഫ്രെയിമിങ് വളരെ മോശമായിരിക്കും.
1: പഠിച്ചിട്ടില്ലാത്ത
0: അവർക്ക് സാധാ ജസ്റ്റ് ഒരു ഫോൺ എടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ മൊമെന്റ് ക്യാപ്ചർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നല്ലൊരു ചിത്രം വേണമെന്ന് ഫോട്ടോഗ്രാഫർ തന്നെ വേണ്ടി വരും.
1: ഫോട്ടോഗ്രാഫർ വേണം, പഠിക്കണം,
0: തീർച്ചയായും
1: പഠിക്കണം എന്നാണ്. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനൊരു വേതന വ്യവസ്ഥയൊന്നും ഇല്ല. റാഫി ഫ്രീലാൻസ് ആയിട്ടല്ലേ?
0: അതെ, ഞാൻ ഫ്രീലാൻസ് ആണ്.
1: വേതന വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഈ മേഖലയിൽ. ഒരു പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപാട് പേര് ചിലപ്പം പഠിക്കണമെന്ന താല്പര്യമുള്ളവരും അധികം കടന്നു വരാത്തതും.
0: അതെ.
1: അപ്പം മറ്റെന്ത് പ്രധാന വെല്ലുവിളികളാണ് ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ നേരിടുന്നത്, പ്രത്യേകിച്ചും ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ?
0: ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോട്ടോ എടുക്കുന്ന വിളിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറോട് ചോദിക്കുന്നത് നിങ്ങൾ റീല് മേക്ക് ചെയ്യുമെന്ന് ചോദിക്കും. അതാണ് ബേസിക് ആയിട്ട് ഇപ്പൊ നോളജ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഫോട്ടോഗ്രാഫർ എന്നുള്ളതിന് വലിയ വാല്യൂ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞപോലെ ഇൻസ്റ്റാഗ്രാമിന്റെ കടന്നവരോ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ കടന്നവരോന് ശേഷമാണ്, 2010 ശേഷമാണ് ഇത്തരം ഒരു ഇഷ്യൂസ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം തീർച്ചയായും ഈ ഫോട്ടോഗ്രാഫർ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബേസിക്കലി അയാൾ ഒരു വീഡിയോഗ്രാഫർ കൂടി ആയിരിക്കണം. ഇനി ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു വീഡിയോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലയന്റ് കുറച്ചും കൂടെ ബ്യൂട്ടി ആയിട്ട് എടുക്കാമായിരുന്നല്ലോ എന്ന് ക്ലയന്റ് ഇങ്ങോട്ട് പറയുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അത്രമാത്രം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു പൊതുസമൂഹം. ഒരു ഫോട്ടോ എന്താണെന്ന് അല്ലെങ്കിൽ ഒരു ഫ്രെയിമിംഗ് എന്താണെന്നും ഒക്കെ ഒരുപാട് ട്യൂട്ടോറിയൽസ് നമ്മൾ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വെളിച്ചപ്പാട് തന്നെയാണ് ഇപ്പോൾ.
1: അതെ, എല്ലാവർക്കും പഠിക്കാൻ അവസരങ്ങളുണ്ട്, എല്ലാവരും പഠിക്കുക.
0: അതെ, അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരിക്കലും നമ്മള് ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്താൽ മാത്രമേ ഭംഗി ഉണ്ടാവൂ എന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല.
1: പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ആരെടുത്താലും.
0: അതെ, തീർച്ചയായും ഫോട്ടോഗ്രാഫി അങ്ങനെ ഒരാളുടെയും കുത്തക അവകാശമൊന്നുമല്ല. എല്ലാവർക്കും പഠിക്കാം, എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാം, അവരുടെ ക്രിയേറ്റീവ് ലെവൽ ഹൈപ്പ് ചെയ്യാം, മറ്റൊന്നുമല്ല. ഒരു ഫോണുമായിട്ട് വെറുതെ നമ്മൾ സഞ്ചരിച്ച് കുറെ ചിത്രങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആവും. ആ ചിത്രങ്ങൾ അയാൾ വീട്ടിൽ വന്നിരുന്നതിന് ശേഷം ആ ചിത്രങ്ങൾ വെറുതെ ഒന്ന് മറിച്ചു നോക്കുമ്പോൾ അയാളെ ഏതൊക്കെയോ ലോകത്തേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ക്രിയേറ്റീവ് സാധനമാണ് ഫോട്ടോഗ്രാഫി.
1: കാരണം നമ്മളൊരു സ്ഥലത്ത് പോയി എന്നുള്ളതിന്റെ ഒരേ ഒരു തെളിവോ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ നോക്കിയിട്ട് ഇത് കണ്ടപ്പോഴോ ഞാൻ ഇവിടെ പോയിരുന്നോ എന്നൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് അതിൽ നിന്നായിരിക്കും. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, കാത്തിരുന്നെടുത്ത പിക്ചറുകൾ ഉണ്ടെന്ന് പറഞ്ഞു, പല ഫോട്ടോസും ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ ഏതെങ്കിലും ഒരു ഫോട്ടോ കൊള്ളാം പക്ഷെ പിക്ചർ ഞാൻ എടുക്കണ്ട എന്ന് തീരുമാനിച്ച അവസരങ്ങളുണ്ടോ?
0: എടുക്കണ്ട എന്ന് ചിന്തിച്ചിരുന്നു, പക്ഷേ മറ്റുള്ള ആൾക്കാരുടെ പ്രഷർ കൊണ്ട് എടുക്കേണ്ടി വന്ന ചിത്രമുണ്ട്. ഞാൻ എന്റെ ഒരു ഫുൾ ആൻഡ് ഫുള്ളി ഒരു പൊളിറ്റിക്കൽ സൈഡിലുള്ള ഫോട്ടോഗ്രാഫിയാണ് കൂടുതലും ഹൈപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്.
1: ആണോ? ഓക്കെ.
0: അപ്പൊ സ്വാഭാവികമായി പൊളിറ്റിക്സ് ആയിട്ടല്ല, ഈ ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് മിസ്റ്റർ കെ സി വേണുഗോപാലിന്റെ ഒരു ചിത്രം പകർത്തിയിരുന്നു. അദ്ദേഹം ബെഞ്ചിൽ കടന്നുറങ്ങുന്ന ഒരു ചിത്രമായിരുന്നു. അത് പുറത്തേക്ക് വന്നതിന് ശേഷം അതിനെ ഭീകരമായ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തെ കല്ലെറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും അത് ആ ചിത്രം വീണ്ടും ഈ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരും. കാരണം ഉറങ്ങുന്ന അദ്ദേഹം കേപ്പബിൾ അല്ല എന്നുള്ള രീതിയിൽ ആ ചിത്രത്തെ ഉപയോഗിച്ചിരുന്നു പല ആൾക്കാരും.
1: തളർന്നുറങ്ങിയതാണ്,
0: അതെ, നടന്ന് തളർന്നുറങ്ങിയതാണ് ഉച്ചയ്ക്ക്. ചിത്രം എടുക്കണ്ട എന്ന് ഒഴിവായി പോയതാണ്. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചിത്രം പകർത്തി, അപ്പോൾ തന്നെ അവരിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഇത് പുറത്തു പോയതിനു ശേഷം ഞാൻ വല്ലാത്ത രീതിയിൽ വിഷമിക്കുന്നുണ്ടായിരുന്നു.
1: നമ്മൾ പറയാൻ വിചാരിക്കാത്ത ഒരു കഥ നമ്മൾ ഉണ്ടാക്കിയ ഒരു ചിത്രത്തിൽ നിന്ന് ഉണ്ടായി വരുന്നു.
0: അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എടുക്കണ്ടെന്ന് വിചാരിച്ച ചിത്രം ഉണ്ടെന്ന് പറഞ്ഞു, തങ്ങി നിൽക്കുന്ന ചിത്രങ്ങളുണ്ടോ?
0: തീർച്ചയായും, ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം എടുത്തിട്ടുണ്ട്. അത് അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അക്രഡിഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ ചിത്രം പകർത്താൻ കഴിയുള്ളൂ. പ്രോട്ടോകോൾസ് ആണല്ലോ. ഡൽഹിയിൽ ഒരു ഈവെന്റിന്റെ സമയം നമുക്ക് അദ്ദേഹത്തിന്റെ ചിത്രം കിട്ടിയിരുന്നു. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം 10 വർഷത്തോളം നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരാളുടെ ചിത്രം പകർത്തുക എന്നുള്ളത് ചെറിയ പരിപാടിയല്ല. എനിക്ക് ഭയങ്കര വണ്ടറായിട്ട് ഫീൽ ചെയ്തൊരു സംഭവമാണ് അദ്ദേഹത്തിന്റെ ചിത്രം പകർത്താൻ കഴിഞ്ഞതിലും.
1: അപ്പൊ ഇതൊക്കെയാണ് ഒരു ഹൈ നമ്മുടെ ഈ പ്രൊഫഷനിലെ. ആർക്കും കിട്ടാത്തൊരു ചിത്രം കിട്ടുക അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു ചിത്രം കിട്ടുക എന്നൊക്കെ ഉള്ളതാണ് ഈ തൊഴിലിലെ ഒരു ഹൈലൈറ്റ്.
0: തീർച്ചയായും, തീർച്ചയായും.
1: അപ്പൊ നമ്മളിപ്പോ ഇത്രയും നേരം ഇതിന്റെ ഒരു ക്രിയേറ്റീവ് ആസ്പെക്ട്,

0: ഫിസിക്സിലെ ഡിഫിക്കൽട്ടീസ് നമ്മൾ സംസാരിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ സമരത്തിനൊക്കെ പോകാൻ നേരത്തെ അവിടെയുള്ള ഒരു ഫിസിക്കൽ കാര്യവും നമ്മൾ സംസാരിച്ചു. മറ്റെന്ത് മാനസികവും ശാരീരികവുമായ വെല്ലുവിളികളാണ് ഒരു ക്യാമറയും കൊണ്ട്? ഇപ്പൊ എന്റെ വെയിറ്റ് ഉണ്ട്, ചിലപ്പോൾ നടന്നു പോകേണ്ടി വരും, ചിലപ്പോൾ മലയുടെ മുകളിലേക്ക് കയറേണ്ടി വരും. അതിനെപ്പറ്റി ഒന്ന് പറയാം. തൊഴിലിടം, അതൊക്കെയാണല്ലോ നിങ്ങളുടെ തൊഴിലിടങ്ങൾ. പൊതുവെ ഒരു ഫോട്ടോ, പക്ഷേ ഈ ഫോട്ടോയുടെ പിന്നിൽ ഫോട്ടോഗ്രാഫറിന്റെ കഥയുണ്ടല്ലോ. ചിലപ്പോൾ മഴയത്ത് നന്നായിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാമോ?
1: ഇത് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്നത് വിക്ടർ ജോർജ് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറിനെയാണ്. കാരണം അദ്ദേഹം മഴയെ ഒരുപാട് സ്നേഹിച്ച ആളാണ്. ആ മഴയിലൂടെ തന്നെ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി
0: അമ്പൂരിയിൽ വെച്ചിട്ട്.
1: അതെ. അപ്പോൾ അത്രമാത്രം എഫേർട്ട് എടുക്കുന്ന ഒരു തൊഴിലിടമാണ് ഫോട്ടോഗ്രാഫി. തീർച്ചയായും എൻ്റെ അനുഭവങ്ങളിൽ ഈ പറഞ്ഞ പോലെ അത്രയും അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും വ്യത്യസ്തമായ സമരങ്ങളിലാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം നമ്മൾ വെയിറ്റ് ചെയ്യുക, സമരം വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫൈറ്റിങ്ങിലേക്ക് പോവുക, നമ്മുടെ ഗിയേഴ്സ് നനയായിരിക്കുക എന്നുള്ളൊരു ഏറ്റവും വലിയ മസ്റ്റ് സംഭവമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കുക എന്നുള്ളതാണ്. അലേർട്ടായില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം കേടു വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇല്ലാതായി മാറുകയാണ്.
0: ശരി. അവസാനമായി ഈ മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഫോട്ടോ ജേർണലിസമാണ് റാഫി ചെയ്യുന്നത്, അപ്പോൾ എന്താണ് പറയാനുള്ളത്?
1: ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു വിഭാഗം ഫോട്ടോഗ്രാഫിയാണ് എങ്കിൽ പോലും അതിനകത്ത് സ്പെസിഫൈ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഫോട്ടോ ജേർണലിസം. നമ്മൾ എപ്പോഴും ചരിത്രത്തിന്റെ ഭാഗമായി തുടരാൻ പറ്റുന്ന ഒരു ഒരു ഭാഗമാണ് ലൈക്ക് ഫോട്ടോ ജേർണലിസം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തായാലും ശരി, രാജ്യത്തിന് പുറത്തായാലും ശരി, ഒരുപാട് ഏജൻസികളുണ്ട് ഫോട്ടോ ജേർണലിസ്റ്റുകളെ ഹയർ ചെയ്യുന്ന. ഇപ്പം വാർ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ഫ്ലഡ് ടൈമിലുള്ള ഇഷ്യൂസ് കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഫോട്ടോഗ്രാഫർ, ഇവരെല്ലാം ഹൈലി സാലറിഡ് ആണ് അവരെല്ലാം. കാരണം അത്രമാത്രം റിസ്ക് നിറഞ്ഞ സ്ഥലങ്ങളിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ദെൻ സെയിം തിങ് സ്പോർട്സിൽ ആണെങ്കിൽ പോലും ഫോട്ടോ ജേർണലിസ്റ്റുകളെയാണ് കൂടുതലും പരിഗണിക്കപ്പെടുന്നത്. മറ്റുള്ള ഫോട്ടോഗ്രാഫേഴ്സിന് കഴിവില്ല എന്നുള്ളതല്ല, ഒരു സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് അതിനെ സ്റ്റോറി ടെൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫോട്ടോ ജേർണലിസ്റ്റുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. സാധാ ഒരു ഫോട്ടോഗ്രാഫറിന് കഴിയില്ല. അത് എപ്പോഴും ചരിത്രമാകേണ്ട ചിത്രങ്ങൾ എപ്പോഴും ഫോട്ടോ ജേർണലിസ്റ്റുകൾ തന്നെയാണ് എഴുതപ്പെടുന്നതും. അപ്പോൾ തീർച്ചയായും ഫോട്ടോ ജേർണലിസം എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സസിനെ പഠിക്കാവുന്നതാണ്. അത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ മീഡിയ അക്കാഡമി ഉണ്ട്. കേരളത്തിൽ രണ്ടിടങ്ങളിൽ തന്നെ മീഡിയ അക്കാഡമി ക്ലാസ്സസ് അവൈലബിൾ ആണ്. ട്രിവാൻഡ്രത്തുണ്ട്, കോഴിക്കോടും ഉണ്ട്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ പ്രസ് ക്ലബ്ബില് ഫോട്ടോ ജേർണലിസം ഉണ്ട്. അപ്പം ഫോട്ടോ ജേർണലിസം കൂടുതലും പ്രിഫർ ചെയ്യണം എന്നാണ് ഈ ഫോട്ടോഗ്രാഫിയോട് സ്നേഹമുള്ള പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ എഴുതപ്പെടുന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറും എന്നുള്ളതാണ്.
0: വളരെ നന്ദി റാഫി. ഒരു ചിത്രം പകർത്തുന്നത് ക്യാമറയുടെ ജോലി മാത്രമല്ല, സമയവും കാഴ്ചപ്പാടും ഉത്തരവാദിത്വവും ക്ഷമയും ഒക്കെ ചേർന്ന ഒരു കൈപ്പണിയാണെന്ന് നമ്മളോട് ഇത്രയും നേരം നമുക്ക് പറഞ്ഞു തന്ന റാഫിക്ക് ആകാശവാണിയുടെ എല്ലാവിധ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്.
1: താങ്ക് യു.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് ഫോട്ടോ ജേർണലിസ്റ്റ് റാഫി കൊല്ലവുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം. നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപര്യമുള്ളവർ 8281 42 03 05 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281 42 05.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചന്ദമാമ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, കെ ചിത്ര എന്നിവർ ആലപിച്ചത്. രചന കൈതപ്രം, സംഗീതം മൗസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ 59:55. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ ഡൽഹിയിലെ
1: ഏഷ്യൻ ഗെയിംസ് 2026 പർ ആധാരിത വിശേഷ കാര്യക്രമം ചിയർ ഫോർ ഭാരത്.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമപ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾ

0: ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ സംയോജിത പ്രവർത്തനവും ശേഷി വർധനയും ഉറപ്പുവരുത്തുകയാണ് 3 ദിവസത്തെ മേളയുടെ ലക്ഷ്യം. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സെമികോൺ ഇന്ത്യ 2026 മുന്നോടിയായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് സേവാതീർത്ഥിൽ പ്രമുഖ സിഇഒമാർക്കൊപ്പമുള്ള സെമി കണ്ടക്ടർ വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയുടെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഗവൺമെന്റും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യം യോഗത്തിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിലൂടെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇപിഎഫ്ഒ പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തീരുമാനം നടപ്പിലാകുമ്പോൾ പ്രതിവർഷം ഏകദേശം 11,339 കോടി രൂപയുടെ അധിക ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന് സമ്മാനിക്കും. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന 72 ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. പുരസ്കാര നേട്ടത്തിൽ അനന്ത് നാഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് ഒക്ടോബർ 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ ഭാരതം, വികസിത

0: ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛ് ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200 ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ ക്യാമ്പയിന് തുടക്കമാകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി നാളെ 3 പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകൾക്കാണ് സഹായം നൽകി വരുന്നത്. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. നിക്ഷേപ നടപടിക്രമങ്ങൾ ഏകോപിപ്പിച്ച് ലളിതവൽക്കരിക്കുകയാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KACB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. കേരളത്തിലെ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള അരി വിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഗ്രാമീണ ബാങ്ക് സേവനങ്ങൾ കൂടി റേഷൻ കടകളിൽ ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് പാക്കേജ് സർവീസ് ഈ മാസം 22 മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുതിയ ഓൺലൈൻ ബുക്കിംഗ് സോഫ്റ്റ്വെയറും അന്നേ ദിവസം പ്രവർത്തന സജ്ജമാകും. ഇന്ത്യൻ റെയിൽവേയുടെ മാതൃകയിൽ ടിക്കറ്റ് റിസർവേഷന് വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനവും ഇതിലൂടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചരിത്രപരമെന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ. 140 കോടി ഇന്ത്യൻ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതിനൊപ്പം ന്യൂസിലൻഡിൽ കൂടുതൽ തൊഴിലവസരങ്ങളും വരുമാനവും വർദ്ധിപ്പിക്കാൻ ഈ കരാർ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തിനായി കേന്ദ്ര ധനമന്ത്രാലയം പുതിയ പദ്ധതി രേഖ പുറപ്പെടുവിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന രേഖ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. കന്നി 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. നാളെ മുതൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 18 പടിയിൽ പടിപൂജയും ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിനുവേണ്ടി ശ്രേയ ഘോഷാലും സംഘവും ആലപിച്ചത്.

0: द्वारा प्रशंसा प्राप्त हुई है। मिंचिना ओटा, हमसा गीते, अंकुर, मंथन, मालगुडी डेज, गणेशना मदुवे, गौरी गणेशा और 250 से ज्यादा फिल्मों में उनका पात्र अभिनय ने अपनी अनोखी छाप छोड़ी है। अभिनेता ने 5 दशक के अपने फिल्म जगत के सफर में कई फिल्म इंडस्ट्री में अपना योगदान दिया है, जिसके लिए उनको आज ये सम्मान प्राप्त हो रहा है। सुधींद्र, आकाशवाणी समाचार, बेंगलुरु।
1: प्रधानमंत्री नरेंद्र मोदी ने श्री अनंत नाग को बधाई दी है। श्री मोदी ने कहा कि उन्होंने सहज अभिनय और बहुमुखी प्रतिभा से कई दशकों से भारतीय सिनेमा और विशेषकर कन्नड़ सिनेमा पर अमिट छाप छोड़ी है। सूचना और प्रसारण मंत्री अश्विनी वैष्णव और राज्य मंत्री एल मुरुगन ने कहा कि ये पुरस्कार देश के महानतम कलाकार के लिए उपयुक्त सम्मान है। सरकार ने केंद्रीय फिल्म प्रमाणन बोर्ड का तत्काल प्रभाव से 3 साल की अवधि के लिए पुनर्गठन किया है। सूचना और प्रसारण मंत्रालय ने बताया है कि पुनर्गठित बोर्ड में विनोद अनुपम, मनोज जोशी, हंसराज हंस, प्रीति जिंटा, पंकज त्रिपाठी, रिकी केज, सुनील शेट्टी, रूपा गांगुली और प्रियदर्शन सहित 18 सदस्य शामिल हैं। पर्यावरण, वन और जलवायु परिवर्तन मंत्री भूपेंद्र यादव ने विश्व ओजोन दिवस के अवसर पर लोगों से विज्ञान आधारित उपायों, टिकाऊ शीतलन और पर्यावरण के अनुकूल तकनीकों को अपनाने का आह्वान किया है। श्री यादव ने कहा कि ओजोन परत पृथ्वी की सुरक्षा कवच है और इसकी रक्षा करना हम सभी की साझा जिम्मेदारी है। प्रधानमंत्री नरेंद्र मोदी को प्राप्त स्मृति चिन्हों और उपहारों की ई नीलामी कल से शुरू होगी। नई दिल्ली में संस्कृति और पर्यटन मंत्री गजेंद्र सिंह शेखावत ने बताया कि इस वर्ष नीलामी के लिए लगभग 1500 वस्तुएं रखी गई हैं। श्री शेखावत ने लोगों से ई नीलामी में शामिल होने का आग्रह किया। और अंत में मुख्य समाचार एक बार फिर। प्रधानमंत्री नरेंद्र मोदी ने उभरती प्रौद्योगिकियों के क्षेत्र में भारत को अग्रणी बनाने के लिए उद्योग जगत की अधिक भागीदारी का आह्वान किया। सेमीकंडक्टर गोलमेज बैठक में प्रमुख वैश्विक कंपनियों के मुख्य कार्यकारी अधिकारियों ने भारत की क्षमता पर विश्वास व्यक्त किया। केंद्रीय मंत्रिमंडल ने EPFO के अनिवार्य दायरे में शामिल होने के लिए वेतन सीमा को 15,000 से बढ़ाकर 25,000 रुपए प्रति माह करने को मंजूरी दी। इसका 51 लाख कर्मचारियों को लाभ मिलेगा। सरकार ने पाकिस्तान के शहजाद भट्टी नेटवर्क को आतंकवादी संगठन घोषित किया। भारत ने सऊदी अरब के मक्का के पास हुए ड्रोन हमले पर गहरी चिंता व्यक्त की। छत्तीसगढ़ की एक विशेष NIA अदालत ने बस्तर जिले में 2013 के झीरम घाटी माओवादी हमले के मामले में 10 दोषियों को मौत की सजा सुनाई। इसके साथ ही समाचार संध्या का ये अंक समाप्त हुआ। नमस्कार।
2: Good evening. This is Akashvani. I am Valsa Williams with the news at 9. The headlines. Prime Minister Narendra Modi calls for greater industry participation in emerging technologies to make India an early leader. Leading global CEOs at Semiconductor Roundtable express confidence in India's potential. Union Cabinet approves hike in EPFO wage ceiling from 15,000 to 25,000 rupees per month. 51 lakh more employees to be benefited. Government declares Pakistan-based Shahzad Bhatti Network a terrorist organization under UAPA. New Delhi expresses deep concern at drone attack near Makkah in Saudi Arabia, urges early restoration of peace and stability in the region. A special NIA court in Chhattisgarh sentences 10 convicts to death in 2013 Jhiram Valley Maoist attack case in Bastar district. And veteran Kannada actor Anant Nag to be conferred the prestigious Dada Saheb Phalke Award for 2024. Prime Minister Narendra Modi has emphasized the importance of close collaboration between the government and the semiconductor industry in shaping India's technology future. Mr. Modi stated this while chairing the semiconductor roundtable with leading global CEOs in New Delhi today. The Prime Minister called for greater industry participation in skilling, innovation and emerging technologies such as artificial intelligence and quantum computing. More from our correspondent.
3: Prime Minister Narendra Modi said India should aspire to be among the early leaders in emerging technologies. He noted the significant progress made in the semiconductor sector and said the ecosystem is now moving from foundational efforts to a phase of greater scale and opportunity. Mr. Modi reiterated the government's commitment to a predictable and responsive policy environment while emphasizing that policies must evolve in line with technological advancements and industry requirements. He invited industry leaders to share suggestions on policy and administrative measures and assure them that their inputs would be given due consideration in further strengthening the sector. He encouraged industry leaders to actively participate in the next phase of India's semiconductor growth. The CEOs appreciated the government's sustained efforts to develop India's semiconductor capabilities, noting that progress made in manufacturing, design, infrastructure and talent development. They expressed confidence in the opportunities emerging under India Semiconductor Mission 2.0 and in India's potential to build capabilities across the semiconductor value chain, including manufacturing, research and development, advanced technologies and supporting industries. Anupam Mishra, Akashvani News, Delhi.
2: The meeting was attended by CEOs, heads and representatives of various organizations, including SEMI, Micron, Infineon, Tokyo Electron Limited, Fujifilm, Intel, Tata Electronics, Foxconn, Semiconductor Devices, Advantest, IBM Research, among others. The roundtable was held ahead of the inauguration of the fifth edition of Semicon India by Prime Minister Modi in New Delhi tomorrow. The Union Cabinet has approved the increase in the wage ceiling for mandatory coverage under the Employees Provident Fund organization from 15,000 to 25,000 rupees per month. Information and Broadcasting Minister Ashwini Vaishnav made the announcement while addressing the media after the cabinet meeting in New Delhi today. He said the decision is expected to benefit over 51 lakh additional employees. Mr. Vaishnav said the revised wage ceiling will come into effect from Vishwakarma Jayanti tomorrow.
4: 25,000 rupees per month salary will be the new ceiling for PF deductions. Isse kareeb 51 lakh employees ko iska benefit milega, jo ki 15 to 25 wale band mein the, they will start getting covered in the new PF rules. भारत सरकार का इस पे एस्टिमेटेड गवर्नमेंट एक्सपेंडिचर रहेगा अबाउट 11,339 करोड़ रुपीस एवरी ईयर.
2: Our correspondent has more details on the cabinet's decision taken today.
5: The decision to raise the wage ceiling marks another important step towards building an inclusive, resilient and future-ready social security architecture. At present, a fresh employee joining employment at a wage above 15,000 rupees per month is not automatically covered under the EPF framework. Raising the ceiling to 25,000 rupees will bring a substantial segment of employees within the statutory social security framework. The revised wage ceiling will support a stronger employee retention and a more stable formal workforce, resulting in sustainable employment and higher productivity. The approval will expand access to provident fund savings, pension protection under the employee's pension scheme, and insurance protection under the employee's deposit-linked insurance scheme. Anand Kumar, Akashvani News, Delhi.
2: The government has introduced an exemption from the requirement of registration cum membership certificate or certificate of registration for small value export consignments up to 3 lakh rupees. The Ministry of Commerce and Industry said the measure is aimed at reducing the compliance burden for new and small exporters and facilitating exports through postal, courier and other emerging channels. This is Akashvani giving you the news.
6: Stay updated, stay ahead. Follow us on X at AIR News Alerts and on Instagram at AIR News Alerts.
2: Welcome back. You're with us on the news at 9. The government has declared Pakistan-based Shahzad Bhatti Network as a terrorist organization under the Unlawful Activities Prevention Act, UAPA. The terrorist group is involved in smuggling of arms, explosives and narcotics across borders, apart from inciting youth and petty criminals into terrorism. The Union Home Ministry has issued a gazette notification in this regard. The Home Ministry said the decision was taken in keeping with Prime Minister Narendra Modi's vision of adopting a zero-tolerance approach towards terrorism. India has expressed deep concern at the drone attack near Makkah in Saudi Arabia. Responding to media queries regarding the drone attack, External Affairs Ministry spokesperson Randhir Jaiswal said, India reiterates its condemnation of attacks on the sovereign territory of the Kingdom of Saudi Arabia and of actions that endanger civilian lives and infrastructure. He added that the incident near Makkah is particularly concerning given the special significance of the city to Muslims across the world. The spokesperson further said India expresses hope for the early restoration of peace and stability in the region. Earlier, Saudi Arabia said its air defences intercepted and destroyed a drone by Yemen's Iran-backed armed group Houthi near Makkah last evening. Meanwhile, the Houthis have denied targeting Makkah. The External Affairs Ministry today summoned the Shahzada affair of the High Commission of Pakistan in New Delhi and lodged a strong protest over the unacceptable conduct of Pakistani naval units at sea, which led to a collision with a unit of the Indian Navy. In a statement, the ministry said while the incident which took place in international waters did not cause any major damage, the conduct was in direct contravention of the agreement between India and Pakistan on advance notice on military exercises, manoeuvres and troop movements of April 1991. A special NIA court in Jagdalpur in Chhattisgarh's Bastar district today sentenced all 10 convicts to death in the 2013 Hiram Valley Maoist attack case. The convicts have been given 30 days to appeal against the verdict in the High Court. On the 25th of May in 2013, 27 people, including several senior Congress leaders, were killed and 35 others were injured in a Maoist attack in Hiram Valley in Bastar district. Veteran actor of Kannada cinema Anant Nag will be conferred the prestigious Dadasaheb Phalke Award for 2024 for his outstanding contribution to Indian cinema. The Information and Broadcasting Ministry made the announcement today. The award will be presented at the 72nd National Film Award Ceremony on the 22nd of this month at Kevadia in Gujarat. We have a report.
7: It is an honor and hour of jubilation for Karnataka and Kannada film industry as the legendary actor Anant Nag will be conferred the prestigious Phalke Award. May it be romance, comedy or plain serious subject, the realistic, spontaneous acting style of the veteran actor left its mark on the audience. His impressive work in Minchina Ota, Hamsa Geete, Ankur Manthan, Malgudi Days, Ganeshana Madhuve, Gauri Ganesha and over 250 other films has left an indelible mark in the film industry. In his reaction to the media, Anant Nag has expressed deep happiness and gratitude to his well-wishers and the film fraternity.
8: The Prime Minister has tweeted, I'm very grateful and thankful to him. At the same time, all this is because of the people of Karnataka. You know, they have blessed me, blessed my films, supported me for the last 50 years.
7: Sudhindra, Akashwani News, Bengaluru.
2: Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have congratulated the acclaimed actor and highlighted the impact of his decades-long work, particularly in Kannada cinema. Information and Broadcasting Minister Ashwini Vaishnav and Minister of State for Information and Broadcasting Dr. L. Murugan also extended wishes to the veteran actor for the honour. This is Akashwani. You are listening to the news at 9.
6: Stay connected with AIR News. Follow us on X at AIR News Alerts and visit newsonair.gov.in for the latest updates.
2: Welcome back. The BJP will run a month-long nationwide Seva Sankalp Abhiyan from tomorrow to mark Prime Minister Narendra Modi's birthday. with a focus on highlighting his commitment to public service and encouraging people, particularly the youths, to undertake acts of service. The campaign will also mark 25 years of Mr. Modi taking oath as the Chief Minister of Gujarat on October 7, 2001. Briefing media in Kolkata today ahead of the launch, senior BJP leader and Defence Minister Rajnath Singh praised Prime Minister Modi as a true leader and one who gives priority to the welfare of citizens.
9: The main objective of the campaign is to celebrate the milestones of the Modiji's life with same spirit of service, dedication with which he has worked throughout his life. I believe that Seva Sankalp Abhiyan is not merely a program, but a firm conviction and resolve to connect every section of society through service, cooperation and participation.
2: The party will organize various activities under the campaign, keeping in focus the spirit of service associated with Prime Minister Modi's personality. The Prime Minister's birthday tomorrow will be observed as Seva Divas, and blood donation camps will be organized across the country. An Ashirwad Ka Diya program will be held in the evening tomorrow, under which families, particularly beneficiaries of government schemes, will light lamps as a gesture of gratitude for Mr. Modi's 25 years in public service. Jal Shakti Minister C.R. Patil, along with Minister of State for Jal Shakti V. Somanna and Minister of State for Housing and Urban Affairs Token Sahu, today launched the Swachhata Hi Seva campaign. The theme of this campaign is Swachhata Mein Sahbhag, Swachh Bharat Vikasit Bharat. The Indian Meteorological Department, IMD, has forecast heavy rainfall over Bihar, Sub-Himalayan West Bengal, Kerala, Mahe, Tamil Nadu and parts of Northeast India tomorrow. The IMD has predicted thunderstorms accompanied by lightning and gusty winds over Jammu and Kashmir, Haryana, Chandigarh, Punjab, Uttarakhand, Jharkhand, Chhattisgarh, Rajasthan and Gujarat tomorrow. For Delhi, the weather agency has forecast a partly cloudy sky tomorrow. Benchmark domestic equity indices ended over 0.4% higher today. The Sensex gained 333 points to close at 74,336. The Nifty added 99 points to settle at 23,218. Now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi calls for greater industry participation in emerging technologies to make India an early leader. Leading global CEOs at Semiconductor Roundtable express confidence in India's potential. Union Cabinet approves hike in EPFO wage ceiling from 15,000 to 25,000 rupees per month. 51 lakh more employees to be benefited. Government declares Pakistan-based Shahzad Bhatti Network a terrorist organization under UAPA. New Delhi expresses deep concern at drone attack near Makkah in Saudi Arabia, urges early restoration of peace and stability in the region. A special NIA court in Chhattisgarh sentences 10 convicts to death in 2013 Chiram Valley Maoist attack case in Bastar district, and veteran Kannada actor Anant Nag to be conferred the prestigious Dada Saheb Phalke Award for 2024. That is all in the news at night. Good night.
10: Akashavani. Vidyabhyasa Rangam. പ്ലസ് വണ്ണിലേക്ക് പരമ്പര അക്കൗണ്ടൻസി അവലോകനം ചെയ്യുന്നത് റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുദർശൻ പി.
11: പ്രിയ വിദ്യാർത്ഥികളെ, പത്താം ക്ലാസ് വിജയിച്ച് പ്ലസ് വണ്ണിലേക്ക് എത്തുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുന്നിൽ തുറക്കപ്പെടുന്ന പുതിയ ലോകമാണ് കോമേഴ്സ്. അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അക്കൗണ്ടൻസി. ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആദ്യം ഉറച്ച അടിത്തറ ഒരുക്കുന്നു. തുടർന്ന് തൂണുകളും ചുവരുകളും മേൽക്കൂരയും നിർമ്മിച്ച് ഒരു സമ്പൂർണ്ണ കെട്ടിടമായി മാറ്റുന്നു. അതുപോലെ തന്നെയാണ് അക്കൗണ്ടൻസി പഠനവും. ആദ്യമായി അക്കൗണ്ടൻസി എന്ന പേര് കേൾക്കുമ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഇത് കണക്കുകളുടെയും ഡെബിറ്റ് ക്രെഡിറ്റിൻ്റെയും പ്രയാസകരമായ ലോകമാണെന്ന് തോന്നിയേക്കാം. എന്നാൽ അക്കൗണ്ടൻസി യഥാർത്ഥത്തിൽ വെറും കണക്കുകൂട്ടലല്ല. ഒരു ബിസിനസിന്റെ സാമ്പത്തിക ജീവിതത്തെ തിരിച്ചറിയാനും രേഖപ്പെടുത്താനും മനസ്സിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്ന ഒരു ഭാഷയും വിവര സംവിധാനവുമാണ് അക്കൗണ്ടൻസി. ഒരു വിദ്യാർത്ഥിയുടെ സ്വന്തം ജീവിതം തന്നെ ഉദാഹരണമായി എടുക്കാം. കയ്യിൽ എത്ര പണമുണ്ട്, എത്ര ചിലവായി, ആരിൽ നിന്ന് എത്ര ലഭിക്കാനുണ്ട്, ആർക്ക് എത്ര നൽകാനുണ്ട് എന്നൊക്കെ അറിയുന്നത് സാമ്പത്തിക നിയന്ത്രണത്തിന് സഹായിക്കുന്നു. ഇതുതന്നെയാണ് ഒരു വലിയ സ്ഥാപനത്തിൽ ശാസ്ത്രീയമായി ചെയ്യുന്നത്. അതാണ് അക്കൗണ്ടിംഗ്. കേരളത്തിലെ പ്ലസ് വൺ അക്കൗണ്ടൻസി പാഠ്യപദ്ധതിയുടെ പ്രത്യേകത വിദ്യാർത്ഥിയെ ഒരേ സമയം എല്ലാം പഠിപ്പിക്കാതെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് പ്രായോഗിക രേഖപ്പെടുത്തലിലേക്കും അവിടെ നിന്ന് പരിശോധനയിലേക്കും സാമ്പത്തിക പ്രസ്താവനകളിലേക്കും ഘട്ടം ഘട്ടമായി നയിക്കുന്നു എന്നതാണ്. അക്കൗണ്ടൻസിയുടെ അടിസ്ഥാന ആശയങ്ങളിലേക്ക് കടക്കാം. ചാപ്റ്റർ 1, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ്. പഠനയാത്ര ആരംഭിക്കുന്നത് അക്കൗണ്ടിംഗ് എന്താണ് എന്ന അടിസ്ഥാന ചോദ്യത്തിൽ നിന്നാണ്. അക്കൗണ്ടിങ്ങിൻ്റെ അർത്ഥം, ലക്ഷ്യങ്ങൾ, പ്രാധാന്യം, ഉപയോക്താക്കൾ, അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം, വിവിധ അക്കൗണ്ടിംഗ് ടേംസ് എന്നിവയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് അക്കൗണ്ടിംഗ്, അതായത് സാമ്പത്തിക ഇടപാടുകൾ തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തി ക്രമീകരിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ, ബിസിനസ് ട്രാൻസാക്ഷൻ, പണത്തിൽ അളക്കാൻ കഴിയുന്ന ഒരു വ്യാപാര സംഭവം, ബുക്ക് കീപ്പിംഗ്, സാമ്പത്തിക ഇടപാടുകൾ ക്രമമായി രേഖപ്പെടുത്തുന്ന അടിസ്ഥാന പ്രവർത്തനം, ക്യാപിറ്റൽ അഥവാ മൂലധനം, ഉടമ ബിസിനസ്സിൽ നിക്ഷേപിക്കുന്ന തുക, അസറ്റ് അഥവാ ആസ്തി, ഭാവിയിൽ ബിസിനസ്സിന് പ്രയോജനം നൽകുന്ന സ്വത്ത്, ലൈബിലിറ്റി അഥവാ ബാധ്യത, മറ്റുള്ളവർക്ക് ബിസിനസ് നൽകാനുള്ള കടമ, റവന്യൂ, സ്ഥാപനത്തിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, എക്സ്പെൻസ്, വരുമാനം നേടുന്നതിനായി സ്ഥാപനം വഹിക്കുന്ന ചെലവ്, ഡെറ്റർ, ബിസിനസ്സിന് പണം നൽകാനുള്ള വ്യക്തി, ക്രെഡിറ്റർ, ബിസിനസ് പണം നൽകാനുള്ള വ്യക്തി, ഡ്രോയിങ്സ്, ഉടമ വ്യക്തിപരമായ ആവശ്യത്തിനായി ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കുന്ന പണം അല്ലെങ്കിൽ ആസ്തി. ആദ്യം എന്താണ് അക്കൗണ്ടിംഗ് എന്നറിയുക, പിന്നീട് എങ്ങനെ അക്കൗണ്ടിംഗ് ചെയ്യാം എന്നതിലേക്ക് കടക്കുക. ഇതാണ് ആദ്യ അധ്യായത്തിൻ്റെ അടിസ്ഥാന യുക്തി. ചാപ്റ്റർ 2, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ്. അക്കൗണ്ടിംഗ് വെറും കണക്കെഴുത്തല്ല, ചില അടിസ്ഥാന തത്വങ്ങളും ആശയങ്ങളും അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. ഇവിടെ നാം പഠിക്കുന്നത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അതായത് ബിസിനസ്സും ഉടമയും രണ്ട് വ്യത്യസ്ത ഘടകങ്ങളാണെന്ന ആശയം. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, പണത്തിൽ അളക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, ബിസിനസ് തുടർച്ചയായി പ്രവർത്തിക്കും എന്ന ധാരണ. ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്, ഓരോ ഇടപാടിനും രണ്ട് വശങ്ങളുണ്ട്. മാച്ചിങ് പ്രിൻസിപ്പിൾ, ഒരു കാലയളവിലെ വരുമാനവുമായി ബന്ധപ്പെട്ട ചെലവുകൾ അതേ കാലയളവിൽ പരിഗണിക്കണം. അക്കൗണ്ടിംഗ് ഇക്വേഷൻ, അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റീസ്, അതായത് ആസ്തി സമം മൂലധനം അധികം ബാധ്യത. കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, റൂൾസ്, ആപ്ലിക്കേഷൻ എന്ന ക്രമത്തിലാണ് വിദ്യാർത്ഥിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഈ അധ്യായം അക്കൗണ്ടിങ്ങിൻ്റെ നിയമപരവും ശാസ്ത്രീയവുമായ അടിത്തറ ഒരുക്കുന്നു. ചാപ്റ്റർ 3, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രായോഗിക ലോകത്തിലേക്കുള്ള പ്രവേശനമാണ് ഈ അധ്യായം. ഇവിടെ വിദ്യാർത്ഥി ആദ്യമായി യഥാർത്ഥ അക്കൗണ്ടിംഗ് രേഖപ്പെടുത്തലിലേക്ക് കടക്കുന്നു. ഓരോ സാമ്പത്തിക ഇടപാടും ആദ്യം ജേണലിൽ രേഖപ്പെടുത്തുന്നു. ഇവിടെ നാം പഠിക്കുന്നത് ജേണൽ, അതായത് ഇടപാടുകൾ ആദ്യം രേഖപ്പെടുത്തുന്ന പ്രാഥമിക പുസ്തകം. ഡബിൾ എൻട്രി സിസ്റ്റം, ഓരോ ഇടപാടും രണ്ട് അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തുന്ന രീതി. ട്രാൻസാക്ഷൻ, പണമായി അളക്കാൻ കഴിയുന്ന സാമ്പത്തിക ഇടപാട്. സോഴ്സ് ഡോക്യുമെൻ്റ്, ഒരു ഇടപാട് നടന്നുവന്നതിന് തെളിവായി ഉപയോഗിക്കുന്ന രേഖ. വൗച്ചർ, അക്കൗണ്ടിംഗ് രേഖപ്പെടുത്തലിന് അടിസ്ഥാനമാകുന്ന രേഖ. മുഴുവൻ അക്കൗണ്ടിംഗ് സംവിധാനത്തിൻ്റെയും തുടക്കമാണിത്. കൺസെപ്റ്റ് മനസ്സിലാക്കി, ട്രാൻസാക്ഷൻ തിരിച്ചറിഞ്ഞ്, ജേണൽ എൻട്രി തയ്യാറാക്കുന്നു എന്നതാണ് ഈ അധ്യായത്തിൻ്റെ അടിസ്ഥാന യുക്തി. ഇനി നാം ലെഡ്ജർ എന്ന അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ചാപ്റ്റർ 4, ലെഡ്ജർ. ജേണലിൽ രേഖപ്പെടുത്തിയ വിവരങ്ങളെ ബന്ധപ്പെട്ട അക്കൗണ്ടുകളായി വർഗീകരിക്കുന്ന ഘട്ടമാണ് ലെഡ്ജർ. അതായത് ജേണലിൽ രേഖപ്പെടുത്തിയവ ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് മാറ്റിക്രമീകരിക്കുന്നു. ഇവിടെ നാം പഠിക്കുന്നത് ലെഡ്ജർ, അതായത് ഒരു പ്രത്യേക അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ശേഖരിക്കുന്ന പുസ്തകം. പോസ്റ്റിംഗ്, അതായത് ജേണലിൽ നിന്ന് ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ടിലേക്ക് വിവരങ്ങൾ മാറ്റുന്ന പ്രക്രിയ, ബാലൻസിംഗ് ഓഫ് അക്കൗണ്ട്, ഒരു അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് വ്യത്യാസം കണ്ടെത്തുന്ന പ്രക്രിയ. ഇനി നമുക്ക് ക്യാഷ് ബുക്ക് എന്ന അധ്യായത്തിലേക്ക് കടക്കാം. ക്യാഷ് ബുക്ക് പണം, ബാങ്ക് എന്നിവയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക പുസ്തകമാണ് ക്യാഷ് ബുക്ക്. ഈ അധ്യായത്തിലെ പ്രധാന ടേംസ്: ക്യാഷ്, ബിസിനസ്സിൻ്റെ കൈവശമുള്ള പണം; ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന അക്കൗണ്ട്; ഡിസ്കൗണ്ട്, വിലയിലോ പണമടയ്ക്കലിലോ നൽകുന്ന ഇളവ്.

സൂചിപ്പിക്കുന്ന പുസ്തകം. പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, വാങ്ങിയ ചരക്കുകൾ തിരികെ നൽകുന്നതിൻ്റെ രേഖ. സെയിൽസ് റിട്ടേൺസ് ബുക്ക്, വിൽപ്പന ചെയ്ത ചരക്കുകൾ തിരികെ ലഭിച്ചതിൻ്റെ രേഖ. അടുത്ത ചാപ്റ്റർ, ചാപ്റ്റർ 7, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ BRS. ഒരു സ്ഥാപനത്തിൻ്റെ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും ബാങ്ക് പാസ്ബുക്കിലെ ബാലൻസും പലപ്പോഴും വ്യത്യാസപ്പെടാം. ഈ വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ഒത്തുനോക്കുന്നതിനാണ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ഈ അധ്യായത്തിലെ പ്രധാന ടേംസ്: ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും വ്യത്യാസത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ രേഖപ്പെടുത്തുന്ന പ്രസ്താവന. പാസ്ബുക്ക്, ബാങ്ക് ഉപഭോക്താവിൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം. ചെക്ക്, ബാങ്ക് മുഖേന പണം കൈമാറ്റം ചെയ്യാനുള്ള രേഖ. ബാങ്കിംഗ് ഇടപാടുകളുടെ യഥാർത്ഥ സ്വഭാവവും അക്കൗണ്ടിലെ കൃത്യതയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇവിടെ വിദ്യാർത്ഥി അക്കൗണ്ടിംഗ് രേഖകൾ പരിശോധിക്കുന്ന ശീലം നേടുന്നു എന്നിവയാണ് ഈ അധ്യായത്തിൻ്റെ പ്രാധാന്യം. അടുത്ത അധ്യായം, ട്രയൽ ബാലൻസ് ആൻഡ് റെക്റ്റിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ലെഡ്ജറിലെ എല്ലാ അക്കൗണ്ടുകളും പൂർത്തിയായ ശേഷം അവയുടെ ബാലൻസുകൾ എടുത്ത് തയ്യാറാക്കുന്നതാണ് ട്രയൽ ബാലൻസ്. അക്കൗണ്ടിംഗ് രേഖകളിൽ പിശകുകൾ സംഭവിക്കാം. അതിനാൽ അന്തിമ കണക്കുകൾ തയ്യാറാക്കുന്നതിന് മുൻപ് അവ പരിശോധിക്കണം. ഇവിടെ നാം പഠിക്കുന്നത് ട്രയൽ ബാലൻസ്, അതായത് ഡെബിറ്റ് ക്രെഡിറ്റ് തുകകൾ തുല്യമാണോ എന്ന് പരിശോധിക്കുന്ന പട്ടിക. എറർ, അക്കൗണ്ടിംഗ് രേഖപ്പെടുത്തലിൽ സംഭവിക്കുന്ന തെറ്റ്. റെക്റ്റിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, സംഭവിച്ച തെറ്റുകൾ കണ്ടെത്തി തിരുത്തുന്ന പ്രക്രിയ. എറർ ഓഫ് ഒമിഷൻ, ഒരു ഇടപാട് പൂർണ്ണമായോ ഭാഗികമായോ രേഖപ്പെടുത്താതെ പോകുന്ന പിശക്. എറർ ഓഫ് കമ്മിഷൻ, ഇടപാട് തെറ്റായി അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന പിശക്. കോമ്പൻസേറ്റിംഗ് എറർ, ഒരു പിശകിൻ്റെ ഫലം മറ്റൊരു പിശകിലൂടെ സന്തുലിതമാകുന്ന അവസ്ഥ. റെക്റ്റിഫിക്കേഷൻ ഓഫ് എറർ, അക്കൗണ്ടിങ്ങിലെ പിശകുകൾ ശരിയാക്കുന്ന നടപടി. ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നതിന് മുൻപുള്ള ഒരു പരിശോധനാ ഘട്ടമാണിത്. റെക്കോർഡ്, ക്ലാസിഫൈ, ചെക്ക്, കറക്റ്റ് എന്നതാണ് ഈ ഘട്ടത്തിൻ്റെ യുക്തി. അടുത്ത അധ്യായം, ഡിപ്രീസിയേഷൻ പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ്. ഒരു സ്ഥാപനത്തിലെ സ്ഥിര ആസ്തികളുടെ മൂല്യം ഉപയോഗം, കാലപ്പഴക്കം തുടങ്ങിയ കാരണങ്ങളാൽ കുറയുന്നു. അതാണ് ഡിപ്രീസിയേഷൻ. ഈ അധ്യായത്തിലെ പ്രധാന ടേംസ്: ഡിപ്രീസിയേഷൻ, അതായത് സ്ഥിര ആസ്തിയുടെ മൂല്യം കാലക്രമേണ കുറയുന്നത്. ഫിക്സഡ് അസറ്റ്, ദീർഘകാലം ഉപയോഗിക്കുന്ന ആസ്തി. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഓരോ വർഷവും തുല്യമായ തോതിൽ മൂല്യം കുറയ്ക്കുന്ന രീതി. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ശേഷിക്കുന്ന മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂല്യശോഷണം കണക്കാക്കുന്ന രീതി. പ്രൊവിഷൻ, ഭാവിയിലെ നഷ്ടങ്ങൾക്കായി മാറ്റിവയ്ക്കുന്ന തുക. റിസർവ്, ലാഭത്തിൽ നിന്ന് ഭാവി ആവശ്യങ്ങൾക്കായി മാറ്റിവയ്ക്കുന്ന തുക. യഥാർത്ഥ ലാഭം കണ്ടെത്തുന്നതിനും ആസ്തികളുടെ ശരിയായ മൂല്യം നിർണ്ണയിക്കുന്നതിനും സഹായിക്കുന്നു എന്നതാണ് ഈ അധ്യായത്തിൻ്റെ പ്രാധാന്യം. അടുത്ത ചാപ്റ്റർ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഇതുവരെ പഠിച്ച എല്ലാ അധ്യായങ്ങളുടെയും പ്രായോഗിക സമന്വയമാണ് ഈ അധ്യായം. ഇവിടെ ഒരു സ്ഥാപനത്തിൻ്റെ അന്തിമ കണക്കുകൾ തയ്യാറാക്കുന്നു. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്, അതായത് മൊത്ത ലാഭമോ നഷ്ടമോ കണ്ടെത്തുന്ന അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അറ്റലാഭമോ നഷ്ടമോ കണ്ടെത്തുന്ന അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ്, ഒരു നിശ്ചിത തീയതിയിൽ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കാണിക്കുന്ന പ്രസ്താവന. ഗ്രോസ് പ്രോഫിറ്റ്, നേരിട്ടുള്ള ചെലവുകൾ കുറച്ച ശേഷമുള്ള ലാഭം. നെറ്റ് പ്രോഫിറ്റ്, എല്ലാ ചെലവുകളും കുറച്ച ശേഷമുള്ള അന്തിമ ലാഭം. ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക പ്രകടനവും നിലയും വിലയിരുത്താൻ സഹായിക്കുന്നു എന്നതാണ് ഈ അധ്യായത്തിൻ്റെ പ്രാധാന്യം. അവസാന ചാപ്റ്റർ, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് കൂടുതൽ കൃത്യമാക്കാൻ ചില വരുമാനങ്ങളും ചെലവുകളും ക്രമീകരിക്കേണ്ടതുണ്ട്. ഈ അധ്യായത്തിലെ പ്രധാന ടേംസ്: ക്ലോസിംഗ് സ്റ്റോക്ക്, അക്കൗണ്ടിംഗ് കാലയളവിൻ്റെ അവസാനം വിറ്റുപോകാതെ ശേഷിക്കുന്ന ചരക്ക്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, നിലവിലെ കാലയളവിൽ ഉണ്ടായെങ്കിലും ഇതുവരെ

0: നൽകാത്ത ചിലവ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഭാവി കാലയളവിനുള്ള ചിലവ് മുൻകൂട്ടി നൽകിയ തുക, അക്രൂഡ് ഇൻകം, ലഭിക്കേണ്ടതായിട്ടും ഇതുവരെ ലഭിക്കാത്ത വരുമാനം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഭാവി കാലയളവിനുള്ള വരുമാനം മുൻകൂട്ടി ലഭിച്ച തുക, ബാഡ് ഡെറ്റ്, തിരിച്ചു കിട്ടാൻ കഴിയാത്ത ഡെറ്ററിൻ്റെ തുക, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, തിരിച്ചു കിട്ടാൻ സാധ്യത കുറവുള്ള ഡെറ്റ്സിനായി മാറ്റിവെക്കുന്ന തുക. യഥാർത്ഥ ലാഭവും കൃത്യമായ സാമ്പത്തിക നിലയും കണ്ടെത്താൻ സഹായിക്കുന്നു എന്നതാണ് ഈ അധ്യായത്തിൻ്റെ പ്രാധാന്യം. പ്ലസ് വൺ അക്കൗണ്ടൻസി പാഠപുസ്തകത്തെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അത് ഏതാനും ചാപ്റ്റേഴ്സിൻ്റെ കൂട്ടായ്മയില്ലെന്ന് നമുക്ക് മനസ്സിലാകും. അത് ഒരു ക്രമാനുഗതമായ പഠനയാത്രയാണ്. അക്കൗണ്ടിംഗ് എന്താണ്, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്, ഇടപാടുകൾ എങ്ങനെ രേഖപ്പെടുത്താം, അവ എങ്ങനെ പരിശോധിക്കാം, തുടർന്ന് യഥാർത്ഥ ലാഭവും സാമ്പത്തിക നിലയും എങ്ങനെ കണ്ടെത്താം എന്ന ഒരു ശാസ്ത്രീയ ലേണിംഗ് പ്രോഗ്രഷൻ ആണ്. അക്കൗണ്ടൻസി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഭാഷ വായിക്കാനും അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനും ഭാവിയിലെ തീരുമാനങ്ങൾ വിലയിരുത്താനും കഴിയുന്നു. ഇതാണ് പ്ലസ് വൺ അക്കൗണ്ടൻസി പാഠ്യപദ്ധതിയിലെ യഥാർത്ഥ ശക്തിയും പ്രസക്തിയും.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര അക്കൗണ്ടൻസി അവലോകനം ചെയ്തത് റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുദർശൻ പി. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി ഇപ്പോൾ ആനയടി ധനലക്ഷ്മിയുടെ സംഗീത കച്ചേരി. ആർ സ്വാമിനാഥൻ വയലിൻ, സി എൻ ശ്രീരാജ് മൃദംഗം, താമരക്കുടി രാജശേഖരൻ മുഖർശങ്ക. സിദ്ധിവിനായകം എന്ന് തുടങ്ങുന്ന ദീക്ഷിതർ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. രാഗം ചാമരം, രൂപകതാളം.

ആനയടി ധനലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആർ സ്വാമിനാഥൻ വയലിൻ, സി എൻ ശ്രീരാജ് മൃദംഗം, താമരക്കുടി രാജശേഖരൻ മുഖർശംഖ്. തുടർന്ന് വസുന്ധര തനയ എന്ന സ്വാതി തിരുനാൾ കൃതി, രാഗം ഭൈരവി, ആദിതാളം.

അവസാനമായി രാമനെ തരുവായ് എന്ന അരുണാചല കവിരായർ രചന, രാഗം സിന്ധു ഭൈരവി, ആദിതാളം.

ആനയടി ധനലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ആർ സ്വാമിനാഥൻ വയലിൻ, സി എൻ ശ്രീരാജ് മൃദംഗം, താമരക്കുടി രാജശേഖരൻ മുഖർശംഖം. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ ആലപിച്ചത്. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ശ്രീനിവാസ്, സുജാത എന്നിവർ ആലപിച്ചത് ചിത്രം സമ്മർ ഇൻ ബത്ലഹേം.

റഫീഖ് അഹമ്മദിന്റെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ജയചന്ദ്രൻ, രാജലക്ഷ്മി എന്നിവർ ആലപിച്ചത് ചിത്രം എന്നും എപ്പോഴും.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഹരിനാരായണന്റെ രചനയ്ക്ക് എം ജയചന്ദ്രന്റെ സംഗീതം. സൂഫിയും സുജാതയും എന്ന ചിത്രത്തിനു വേണ്ടി അർജുൻ കൃഷ്ണയും സംഘവും ആലപിച്ചത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ആകാശവാണി സുഭാഷിതം, ഷിജി ജോൺസൺ അവതരിപ്പിച്ചത്.
1: കളിയിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചൊരു മൂന്നാം ക്ലാസ്സുകാരൻ തയ്യാറാക്കിയ കുറിപ്പ് നമ്മളാരും മറക്കാൻ സമയമായിട്ടില്ല. മൂന്നാം ക്ലാസ് പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട കളിയുടെ നിയമാവലി തയ്യാറാക്കാമോ എന്ന ചോദ്യം വന്നത്. അഹാൻ എഴുതിയത് നാരങ്ങയും സ്പൂണും എന്ന കളിയെക്കുറിച്ചായിരുന്നു. നമുക്കെല്ലാം അറിയുന്ന 5 നിയമങ്ങൾ എഴുതിയ ശേഷം ആ കൊച്ചുമിടുക്കൻ 6-ാമതായി എഴുതിയത് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നതായിരുന്നു. ആലോചിച്ചാൽ നമ്മുടെ കുടുംബജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ഇതുപോലെ പ്രകാശമാനമാക്കുന്ന മറ്റൊരു നിയമമില്ല. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന ഒരു ലിഖിത നിയമം ലോകത്തെവിടെയും ഇല്ല. ഒരു ഭരണഘടനയും അതനുശാസിക്കുന്നുമില്ല. പക്ഷേ അഹങ്കാരം വെടിയാനും അപരനെ ചേർത്ത് നിർത്തുവാനുമുള്ള ഈ സൂത്രവാക്യം നമ്മുടെ സംസ്കാരത്തെ പുതുക്കിപ്പണിയാനുള്ളതാണ്. കളിയിലായാലും ജീവിതത്തിലായാലും തോറ്റവരെ, പിന്നോക്കമായവരെ, ദൗർബല്യങ്ങളുള്ളവരെ, ന്യൂനപക്ഷങ്ങളെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, ദരിദ്രരെ, ആരെയും കളിയാക്കരുത്, അപമാനിക്കരുത്, അവരുടെ തല കുനിയാനിടയാക്കരുത്. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന സന്ദേശത്തിൻ്റെ വ്യാപ്തി നമ്മുടെ നാട്ടിൽ മാത്രം ഒതുങ്ങില്ല. യുദ്ധത്തിൽ വിജയിച്ചെന്ന് അവകാശപ്പെടുന്നവർ തോൽക്കുന്നവരെ കളിയാക്കുന്ന വിധം അപഹാസ്യമായ ഉടമ്പടികളിൽ ഒപ്പിടുവിക്കുന്നത് അടുത്തൊരു യുദ്ധത്തിന് തന്നെ കാരണമാകുന്നത് നാം കണ്ടിട്ടുണ്ട്. വിജയത്തിനൊടുവിൽ പരാജിതർക്ക് കൈകൊടുത്ത് പിരിയുന്ന കായിക താരങ്ങൾ നല്ല മാതൃകയാണ് കാട്ടിത്തരുന്നത്. വിജയിച്ചവർ മാത്രമല്ല, വിജയികളുടെ അനുയായികളും തോൽക്കുന്നവരെ കളിയാക്കാറുണ്ട്. എതിരാളികളെ നേരിട്ടും സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും വ്യക്തിഹത്യ ചെയ്യുന്നത് ഇന്ന് സാധാരണയാണ്. സമൂഹ മാധ്യമ പോസ്റ്റുകളിലെ കമൻറ്റുകൾ അസഹ്യമാകുന്നതായുള്ള പരാതികൾ നാം കേൾക്കാറില്ലേ? എതിരാളി അപമാനിക്കപ്പെടാതിരിക്കാൻ പരമാവധി ശ്രദ്ധ വയ്ക്കുന്നിടത്താണ് കളിക്കാർ മാത്രമല്ല നമ്മളെല്ലാവരും അന്തസ്സുള്ളവർ എന്ന പദവിയിലേക്ക് ഉയരുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മെ പരിചയപ്പെടുത്തിയ സ്പോർട്സ്മാൻഷിപ്പ് ഓർക്കണം, കളി അന്തസ് എന്നും പറയാം. ഒരിക്കൽ പാകിസ്ഥാൻ ടീം ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ത്യയിലെത്തി. 10 ലക്ഷത്തിലേറെ പച്ച മനുഷ്യർ ഇരു രാജ്യങ്ങളിലുമായി പരസ്പരം കശാപ്പ് ചെയ്യപ്പെട്ട വിഭജനത്തിൻ്റെ ഓർമ്മയിൽ പാകിസ്ഥാൻ താരങ്ങളെ കൂവി വിളിച്ചാണ് കാണികൾ ഗ്രൗണ്ടിലേക്ക് എതിരേറ്റത്. വിവരമറിഞ്ഞ ഉടൻ നെഹ്റു അന്നത്തെ BCCI പ്രസിഡന്റിന് കത്തെഴുതിയത് ഇങ്ങനെയാണ്: ദ വേർഡ് ക്രിക്കറ്റ് ഇറ്റ്സെൽഫ് ഹാസ് കം ടു മീൻ ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഗുഡ് സ്പോർട്സ്മാൻഷിപ്പ്. ഇറ്റ് ഈസ് ഇൻ ദാറ്റ് സ്പിരിറ്റ് ദ ക്രിക്കറ്റ് ഓർ ഇൻഡീഡ് എനി ഗെയിം ഷുഡ് ബി പ്ലെയ്ഡ്. വി പ്ലേ ടു വിൻ ഓഫ് കോഴ്സ് ആൻഡ് ട്രൈ അവർ അറ്റ്മോസ്റ്റ് ടു ഡു സോ.

0: Even more than that, we play cricket to maintain the high standard of sportsmanship. കളിയിലായാലും ജീവിതത്തിലായാലും പരാജിതരെ ധൈര്യപ്പെടുത്തുന്നവർ വീണെടുത്തു നിന്ന് എഴുന്നേൽക്കാൻ അവർക്കൊരു കൈ കൊടുക്കുകയാണ്. ആ കൈ വിജയിച്ചവൻ്റേത് തന്നെ ആയാൽ പരാജിതൻ പുതിയൊരു മനുഷ്യനാകും.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഷിജി ജോൺസൺ.